0: ജസാക്കും അല്ലാ ഖൈർ. നിങ്ങൾ ഇതുവരെ കാതോർത്തത് മധുരം ഖുർആൻ, വിശുദ്ധ ഖുർആൻ 38-ാം അധ്യായം, സൂറ സഅദ് 45 മുതൽ 66 വരെ വചനങ്ങൾ. പാരായണം നിർവഹിച്ചത് ഷെയ്ഖ് മുഹമ്മദ് അൽ ബറാഖ്.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: അള്ളാഹുവിൽ നിന്നും മനുഷ്യർ പിന്തിരിയാനായി കണ്ടെത്തുന്ന രണ്ട് കാരണങ്ങളാണ്, ഒന്ന് വിനോദവും മറ്റൊന്ന് കച്ചവടവും. പലപ്പോഴും തങ്ങളുടെ ജീവിതത്തിൽ വിനോദങ്ങൾക്കും കച്ചവടങ്ങൾക്കും പ്രാധാന്യം കൊടുക്കുകയും അള്ളാഹുവാണ് തങ്ങൾക്ക് ഉപജീവനം നൽകുന്നത് എന്നുപോലും ചിന്തിക്കാതെ ജീവിക്കുകയും ചെയ്യുന്ന ആളുകളെ നമ്മൾ കാണാറുണ്ട്. എന്നാൽ അത്തരക്കാരുടെ അവസ്ഥയെക്കുറിച്ച് വിശുദ്ധ ഖുർആനിലൂടെ അള്ളാഹു പറയുന്നത് കേൾക്കുക.

0: അവർ ഒരു കച്ചവടമോ വിനോദമോ കണ്ടാൽ അവയുടെ അടുത്തേക്ക് പിരിഞ്ഞു പോകുകയും നിന്ന നിൽപ്പിൽ തന്നെ നിന്നെ വിട്ടേക്കുകയും ചെയ്യുന്നതാണ്. നീ പറയുക, അള്ളാഹുവിൻ്റെ അടുക്കലുള്ളത് വിനോദത്തെക്കാളും കച്ചവടത്തെക്കാളും ഉത്തമമാകുന്നു. അള്ളാഹു ഉപജീവനം നൽകുന്നവരിൽ ഏറ്റവും ഉത്തമനാകുന്നു.
1: أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم

0: ഞങ്ങളുടെ രക്ഷിതാവേ, അവർക്ക് നീ വാഗ്ദാനം ചെയ്തിട്ടുള്ള സ്ഥിരവാസത്തിനുള്ള സ്വർഗങ്ങളിൽ അവരെയും അവരുടെ മാതാപിതാക്കളെയും ഭാര്യമാർ സന്തതികൾ എന്നിവരിൽ നിന്നുള്ള സദ്വൃദ്ധരായിട്ടുള്ളവരെയും നീ പ്രവേശിപ്പിക്കണമേ. തീർച്ചയായും നീ തന്നെയാകുന്നു പ്രതാപിയും യുക്തിമാനും. അവരെ നീ തിന്മകളിൽ നിന്ന് കാക്കുകയും ചെയ്യണമേ. അന്നേ ദിവസം നീ ഏതൊരാളെ തിന്മകളിൽ നിന്ന് കാക്കുന്നുവോ അവനോട് തീർച്ചയായും നീ കരുണ കാണിച്ചിരിക്കുന്നു. അതുതന്നെയാകുന്നു മഹാഭാഗ്യം. ഗാഫിർ വചനം 8:9.
1: أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم

0: ഞങ്ങൾക്ക് മുമ്പ് കഴിഞ്ഞുപോയിട്ടുള്ള ഞങ്ങളുടെ സഹോദരങ്ങൾക്കും നീ പുറത്തു തരയണമേ. സത്യവിശ്വാസം സ്വീകരിച്ചവരോട് ഞങ്ങളുടെ മനസ്സുകളിൽ നീ ഒരു വിദ്വേഷവും ഉണ്ടാക്കരുതേ. ഞങ്ങളുടെ രക്ഷിതാവേ, തീർച്ചയായും നീ ഏറെ ദയയുള്ളവനും കരുണാനിധിയുമാകുന്നു. അൽ ഹഷർ വചനം 10.
1: ഖുർആനിൽ ഒന്നാമതായി ഇറങ്ങുകയും പഠനത്തിനും വായനക്കും പ്രോത്സാഹനം നൽകുകയും റബ്ബിന്റെ കടിവിനെ പരിചയപ്പെടുത്തുന്നതുമായ ഏതാനും ആയത്തുകൾ. സൃഷ്ടിച്ചവനായ നിന്റെ രക്ഷിതാവിന്റെ നാമത്തിൽ വായിക്കുക. മനുഷ്യനെ അവൻ ഭ്രൂണത്തിൽ നിന്നും സൃഷ്ടിച്ചിരിക്കുന്നു. നീ വായിക്കുക, നിന്റെ രക്ഷിതാവ് ഏറ്റവും വലിയ ഔദാര്യവാനാകുന്നു. പേനകൊണ്ട് പഠിപ്പിച്ചവൻ, മനുഷ്യന് അറിയാത്തത് അവൻ പഠിപ്പിച്ചിരിക്കുന്നു.
2: പേസ് ഖുർആൻ റേഡിയോ തൻസീൽ. വിശുദ്ധ ഖുർആനിലെ വ്യത്യസ്ത ഭാഗങ്ങൾ വിവിധ കാര്യങ്ങളുടെ ശബ്ദത്തിൽ കേൾക്കാനുള്ള അവസരമാണ് തൻസീൽ പരിപാടിയിൽ ശ്രോതാക്കൾക്ക് ലഭിക്കുന്നത്. ഇപ്പോൾ നാം കേൾക്കുന്നത് വിശുദ്ധ ഖുർആനിലെ സൂറത്തു അങ്കബോത്ത് 52 വചനം മുതൽ അവസാനം വരെയും സൂറത്തു റൂം, സൂറത്തു ലുഖ്മാൻ, സൂറത്തു സജദ എന്നീ അധ്യായങ്ങളുടെ പാരായണമാണ്. പാരായണം നിർവഹിക്കുന്നത് ഹാഫിൽ മുഹമ്മദ് അയ്യൂബ്.

فأنى يؤفكون الله يبسط الرزق لمن يشاء من عباده ويقدر له

പേസ് ഖുർആൻ റേഡിയോ തൻസീൽ സമാപിക്കുകയാണ്. സൂറത്തു അങ്കബൂത്ത് 52 മുതൽ അവസാനം വരെയും സൂറത്തു റൂം, സൂറത്തു ലുഖ്മാൻ, സൂറത്തു സജദ എന്നീ അധ്യായങ്ങളുടെ പാരായണമാണ് ഇപ്പോൾ നാം കേട്ടത്. പാരായണം നിർവഹിച്ചത് അൽ ഖാരി മുഹമ്മദ് അയ്യൂബ്.

0: ഞങ്ങളുടെ രക്ഷിതാവേ, ഞങ്ങളിൽ നിന്ന് നരകശിക്ഷ നീ ഒഴിവാക്കിത്തരേണമേ. തീർച്ചയായും അതിലെ ശിക്ഷ വിട്ടൊഴിയാത്ത വിപത്താകുന്നു. തീർച്ചയായും നരകം ചീത്തയായ ഒരു താവളവും പാർപ്പിടവും തന്നെയാകുന്നു. അൽ ഫുർഖാൻ, വചനം 65-66.
1: സത്യവിശ്വാസികളുടെ ഒട്ടേറെ പ്രാർത്ഥനകൾ ഖുർആനിൽ വന്നിട്ടുണ്ട്. സ്വന്തത്തിനു വേണ്ടി പ്രാർത്ഥിക്കുന്നതോടൊപ്പം തന്നെ പോറ്റി വളർത്തിയ മാതാപിതാക്കൾക്കും സത്യവിശ്വാസികൾക്കും വേണ്ടി നടത്തുന്ന ഒരു പ്രാർത്ഥന ഖുർആൻ പരിചയപ്പെടുത്തുന്നത്

0: ഞങ്ങളുടെ രക്ഷിതാവേ, വിചാരണ നിലവിൽ വരുന്ന ദിവസം എനിക്കും എന്റെ മാതാപിതാക്കൾക്കും സത്യവിശ്വാസികൾക്കും നീ പുറത്തു തരണമേ.
1: أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم.

0: ارحمنا وانت خير الراحمين.
1: ഞങ്ങളുടെ രക്ഷിതാവേ, ഞങ്ങൾ വിശ്വസിച്ചിരിക്കുന്നു. അതിനാൽ ഞങ്ങൾക്ക് നീ പുറത്തു തരികയും ഞങ്ങളോട് കരുണ കാണിക്കുകയും ചെയ്യണമേ. നീ കാരുണ്യകരിൽ ഉത്തമനല്ലോ. അൽ മുഅ്മിനൂൻ വചനം 109.
2: ഔദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം.

0: ഞങ്ങളുടെ രക്ഷിതാവേ, നിന്റെ പക്കൽ നിന്നുള്ള കാരുണ്യം ഞങ്ങൾക്ക് നീ നൽകുകയും ഞങ്ങളുടെ കാര്യം നേരാംവണ്ണം നിർവഹിക്കുവാൻ നീ സൗകര്യം ചെയ്യുകയും ചെയ്യണമേ. അൽ കഹ്ഫ് വചനം 10.
1: തിരുദൂതരുടെ നമസ്കാരം. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നോമ്പ്, ഇസ്ലാമിലെ കച്ചവട നിയമങ്ങൾ തുടങ്ങി പ്രാമാണികമായ കർമ്മശാസ്ത്ര പഠനത്തിന്റെ ഒരു ഗ്ലോബൽ പ്ലാറ്റ്ഫോമായി മാറിയ പീസ് റേഡിയോ ലൈഫ് കോഴ്സ് ആയിരങ്ങളുടെ വൈജ്ഞാനികമായ അവലംബമാണ്. നിങ്ങളുടെ സംഭാവനകൾ ഇതുപോലുള്ള നന്മകൾ നിലനിൽക്കുന്നതിനും പുതിയവ നടപ്പിൽ വരുത്താനും വേണ്ടിയാകട്ടെ. താങ്കളുടെ വിഹിതം അതെത്ര ചെറുതാണെങ്കിലും ഇന്ന് തന്നെ അയയ്ക്കൂ.

0: പീസ് റേഡിയോ, ജമീൽ വിസ്ഡം മീഡിയ സ്കൂൾ തുടങ്ങിയ മഹത്തായ സംരംഭങ്ങളെ സാമ്പത്തികമായി സഹായിക്കാൻ ഉദ്ദേശിക്കുന്നവർ പീസ് റേഡിയോ ഹോം സ്ക്രീനിലെ താഴെ വലതുഭാഗത്ത് കാണുന്ന ഡൊണേറ്റ് ഓപ്ഷൻ ഉപയോഗിച്ച് നിങ്ങളുടെ തുക കൈമാറാവുന്നതാണ്. കൂടുതൽ വിവരങ്ങൾക്ക് 9746950006 എന്ന നമ്പറിൽ ബന്ധപ്പെടുക.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم

0: ഞങ്ങളുടെ രക്ഷിതാവേ, ഞങ്ങളുടെ ഭാര്യമാരിൽ നിന്നും സന്തതികളിൽ നിന്നും ഞങ്ങൾക്ക് നീ കൺകുളിർമ നൽകുകയും ധർമ്മനിഷ്ഠ പാലിക്കുന്നവർക്ക് ഞങ്ങളെ നീ മാതൃകയാക്കുകയും ചെയ്യണമേ. അൽഫുർഖാൻ വചനം 74.
1: أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم.

0: ഞങ്ങളുടെ രക്ഷിതാവേ, വിചാരണ നിലവിൽ വരുന്ന ദിവസം എനിക്കും എന്റെ മാതാപിതാക്കൾക്കും സത്യവിശ്വാസികൾക്കും നീ പുറത്തു തരേണമേ. അധ്യായം ഇബ്രാഹിം, വചനം 41.
1: പീസ് ഖുർആൻ റേഡിയോയിൽ അടുത്തതായി തഫ്സീർ സഅദി, പ്രമുഖ പണ്ഡിതൻ ഷെയ്ഖ് അബ്ദുറഹ്മാൻ നാസർ സഅദി റഹിമഹുല്ലാ രചിച്ച തൈസീറുൽ കരീം റഹ്മാൻ എന്ന തഫ്സീറു സഅദിയിൽ നിന്നും സൂറത്തു തക്കാസുറിന്റെ വിശദീകരണം മലയാള ആശയവിവർത്തനം കേൾക്കാം.
2: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. പ്രിയം നിറഞ്ഞ പീസ് റേഡിയോ ശ്രോതാക്കളെ, പീസ് റേഡിയോ തഫ്സീറു സഅദിയുടെ അടുത്ത ഭാഗമാണ് നമ്മൾ കേൾക്കുന്നത്. വിശുദ്ധ ഖുർആനിലെ 102 അധ്യായം സൂറത്തു തക്കാസുർ, അതിൻ്റെ അർത്ഥവും പാരായണവും വിശദീകരണവുമൊക്കെയാണ് തഫ്സീറു സഅദി എന്ന ഈ പരിപാടിയിൽ നമ്മൾ കേൾക്കുന്നത്. ആദ്യമായി സൂറത്തു തക്കാസുറിൻ്റെ മുഴുവൻ പാരായണം നമുക്ക് ഒന്ന് കേൾക്കാം.
3: ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം.

0: മാഷാ സൂറത്തു തക്കാസുറിന്റെ മുഴുവൻ പാരായണമാണ്. വളരെ ഭംഗിയോടുകൂടെയുള്ള പാരായണം ഇപ്പോൾ നമ്മൾ കേട്ട് കഴിഞ്ഞു. ഇനി നമ്മൾ കേൾക്കുന്നത് ഈ സൂറത്തിന്റെ ഓരോ വാക്കർത്ഥങ്ങളാണ്, ആയത്തുകളുടെ വാക്കുകളുടെ അർത്ഥമാണ് ഇനി നമ്മൾ കേൾക്കുന്നത്. അൽഹാക്കുമുത്തക്കാസുർ, അൽഹാക്കും നിങ്ങളെ അശ്രദ്ധയിലാക്കി മെനക്കെടുത്തിയിരിക്കുന്നു. അത്തക്കാസുർ, പെരുപ്പം നടിക്കൽ, ആധിക്യം കാട്ടൽ. ഹത്താസുർത്തും, നിങ്ങൾ സന്ദർശിക്കുന്നതുവരേക്കും. അൽ മഖാബിർ, ഖബർ അഥവാ സ്മശാനങ്ങളെ. കല്ല, വേണ്ട, അങ്ങനെയല്ല, അതല്ല. സൗഫ, വഴിയെ, പിറകെ. തഅലമൂൻ, നിങ്ങൾ അറിയും. സുമ്മ കല്ല, പിന്നെ വേണ്ട. സൗഫ തഅലമൂൻ, നിങ്ങൾ വഴിയെ അറിയും. കല്ല, വേണ്ട. ലൗ തഅലമൂന, നിങ്ങൾ അറിഞ്ഞിരുന്നുവെങ്കിൽ. ഇൽമൽ യഖീൻ, ഉറപ്പായ അഥവാ ദൃഢമായ അറിവ്. ലതറവുന്ന, നിശ്ചയമായും നിങ്ങൾ കാണുക തന്നെ ചെയ്യും. അൽ ജഹീം, ജ്വലിക്കുന്ന നരകം. സുമ്മ ലതറവുന്നഹ, പിന്നെ നിങ്ങൾ അതിനെ കാണുക തന്നെ ചെയ്യും. ഐനൽ യഖീൻ, ഉറപ്പായ അഥവാ ദൃഢമായ കാഴ്ചയായി, ഉറപ്പ് തന്നെയായി. സുമ്മ ലതുസ്അലുന്ന, പിന്നെ നിശ്ചയമായും നിങ്ങൾ ചോദിക്കപ്പെടും. യൗമ ഇദിൻ, അന്നത്തെ ദിവസം. അനിൻ നഈം, സുഖാനുഗ്രഹത്തെപ്പറ്റി. ഇനി അതിൻ്റെ ഓരോ ആയത്തുകളുടെയും മുഴുവനായിട്ടുള്ള അർത്ഥം നമുക്ക് കേൾക്കേണ്ടതുണ്ട്. ഈ ആയത്തുകളുടെ മുഴുവൻ അർത്ഥങ്ങളിലേക്ക് നമുക്ക് കേൾക്കാം.
1: പരസ്പരം പെരുമ നടിക്കുക എന്ന കാര്യം നിങ്ങളെ അശ്രദ്ധയിലാക്കിയിരിക്കുന്നു. നിങ്ങൾ ശവകുടീരങ്ങൾ
2: സന്ദർശിക്കുന്നതുവരേക്കും.
1: നിസ്സംശയം നിങ്ങൾ വഴിയെ
2: അറിഞ്ഞുകൊള്ളും.
1: പിന്നെയും നിസ്സംശയം നിങ്ങൾ വഴിയെ അറിഞ്ഞുകൊള്ളും. നിസ്സംശയം നിങ്ങൾ ദൃഢമായ അറിവ് അറിയുമായിരുന്നെങ്കിൽ. ജ്വലിക്കുന്ന നരകത്തെ നിങ്ങൾ കാണുക തന്നെ
2: ചെയ്യും.
1: പിന്നെ തീർച്ചയായും നിങ്ങൾ അതിനെ ദൃഢമായും കണ്ണാൽ കാണുക തന്നെ ചെയ്യും.

0: പിന്നീട് ആ ദിവസത്തിൽ സുഖാനുഭവങ്ങളെപ്പറ്റി തീർച്ചയായും നിങ്ങൾ ചോദ്യം ചെയ്യപ്പെടുക തന്നെ ചെയ്യും.
1: മാഷാ അല്ലാ, ഇവിടെ സൂറത്തു തക്കാസൂറിൻ്റെ 102 അധ്യായം സൂറത്തു തക്കാസൂറിൻ്റെ അർത്ഥം, ഓരോ ആയത്തുകളുടെയും അർത്ഥം നമ്മൾ മുഴുവനായി കേട്ട് കഴിഞ്ഞു. ഇനി അതിൻ്റെ വിശദീകരണമാണ് ഈ പരിപാടിയിൽ നമ്മൾ കേൾക്കുന്നത്.
2: എല്ലാറ്റിനേക്കാളും അള്ളാഹുവോടുള്ള സ്നേഹത്തിന് പ്രാധാന്യം നൽകുക, തെറ്റുകളിൽ നിന്ന് ഖേദിച്ച് അവനിലേക്ക് മടങ്ങുക, അവനെ ശരിയായ രൂപത്തിൽ മനസ്സിലാക്കുക, മറ്റാരെയും അവനോട് പങ്കുചേർക്കാതിരിക്കുക, അവനെ മാത്രം ആരാധിക്കുക തുടങ്ങി മനുഷ്യ സൃഷ്ടിപ്പിൻ്റെ അടിസ്ഥാന ലക്ഷ്യത്തിൽ നിന്നുള്ള അശ്രദ്ധയെ കുറ്റപ്പെടുത്തുകയാണ് അള്ളാഹു ഈ വചനങ്ങളിലൂടെ ചെയ്യുന്നത്. അതായത്, ഇവിടെ പരാമർശിക്കപ്പെട്ട കാര്യങ്ങളിൽ നിന്നും നിങ്ങളെ അശ്രദ്ധയിലാക്കിയിരിക്കുന്നു എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, പരസ്പരം പെരുമ നടിക്കൽ എന്നതുകൊണ്ടും ഉദ്ദേശിക്കുന്നത് എന്ന പ്രയോഗത്തിന് പരസ്പരം പെരുമ നടിക്കുന്നവർ എന്നതിനേക്കാൾ അർത്ഥവ്യാപ്തിയുണ്ട്. കാരണം അതിൽ അള്ളാഹുവിൻ്റെ തൃപ്തിക്ക് വേണ്ടിയല്ലാതെ മറ്റുള്ളവരോട് ധനത്തിലോ സന്താനങ്ങളിലോ സഹായികളിലോ സൈന്യത്തിലോ സേവകരിലോ പ്രശസ്തിയിലോ ദുരഭിമാനവും പെരുമയും കാണിക്കുന്ന എല്ലാവരും ഉൾപ്പെടും. നിങ്ങളുടെ അശ്രദ്ധയും വിനോദവും തിരക്കുകളും തുടർന്നുകൊണ്ടിരിക്കും. നിങ്ങൾ ശ്മശാനങ്ങൾ സന്ദർശിക്കുന്നതുവരേക്കും അപ്പോൾ ആ മൂടി നിങ്ങളിൽ നിന്ന് നീങ്ങുന്ന പക്ഷം വീണ്ടും ഒരു തുടക്കം അസാധ്യമായിരിക്കും. ശ്മശാനങ്ങൾ സന്ദർശിക്കുന്നതുവരെ എന്നതിൽ സന്ദർശിക്കുന്നവർ എന്ന് പ്രയോഗിക്കുകയും സ്ഥിരവാസികൾ എന്ന് പറയാതിരിക്കുകയും ചെയ്തതിലൂടെ ബർസഖ് ഈ ജീവിതം പരലോകത്തേക്കുള്ള പ്രവേശന സ്ഥലമാണെന്ന് മനസ്സിലാക്കുന്നു. നശിക്കാത്തതും എന്നെന്നും ശേഷിക്കുന്നതുമായ ലോകത്ത് പുനരുദ്ധരിക്കപ്പെടുകയും പ്രവർത്തനങ്ങൾക്കുള്ള പ്രതിഫലം നൽകപ്പെടുകയും ചെയ്യുമെന്നും അറിയിക്കുന്നു. അതിനാൽ അവരെ താക്കീത് ചെയ്തുകൊണ്ട് അല്ലാഹു പറയുന്നു, നിസ്സംശയം എഴുന്നേൽപ്പു നാളിൽ ഉറപ്പായും നിങ്ങളെത്തുകയും അല്ലാഹു സത്യനിഷേധികൾക്ക് തയ്യാറാക്കിയ നരകം നിങ്ങൾ നേരിൽ കാണുകയും ചെയ്യും. പിന്നെ തീർച്ചയായും നിങ്ങൾ അതിനെ ദൃഢമായും കണ്ണാൽ കാണുക തന്നെ ചെയ്യും. ഇതേ ആശയം മറ്റൊരിടത്ത് അല്ലാഹു പറയുന്നു, വറ അൽ മുജിരിമൂനന്നാറ ഫളന്നു അന്നഹും മുവാഖിഉഹ വലം യജിദു അൻഹാ മസ്രിഫ. കുറ്റവാളികൾ നരകം നേരിൽ കാണും, അപ്പോൾ തങ്ങൾ അതിൽ അകപ്പെടാൻ പോവുകയാണെന്ന് അവർ മനസ്സിലാക്കും. അതിൽ നിന്ന് വിട്ടുമാറിപ്പോകാൻ ഒരു മാർഗവും അവർ കണ്ടെത്തുകയുമില്ല. വിശുദ്ധ ഖുർആൻ സൂറത്തു അൽ കഹഫ് 53. പിന്നീട് ആ ദിവസങ്ങളിൽ സുഖാനുഭവങ്ങളെപ്പറ്റി തീർച്ചയായും നിങ്ങൾ ചോദ്യം ചെയ്യപ്പെടുക തന്നെ ചെയ്യും. അതായത്, ഇഹലോകത്ത് നിങ്ങൾ അനുഭവിച്ചതായ അനുഗ്രഹങ്ങളെക്കുറിച്ച് നിങ്ങൾ അതിന് നന്ദി കാണിച്ചുവോ, അതിൽ അള്ളാഹുവിനുള്ള ബാധ്യതകൾ നിങ്ങൾ നിർവഹിച്ചുവോ, ആ അനുഗ്രഹങ്ങളെ തെറ്റിനു വേണ്ടി ഉപയോഗിക്കാതിരിക്കുകയും ചെയ്തുവോ എങ്കിൽ നിങ്ങൾക്കവൻ കൂടുതൽ അനുഗ്രഹങ്ങൾ നൽകും. മറിച്ച് നിങ്ങളതിൽ വഞ്ചിതരാവുകയും വേണ്ട രൂപത്തിൽ നന്ദി ചെയ്യാതിരിക്കുകയും തെറ്റു ചെയ്യാൻ അതുപയോഗിക്കുകയും കൂടി ചെയ്തുവെങ്കിൽ അതിൻ്റെ പേരിൽ അവൻ നിങ്ങളെ ശിക്ഷിക്കും. അല്ലാഹു പറയുന്നു, വയോമയുറലുല്ലദീന കഫറു അലന്നാരി അദ്ഹബ്തും തയ്യിബാത്തിക്കും ഫി ഹയാത്തിക്കും ഉദ്ദുന്യ വസ്തംതഅതും ബിഹ ഫൽയൗമ തുജ്സൗന അദാബൽ ഹൂൻ. സത്യനിഷേധികൾ നരകത്തിനു മുന്നിൽ പ്രദർശിപ്പിക്കപ്പെടുന്ന ദിവസം അവരോട് പറയപ്പെടും, ഐഹിക ജീവിതത്തിൽ നിങ്ങളുടെ നല്ല വസ്തുക്കളെല്ലാം നിങ്ങൾ പാഴാക്കി കളയുകയും നിങ്ങൾ അവ കൊണ്ട് സുഖമനുഭവിക്കുകയും ചെയ്തു. സൂറത്തു അൽ അഹ്ഖാഫ് 20 വചനം.
1: മാഷാഅല്ലാ, സൂറത്തു അത്തക്കാസുർ 102 അധ്യായം സൂറത്തു തക്കാസുറിൻ്റെ വിശദീകരണം നമ്മൾ കേട്ട് കഴിഞ്ഞു. അല്ലാഹു സുബ്ഹാനഹു വതആല വിശുദ്ധ ഖുർആനിന്റെ അധ്യാപനങ്ങൾക്കനുസരിച്ച് ജീവിതം ക്രമപ്പെടുത്താനും ചിട്ടപ്പെടുത്താനും നമുക്കെല്ലാവർക്കും അനുഗ്രഹം നൽകുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ഇന്നത്തെ ഈ പരിപാടി ഇവിടെ അവസാനിച്ചതായി അറിയിക്കുന്നു. ഇൻഷാല്ലാ മറ്റൊരു സൂറത്തിന്റെ പഠനവുമായി ഇതേ എപ്പിസോഡിൽ അല്ലെങ്കിൽ ഇതേ പേരിൽ നമുക്ക് വീണ്ടും കാണാം, വീണ്ടും കേൾക്കാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
3: ശ്രോതാക്കൾ ഇതുവരെ കേട്ടുകൊണ്ടിരുന്നത് തഫ്സീറു സഅദി, സൂറത്തു തക്കാസുർ വിശദീകരണമാണ് ഇന്നത്തെ എപ്പിസോഡിൽ നാം കേട്ടത്.
4: നമ്മുടെയൊക്കെ ഫോണുകളിൽ എത്ര വാട്സപ്പ് ഗ്രൂപ്പുകളുണ്ട്! ഓ, ആർക്കറിയാം എത്ര ഗ്രൂപ്പുകൾ ഉണ്ടെന്നുപോലും നമുക്കറിയില്ല. ഇനി ഉള്ള ഗ്രൂപ്പുകളിൽ എത്ര വാട്സാപ്പ് ഗ്രൂപ്പുകൾ കൊണ്ട് നമുക്ക് ഉപകാരമുണ്ട്! പലതും നല്ല ഉപകാരമുള്ളത് തന്നെയാണ്. എന്നാൽ പുതിയൊരു ഗ്രൂപ്പിൽ ചേരണമെന്ന് നമ്മളോട് പറയുമ്പോൾ ചിലപ്പോൾ നമ്മുടെ മുഖം ചുളിയും, ഉള്ളതുകൊണ്ട് തന്നെ ആകെ കുടുങ്ങിയിരിക്കുകയാണ്, മെസ്സേജ് നിറഞ്ഞിട്ട് ഫോണ് ജാമായി കിടക്കുകയാണ് എന്നൊക്കെ പറയും. എന്നാൽ ഒരു പുതിയ വാട്സാപ്പ് ഗ്രൂപ്പിനെക്കുറിച്ച് സോഷ്യൽ മീഡിയയിലൂടെ ടീം പീസ് റേഡിയോ നിങ്ങളെ അറിയിച്ചിട്ടുണ്ട്. അത് പീസ് റേഡിയോ ചങ്ങാതിക്കൂട്ടം എന്ന വാട്സപ്പ് ഗ്രൂപ്പാണ്. കുട്ടികൾക്കായി നിരവധി പദ്ധതികൾ പീസ് റേഡിയോ നിലവിൽ ആസൂത്രണം ചെയ്തിട്ടുണ്ട്. പ്രത്യേകിച്ചും വെക്കേഷൻ ആരംഭിച്ച സ്ഥിതിക്ക് വിശ്രം സ്റ്റുഡൻസുമായി സഹകരിച്ചുകൊണ്ടുള്ള ചില പദ്ധതികളിലേക്ക് പ്രവേശിക്കുകയാണ്. മിക്കപ്പോഴും രക്ഷിതാക്കൾക്ക് ഇത്തരം കാര്യങ്ങളിൽ കൃത്യമായ ധാരണയില്ല. എന്തൊക്കെയാണ് പദ്ധതികൾ, എന്തിൻ്റെ എല്ലാം ഭാഗമാക്കാൻ കഴിയും, ഏത് പ്രായക്കാർക്കാണ്, എങ്ങനെയാണ് ഇതിൻ്റെ ഭാഗമാവാൻ കഴിയുക, അതിൻ്റെ സാങ്കേതിക തടസ്സങ്ങളെ എങ്ങനെ അതിജീവിക്കാൻ കഴിയും, ഇതിലൊന്നും ധാരണയില്ലാത്ത ടെക്നിക്കലി നിരക്ഷരരായ, സാങ്കേതികമായി നിരക്ഷരായ കുറേ രക്ഷിതാക്കളുണ്ട്. അവർക്ക് വിദ്യാഭ്യാസമല്ല. അപ്പോൾ അവരെ ഉദ്ദേശിച്ചുകൊണ്ടാണ് ഈ വാട്സാപ്പ് ഗ്രൂപ്പുകൾ. വാട്സാപ്പ് ഗ്രൂപ്പ് തുടങ്ങുമ്പോൾ കുട്ടികൾക്ക് വേണ്ടിയല്ല, രക്ഷിതാക്കൾക്ക് വേണ്ടിയാണ്. നിങ്ങൾ ചെയ്യേണ്ടത് പീസ് റേഡിയോ ഫീഡ്ബാക്ക് ഓപ്ഷനിൽ പോയി ചങ്ങാതിക്കൂട്ടം എന്ന വിൻഡോ ക്ലിക്ക് ചെയ്ത് അതിൽ നിങ്ങളുടെ കുട്ടിയുടെ പേരും അഡ്രസ്സും ടൈപ്പ് ചെയ്ത് സെൻഡ് ചെയ്താൽ നിങ്ങൾക്ക് ഒരു ലിങ്ക് ലഭിക്കും. ആ ലിങ്കിൽ നിങ്ങൾ ജോയിൻ ചെയ്താൽ നിങ്ങൾക്ക് ചങ്ങാതിക്കൂട്ടം വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ ഭാഗമാകാൻ കഴിയും. അല്ലെങ്കിൽ പീസ് റേഡിയോ ഒഫീഷ്യൽ ഗ്രൂപ്പിൽ നിങ്ങളുണ്ടെങ്കിലും നിങ്ങൾക്കിതിൻ്റെ ഭാഗമാകാൻ കഴിയും. ഒരു വലിയ ദൗത്യത്തിൻ്റെ ഒരു മനോഹര യാത്രാരംഭമാണ്. നിങ്ങൾ തീർച്ചയായും പ്രാർത്ഥനയോടൊപ്പം ഈ ഒരു വിഷയങ്ങളിൽ ഇടപെട്ടുകൊണ്ട് കൂടെ ഉണ്ടാകണം എന്ന് ഉറപ്പിക്കുകയാണ്.
5: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
6: പീസ് ഖുർആൻ റേഡിയോയിൽ ഇനി അൽ മുഅല്ലിം പ്രോഗ്രാമാണ്. സൂറ അന്നിസയിലെ 48 മുതൽ 55 കൂടിയ വചനങ്ങളിലേക്ക് പാരായണം അഷ് ഖലീഫ അത്തുനേജി.
7: അഊദു ബില്ലാഹി മിനശ് ശൈത്താൻ.

0: ബാറക്കല്ലാഹു ഫീക്കും, ജസാക്കല്ലാഹു ഖൈറൻ കസീറ. പീസ് ഖുർആൻ റേഡിയോ അൽ മുഅല്ലിം പ്രോഗ്രാമാണ് നാം ഇതുവരെ കേട്ടത്. സൂറ അന്നിസായിലെ 48 മുതൽ 55 കൂടിയ വചനങ്ങളാണ് പാരായണം ചെയ്തത്. പാരായണം അഷേഖ് ഖലീഫ അത്തുനേജി.
1: പീസ് റേഡിയോ ഡോക്ടറോട് ചോദിക്കാം ലൈഫ് ഓൺ ഇൻ പ്രോഗ്രാം. ശരീരത്തിൻ്റെയും മനസ്സിൻ്റെയും അവശതയും അസ്വാസ്ഥ്യവുമാണ് രോഗം. രോഗങ്ങൾ പലതുണ്ട്. രോഗത്തിന് കാരണങ്ങളും പലതാണ്. പ്രതിവിധികളും വ്യത്യസ്തമാണ്. രോഗം യഥാസമയം കണ്ടെത്തുകയും മതിയായ ചികിത്സ കൃത്യസമയത്ത് ലഭ്യമാക്കുകയും ചെയ്യുക എന്നതാണ് പ്രധാനം. ഇക്കാര്യത്തിൽ അതതു മേഖലകളിൽ പരിചയമുള്ള ഡോക്ടർമാരുടെ അഭിപ്രായത്തിനും നിർദ്ദേശങ്ങൾക്കും വലിയ പ്രസക്തിയുണ്ട്. രോഗിക്ക് ഡോക്ടറോട് നേരിട്ട് സംവദിക്കാനുള്ള വേദി ഒരുക്കുന്നുണ്ട് പീസ് റേഡിയോ. എല്ലാ വ്യാഴാഴ്ചകളിലും രാത്രി 8:30 മുതൽ 9:30 വരെ ഡോക്ടറോട് നേരിട്ട് ചോദിക്കാൻ വിളിക്കാം 9020840840. പീസ് റേഡിയോ ഡോക്ടറോട് ചോദിക്കാം ലൈഫ് ഫോൺ ഇൻ പ്രോഗ്രാം.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: മധുരം ഖുർആൻ. സൂറത്തു അൽ മുഅ്മിനൂൻ 51 മുതൽ 72 വരെയുള്ള ആയത്തുകളുടെ പാരായണമാണ് നമ്മൾ കേൾക്കുന്നത്. പാരായണം നിർവഹിക്കുന്നത് പ്രശസ്ത ഖുർആൻ കാരി മുഹമ്മദ് അൽ ഹൈദാൻ.

0: മതവിജ്ഞാന പഠനത്തിന് കാലത്തിന്റെ വരദാനം ഈ മദ്രസ. പ്രക്ഷേപണം രാവിലെ 7:10 വൈകുന്നേരം 6:05 പീസ് റേഡിയോ പ്രക്ഷേപണം ചെയ്യുന്നു. കൂടാതെ പ്രക്ഷേപണം ചെയ്ത് അടുത്ത 24 മണിക്കൂർ നേരത്തേക്ക് റിവൈൻഡ് ഓപ്ഷനിലും, കൂടാതെ പ്രക്ഷേപണം ചെയ്ത് അടുത്ത 24 മണിക്കൂർ നേരത്തേക്ക് റിവൈൻഡ് ഓപ്ഷനിലും. പീസ് റേഡിയോ, ഈ മദ്രസ.
1: പീസ് ഖുർആൻ റേഡിയോയിൽ ശ്രോതാക്കൾ ഇനി കേൾക്കുന്നത് തഫ്സീർ അമാനി. വിശുദ്ധ ഖുർആനിന് ആധികാരികമായി മലയാളത്തിൽ വിശ്വസനീയമായ രൂപത്തിൽ അറബി തഫ്സീറുകളെ അവലംബമാക്കി വിരചിതമായ മർഹൂം അമാനി മൗലവി രചിച്ച വിശുദ്ധ ഖുർആൻ സമ്പൂർണ്ണ വിവരണത്തിൻ്റെ മലയാള ശബ്ദാവിഷ്കാരമാണ് തഫ്സീർ അമാനി പരിപാടിയിലൂടെ നാം കേൾക്കുന്നത്.
2: വചനം 30.
3: കദാലിക, അപ്രകാരം, അതുപോലെ. അർസൽനാക, നിന്നെ നാം അയച്ചിരിക്കുന്നു. ഫി ഉമ്മത്തിൻ, ഒരു സമുദായത്തിൽ. ഖദ് ഖലത്, കഴിഞ്ഞു പോയിട്ടുണ്ട്. മിൻ ഖബ്ലിഹ, അതിൻ്റെ മുമ്പ്, ആ സമുദായത്തിൻ്റെ മുമ്പ്. ഉമമുൻ, പല സമുദായങ്ങൾ, ചില സമുദായങ്ങൾ. ലിതത് ലുവ, നീ ഓതിക്കൊടുക്കുവാൻ വേണ്ടി, ഓതിക്കേൾപ്പിക്കുവാൻ വേണ്ടി. അലൈഹിം, അവരുടെ മേൽ, അവർക്ക്. അല്ലദി ഔഹൈന, നാം വഹി നൽകിയതിനെ. ഇലൈക, നിനക്ക്. വഹും, അവരാകട്ടെ. യക്ഫുറൂൻ, അവിശ്വസിക്കുന്നു. ബിർറഹ്മാനി, റഹ്മാനിൽ, പരമകാരുണികനിൽ. ഉൽ, പറയുക. ഹുവ റബ്ബി, അവൻ എന്റെ റബ്ബാണ്, രക്ഷിതാവാണ്. ലാ ഇലാഹ, ഒരാരാധ്യനുമില്ല. ഇല്ലാഹുവ, അവനല്ലാതെ. അലൈഹി, അവന്റെ മേലത്രേ. തവക്കൽതു, ഞാൻ ഭരമേൽപ്പിച്ചിരിക്കുന്നു. വ ഇലൈഹി, അവങ്കലേക്ക് തന്നെയാണ്. മറ്റാബ്, എന്റെ പശ്ചാത്താപം, മടക്കം.

0: മുമ്പ് പല സമുദായങ്ങൾ കഴിഞ്ഞു പോവുകയുണ്ടായിട്ടുള്ള ഒരു സമുദായത്തിൽ അതുപോലെ അഥവാ അവരിൽ അയക്കുകയുണ്ടായതുപോലെ നിന്നെ നാം റസൂലായി അയച്ചിരിക്കുന്നു. നിനക്കു നാം വഹിയ് അഥവാ സന്ദേശം നൽകിയതിനെ നീ അവർക്ക് ഓതിക്കേൾപ്പിക്കുവാൻ വേണ്ടി. അവരാകട്ടെ പരമകാരുണികനിൽ അവിശ്വസിക്കുകയും ചെയ്യുന്നു. പറയുക, അവൻ എന്റെ റബ്ബാകുന്നു, അവനല്ലാതെ ഒരു ആരാധ്യനേ ഇല്ല. അവന്റെ മേലത്രേ ഞാൻ ഭരമേൽപ്പിച്ചിരിക്കുന്നത്. അവനിലേക്കു തന്നെയാണ് എന്റെ പശ്ചാത്തപിച്ച് മടക്കവും.
1: സാരം, മുമ്പ് പല സമുദായങ്ങളിലേക്കും നാം റസൂലുകളെ അയക്കുകയുണ്ടായിരുന്നു. അതുപോലെ ഈ സമുദായത്തിലേക്ക് നിന്നെ അയച്ചിരിക്കുകയാണ്. ഇതൊരു പുതിയ ഏർപ്പാടൊന്നുമല്ല. അവരുടെ നന്മയ്ക്ക് വേണ്ടി നാം നിനക്ക് എത്തിച്ചു തന്ന സന്ദേശങ്ങൾ അവരെ കേൾപ്പിച്ച് മനസ്സിലാക്കുവാൻ വേണ്ടിയാണ് നിന്നെ അയച്ചിരിക്കുന്നതും. അള്ളാഹു അവർക്കു നൽകിയ ഈ വമ്പിച്ച കാരുണ്യത്തിന് അവർ നന്ദി കാണിക്കുകയാണ് വേണ്ടിയിരുന്നത്. പക്ഷേ നന്ദിക്കു പകരം മഹാകാരുണികനായ അള്ളാഹുവിൽ അവിശ്വസിച്ച് നന്ദികേട് കാണിക്കുകയാണ് അവർ ചെയ്യുന്നത്. അവർ സ്വീകരിച്ചാലും ഇല്ലെങ്കിലും ശരി, എല്ലാം അവനിൽ അർപ്പിച്ചുകൊണ്ട് നീ തൗഹീദിൽ ഉറച്ചു തന്നെ നിന്നുകൊള്ളുക.
2: വചനം 31.
0: വലവ് അന്ന, ആയിരുന്നെങ്കിൽ, ഖുർആനൻ, വല്ല ഖുർആനും പാരായണ ഗ്രന്ഥവും, സുയ്യിറത് ബിഹി, അതുമൂലം നടത്തപ്പെട്ടു, അൽ ജിബാലു, മലകൾ, പർവ്വതങ്ങൾ, ഔ ഖുത്തിഅത്, അല്ലെങ്കിൽ മുറിക്കപ്പെട്ടു, തുണ്ടമാക്കപ്പെട്ടു, ബിഹി, അതുമൂലം, അൽ അർളു, ഭൂമി, ഔ കുല്ലിമ, അല്ലെങ്കിൽ സംസാരിക്കപ്പെട്ടു, ബിഹി, അതുമൂലം, അതിനാൽ, അൽ മൗത, മരണപ്പെട്ടവരുമായി, ബൽ, പക്ഷേ, എന്നാൽ, എങ്കിലും, ലില്ലാഹി, അല്ലാഹുവിനാണ്, അൽ അംറ്, കൽപ്പന, അധികാരം, കാര്യം, ജമീഅൻ, മുഴുവനും, അഫലം യയ്അസ്, അപ്പോൾ നിരാശപ്പെട്ടില്ലേ, വ്യക്തമായി അറിഞ്ഞിട്ടില്ലേ, അല്ലദീന ആമനു, വിശ്വസിച്ചവർ, അല്ലൗ യശാഉ, ഉദ്ദേശിച്ചിരുന്നുവെങ്കിൽ എന്ന്, അല്ലാഹു അല്ലാഹു, ലഹദ, അവൻ സന്മാർഗത്തിലാക്കുക തന്നെ ചെയ്തിരുന്നുവെന്ന്, അന്നാസ, മനുഷ്യരെ, ജമീഅൻ, മുഴുവനും, വലാ യസാലു, ആയിക്കൊണ്ടേയിരിക്കും, അല്ലദീന കഫറു, അവിശ്വസിച്ചവർ, തുസൈബുഹും, അവർക്കു ബാധിച്ചുകൊണ്ട്, ബിമാ സനഉ, അവർ പ്രവർത്തിച്ചതിനാൽ, ഖാരിഅതുൻ, വല്ല മുട്ടി അലക്കുന്ന സംഭവം, ഔ തഹുല്ലു, അല്ലെങ്കിൽ അതു ഇറങ്ങിക്കൊണ്ട്, നീ ഇറങ്ങിക്കൊണ്ട്, ഖരീബ, അടുത്ത്, സമീപത്ത്, മിൻദാരിഹിം, അവരുടെ വസതിക്ക്, ഭവനത്തോട്, ഹത്തായത്തി, വരുന്നതുവരെ, വഅദുല്ലാ, അല്ലാഹുവിന്റെ വാഗ്ദത്തം, വാഗ്ദാനം, ഇന്നല്ലാഹ, നിശ്ചയമായും അല്ലാഹു, ലാ യുഖ്ലിഫു, എതിരു ചെയ്യുകയില്ല, ലംഘിക്കുകയില്ല, അൽ മീആദ്, നിശ്ചയത്തെ, കരാർ നിശ്ചയം, വാഗ്ദത്ത നിശ്ചയം.

0: വല്ല ഖുർആനും അഥവാ പാരായണ ഗ്രന്ഥവും അതുമൂലം മലകൾ തൽസ്ഥാനത്തുനിന്ന് നടത്തപ്പെടുകയോ അല്ലെങ്കിൽ അതുമൂലം ഭൂമി തുണ്ടമാക്കി മുറിക്കപ്പെടുകയോ അതുമൂലം മരണപ്പെട്ടവരുമായി സംസാരിക്കപ്പെടുകയോ ചെയ്തിരുന്നുവെങ്കിൽ അത് ഈ ഗ്രന്ഥം തന്നെയാകുമായിരുന്നു. പക്ഷേ കൽപ്പന അഥവാ അധികാരം മുഴുവനും അള്ളാഹുവിനാകുന്നു. അപ്പോൾ വിശ്വസിച്ചവർക്ക് വ്യക്തമായി അറിഞ്ഞുകൂടെ, അള്ളാഹു ഉദ്ദേശിച്ചിരുന്നുവെങ്കിൽ മനുഷ്യരെ മുഴുവനും അവൻ സന്മാർഗത്തിലാക്കുമായിരുന്നുവെന്ന്. അവിശ്വസിച്ചവർ അവർ പ്രവർത്തിച്ചതു നിമിത്തം അവർക്കു മുട്ടി അലക്കുന്ന വല്ല ശിക്ഷാസംഭവവും ബാധിച്ചുകൊണ്ടേയിരിക്കുന്നതാണ്. അല്ലെങ്കിൽ അവരുടെ വസതിക്കു സമീപം അത് വന്നു ഇറങ്ങിക്കൊണ്ടിരിക്കും. അള്ളാഹുവിന്റെ വാഗ്ദത്തം വന്നെത്തുന്നതുവരെ നിശ്ചയമായും അള്ളാഹു കരാറു നിശ്ചയത്തിന് എതിരെ പ്രവർത്തിക്കുകയില്ല.
1: മുൻ വേദഗ്രന്ഥങ്ങളിൽപ്പെട്ട ഏതെങ്കിലും ഒരു പാരായണ ഗ്രന്ഥം അവതരിപ്പിക്കുകയോ പാരായണം ചെയ്യപ്പെടുകയോ ചെയ്തതു നിമിത്തം അതിന്റെ കൗരവത്താൽ വല്ല മലകളും അവയുടെ സ്ഥാനം തെറ്റി നീങ്ങിപ്പോകുകയോ ഭൂമി പൊട്ടിക്കീറി തുണ്ടമായി പോകുകയോ മരണപ്പെട്ടുപോയ ആളുകളുമായി സംസാരം നടത്തുവാൻ സാധിക്കുകയോ ഉണ്ടായിട്ടില്ല. അങ്ങനെ വല്ലതും ഉണ്ടായിട്ടുണ്ടെങ്കിൽ നിശ്ചയമായും ഈ ഖുർആൻ മൂലവും അതൊക്കെ സംഭവിക്കുമായിരുന്നു. ഏതു നിലക്കും ഈ ഗ്രന്ഥം അവയേക്കാളെല്ലാം ശ്രേഷ്ഠമായതു തന്നെ. പക്ഷേ വേദഗ്രന്ഥങ്ങൾ മുഖേന അങ്ങനെയൊന്നും സംഭവിക്കാറില്ലാത്ത സ്ഥിതിക്ക് ഈ ഖുർആൻ സത്യമാണെങ്കിൽ ഞങ്ങൾക്ക് എന്തുകൊണ്ട് ഇന്നിന്ന ദൃഷ്ടാന്തങ്ങൾ കാണിച്ചു തരുന്നില്ല എന്നും മറ്റും അവിശ്വാസികൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നതിനു ന്യായമില്ല. ഖുർആന്റെ ഏതെങ്കിലും പോരായ്മയോ ന്യൂനതയോ അല്ല അവരുടെ ഈ നിഷേധത്തിനു കാരണം. അള്ളാഹുവിന്റെ കയ്യിലാണ് സർവ്വ കാര്യങ്ങളുടെയും അധികാരവും

0: വായിക്കുവാൻ അവിശ്വാസികൾക്ക് സാധ്യമായിരിക്കയില്ല. അവർക്കിടയിൽ തന്നെയോ അല്ലെങ്കിൽ അവർക്ക് സ്വൈര്യജീവിതം സാധ്യമല്ലാത്ത വിധം അവരുടെ സമീപസ്ഥലങ്ങളിലോ എന്തെങ്കിലും മഹാവിപത്തുകൾ അവർ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നതാണ്. അള്ളാഹുവിന്റെ നിശ്ചയത്തിന് ഒരിക്കലും മാറ്റം വരികയില്ല. ഇതൊക്കെയാണ് ഈ വചനത്തിലടങ്ങിയ സാരം. ഇസ്ലാമിന്റെ വിജയവും ശിർക്കിന്റെ പരാജയവും അടുത്ത ഭാവിയിൽ പരിപൂർണമായി തീരുന്നതാണെന്നുള്ള അള്ളാഹുവിന്റെ വാഗ്ദാനം യഥാർത്ഥമായി പുലർന്നതും അതുവരെയും യുദ്ധം ക്ഷാമം തുടങ്ങിയ ആപത്തുകൾ മുശരിക്കുകൾക്ക് അനുഭവപ്പെട്ടുകൊണ്ടിരുന്നതും പ്രസിദ്ധമാണല്ലോ. എന്ന വാക്യത്തിന് പരിഭാഷയിൽ കണ്ടതുപോലെ അല്ലെങ്കിൽ അവരുടെ വസതിക്ക് സമീപം അത് അഥവാ ആ മുട്ടി അലക്കുന്ന സംഭവം വന്നിറങ്ങിക്കൊണ്ടിരിക്കും എന്ന് അർത്ഥം കൽപ്പിച്ചുകൊണ്ടുള്ളതാണ് മേൽക്കണ്ട വിവരണം. ആ വാക്യത്തിന് അല്ലെങ്കിൽ നീ നബി സല്ലല്ലാഹു അലൈഹി സല്ലമ അവരുടെ വസതിക്ക് സമീപം ഇറങ്ങിച്ചെല്ലും എന്നും അർത്ഥം വരാവുന്നതാണ്. മക്കാ വിജയം വഴി ഇസ്ലാമിന്റെ വിജയം പൂർത്തിയാകുന്നതുവരെ അതിന്റെ പരിസരങ്ങളിലുള്ള ഓരോ രാജ്യങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി സല്ലമ ജയിച്ചടക്കിക്കൊണ്ടിരിക്കും എന്നായിരിക്കും അപ്പോൾ ഇതിന്റെ താല്പര്യം. ഖുർആൻ വ്യാഖ്യാതാക്കളിൽ ഒരു വിഭാഗം ഈ വാക്യത്തിന് കൽപ്പിച്ചിരിക്കുന്ന വ്യാഖ്യാനം ഇതാകുന്നു. ഖുർആൻ എന്ന വാക്കിന് പാരായണം എന്നും പാരായണ ഗ്രന്ഥം എന്നും അർത്ഥമുണ്ടെന്നും ഇതിൽ നിന്നാണ് വിശുദ്ധ ഖുർആനിന് അൽ ഖുർആൻ എന്ന് പേർ വന്നതെന്നും കഴിഞ്ഞ സൂറത്തിലെ രണ്ടാം വചനത്തിന്റെ വ്യാഖ്യാനത്തിൽ വിവരിച്ചിരിക്കുന്നു. ഇവിടെ ഖുർആൻ എന്ന് പറഞ്ഞത് മുൻ വേദഗ്രന്ഥങ്ങളാകുന്ന പാരായണ ഗ്രന്ഥങ്ങളെ ഉദ്ദേശിച്ചാകുന്നു. ഒരു ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി സല്ലമ ഇപ്രകാരം പറയുന്നു, ദാവൂദ് അലൈഹിസ്സലാമിന് ഖുർആൻ ലഘുവാക്കപ്പെട്ടിരിക്കുന്നു. അദ്ദേഹത്തിന്റെ മൃഗത്തിന് അഥവാ വാഹനത്തിന് ജീനിയിട്ട് കെട്ടുവാൻ അദ്ദേഹം കൽപ്പിച്ചിട്ട് അത് കെട്ടിത്തീരു മുമ്പായി അദ്ദേഹം ഖുർആൻ ഓതുമായിരുന്നു. അദ്ദേഹം തന്റെ സ്വന്തം കരങ്ങളുടെ പ്രവർത്തനത്തിൽ നിന്നല്ലാതെ ഭക്ഷണം കഴിച്ചിരുന്നതുമില്ല. അഹ്മദ് ബുഖാരി. ഈ നബി വചനത്തിൽ ഖുർആൻ എന്ന് പറഞ്ഞത് ദാവൂദ് അലൈഹിസ്സലാം നബിയുടെ വേദഗ്രന്ഥത്തെ അഥവാ സബൂറിനെ ഉദ്ദേശിച്ചാണെന്ന് വ്യക്തമാണ്. അഫലം യെയ് എസ് എന്ന വാക്കിനാണ് മിക്ക ഖുർആൻ വ്യാഖ്യാതാക്കളും കൽപ്പിച്ച പോലെ അറിഞ്ഞുകൂടെ എന്ന് നാമം അർത്ഥം കൽപ്പിച്ചിരിക്കുന്നത്. സാധാരണഗതിയിൽ നിരാശപ്പെട്ടിട്ടില്ലേ എന്നായിരിക്കും ആ വാക്കിനർത്ഥം വരിക. ഒരു കാര്യത്തെപ്പറ്റി ശരിക്കും വ്യക്തമായി അറിയുമ്പോഴാണല്ലോ അതിന്റെ മറുവശത്തെപ്പറ്റി നിരാശപ്പെടുന്നത്. അവിശ്വാസികൾ ഖുർആനിൽ വിശ്വസിക്കാത്തതിന്റെ കാരണം നല്ല പോലെ അറിയാവുന്ന സ്ഥിതിക്ക് അവർ വിശ്വസിക്കുന്ന കാര്യത്തിൽ സത്യവിശ്വാസികൾക്ക് ആശയും പ്രതീക്ഷയും ഉണ്ടാവാൻ അവകാശമില്ലല്ലോ. അതാണ് ഈ പ്രയോഗത്തിലടങ്ങിയ സൂചന.
1: പീസ് ഖുർആൻ റേഡിയോ തഫ്സീർ അമാനി സമാപിക്കുകയാണ്.

0: ആത്മീയ പ്രകാശം, ഖുർആനിക അക്ഷരങ്ങൾ ഒരായിരം തവണ അടുത്തറിഞ്ഞ നമ്മുടെ ജീവിതത്തിൽ ഈ ഗ്രന്ഥം ഒരു ചരണവും നിർവഹിക്കാത്തത് എന്താണ്? ആ ദിവ്യവചനങ്ങളുടെ പ്രകാശവലയം നമുക്ക് ചുറ്റുമുണ്ടോ? പർവ്വതങ്ങൾക്ക് മുകളിൽ അവ അവതീർണമായാൽ അവ പൊട്ടി പിളരാൻ മാത്രം ശക്തമായ സ്വാധീനമുള്ള ഈ വേദം നമ്മിൽ ഒരു മാറ്റവും നിർവഹിക്കാത്തതിന്റെ കാരണങ്ങൾ മനസ്സിലാക്കാൻ നമ്മുടെ തടസ്സങ്ങൾ എന്താണ്? ഖുർആൻ നെഞ്ചോട് ചേർക്കാനുള്ള തടസ്സങ്ങളായി പലതും നാം പറയുന്നു. എനിക്ക് സമയം കിട്ടുന്നില്ല, ക്ലാസ്സിന് പോകാൻ വാഹന സൗകര്യമില്ല, ക്ലാസുകൾ വീടിനടുത്തില്ല, ആ ക്ലാസ് നിലവാരം പോരാ, വീട് വിട്ട് പുറത്തു പോകാനാവില്ല, ജോലി കഴിഞ്ഞെത്തുമ്പോൾ വൈകും, ടോർച്ച് വെളിച്ചം കയ്യിലുണ്ടായിട്ടും അത് മാറ്റിവെച്ച് റൂമിലെ ഇരുട്ടിൽ എന്തോ തപ്പിത്തിരയുന്നവന്റെ സമീപനം എത്ര മോശമാണ്. ഖുർആൻ എന്ന തിരിച്ചറിവിന്റെ തീരം അവഗണിച്ച് പ്രശ്നപരിഹാരത്തിന് അലയുന്നവന്റെ സ്ഥിതിയും അതുപോലെ. എന്നാൽ ഖുർആൻ ലേണിംഗ് പ്രോഗ്രാം, പീസ് റേഡിയോ അന്നൂർ ഖുർആൻ പഠന പദ്ധതി താങ്കൾക്കുള്ളതാണ്. താങ്കൾക്ക് സാധിക്കുന്ന സമയത്ത്, സാധിക്കുന്ന രൂപത്തിൽ ഏറ്റവും പ്രാമാണിക പഠനം താങ്കളുടെ വിരലറ്റത്ത്, അതാണ് അന്നൂർ. അന്നൂർ ഖുർആൻ ലേണിംഗ് പ്രോഗ്രാം പഠിക്കാൻ യാത്ര ചെയ്ത് എവിടെയും പോകേണ്ടതില്ല. ജോലിസ്ഥലത്ത് നിന്ന് നേരത്തെ പുറപ്പെടേണ്ടതില്ല. വ്യക്തിപരമായ കാര്യങ്ങൾ മാറ്റേണ്ടി വരുന്നുമില്ല. വിശുദ്ധ ഖുർആൻ ആദ്യം മുതൽ അവസാനം വരെ ആഴത്തിൽ പഠിക്കാനുള്ള സുവർണാവസരം. പീസ് റേഡിയോ അന്നൂർ ഖുർആൻ പഠന പദ്ധതി.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

പീസ് ഖുർആൻ റേഡിയോ. അടുത്ത പരിപാടി ഖത്മുൽ ഖുർആൻ, വിശുദ്ധ ഖുർആനിലെ ഓരോ ജുസ്ഉകൾ മുഴുവനായും ഓരോ ദിവസങ്ങളിലും കേൾക്കുവാനുള്ള അവസരമാണ് ഖത്മുൽ ഖുർആൻ പരിപാടിയിലൂടെ ശ്രോതാക്കൾക്ക് ലഭിക്കുന്നത്. ഇന്നത്തെ ഖത്മുൽ ഖുർആൻ പരിപാടിയിൽ ഖുർആനിലെ 17 ജുസ് മുഴുവനായും നാം കേൾക്കുന്നു. പാരായണം ഹാഫിൽ സലാഹ് അൽ ഹാഷിം.

0: പീസ് ഖുർആൻ റേഡിയോ ഖത്മുൽ ഖുർആൻ സമാപിക്കുന്നു. വിശുദ്ധ ഖുർആനിലെ 17 ജുസ് പൂർണ്ണമായും നാം കേട്ടുകഴിഞ്ഞു. ഹാഫിദ് സലാഹ് അൽ ഹാഷിമിന്റെ ശബ്ദത്തിൽ.
1: ഖുർആൻ വെല്ലുവിളിക്കുകയും ചെയ്തു. ആ വെല്ലുവിളിയും ഇന്നും നിലനിൽക്കുന്നു. അതായത്, നിങ്ങൾ ഇതിൽ വിശ്വസിക്കാൻ തയ്യാറില്ലെങ്കിൽ, ഇതിനെ എതിർക്കുകയും ആണ് ചെയ്യുന്നതെങ്കിൽ, നിങ്ങൾ ഇതുപോലെയുള്ള ഒരു ഗ്രന്ഥം, ഒരു സൂറത്ത്, ഒരധ്യായമെങ്കിലും കൊണ്ടുവരിക എന്ന് ഖുർആൻ വെല്ലുവിളിച്ചു. എന്നു വച്ചാൽ 114 അധ്യായങ്ങളുണ്ട്. ആ അധ്യായങ്ങളിൽപ്പെട്ട ഏതെങ്കിലും ഒരു അധ്യായത്തെ പോലെ അതിനോട് കിടപിടിക്കുന്ന ഒരു അധ്യായം നിങ്ങൾ കൊണ്ടുവരൂ എന്ന് ഖുർആൻ വെല്ലുവിളിച്ചു. ആ വെല്ലുവിളി ഇന്നും നിലനിൽക്കുന്നു. ഈ വെല്ലുവിളി കേട്ട് അന്നത്തെ സാഹിത്യകാരന്മാർ പലരും പല ശ്രമങ്ങളും നടത്തി നോക്കി. പക്ഷേ അതൊക്കെ ചരിത്രത്തിന്റെ ചവറ്റുകൊട്ടയിലാണ് അതിന് സ്ഥാനമുണ്ടായിരുന്നത്. അത് ഖുർആനിൽ 114 അധ്യായങ്ങളിലതിൽ വളരെ സുദീർഘമായ അധ്യായങ്ങളുണ്ട്. സൂറത്തുൽ ബക്കറയിൽ 286 ആയത്തുകളുണ്ട്. അതുപോലെ 100 ആയത്തുകളുള്ള സൂറത്തുകളുണ്ട്. എന്നാൽ ഏറ്റവും ചെറിയ സൂറത്തുകളും ഉണ്ട്. ഏറ്റവും ചെറിയ സൂറത്ത് 3 സൂറത്തുൽ കൗസറാണ്. അപ്പൊ 3 സൂക്തങ്ങളുള്ള ഒരു ഇതിനെ കടപിടിക്കുന്ന ഒരു അധ്യായം കൊണ്ടുവന്നാൽ ഈ സാഹിത്യകാരന്മാർക്ക് ഈ വെല്ലുവിളി സ്വീകരിക്കാമായിരുന്നു. ഖുർആൻ തന്നെ അത് പറഞ്ഞു, നിങ്ങൾക്ക് ഇതുപോലെ ഒന്ന് കൊണ്ടുവരാൻ സാധ്യമല്ല എന്ന്. അവിടെ ഒരു സംശയമുണ്ടായേക്കാം. അതായത്, ഖുർആൻ സാഹിത്യ സൃഷ്ടിയാണ്. അപ്പോൾ സാഹിത്യ സൃഷ്ടിയിൽ പരസ്പരം അങ്ങനെ ഒരു തുല്യമായ ഒന്ന് കൊണ്ടുവരിക എന്നുള്ളത് പറയുന്നത് തന്നെ ശരിയല്ല. പക്ഷെ ആ പറയുന്നതിൽ അടിസ്ഥാനമൊന്നുമില്ല. ഉദാഹരണത്തിന്, ഇന്ന സാഹിത്യകാരൻ്റെ പുസ്തകവും ഇന്ന സാഹിത്യ, ഉദാഹരണത്തിന് തകഴിയുടെ അല്ലെങ്കിൽ ബഷീറിൻ്റെ ഒരു പുസ്തകവും, വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ ഒരു പാത്തുമ്മയുടെ ആട് അല്ലെങ്കിൽ മതിലുകൾ, ഇതിനെ വെല്ലുന്നതാണോ മുട്ടത്ത് വർക്കിയുടെ ഒരു നോവൽ, അല്ലെങ്കിൽ അത് തമ്മിലുള്ള താരതമ്യം എങ്ങനെയാണ്? അപ്പോൾ ആ താരതമ്യം ഇതിന് വെല്ലുന്നതാണോ, ഇതിനോട് കിടപിടിക്കുന്നതാണോ എന്ന് നമ്മൾക്ക് പറയാൻ കഴിയും. അതുപോലെ തന്നെ വിശുദ്ധ ഖുറാനെയും നമുക്ക് പറയാം. ഈ നിലക്ക് പല ശ്രമങ്ങളും അവർ നടത്തി, കാലാകാലങ്ങളിൽ ശ്രമങ്ങൾ നടത്തിയിട്ടുണ്ട്. പക്ഷെ അതെല്ലാം പരാജയപ്പെടുകയാണ് ഉണ്ടായത്.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം.

0: ലോകം. ഹൃദയ കവാടങ്ങൾ മുട്ടിത്തുറക്കും. നന്മയുടെ നറുമുത്തുകൾ അത് മനസ്സുകളിൽ നിറയ്ക്കും. അപഥ സഞ്ചാരികളെ സുപഥങ്ങളിലേക്ക് കൈപിടിക്കും. അസ്വസ്ഥ ജീവിതങ്ങൾക്ക് സ്വസ്ഥതയുടെ നല്ല നേരങ്ങൾ സമ്മാനിക്കും. അശാന്തരെ സാന്ത്വനങ്ങൾ കൊണ്ട് അത് സന്തോഷപൂരിതമാക്കും. അതെ, അനിർവചനീയമായ അനുഭൂതികളുടെ വിസ്മയ കേൾവിയാണ് വിശുദ്ധ ഖുർആനിൻ്റെ മധുരമായ പാരായണം. ഒരു മാസം കൊണ്ട് ഖുർആൻ പൂർണ്ണമായി ഒരു തവണ കേൾക്കാൻ പീസ് റേഡിയോ തൻസീലിന് എന്നും ഒരു മണിക്കൂർ വീതമെങ്കിലും കാതോർക്കൂ. തൻസീൽ ഈ പ്രോഗ്രാം പീസ് ഖുർആൻ റേഡിയോയിൽ മാത്രം. ശ്രവണമധുരമായ ഖുർആൻ പാരായണം ഇനി നിങ്ങളുടെ വീടിൻ്റെ അകത്തളങ്ങളിലും യാത്രകളിലുമെല്ലാം പ്രസരിക്കട്ടെ. നിങ്ങളുടെ ഓരോ നിമിഷവും അർത്ഥവത്താകട്ടെ. തൻസീൽ പീസ് ഖുർആൻ റേഡിയോയിൽ ഇഷ്ടാനുസരണം ഖാരിയുകളെ തിരഞ്ഞെടുത്ത് അവരുടെ ശബ്ദത്തിലും ശൈലിയിലും ഖുർആൻ മുഴുവനായും പാരായണം ചെയ്യുന്നത് കേൾക്കാൻ സാധിക്കുമാറുള്ള സമയക്രമീകരണം. തൻസീൽ പീസ് ഖുർആൻ റേഡിയോയിൽ കേൾവിയുടെ വസന്തത്തിനായി ഇന്നു തന്നെ കാതോർക്കൂ. തൻസീൽ എല്ലാ ദിവസവും പീസ് ഖുർആൻ റേഡിയോയിൽ.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

0: ആത്മീയ പ്രകാശം, ഖുർആനിക അക്ഷരങ്ങൾ ഒരായിരം തവണ അടുത്തറിഞ്ഞ നമ്മുടെ ജീവിതത്തിൽ ഈ ഗ്രന്ഥം ഒരു ചലനവും നിർവഹിക്കാത്തത് എന്താണ്? ആ ദിവ്യവചനങ്ങളുടെ പ്രകാശവലയം നമുക്ക് ചുറ്റുമുണ്ടോ? പർവ്വതങ്ങൾക്ക് മുകളിൽ അവ അവതീർണമായാൽ അവ പൊട്ടി പിളരാൻ മാത്രം ശക്തമായ സ്വാധീനമുള്ള ഈ വേദം നമ്മിൽ ഒരു മാറ്റവും നിർവഹിക്കാത്തതിന്റെ കാരണങ്ങൾ മനസ്സിലാക്കാൻ നമ്മുടെ തടസ്സങ്ങൾ എന്താണ്? ഖുർആൻ നെഞ്ചോട് ചേർക്കാനുള്ള തടസ്സങ്ങളായി പലതും നാം പറയുന്നു. എനിക്ക് സമയം കിട്ടുന്നില്ല, ക്ലാസ്സിന് പോകാൻ വാഹന സൗകര്യമില്ല, ക്ലാസ്സുകൾ വീടിനടുത്തില്ല, ആ ക്ലാസ് നിലവാരം പോരാ, വീട് വിട്ട് പുറത്തു പോകാനാവില്ല, ജോലി കഴിഞ്ഞെത്തുമ്പോൾ വൈകും, ടോർച്ച് വെളിച്ചം കയ്യിലുണ്ടായിട്ടും അത് മാറ്റിവെച്ച് റൂമിലെ ഇരുട്ടിൽ എന്തോ തപ്പിത്തിരയുന്നവന്റെ സമീപനം എത്ര മോശമാണ്! ഖുർആൻ എന്ന തിരിച്ചറിവിന്റെ തീരം അവഗണിച്ച് പ്രശ്നപരിഹാരത്തിന് അലയുന്നവന്റെ സ്ഥിതിയും അതുപോലെ. എന്നാൽ ഖുർആൻ ലേണിംഗ് പ്രോഗ്രാം, പീസ് റേഡിയോ അന്നൂർ ഖുർആൻ പഠന പദ്ധതി താങ്കൾക്കുള്ളതാണ്. താങ്കൾക്ക് സാധിക്കുന്ന സമയത്ത്, സാധിക്കുന്ന രൂപത്തിൽ ഏറ്റവും പ്രാമാണിക പഠനം താങ്കളുടെ വിരലറ്റത്ത്. അതാണ് അന്നൂർ, അന്നൂർ ഖുർആൻ ലേണിംഗ് പ്രോഗ്രാം. പഠിക്കാൻ യാത്ര ചെയ്ത് എവിടെയും പോകേണ്ടതില്ല, ജോലിസ്ഥലത്ത് നിന്ന് നേരത്തെ പുറപ്പെടേണ്ടതില്ല, വ്യക്തിപരമായ കാര്യങ്ങൾ മാറ്റേണ്ടി വരുന്നുമില്ല. വിശുദ്ധ ഖുർആൻ ആദ്യം മുതൽ അവസാനം വരെ ആഴത്തിൽ പഠിക്കാനുള്ള സുവർണാവസരം. പീസ് റേഡിയോ അന്നൂർ ഖുർആൻ പഠന പദ്ധതി.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: ആഗ്രഹമുണ്ടെങ്കിൽ പോരു.
3: ആരോഗ്യ സംബന്ധമായ നിങ്ങളുടെ സംശയങ്ങളും സന്ദേഹങ്ങളും ഡോക്ടർമാരുമായി നേരിട്ട് പങ്കുവച്ചാലോ? പീസ് റേഡിയോ ഡോക്ടറോട് ചോദിക്കാം ലൈവ് ഫോണിംഗ് പ്രോഗ്രാം. തത്സമയ സംശയ ദൂരീകരണത്തിന് വിളിക്കൂ 9020840840. എല്ലാ വ്യാഴാഴ്ചയും ഇന്ത്യൻ സമയം രാത്രി 8:30 മുതൽ 9:30 വരെ പീസ് റേഡിയോ ഫീഡ്ബാക്ക് ഓപ്ഷനിലെ ഡോക്ടറോട് ചോദിക്കാം പ്രോഗ്രാം സെലക്ട് ചെയ്ത് താങ്കളുടെ സംശയങ്ങൾ ടെക്സ്റ്റായോ വോയിസായോ അയക്കാം. പീസ് റേഡിയോ ഡോക്ടറോട് ചോദിക്കാം ലൈവ് ഫോണിംഗ് പ്രോഗ്രാം.
4: അത്തഹസീൻ തിരുത്താം പാരായണത്തിലെ അബദ്ധങ്ങൾ. സാധാരണ കണ്ടുവരാറുള്ള പാരായണത്തിലെ പിഴവുകൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ക്ലാസ് എടുക്കുന്നു ഹാഫിൽ അബ്ദുഷുക്കൂർ.
5: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുമ്പോൾ നമ്മുടെ സാധാരണ പാരായണത്തിൽ വരുന്ന അബദ്ധങ്ങൾ എന്തൊക്കെയാണ് എന്നീ കാര്യങ്ങളാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. സൂറത്തുൽ ഹാഖയിലെ 44 വരെയുള്ള ആയത്തുകളാണ് കഴിഞ്ഞ ഏതാനും ക്ലാസ്സുകളിലൂടെ പഠിച്ചത്. 45 മുതലുള്ള ആയത്തുകൾ ശ്രദ്ധിക്കുക.

0: ലഅഖദ്ന മിൻഹു ബിൽ യമീൻ. ഇവിടെ ലഅഖദ്ന മിൻഹു ബിൽ യമീൻ അല്ലെങ്കിൽ ലഅഖദ്ന മിൻഹു ബിൽ യമീൻ, ഇവിടെ ഖാഇൻ്റെ ഉച്ചാരണം ശ്രദ്ധിക്കണം, ദാലിൻ്റെയും. അതാണ് പാരായണത്തിൽ തെറ്റ് വരുവാൻ സാധ്യത ഉണ്ടാവുക. ലഅഖദ്ന മിൻഹു ബിൽ യമീൻ ثم لقطعنا ثم لقطعنا മിൻഹുൽ വതീൻ. അപ്പോൾ സുമ്മ ലഖതഅന എന്ന് പറയരുത്, ثم ث ഉച്ചരിക്കുമ്പോൾ നാവിൻ്റെ അറ്റം അല്പം പുറത്തോട്ട് വരണം. ثم لقطعنا لقطعنا ഖാഫും ത്വാവും ഉച്ചാരണത്തിൽ പ്രത്യേകം ശ്രദ്ധിക്കണം. രണ്ട് അക്ഷരവും ഉച്ചരിക്കുമ്പോൾ നാവിൻ്റെ മധ്യഭാഗം അണ്ണാക്കിലോട്ട് ചേർന്ന് വരണം, ത്വാ പ്രത്യേകിച്ചും. فما منكم من احد منكم من احد تت من احد അതാണ് തെറ്റ്. അപ്പോൾ മിൻ അഹദൻ എന്ന് പറയുന്നതിന് പകരം മിൻ അഹദൻ എന്നാവുന്നത് ശ്രദ്ധിക്കുക. فما منكم من احد സുക്കൂനുള്ള മീമിന് ശേഷം വീണ്ടും മീം വന്നാൽ ഇദ്ഗാം മുതമാസിലൈൻ സഗീർ. അപ്പോൾ മീമിനെ അടുത്ത മീമിലേക്ക് കൂട്ടി ലയിപ്പിക്കണം. മിൻകും മിൻ അഹദൻ അഹദിൻ അൻഹു. ഇവിടെയും തൻവീന് ശേഷം ഇളഹാറിൻ്റെ അക്ഷരമാണ് ഇദ്ഗാം ആവുന്നത്, കൂട്ടി അത് മിക്സാകുന്നത് ശ്രദ്ധിക്കണം. അൻഹു ഹാജിസീൻ വഇന്നഹു ലതദ്കിറതുൻ ലിൽമുത്തഖീൻ. ലതദ്കിറതുൻ ലതദ്കിറതുൻ അതാണ് തെറ്റ്, ലതദ്കിറതുൻ ശ്രദ്ധിക്കണം. മുത്തഖീൻ മുത്തഖീൻ മുത്തഖീൻ അത് ഖാഫ് കാഫ് ആവുന്നതും ശ്രദ്ധിക്കുക. وَإِنَّهُ لَتَذْكِرَةٌ لِّلْمُتَّقِينَ അവിടെ ഇദ്ഗാമും ബിലാ ഗുന്ന ഉണ്ട്. لَتَذْكِرَةٌ لِّلْمُتَّقِينَ എന്ന് പറയരുത്. 49-ാമത്തെ ആയത്തിൽ
1: وَإِنَّا لَنَعْلَمُ أَنَّ مِنكُم مُّكَذِّبِينَ
0: وَإِنَّا لَنَعْلَمُ لَنَعْلَمُ عَيْنُ بَغْرَم ഹംസ വരുന്നത് ശ്രദ്ധിക്കുക. أَنَّ مِنكُم مُّكَذِّبِينَ അവിടെയും ഇദ്ഗാം മുതമാസിലൈനുണ്ട്, ഗുന്നത്തോടുകൂടി അതിന് ഇദ്ഗാം ചെയ്യണം. മിൻകും മുകദ്ദിബീൻ മുകദ്ദിബീൻ എന്ന് പറയരുത്.
1: വഇന്നഹു ലഹസ്റതുൻ അലൽ കാഫിരീൻ വഇന്നഹു ലഹസ്റതുൻ ലഹസ്റതുൻ
0: അല്ല ലഹസ്റതുൻ
1: വഇന്നഹു ലഹസ്റതുൻ അലൽ കാഫിരീൻ ലഹസ്റതുൻ അലൽ
0: അതും തെറ്റാണ്. ലഹസ്റത്തുൻ അലൽ അല്ല ലഹസ്റത്തുൻ അലൽ കാഫിരീൻ
1: വഇന്നഹു ലഹഖുൽ യഖീൻ
0: അവിടെ ഹാ ഖാഫ്
1: വഇന്ന

فسبح باسم حق. അതുപോലെ ബിസ്മി റബ്ബിക, റബ്ബിക റബ്ബിക അല്ല, റബ്ബിക്കൽ അളീം, റബ്ബിക്കൽ അളീം. ഇതൊക്കെ വലിയ വലിയ തെറ്റുകളാണ്. റബ്ബിക്കൽ അളീം എന്നൊക്കെ പറയുന്നത് അക്ഷരം നഷ്ടപ്പെടുന്നു, വേറൊരു അക്ഷരം കൂട്ടിച്ചേർക്കുന്നു. ഇതൊക്കെ നമ്മളുടെ ഖിറാഅത്തിൽ വരുന്നു. റബ്ബിക്കൽ അളീം എന്ന് തന്നെ പറയണം ഇൻഷാ അള്ളാ. ഈ ഭാഗം ഒന്നുകൂടെ ഓതിക്കേൾപ്പിക്കാം.

0: സൂറത്തുൽ ഹാഖ അൽഹംദുലില്ലാഹ് ഇവിടെ അവസാനിച്ചിരിക്കുകയാണ്. പാരായണത്തിൽ വരുന്ന സാധാരണ അബദ്ധങ്ങൾ എന്താണെന്ന് ഓരോരുത്തരും അവരവരുടെ ഖിറാഅത്ത് അനുസരിച്ച് നോക്കുകയാണ് ഏറ്റവും നല്ലത്. എന്നിട്ട് ക്ലാസുകൾ കേട്ട് ശരിയേത് തെറ്റേതെന്ന് മനസ്സിലാക്കി കൃത്യമായിട്ട് പാരായണം ചെയ്യുവാൻ ശ്രമിക്കുക. തജ്വീദും മഖ്റജും പ്രത്യേകം പാരായണത്തിൽ കൊണ്ടുവരണം. മഖ്റജൊക്കെ ഇല്ല എങ്കിൽ അക്ഷരങ്ങൾ തന്നെ പൂർണ്ണമായിട്ട് മാറാൻ സാധ്യതയുണ്ട്. അള്ളാഹു നമ്മുടെ ഖിറാഅത്ത് വളരെ നന്നായിട്ട് പാരായണം ചെയ്യുവാൻ, ഖുർആൻ പാരായണം ചെയ്യാൻ നമുക്ക് സാധിക്കുമാറാവട്ടെ. വളരെ ഭംഗിയായിട്ട് തജ്വീദും മഖ്റജൊക്കെ അനുസരിച്ച് അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. ഇൻഷാ അല്ലാ ബാക്കി അടുത്ത സൂറത്ത് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം. അള്ളാഹു സ്വീകരിക്കുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
1: ജസാകുമുല്ലാ ഖൈറൻ. നാം കേട്ടുകഴിഞ്ഞത് അത്തഹസീൻ. നമുക്ക് വേണ്ടി ക്ലാസ് എടുത്തത് ഹാഫിൽ അബ്ദു ശുക്കൂർ.
2: പീസ് റേഡിയോ സ്റ്റുഡിയോയിലേക്ക് കയറും മുമ്പ് വാട്സപ്പ് സ്ക്രോൾ ചെയ്തപ്പോൾ ഞാൻ കണ്ട ഒരു മെസ്സേജ് ഞാൻ നിങ്ങളെ കേൾപ്പിക്കാം. അസ്സലാമു അലൈക്കും, എൻ്റെ പേര് ഡാഷ്. ഞാൻ ഇന്ന സ്ഥലത്തുള്ള ആളാണ്. ഉപ്പയും ഉമ്മയും ബന്ധുമിത്രാദികളും ആരുമില്ല എനിക്ക്. എന്നെ ഒരാൾ വിവാഹം കഴിച്ചിരുന്നു. മറ്റൊരു സ്ത്രീയുമായുള്ള അവിഹിത ബന്ധത്തിൽ അയാൾ ഇടപെടുന്നതറിഞ്ഞും എൻ്റെ രണ്ട് മൂന്ന് കുഞ്ഞുങ്ങൾ മാസം തികയാതെ എനിക്ക് നഷ്ടപ്പെട്ടതും ഭർത്തൃ വീട്ടിലെ അതുമായി അനുബന്ധമായുണ്ടായ ഒരുപാട് പ്രശ്നങ്ങളും എല്ലാമായി ഞാൻ എൻ്റെ ഭർത്താവിൽ നിന്ന് ഡിവോഴ്സ് വാങ്ങി. ഇപ്പോഴൊരു ഹോസ്റ്റലിൽ തനിച്ച് കഴിയുകയാണ്. ആരുമില്ല. വിവാഹങ്ങൾ പലതും വരുന്നുണ്ട്. വിവാഹത്തിൻ്റെ പ്രായവുമാണ്. വീടും കൂടും ആരുമില്ലാത്ത എന്നെ ആരേറ്റെടുക്കാനാണ്. ഒരു ഇത്താത്തയുണ്ട്. അവർ തന്നെ രോഗിയാണ്. അവരുടെ താമസം തന്നെ വാടക വീട്ടിലാണ്. നൊമ്പരങ്ങളുടെ ഈ എഴുത്ത് അതിലെ ആളെയും പേരും എല്ലാം മാറ്റിവെച്ച് സ്ഥലവും എല്ലാം മാറ്റിവെച്ച് വായിച്ചത് ഇതുപോലത്തെ പ്രതിനിധികൾ നമ്മുടെയൊക്കെ പരിസരത്തുണ്ട്. പീസ് റേഡിയോ ഫീഡ്ബാക്ക് ഓപ്ഷൻ പ്ലാൻ ചെയ്യുമ്പോൾ മനുഷ്യർക്ക് ഇങ്ങനെ തുറന്നെഴുതാനുള്ളൊരിടം അവിടെ ഉണ്ടാകുമെന്നൊരിക്കലും പ്രതീക്ഷിച്ചിരുന്നില്ല. ഈ സഹോദരിയെ നമ്മളെല്ലാവരും നമ്മുടെ വീട്ടിൽ അംഗമായി പരിഗണിച്ച് അവർക്കു വേണ്ടി പ്രാർത്ഥിക്കുക. ഇതുപോലത്തെ ധാരാളം ആളുകളുണ്ട്. നിറം മങ്ങിപ്പോയതുകൊണ്ട്, നീളം കുറഞ്ഞു പോയതുകൊണ്ട്, സംരക്ഷിക്കാൻ ആളില്ലാത്തതുകൊണ്ട്, സമയമാകുമ്പോൾ വിവാഹങ്ങൾ അന്വേഷിക്കാൻ ആളുകൾ ഇറങ്ങാത്തതുകൊണ്ട്, ആർക്കൊക്കെയോ ഒരു വേലക്കാരിയേക്കാളും വലിയ വേല ചെയ്ത് അവസാനം തനിക്കു വേണ്ടി നിശ്ചയിക്കപ്പെട്ട ബെഡിൽ പുതപ്പിനുള്ളിൽ ഏങ്ങലടിച്ച് കരയുന്ന, സങ്കടപ്പെടുന്ന, വേദനിക്കുന്ന കുറേ സ്ത്രീജന്മങ്ങൾ, അതേപോലെ കുറേ മനുഷ്യരും പുരുഷന്മാരും, അവരൊക്കെ നമ്മൾ പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തുക. അപ്പോഴൊക്കെ നമ്മുടെ തലമുറയും സംരക്ഷിക്കപ്പെടും എന്നത് അതിൻ്റെ ഒരു നേട്ടമാണ്. രണ്ട്, അത്തരം മനുഷ്യരെയൊക്കെ കുറിച്ച് അവരുടെ സംരക്ഷണം, അവരുടെ സാമ്പത്തികം, അവരുടെ വീട്, ഇങ്ങനത്തെ കാര്യങ്ങളിലൊക്കെ നമ്മളെല്ലാവരും ഒന്ന് കാര്യമായി ചിന്തിക്കുക. ഈ സഹോദരി അടക്കമുള്ളവരെ ഈ ഒരു ഗണത്തിൽ ഉൾപ്പെടുത്താമെന്ന് എനിക്ക് തോന്നുന്നു. അള്ളാഹു അവർക്ക് അർഹമായ പ്രതിഫലം നൽകട്ടെ, സബ്റിനെ കൊടുക്കട്ടെ എന്ന് ഈ ദിനത്തിൽ പ്രാർത്ഥിക്കുകയാണ്.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
4: പീസ് റേഡിയോ പരിപാടികൾ ഇപ്പോൾ നിങ്ങൾക്കും ഡൗൺലോഡ് ചെയ്യാം. ശ്രോതാക്കളുടെ അഭ്യർത്ഥന പ്രകാരം പീസ് റേഡിയോയിൽ പ്രക്ഷേപണം ചെയ്ത വിവിധ പരിപാടികളുടെ ഓഡിയോ ഫയലുകൾ ഇപ്പോൾ ശ്രോതാക്കൾക്ക് ഇഷ്ടാനുസരണം ഡൗൺലോഡ് ചെയ്യാൻ അവസരമുണ്ട്. വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ പുതുതായി പുറത്തിറക്കിയ ജമീൽ ഓൺലൈൻ ലൈബ്രറി എന്ന മൊബൈൽ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യൂ. ആപ്ലിക്കേഷന്റെ ഓഡിയോ സെഷനിൽ പീസ് റേഡിയോ എന്ന കാറ്റഗറിയിൽ കഴിഞ്ഞുപോയ പീസ് റേഡിയോ പരിപാടികളിൽ നിന്നും തിരഞ്ഞെടുത്തവ നിങ്ങൾക്ക് ലഭ്യമാണ്. നിങ്ങളുടെ ഇഷ്ടാനുസരണം കേൾക്കാനും ഡൗൺലോഡ് ചെയ്യാനും സാധിക്കും. കൂടാതെ മറ്റു സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്ത് നൽകാനുമുള്ള പ്രത്യേക സംവിധാനമാണ് ജമീൽ ആപ്പിൽ ഇപ്പോഴുള്ളത്. ഇപ്പോൾ തന്നെ ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്നും മറക്കാതെ ഇൻസ്റ്റാൾ ചെയ്യുക ജമീൽ ഓൺലൈൻ ലൈബ്രറി.
2: പീസ് റേഡിയോ സ്റ്റുഡിയോയിലേക്ക് കയറും മുമ്പ് വാട്സപ്പ് സ്ക്രോൾ ചെയ്തപ്പോൾ ഞാൻ കണ്ട ഒരു മെസ്സേജ് ഞാൻ നിങ്ങളെ കേൾപ്പിക്കാം. അസ്സലാമു അലൈക്കും, എൻ്റെ പേര് ഡാഷ്. ഞാൻ ഇന്ന സ്ഥലത്തുള്ള ആളാണ്. ഉപ്പയും ഉമ്മയും ബന്ധുമിത്രാദികളും ആരുമില്ല എനിക്ക്. എന്നെ ഒരാൾ വിവാഹം കഴിച്ചിരുന്നു. മറ്റൊരു സ്ത്രീയുമായുള്ള അവിഹിത ബന്ധത്തിൽ അയാൾ ഇടപെടുന്നതറിഞ്ഞും എൻ്റെ രണ്ട് മൂന്ന് കുഞ്ഞുങ്ങൾ മാസം തികയാതെ എനിക്ക് നഷ്ടപ്പെട്ടതും ഭർത്തൃ വീട്ടിലെ അതുമായി അനുബന്ധമായുണ്ടായ ഒരുപാട് പ്രശ്നങ്ങളും എല്ലാമായി ഞാൻ എൻ്റെ ഭർത്താവിൽ നിന്ന് ഡിവോഴ്സ് വാങ്ങി. ഇപ്പോൾ ഒരു ഹോസ്റ്റലിൽ തനിച്ച് കഴിയുകയാണ്. ആരുമില്ല. വിവാഹങ്ങൾ പലതും വരുന്നുണ്ട്. വിവാഹത്തിൻ്റെ പ്രായവുമാണ്. വീടും കൂടും ആരുമില്ലാത്ത എന്നെ ആരേറ്റെടുക്കാനാണ്? ഒരു ഇത്താത്തയുണ്ട്. അവർ തന്നെ രോഗിയാണ്. അവരുടെ താമസം തന്നെ വാടക വീട്ടിലാണ്. നൊമ്പരങ്ങളുടെ ഈ എഴുത്ത് അതിലെ ആളെയും പേരും എല്ലാം മാറ്റിവെച്ച് സ്ഥലവുമെല്ലാം മാറ്റിവെച്ച് വായിച്ചത് ഇതുപോലത്തെ പ്രതിനിധികൾ നമ്മുടെയൊക്കെ പരിസരത്തുണ്ട്. പീസ് റേഡിയോ ഫീഡ്ബാക്ക് ഓപ്ഷൻ പ്ലാൻ ചെയ്യുമ്പോൾ മനുഷ്യർക്ക് ഇങ്ങനെ തുറന്നെഴുതാനുള്ളൊരിടം അവിടെ ഉണ്ടാകുമെന്നൊരിക്കലും പ്രതീക്ഷിച്ചിരുന്നില്ല. ഈ സഹോദരിയെ നമ്മളെല്ലാവരും നമ്മുടെ വീട്ടിൽ അംഗമായി പരിഗണിച്ച് അവർക്കു വേണ്ടി പ്രാർത്ഥിക്കുക. ഇതുപോലത്തെ ധാരാളം ആളുകളുണ്ട്. നിറം മങ്ങിപ്പോയതുകൊണ്ട്, നീളം കുറഞ്ഞുപോയതുകൊണ്ട്, സംരക്ഷിക്കാൻ ആളില്ലാത്തതുകൊണ്ട്, സമയമാകുമ്പോൾ വിവാഹങ്ങൾ അന്വേഷിക്കാൻ ആളുകൾ ഇറങ്ങാത്തതുകൊണ്ട്, ആർക്കൊക്കെയോ ഒരു വേലക്കാരിയേക്കാളും വലിയ വേല ചെയ്ത് അവസാനം തനിക്കു വേണ്ടി നിശ്ചയിക്കപ്പെട്ട ബെഡിൽ പുതപ്പിനുള്ളിൽ ഏങ്ങലടിച്ച് കരയുന്ന, സങ്കടപ്പെടുന്ന, വേദനിക്കുന്ന കുറേ സ്ത്രീജന്മങ്ങൾ, അതേപോലെ കുറേ മനുഷ്യരും പുരുഷന്മാരും, അവരൊക്കെ നമ്മൾ പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തുക. അപ്പോഴൊക്കെ നമ്മുടെ തലമുറയും സംരക്ഷിക്കപ്പെടും എന്നത് അതിൻ്റെ ഒരു നേട്ടമാണ്. രണ്ട്, അത്തരം മനുഷ്യരെയൊക്കെ കുറിച്ച് അവരുടെ സംരക്ഷണം, അവരുടെ സാമ്പത്തികം, അവരുടെ വീട്, ഇങ്ങനത്തെ കാര്യങ്ങളിലൊക്കെ നമ്മളെല്ലാവരും ഒന്ന് കാര്യമായി ചിന്തിക്കുക. ഈ സഹോദരി അടക്കമുള്ളവരെ ഈ ഒരു ഗണത്തിൽ ഉൾപ്പെടുത്താമെന്ന് എനിക്ക് തോന്നുന്നു. അള്ളാഹു അവർക്ക് അർഹമായ പ്രതിഫലം നൽകട്ടെ, സബറിന് കൊടുക്കട്ടെ എന്ന് ഈ ദിനത്തിൽ പ്രാർത്ഥിക്കുകയാണ്.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: നമ്മുടെയൊക്കെ ഫോണുകളിൽ എത്ര വാട്സപ്പ് ഗ്രൂപ്പുകളുണ്ട്! ഓ, ആർക്കറിയാം എത്ര ഗ്രൂപ്പുകൾ ഉണ്ടെന്ന് പോലും നമുക്കറിയില്ല. ഇനി ഉള്ള ഗ്രൂപ്പുകളിൽ എത്ര വാട്സാപ്പ് ഗ്രൂപ്പുകൾ കൊണ്ട് നമുക്ക് ഉപകാരമുണ്ട്? പലതും നല്ല ഉപകാരമുള്ളത് തന്നെയാണ്. എന്നാൽ പുതിയൊരു ഗ്രൂപ്പിൽ ചേരണമെന്ന് നമ്മളോട് പറയുമ്പോൾ ചിലപ്പോൾ നമ്മുടെ മുഖം ചുളിയും. ഉള്ളതുകൊണ്ട് തന്നെ ആകെ കുടുങ്ങിയിരിക്കുകയാണ്, മെസ്സേജ് നിറഞ്ഞിട്ട് ഫോണ് ജാമായി കിടക്കുകയാണ് എന്നൊക്കെ പറയും. എന്നാൽ ഒരു പുതിയ വാട്സാപ്പ് ഗ്രൂപ്പിനെക്കുറിച്ച് സോഷ്യൽ മീഡിയയിലൂടെ ടീം പീസ് റേഡിയോ നിങ്ങളെ അറിയിച്ചിട്ടുണ്ട്. അത് പീസ് റേഡിയോ ചങ്ങാതിക്കൂട്ടം എന്ന വാട്സപ്പ് ഗ്രൂപ്പാണ്. കുട്ടികൾക്കായി നിരവധി പദ്ധതികൾ പീസ് റേഡിയോ നിലവിൽ ആസൂത്രണം ചെയ്തിട്ടുണ്ട്. പ്രത്യേകിച്ചും വെക്കേഷൻ ആരംഭിച്ച സ്ഥിതിക്ക് വിശ്രം സ്റ്റുഡൻസുമായി സഹകരിച്ചുകൊണ്ടുള്ള ചില പദ്ധതികളിലേക്ക് പ്രവേശിക്കുകയാണ്. മിക്കപ്പോഴും രക്ഷിതാക്കൾക്ക് ഇത്തരം കാര്യങ്ങളിൽ കൃത്യമായ ധാരണയില്ല. എന്തൊക്കെയാണ് പദ്ധതികൾ, എന്തിൻ്റെ എല്ലാം ഭാഗമാക്കാൻ കഴിയും, ഏത് പ്രായക്കാർക്കാണ്, എങ്ങനെയാണ് ഇതിൻ്റെ ഭാഗമാവാൻ കഴിയുക, അതിൻ്റെ സാങ്കേതിക തടസ്സങ്ങളെ എങ്ങനെ അതിജീവിക്കാൻ കഴിയും, ഇതിലൊന്നും ധാരണയില്ലാത്ത ടെക്നിക്കലി നിരക്ഷരരായ, സാങ്കേതികമായി നിരക്ഷരായ കുറേ രക്ഷിതാക്കളുണ്ട്. അവർക്ക് വിദ്യാഭ്യാസമല്ല. അപ്പോൾ അവരെ ഉദ്ദേശിച്ചുകൊണ്ടാണ് ഈ വാട്സപ്പ് ഗ്രൂപ്പുകൾ. വാട്സപ്പ് ഗ്രൂപ്പ് തുടങ്ങുമ്പോൾ കുട്ടികൾക്ക് വേണ്ടിയല്ല, രക്ഷിതാക്കൾക്ക് വേണ്ടിയാണ്. നിങ്ങൾ ചെയ്യേണ്ടത് പീസ് റേഡിയോ ഫീഡ്ബാക്ക് ഓപ്ഷനിൽ പോയി ചങ്ങാതിക്കൂട്ടം എന്ന വിൻഡോ ക്ലിക്ക് ചെയ്ത് അതിൽ നിങ്ങളുടെ കുട്ടിയുടെ പേരും അഡ്രസ്സും ടൈപ്പ് ചെയ്ത് സെൻഡ് ചെയ്താൽ നിങ്ങൾക്ക് ഒരു ലിങ്ക് ലഭിക്കും. ആ ലിങ്കിൽ നിങ്ങൾ ജോയിൻ ചെയ്താൽ നിങ്ങൾക്ക് ചങ്ങാതിക്കൂട്ടം വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ ഭാഗമാകാൻ കഴിയും. അല്ലെങ്കിൽ പീസ് റേഡിയോ ഒഫീഷ്യൽ ഗ്രൂപ്പിൽ നിങ്ങളുണ്ടെങ്കിലും നിങ്ങൾക്കിതിൻ്റെ ഭാഗമാകാൻ കഴിയും. ഒരു വലിയ ദൗത്യത്തിൻ്റെ ഒരു മനോഹര യാത്രാരംഭമാണ്. നിങ്ങൾ തീർച്ചയായും പ്രാർത്ഥനയോടൊപ്പം ഈ ഒരു വിഷയങ്ങളിൽ ഇടപെട്ടുകൊണ്ട് കൂടെ ഉണ്ടാകണം എന്ന് ഉറപ്പിക്കുകയാണ്.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
4: വിജയം വരിക്കുന്ന വാക്യങ്ങൾ, പുതുവിഷയങ്ങളിൽ പുതിയ പാന്താവുകൾ. വോയ്സ് ഓഫ് പീസ് പ്രക്ഷേപണം എല്ലാ ദിവസവും രാവിലെ 6:50 വൈകുന്നേരം 6:45. പീസ് റേഡിയോ, വോയ്സ് ഓഫ് പീസ്. കൂടാതെ പീസ് റേഡിയോ റിവൈൻഡ് സംവിധാനത്തിലും

0: മനഃപ്പാഠം ഇതോടെ സമാപിക്കുന്നു. വിശുദ്ധ ഖുർആനിലെ പാരായണമാണ് നമ്മൾ കേട്ടത്. നിർവഹിച്ചത് ഷെയ്ഖ് സഅദ് അൽ ഗാമിദി.
1: പരിശുദ്ധ ഖുർആനിൻ്റെ 27-ാം അധ്യായം സൂറത്തുൻ നംലിൻ്റെ 18-ാമത്തെ വചനത്തിൽ ഉറുമ്പിനെപ്പറ്റി അല്ലാഹു തആല പരാമർശിക്കുന്നുണ്ട്. ഖുർആനിൻ്റെ 27-ാമത്തെ അധ്യായത്തിൻ്റെ പേര് തന്നെ സൂറത്തുൻ നംല്, ഉറുമ്പ് എന്നാണ്. ഖുർആൻ സൂറത്തുൻ നംലിൻ്റെ 18-ാമത്തെ വചനത്തിൽ പറയുന്നത് ഇപ്രകാരമാണ്:

0: ഈ വചനത്തിൽ മഹാനായ സുലൈമാൻ അലൈഹിസ്സലാമിൻ്റെ ചരിത്രത്തിൽ നിന്നുള്ളൊരു ഭാഗമാണ് അല്ലാഹു തആല ഉദ്ധരിക്കുന്നത്. സുലൈമാൻ അലൈഹിസ്സലാമിനെ അല്ലാഹു തആല ഒരുപാട് അനുഗ്രഹങ്ങൾ വാരിക്കോരി നൽകി. അദ്ദേഹത്തിന് ഉറുമ്പിൻ്റെ സംസാരം പോലും ഗ്രാഹ്യമായിരുന്നു എന്ന് ഖുർആൻ വ്യക്തമാക്കുന്നുണ്ട്. ഒരിക്കൽ അദ്ദേഹം ഒരു ഉറുമ്പിൻ്റെ തായ്വരയുടെ അടുക്കലെത്തിയ സന്ദർഭത്തിൽ അദ്ദേഹത്തെയും അദ്ദേഹത്തിൻ്റെ പട്ടാളത്തെയും കണ്ടപ്പോൾ ഒരു ഉറുമ്പ് വിളിച്ചു പറഞ്ഞു, അല്ലയോ ഉറുമ്പ് സമൂഹമേ, സുലൈമാനും അവൻ്റെ ആളുകളും അറിയാതെ നിങ്ങളെ ചവിട്ടിമതിക്കും. അതുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ കൂടുകളിൽ നിങ്ങളുടെ വീടുകളിൽ പ്രവേശിക്കുക എന്ന്. ഈ ആയത്ത് നമ്മെ പഠിപ്പിക്കുന്നത് മഹാനായ സുലൈമാൻ അലൈഹിസ്സലാം, അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ കൂടെയുള്ള അനുയായികൾ അറിഞ്ഞുകൊണ്ട് ഒരിക്കലും ഒരു ജീവിയെയും ഉപദ്രവിക്കുകയില്ല എന്നതാണ്. അതായത് സുലൈമാനും അവൻ്റെ അനുയായികളും സുലൈമാൻ നബിയും അദ്ദേഹത്തിൻ്റെ പട്ടാളവും അറിയാതെ നിങ്ങളെ ചവിട്ടി മതിക്കാം എന്നാണ് ആ ഉറുമ്പ് പറയുന്നത്. അതായത് അറിഞ്ഞുകൊണ്ടൊരിക്കലും ഉറുമ്പിനെ പോലും അവർ വേദനിപ്പിക്കില്ല എന്ന ആശയവും ഈ ആയത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഈ ഉറുമ്പിൻ്റെ സംസാരം കേട്ട് സുലൈമാൻ അലൈഹിസ്സലാം ചിരിച്ചതായും തുടർന്നുള്ള വചനത്തിൽ അല്ലാഹു പറയുന്നുണ്ട്. ചിരിച്ചു, അല്ലാഹു തആല അദ്ദേഹത്തിന് നൽകിയ അനുഗ്രഹം അദ്ദേഹം ഓർക്കുകയും അല്ലാഹുവിലേക്ക് മടങ്ങുകയും ചെയ്തു എന്നും നമുക്ക് മനസ്സിലാക്കാൻ കഴിയും.
1: സുജൂദ് തിലാവ. ഖുർആൻ പാരായണം ചെയ്യുമ്പോഴും അത് കേൾക്കുമ്പോഴും ചെയ്യുന്ന സുജൂദ്. നമ്മൾ അറിയേണ്ട, നമ്മുടെ മനസ്സിൽ ഉറപ്പിക്കേണ്ട ചില വചനങ്ങളാണ് നമ്മൾ ഇതിലൂടെ മനസ്സിലാക്കുന്നത്. പരിശുദ്ധ ഖുർആനിലെ 38-ാമത്തെ അധ്യായം സൂറത്ത് സ്വാദ് 24-ാമത്തെ വചനമാണ് സുജൂദു തിലാവയിൽ ഇന്ന് നമ്മൾ മനസ്സിലാക്കുന്നത്. വചനം ഇപ്രകാരമാകുന്നു:

അദ്ദേഹം ദാവൂദ് അലൈഹിസ്സലാം പറഞ്ഞു, തന്റെ പെണ്ണാടുകളുടെ കൂട്ടത്തിലേക്ക് നിന്റെ പെണ്ണാടിനെ കൂടി ആവശ്യപ്പെട്ടത് മുഖേന അവൻ നിന്നോട് അനീതി കാണിക്കുക തന്നെ ചെയ്തിരിക്കുന്നു. തീർച്ചയായും പങ്കാളികളിൽ, അതായത് കൂട്ടുകാരിൽ പലരും പരസ്പരം അതിക്രമം കാണിക്കുകയാണ് ചെയ്യുന്നത്. വിശ്വസിക്കുകയും സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്തവരൊഴികെ വളരെ കുറച്ചുപേരെയുള്ളൂ അത്തരക്കാർ. ദാവൂദ് വിചാരിച്ചു, നാം അദ്ദേഹത്തെ പരീക്ഷിക്കുക തന്നെയാണ് ചെയ്തതെന്ന്. തുടർന്ന് അദ്ദേഹം തന്റെ രക്ഷിതാവിനോട് പാപമോചനം തേടുകയും അദ്ദേഹം കൊമ്പിട്ടുകൊണ്ട് വീഴുകയും ഖേദിച്ചു മടങ്ങുകയും ചെയ്തു. പരിശുദ്ധ ഖുർആനിലെ 38-ാമത്തെ അധ്യായം സൂറത്തു സ്വാദിലെ 24-ാമത്തെ ആയത്താണ് നമ്മൾ കേട്ടത്. ആയത്തൊരിക്കൽ കൂടി കേൾക്കുക.

ഇരു ഹറമുകളിലെ ഫജർ നമസ്കാരത്തിൻ്റെയും മഗ്രിബ് നമസ്കാരത്തിൻ്റെയും ഖുർആൻ പാരായണങ്ങളിലേക്ക് പീസ് ഖുർആൻ റേഡിയോയിലിനി ഹറമേൻ ലൈവ്. ആദ്യമായി മദീനയിലെ ഫജർ നമസ്കാരത്തിലേക്ക്.

0: ബാറക്കല്ലാഹു ഫീക്കും, ജസാക്കല്ലാഹു ഖൈറൻ കസീറ. പീസ് ഖുർആൻ റേഡിയോ ഹറമേൻ ലൈവ് പ്രോഗ്രാമാണ് നാം കേട്ടുകൊണ്ടിരിക്കുന്നത്. മദീനയിലെ ഫജ്ർ നമസ്കാരത്തിൽ സൂറ നൂറിലെ 1 മുതൽ 22 കൂടിയ വചനങ്ങളാണ് പാരായണം ചെയ്തത്. നേതൃത്വം നൽകിയത് അഷ്ഷൈഖ് ഖുറാഫി. ഇനി മക്കയിലെ മഗ്രിബ് നമസ്കാരത്തിന്റെ ഖുർആൻ പാരായണങ്ങളിലേക്ക്.
1: അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അർറഹ്മാനിർ റഹീം മാലികി യൗമിദ്ദീൻ ഇയ്യാക നഅബ്ദു വ ഇയ്യാക നസ്തഈൻ ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം

0: ബാറക്കല്ലാഹു ഫീക്കും, ജസാകല്ലാഹു ഖൈറൻ കസീറ. പീസ് ഖുർആൻ റേഡിയോ ഹറമേൻ ലൈവ് പ്രോഗ്രാമാണ് നാം ഇതുവരെ കേട്ടത്. മക്കയിൽ മഗ്രിബ് നമസ്കാരത്തിൽ സൂറ അഹ്കാഫിലെ 14 മുതൽ 18 കൂടിയ വചനങ്ങളാണ് പാരായണം ചെയ്തത്. നേതൃത്വം നൽകിയത് അഷേഖ് മുഅയ്ക്കലി.
1: മധുരം ഖുർആൻ സൂറത്തു തൗബയിലെ 67 മുതൽ 72 വരെയുള്ള ആയത്തുകളുടെ പാരായണം. പാരായണം നിർവഹിക്കുന്നത് യൂസുഫ് അക്ബർ.
2: أعوذ بالله من الشيطان الرجيم.

0: ഈ ഗ്രന്ഥത്തിൻ്റെ പ്രഥമ അല്ലെങ്കിൽ ഈ ഗ്രന്ഥത്തിൻ്റെ ഉദ്ഘാടനം ഇഖ്റ എന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു. അതായത് ആദ്യമായി അവതരിച്ച ആയത്ത് മലക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഹിറ ഗുഹയിൽ വെച്ച് ആദ്യമായി നേരിട്ട് കൊടുത്ത ആയത്ത് ഇഖ്റ ബിസ്മി റബ്ബിക്കല്ലദി ഖലഖ് എന്നായിരുന്നു. അഞ്ചായത്തുകളാണ് ആദ്യമായി ഇറങ്ങിയത്. അതിൽ ആദ്യത്തെ ആയത്ത്, ആദ്യത്തെ സൂക്തം ഇഖ്റ, ആദ്യത്തെ വാക്ക് ഇഖ്റ എന്നാണ്. ബിസ്മി റബ്ബിക്കല്ലദി ഖലഖ്, ഇഖ്റ എന്ന് പറഞ്ഞാൽ നീ വായിക്ക് എന്നാണ്. ബിസ്മി റബ്ബിക്ക, നിന്റെ രക്ഷിതാവിൻ്റെ നാമത്തിൽ, അല്ലദി ഖലഖ, സൃഷ്ടിച്ചവനായ, സൃഷ്ടിച്ചവനായ നിന്റെ രക്ഷിതാവിൻ്റെ നാമത്തിൽ നീ വായിക്കൂ എന്നാണ്. ഇതും അത്ഭുതകരമായ ഒരു സംഗതിയാണ്. അതായത് ഇസ്ലാമിലെ ഏറ്റവും അടിസ്ഥാനപരമായ സിദ്ധാന്തം തൗഹീദാണ്. അള്ളാഹുവല്ലാതെ ആരാധ്യനില്ല എന്ന കാര്യം, ലാ ഇലാഹ ഇല്ലല്ലാഹ്, അതാണ് ഒന്നാമത്തേത്. മൂന്നാണ് ഇസ്ലാമിൻ്റെ അടിസ്ഥാനം: ഒന്ന് തൗഹീദ്, രണ്ട് റിസാലത്ത്. റിസാലത്ത് എന്ന് പറഞ്ഞാൽ പ്രവാചകത്വം, മനുഷ്യൻ എങ്ങനെയാണ് ഇവിടെ ജീവിക്കേണ്ടത് എന്ന് ദൈവം പ്രവാചകന്മാർ മുഖേന പഠിപ്പിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് ജീവിക്കേണ്ടത്. അങ്ങനെ പ്രവാചകൻ എന്ന വ്യക്തിയെ അള്ളാഹു തിരഞ്ഞെടുക്കുകയും ആ തിരഞ്ഞെടുത്ത പ്രവാചകനിലൂടെ അധ്യാപനങ്ങൾ, ദൈവികാധ്യാപനങ്ങൾ പഠിപ്പിക്കുകയും അവർക്ക് മാതൃക കാണിക്കുകയും ചെയ്യും. അതാണ് പ്രവാചകത്വം എന്ന് പറയുന്നത്. പിന്നെ ആഖിറത്താണ്. ആഖിറത്ത് എന്ന് പറയുന്നത് ജീവിതത്തിൻ്റെ ലക്ഷ്യം പരലോകമാണ്. പരലോകം അതായത് മരണാനന്തര ജീവിതം ഉണ്ട്. ആ ജീവിതത്തിലെ രക്ഷയും ശിക്ഷയുമാണ്, അല്ലെങ്കിൽ സ്വർഗവും നരകവുമാണ് മനുഷ്യൻ്റെ ആത്യന്തികമായ ജീവിത ലക്ഷ്യം. അപ്പം ആ ജീവിത ലക്ഷ്യം നേടാൻ മനുഷ്യൻ അവൻ്റെ സ്വന്തം ഇഷ്ടപ്രകാരം ജീവിച്ചാൽ പറ്റുകയില്ല. ദൈവിക മാർഗനിർദ്ദേശങ്ങൾ ഈ റിസാലത്തിലൂടെ, അതായത് പ്രവാചകത്വത്തിലൂടെ എന്താണോ പഠിപ്പിക്കുന്നത്, അത് ആണ് അവൻ നടപ്പാക്കേണ്ടത്. അതായത് തൗഹീദ്, ആഖിറത്ത്, റിസാലത്ത്, ഇതാണ് ഇസ്ലാമിൻ്റെ അടിസ്ഥാന സിദ്ധാന്തങ്ങൾ. ഈ അടിസ്ഥാന സിദ്ധാന്തങ്ങളിൽ പെട്ട ഒരു സംഗതിയുമല്ല ആദ്യത്തെ ആയത്ത്. പിന്നെ ഇസ്ലാം കാര്യങ്ങൾ ആണ് അഞ്ച്: അള്ളാഹുവിൽ വിശ്വസിക്കുക, പരലോകത്തിൽ വിശ്വസിക്കുക, നബിമാരിൽ വിശ്വസിക്കുക, ഇങ്ങനെ അഞ്ച് കാര്യങ്ങൾ. അതുപോലെ ആറ് ഈമാൻ കാര്യങ്ങൾ, ആറ് ഇസ്ലാം കാര്യങ്ങൾ, അഞ്ച് നിസ്കാരം, നോമ്പ്, സക്കാത്ത്, ഇങ്ങനെയുള്ള അഞ്ച്. ഇതൊന്നുമല്ല ആദ്യത്തെ ആയത്ത്. അതാണ് അത്ഭുതകരമായ സംഗതി. മറിച്ച് നീ വായിക്ക് എന്നാണ്. അതായത് വായിക്ക്, ചിന്തിക്ക്, പഠിക്ക്, നിന്റെ ദൈവത്തിൻ്റെ നാമത്തിൽ നീ വായിക്കുകയും പഠിക്കുകയും ചെയ്യുക എന്ന കൽപ്പനയാണ് ലോകസൃഷ്ടാവിൻ്റെ ആദ്യത്തെ കൽപ്പന. മനുഷ്യരാശിയോട് അള്ളാഹു കൽപ്പിക്കുന്നത് വായിക്ക് എന്ന് പറഞ്ഞുകൊണ്ടാണ്. ഇതും ഈ ഗ്രന്ഥത്തിൻ്റെ ഒരു അത്ഭുതകരമായ കാര്യമാണ്. മറ്റൊരു കാര്യവും പറയാതെ വായിക്ക്, ചിന്തിക്ക്, പഠിക്ക്, അങ്ങനെ ദൈവമാർഗത്തിലേക്കെത്തൂ, ഇസ്ലാമിലേക്കെത്തൂ, സന്മാർഗത്തിലേക്കെത്തൂ എന്നാണ് ഖുർആൻ ആവശ്യപ്പെടുന്നത്. ഇതും വളരെ അത്ഭുതകരമായ ഒരു കാര്യമാണ് എന്നതിൽ യാതൊരു സംശയവുമില്ല. അതുകൊണ്ട് വായന, ചിന്ത, പഠനം എന്നത് വളരെ അടിസ്ഥാനപരമായ കാര്യമാണ്. മനുഷ്യർ പൊതുവെ വായനയിൽ വിമുഖരാണ്. പ്രത്യേകിച്ച് സീരിയസ് ആയ ഗൗരവപൂർവമായ വായന വളരെ കുറവാണ്. സീരിയസ് സ്റ്റഡി, സീരിയസ് റീഡിങ് എന്ന് പറയുന്നത് വളരെ കുറവാണ്. അത് ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഉണ്ടായിരിക്കണം. അവനാണ് യഥാർത്ഥ മനുഷ്യൻ എന്നതാണ് യാഥാർത്ഥ്യം. അപ്പോൾ ഈ നിലക്കുള്ള ഒരു തുടക്കത്തോടുകൂടി മറ്റൊരു ഗ്രന്ഥവും നമ്മൾക്ക് കാണാൻ, ദൈവിക ഗ്രന്ഥവും നമുക്ക് കാണാൻ സാധ്യമല്ല.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: പീസ് ഖുർആൻ റേഡിയോയിൽ തൻസീൽ, സൂറത്തു ത്വാഹ, അൽ അംബിയ, ഹജ്ജ് 25 വരെയുള്ള വചനങ്ങൾ ഷെയ്ഖ് അഹമ്മദ് അൽ അജ്മി പാരായണം നിർവഹിക്കുന്നു.
3: ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം.

خلفهم ولا يحيطون به علما وعنت الوجوه للحي القيوم وقد خاب

وكذلك نجزي من أسرف ولم يؤمن بآيات ربه ولعذاب الآخرة أشد

تبهتهم فلا يستطيعون ردها ولا هم ينظرون ولقد استهزئ

0: പീസ് ഖുർആൻ റേഡിയോയിൽ നാം കേട്ടത് തൻസീൽ, സൂറത്തു ത്വാഹ, അൽ അംബിയ, ഹജ്ജിലെ 25 വരെയുള്ള വചനങ്ങൾ ഷെയ്ഖ് അഹമ്മദ് അൽ അജ്മി പാരായണം ചെയ്തത്.
1: പീസ് റേഡിയോ ഡോക്ടറോട് ചോദിക്കാം ലൈഫ് ഓൺ ഇൻ പ്രോഗ്രാം. ശരീരത്തിൻ്റെയും മനസ്സിൻ്റെയും അവശതയും അസ്വാസ്ഥ്യവുമാണ് രോഗം. രോഗങ്ങൾ പലതുണ്ട്. രോഗത്തിന് കാരണങ്ങളും പലതാണ്. പ്രതിവിധികളും വ്യത്യസ്തമാണ്. രോഗം യഥാസമയം കണ്ടെത്തുകയും മതിയായ ചികിത്സ കൃത്യസമയത്ത് ലഭ്യമാക്കുകയും ചെയ്യുക എന്നതാണ് പ്രധാനം. ഇക്കാര്യത്തിൽ അതതു മേഖലകളിൽ പരിചയമുള്ള ഡോക്ടർമാരുടെ അഭിപ്രായത്തിനും നിർദ്ദേശങ്ങൾക്കും വലിയ പ്രസക്തിയുണ്ട്. രോഗിക്ക് ഡോക്ടറോട് നേരിട്ട് സംവദിക്കാനുള്ള വേദി ഒരുക്കുന്നുണ്ട് പീസ് റേഡിയോ. എല്ലാ വ്യാഴാഴ്ചകളിലും രാത്രി 8:30 മുതൽ 9:30 വരെ ഡോക്ടറോട് നേരിട്ട് ചോദിക്കാൻ വിളിക്കാം 9020840840. പീസ് റേഡിയോ ഡോക്ടറോട് ചോദിക്കാം ലൈഫ് ഓൺ ഇൻ പ്രോഗ്രാം.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: മനസ്സിനൊപ്പം ശരീരം കൂടി എത്തുമ്പോഴാണ് യാത്ര പൂർണ്ണമാകുന്നത്. അത് കേവലം കാഴ്ചകൾ നൽകുന്ന സഞ്ചാരം മാത്രമല്ല, വിവിധ ദേശങ്ങളും സംസ്കാരങ്ങളും അനുഭവങ്ങളും മറ്റും യാത്രികനെ നേരിട്ട് തന്നെ ബോധ്യപ്പെടുത്തുന്നു. സഞ്ചാരി കൂടുതൽ നവീകരിക്കപ്പെടുന്നു. സൃഷ്ടാവിന്റെ സൃഷ്ടിവൈഭവത്തെക്കുറിച്ച് കൂടുതൽ കൂടുതൽ ബോധവാനാകുന്നു. കേൾക്കാം പീസ് റേഡിയോ ദൃശ്യം എല്ലാ ചൊവ്വാഴ്ചകളിലും രാത്രി 9:25 പീസ് റേഡിയോ ദൃശ്യം.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
4: അടുത്തതായി പീസ് റേഡിയോയിൽ ഹൃദയവസന്തം. സൂറത്ത് യാസീനിൽ നിന്നുള്ള ഏതാനും ഭാഗങ്ങൾ അവതരിപ്പിക്കുന്നത് നിഷാദ് സലഫി.
5: അൽഹംദുലില്ലാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ നബീന മുഹമ്മദിൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ അമ്മാ ബഅദ്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം.

ലാ യസ്തതിഊന നസ്റഹും വഹും ലഹും ജുന്ദും മുഹ്ദറൂൻ. സ്നേഹം നിറഞ്ഞ സഹോദരി സഹോദരന്മാരെ, പ്രിയപ്പെട്ട ശ്രോതാക്കളെ, സൂറത്ത് യാസീനിലെ

0: ആയത്തുകളിലൂടെയാണ് ഈ പ്രോഗ്രാമിൽ നമ്മൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. 73 വരെയുള്ള ആയത്തുകളാണ് അവസാനം നമ്മൾ ചർച്ച ചെയ്തത്. അല്ലാഹു സുബ്ഹാനഹു വ തആല മാനവരാശിക്ക് ചെയ്തു കൊടുത്ത ധാരാളം അനുഗ്രഹങ്ങൾ, ആ അനുഗ്രഹങ്ങളിൽ പ്രധാനപ്പെട്ട ഒന്നാണ് മനുഷ്യന് ധാരാളം പ്രയോജനങ്ങളുള്ള, മനുഷ്യന് ഭക്ഷണവും പാനീയവുമൊക്കെ ലഭിക്കുന്ന കാലിവർഗങ്ങൾ. നാൽക്കാലികളിൽ നിന്നുള്ള ചിലതിനെ അള്ളാഹു മനുഷ്യന് ഇണക്കിക്കൊടുത്തു. യാത്ര ചെയ്യാനും ഭക്ഷണത്തിനും മറ്റു പല ഉപകാരങ്ങൾക്കും അള്ളാഹു അത് നമുക്ക് വേണ്ടി കീഴ്പ്പെടുത്തി തന്നു. ഈ ഒരാശയമാണ് അവസാനത്തെ 2-3 ആയത്തുകളിലൂടെ അള്ളാഹു നമ്മെ പഠിപ്പിക്കുന്നത്. ഇങ്ങനെ ധാരാളം അനുഗ്രഹങ്ങൾ ചെയ്തു തന്ന മനുഷ്യനെക്കുറിച്ച് അടുത്ത ആയത്തിൽ റബ്ബ് സുബ്ഹാനഹു വ തആലയോട് കാണിക്കുന്ന ഏറ്റവും വലിയ നന്ദികേടിനെ സംബന്ധിച്ചാണ് സൂചിപ്പിക്കുന്നത്. ധാരാളം അനുഗ്രഹങ്ങൾ അള്ളാഹുവിൽ നിന്ന് ലഭിച്ചിട്ടും അതിശക്തമായ ഒരു നിഷേധം, നന്ദികേട് റബ്ബ് സുബ്ഹാനഹു വ തആലയോട് മനുഷ്യരാശി ചെയ്തുകൊണ്ടിരിക്കുന്നു, അതല്ലെങ്കിൽ മഹാഭൂരിഭാഗം വരുന്ന ആളുകൾ ചെയ്തുകൊണ്ടിരിക്കുന്നു. എന്നാൽ ആ പ്രവർത്തനത്തിൻ്റെ നിരർത്ഥകതയും ഈ തൊട്ടടുത്തുള്ള ആയത്തിലൂടെ അള്ളാഹു നമുക്ക് പഠിപ്പിച്ചു തരുന്നു. വലിയ വിശ്വാസത്തോടെ, വലിയ പ്രതീക്ഷയോടെ, അതീവ താൽപ്പര്യപൂർവം ധാരാളം പണം ചെലവഴിച്ച് ആളുകൾ ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രവർത്തനത്തിൻ്റെ പിന്നിലെ മൂഢമായ ധാരണകളെ, വിശ്വാസങ്ങളെ അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ രണ്ടായത്തുകളിലൂടെ തുറന്നു കാണിക്കുന്നുണ്ട്. അതിൻ്റെ ആശയങ്ങളിലേക്ക് പോകുന്നതിന് മുമ്പ് പാരായണവുമായി ബന്ധപ്പെട്ട ഒന്ന് രണ്ട് കാര്യങ്ങൾ ശ്രദ്ധയിൽപ്പെടുത്താം. ആദ്യമോദിയ യാസിനിലെ 74-ാമത്തെ ആയത്ത്, വത്തഹദൂമിന്ദൂനില്ലാഹി ആലിഹത ലഅല്ലഹും യുൻസറൂൻ. മിൻദൂനില്ലാഹി എന്നോതുന്നത് ശരിയായ പ്രയോഗമല്ല. മിൻദൂനില്ലാഹി അങ്ങനെയല്ല പാരായണം ചെയ്യേണ്ടത്, മറിച്ച് വത്തഹദൂ മിൻദൂനില്ലാഹി, മിൻ എന്നതിലെ നൂനിനെ വ്യക്തമാക്കാതെ അവ്യക്തമാക്കി മണിച്ചുകൊണ്ടാണ് പാരായണം ചെയ്യേണ്ടത്. അത് കഴിഞ്ഞ് ആലിഹതല്ലഅല്ലഹും, ആലിഹതല്ലഅല്ലഹും, അവിടെ ആലിഹതൻ ലഅല്ലഹും എന്നത് തെറ്റായ പാരായണമാണ്. മറിച്ച് ആ തൻവീനിനെ ആലിഹതൻ എന്നതിലെ തൻവീനിലെ തൊട്ടടുത്തുള്ള ലാമിലേക്ക് ലയിപ്പിച്ചുകൊണ്ട് ഇദ്ഗാം ചെയ്തുകൊണ്ടാണ് പാരായണം ചെയ്യേണ്ടത്. ആലിഹതല്ലഅല്ലഹും യുൻസറൂൻ. ഈ രണ്ട് കാര്യങ്ങൾ ശ്രദ്ധിക്കുക. തജ്വീദുമായി ബന്ധപ്പെട്ട് ശ്രദ്ധിക്കേണ്ടുന്ന മറ്റു ചില കാര്യങ്ങളും ഈ ആയത്തുകളിലുണ്ടെങ്കിലും ഇപ്പോൾ ഈ രണ്ട് കാര്യം മാത്രമാണ് സൂചിപ്പിക്കുന്നത്. സമാനമായ സന്ദർഭങ്ങൾ ഖുർആനിലെ ഏതു ഭാഗത്ത് വരുമ്പോഴും അത് നമ്മൾ ശ്രദ്ധിച്ച് പാരായണം ചെയ്യാൻ ശ്രമിക്കുകയാണ് വേണ്ടത്. അല്ലാഹു അനുഗ്രഹിക്കട്ടെ. ഇനി അതിൻ്റെ വാക്കുകളൊന്ന് ശ്രദ്ധിക്കൂ. ആയത്തുകളിലെ വാക്കുകളുടെ അർത്ഥം, വത്തഹദു അവർ സ്വീകരിച്ചു. ആര്? മനുഷ്യൻ. മനുഷ്യന് അള്ളാഹു നൽകിയ അനുഗ്രഹങ്ങളെക്കുറിച്ച് പറഞ്ഞതിനു ശേഷം അഫലാ യഷ്കുറൂൻ, അവർ നന്ദി കാണിക്കുന്നില്ലേ എന്നാണ് അള്ളാഹു ചോദിക്കുന്നത്. പിന്നെ റബ്ബ് പറയുന്നത് എന്താണ്? വത്തഹദു അവർ സ്വീകരിച്ചു, മിൻദൂനില്ലാഹി, അള്ളാഹുവിനെ കൂടാതെ. ദൂന എന്ന് പറഞ്ഞാൽ കൂടാതെ. മിൻദൂനില്ലാഹി, അള്ളാഹുവിനെ കൂടാതെ. ആലിഹത്തൻ, ഇലാഹ് എന്ന വാക്ക് നമുക്ക് വളരെ സുപരിചിതമാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹ്, അള്ളാഹു അല്ലാതെ ആരാധ്യനായി മറ്റാരുമില്ല. എന്താണ് ഇലാഹ് എന്ന് പറഞ്ഞാൽ? ആരാധ്യൻ. അപ്പോൾ അള്ളാഹുവിനെ കൂടാതെ ആരാധ്യന്മാരെ സ്വീകരിച്ചു. ലഅല്ലഹും അവർ ആയേക്കാം യുൻസറൂൻ സഹായിക്കപ്പെടുന്നവർ. റബ്ബല്ലാത്തവരെ ആരാധിക്കുമ്പോൾ അള്ളാഹു അല്ലാത്തവരെ ആരാധ്യന്മാരായി സ്വീകരിക്കുമ്പോൾ അങ്ങനെ ചെയ്യുന്നവരുടെ വിശ്വാസമെന്താണ്? അവർക്ക് സഹായം ലഭിക്കും. വിഗ്രഹങ്ങൾ, മരങ്ങൾ, കല്ലുകൾ, ഖബറുകൾ, മനുഷ്യന്മാർ, അതല്ലാത്ത സൃഷ്ടികൾ, അങ്ങനെ പലതിനെയും പലതിനെയും ആരാധിക്കുന്നവരാണ് മനുഷ്യരാശിയിലെ മഹാഭൂരിഭാഗം വരുന്ന ആളുകൾ. ജീവനുള്ളതിനെയും ഇല്ലാത്തതിനെയും ആരാധിക്കുന്നു, രൂപമുള്ളതിനെയും രൂപമില്ലാത്തതിനെയും ആരാധിക്കുന്നു, മരങ്ങളെയും പൂക്കളെയും ആരാധിക്കുന്നു, സൂര്യനെയും ചന്ദ്രനെയും ആരാധിക്കുന്നു. ഇങ്ങനെയുള്ള സൃഷ്ടികളിലെ വിവിധ വസ്തുക്കളെ ആരാധിക്കുമ്പോഴുള്ള മനുഷ്യൻ്റെ പ്രതീക്ഷ എന്താണ്? ലഅല്ലഹും യുൻസറൂൻ, അവർ സഹായിക്കപ്പെട്ടേക്കാം. ഒന്നുകൂടെ പറയാം, വത്തഹദു, അവർ സ്വീകരിച്ചു, മിന്ദൂനില്ലാഹി, അള്ളാഹുവിനെ കൂടാതെ, ആലിഹത്തൻ, ആരാധ്യന്മാരെ, ലഅല്ലഹും, അവർ ആയേക്കാം, യുൻസറൂൻ, സഹായിക്കപ്പെടുന്നവർ. അപ്പോൾ സഹായിക്കപ്പെട്ടേക്കാം എന്ന, സഹായം ലഭിച്ചേക്കാം എന്ന വിശ്വാസത്തിൻ്റെ അടിസ്ഥാനത്തിൽ അള്ളാഹു അല്ലാത്ത ആരാധ്യന്മാരെ മനുഷ്യൻ സ്വീകരിക്കുകയാണ് ചെയ്തത്. അനുഗ്രഹങ്ങളൊക്കെ അള്ളാഹുവിൻ്റേത് ആസ്വദിക്കുമ്പോഴും അള്ളാഹുവിന് മാത്രം നൽകേണ്ടുന്ന പ്രാർത്ഥനകളും മർത്തരകളും ആരാധനകളും അള്ളാഹു അല്ലാത്തവർക്ക് നൽകുന്ന ഒരു കാഴ്ച നമുക്ക് നമ്മുടെ സമൂഹത്തെ നമ്മുടെ ചുറ്റുപാടും നിരീക്ഷിച്ചാൽ മനുഷ്യരുടെ വിശ്വാസ ആചാരങ്ങളെ ഒരു ചെറിയ പരിശോധനയ്ക്ക് വിധേയമാക്കിയാൽ ഈ ആയത്തിൻ്റെ നേർചിത്രം നമുക്ക് കാണാൻ കഴിയും. അള്ളാഹുവിൽ വിശ്വസിക്കുന്നു എന്നു പറയുന്നവർ തന്നെയും ശിർക്കു ചെയ്തുകൊണ്ട് ആരാധനയുടെ പ്രധാനപ്പെട്ട ഭാഗങ്ങളെല്ലാം അള്ളാഹു അല്ലാത്തവർക്ക് സമർപ്പിച്ചുകൊണ്ടാണ് ജീവിക്കുന്നത് എന്ന് നമുക്ക് ബോധ്യപ്പെടും. അതിൻ്റെ ചില ഉദാഹരണങ്ങളാണ് നേരത്തെ സൂചിപ്പിച്ചത്. പ്രവാചകന്മാർ പോലും ഇവിടെ ആരാധിക്കപ്പെടുന്നുണ്ട്. ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ ആരാധിക്കുന്നവർ ലോകത്തുണ്ട്. അതല്ലെങ്കിൽ ഈസാ നബിയുടെ മാതാവ് മറിയം ബീവിയെ ആരാധിക്കുന്നവർ ലോകത്തുണ്ട്. മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് വിളിച്ചു പ്രാർത്ഥിച്ചുകൊണ്ട് പ്രാർത്ഥന എന്ന ആരാധന മുഹമ്മദ് നബിക്ക് നൽകുന്നവർ ലോകത്തുണ്ട്. മരിച്ചുപോയ മഹാന്മാരെ ആരാധിക്കുന്നവർ ലോകത്തുണ്ട്. ഖബറുകളെ, ശവകുടീരങ്ങളെ ആരാധിക്കുന്നവർ ലോകത്തുണ്ട്. ജീവനില്ലാത്ത കല്ലുകളെ, വിഗ്രഹങ്ങളെ, രൂപമില്ലാത്ത വസ്തുക്കളെ ആരാധിക്കുന്നവർ ലോകത്തുണ്ട്. എല്ലാവരുടെയും മനസ്സിലുള്ള പ്രതീക്ഷകളെന്താ? എൻ്റെ ദാരിദ്ര്യത്തിന് പരിഹാരം കാണാൻ ഈ ശക്തികൾക്ക്, ഈ സൃഷ്ടികൾക്ക് സാധിക്കുമെന്നാണ്. അതല്ലെങ്കിൽ എനിക്കില്ലാതെ പോയ സന്താന സൗഭാഗ്യം അതുണ്ടാക്കിത്തരാൻ ഇവർക്ക് സാധിക്കുമെന്നാണ്. ജീവിതത്തിൽ, കുടുംബത്തിൽ, കച്ചവടത്തിൽ ഞാൻ നേരിട്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ഈ വസ്തുക്കൾക്ക്, വ്യക്തികൾക്ക്, കല്ലുകൾക്ക്, മരങ്ങൾക്ക്, ഖബറുകൾക്ക് സാധിക്കുമെന്നാണ് ഈ ആളുകൾ പ്രതീക്ഷിക്കുന്നത്. അതല്ലെങ്കിൽ സാമ്പത്തികമായി ഞാൻ സുരക്ഷിതനാണ്, പക്ഷേ എനിക്ക് രോഗമുണ്ട്, എൻ്റെ രോഗം സുഖപ്പെടുത്താൻ ഇവർക്കൊക്കെ സാധിക്കുമെന്ന പ്രതീക്ഷയിലാണ് ആളുകളുള്ളത്. അതല്ലെങ്കിൽ ആരോഗ്യവും സമ്പത്തുമുണ്ട്, പക്ഷേ മനസ്സിനെ അലട്ടിക്കൊണ്ടിരിക്കുന്ന മനസമാധാനമെന്ന് പറയുന്ന ഏറ്റവും വലിയ അനുഗ്രഹത്തെ തേടിയാണ് ആൾദൈവങ്ങളുടെ സന്നിധികളിലേക്ക്, ഇത്തരം ആരാധനാ കേന്ദ്രങ്ങളിലേക്ക്, ഒന്നിൽ നിന്ന് അടുത്തതിലേക്ക്, അതിൽ നിന്ന് അടുത്തതിലേക്ക് എന്ന പോലെ മനുഷ്യൻ യാത്ര ചെയ്തുകൊണ്ടേയിരിക്കുന്നത്. ഈ പ്രതീക്ഷകളെക്കുറിച്ചാണ്, മനുഷ്യൻ്റെ ഈ സ്വപ്നങ്ങളെ സംബന്ധിച്ചാണ്, ഇതെല്ലാം നടക്കുമെന്ന മനുഷ്യൻ്റെ നിരർത്ഥകമായ വിശ്വാസത്തെ സംബന്ധിച്ചാണ് അള്ളാഹു ഈ ആയത്തിലൂടെ പഠിപ്പിക്കുന്നത്. വത്തഹദൂ മിൻ ദൂനില്ലാഹി ആലിഹ ലഅല്ലഹും യുൻസറൂൻ, അവർ സഹായിക്കപ്പെട്ടേക്കും എന്ന വിശ്വാസത്തോടുകൂടി ആരാധ്യന്മാരെ സ്വീകരിച്ചിരിക്കുന്നു ആളുകൾ. ഇനി നോക്കൂ, അടുത്ത ആയത്തിൽ റബ്ബ് സുബ്ഹാനഹു വതആല എന്താണ് പറയുന്നത്? ലാ യസ്തതിഊന നസ്റഹും വഹും ലഹും ജുന്ദും മുഹ്ദറൂൻ. ലാ യസ്തതിഊ എന്ന വാക്കിൻ്റെ അർത്ഥം സാധിക്കുക എന്നാണ്, കഴിയുക. ലാ യസ്തതിഊന, അവർക്ക് സാധിക്കുകയില്ല. നസ്റഹും ഇവരെ സഹായിക്കാൻ. ആരെയാണോ വിളിച്ചു പ്രാർത്ഥിക്കുന്നത്, ആർക്കാണോ റബ്ബിനെ കൂടാതെ നേർച്ച വഴിപാടുകൾ അർപ്പിക്കുന്നത്, ആരുടെ മുന്നിലാണോ അള്ളാഹുവിനെ കൂടാതെ സാഷ്ടാംഗം നമിക്കുന്നത്, ഏതു വസ്തുവിനാണോ നിവേദ്യമർപ്പിക്കുന്നത്, അവർക്കൊരാൾക്കു പോലും ഈ പ്രാർത്ഥിക്കുന്നവനെ, നേർച്ചകളർപ്പിക്കുന്നവനെ, ആരാധിക്കുന്നവനെ സഹായിക്കാൻ സാധിക്കുകയില്ല. വഹും, ഇവരാകട്ടെ, ഈ ആരാധിക്കുന്നവരാകട്ടെ, ലഹും, ആരാധിക്കപ്പെടുന്നവർക്ക് വേണ്ടിയുള്ള ജുന്തുൻ, പരിവാരങ്ങളാണ്, സൈന്യമാണ. മഹ്ളറൂൻ, ഹാജരാക്കപ്പെടുന്നു. അതായത് യഥാർത്ഥത്തിൽ ഈ ആരാധ്യ വസ്തുക്കൾ നിലനിൽക്കുന്നത് തന്നെ ആരാധ്യന്മാരുണ്ടായതുകൊണ്ടാണ്. വിഗ്രഹം ഉണ്ടായത് ആ വിഗ്രഹത്തെ ആരാധിക്കാൻ വേണ്ടി ഉണ്ടാക്കിയ മനുഷ്യനുണ്ടായതുകൊണ്ടാണ്. കബറുകൾ നിലനിൽക്കുന്ന അതിൻ്റെ പരിപാലകരായ അതിൻ്റെ ആരാധകരുണ്ടായതുകൊണ്ടാണ്. സ്വന്തമായി നിലനിൽക്കുന്ന റബ്ബിനെ കൂടാതെയുള്ള ഏതെങ്കിലും ഒരു വസ്തുവോ സൃഷ്ടിയോ ലോകത്തില്ല. അതാണ് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം നക്ഷത്രങ്ങളെ നോക്കി പറഞ്ഞത്, അത് അസ്തമിച്ചപ്പോൾ അസ്തമിക്കുന്നതിനെ എനിക്ക് ആരാധ്യനാക്കാൻ സാധിക്കുകയില്ല. ചന്ദ്രനെ നോക്കി, സൂര്യനെ നോക്കി ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം തൻ്റെ ജനതയെ പഠിപ്പിച്ചതാണ്, നിലനിൽപ്പില്ലാത്തതിനെ ആരാധിക്കരുത്. ലോകത്ത് റബ്ബിനെ കൂടാതെ ആരാധിക്കപ്പെടുന്ന എല്ലാ വസ്തുക്കളുടെയും വ്യക്തികളുടെയും അവസ്ഥ ഇത് തന്നെയാണ്. അവർക്ക് ഈ ആരാധ്യന്മാരെ, ആരാധിക്കുന്നവരെ സഹായിക്കാൻ ഈ ആരാധ്യന്മാർക്ക് ഒരിക്കലും സാധിക്കുകയില്ല. വിശുദ്ധ ഖുർആൻ ഇത് വളരെ കൃത്യമായി നമ്മളെ പഠിപ്പിക്കുന്ന ഒരുപാട് ആയത്തുകൾ നമുക്ക് കാണാൻ സാധിക്കും. അതിലൊന്നാണ് മഹാനായ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം തൻ്റെ പിതാവിനോട് സംസാരിക്കുന്നത്, അള്ളാഹു ഉദ്ധരിക്കുന്നത്, യാ അബതി ലിമ തഅബുദു മാ ലാ യസ്മഉ വലാ യുബ്സിറു വലാ യുഗ്നി അൻക ശൈആ. എൻ്റെ പൊന്നുവാപ്പ, നിങ്ങളെന്തിനാണ് കേൾക്കാൻ കഴിവില്ലാത്തവയെ ആരാധിക്കുന്നത്, വലാ യുബ്സിർ, കാണാൻ കഴിവില്ലാത്തവയെ ആരാധിക്കുന്നത്, വലാ യുഗ്നി അൻക ശൈആ, നിങ്ങൾക്ക് ഒരു പ്രയോജനവും ചെയ്യാത്തവയെ എന്തിനാണ് ആരാധിക്കുന്നത്? വിഗ്രഹങ്ങൾ ഉണ്ടാക്കി വച്ചാൽ ആ വിഗ്രഹങ്ങൾക്ക്, മനുഷ്യനുണ്ടാക്കുന്ന രൂപങ്ങൾക്ക്, മനുഷ്യൻ നാട്ടിവെക്കുന്ന കല്ലുകൾക്ക്, മനുഷ്യൻ നട്ടുവളർത്തുന്ന മരങ്ങൾക്ക് ഒരു നിലക്കും കേൾക്കാൻ കഴിയില്ല, കാണാൻ കഴിയില്ല, ഒരു ഉപകാരവും ചെയ്യാൻ സാധിക്കുകയില്ല. അത് ജനങ്ങളെ ബോധ്യപ്പെടുത്താനാണ് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം ഉത്സവത്തിൻ്റെ ദിവസം ആരാധനാലയത്തിലെ എല്ലാ വിഗ്രഹങ്ങളെയും നശിപ്പിച്ച് അതിലെ ഏറ്റവും വലിയ വിഗ്രഹത്തിൻ്റെ കടുത്തിൽ കോടാലി തൂക്കിയിട്ട് ആളുകളുടെ ബുദ്ധിയെ ഉണർത്തിയത്. ആരാണിവയെ നശിപ്പിച്ചത്? അതാ ഏറ്റവും വലിയ വിഗ്രഹത്തോട് ചോദിച്ചു നോക്കൂ. യഥാർത്ഥത്തിൽ അവരുടെ ചിന്തയെ ഉണർത്തുകയാണ് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം അതിലൂടെ ചെയ്യുന്നത്. അല്ലെ, വിശുദ്ധ ഖുർആൻ അതാണ് ഇത്തരം അള്ളാഹുവിനെ കൂടാതെ ആരാധിക്കപ്പെടുന്ന ആളുകളെക്കുറിച്ച് പറയുന്നത്. ലാ യസ്തതീഊന നസ്റക്കും വലാ അൻഫുസഹും യൻസുറൂൻ, നിങ്ങളെ സഹായിക്കാൻ അവയ്ക്ക് സാധിക്കുകയില്ല, അവയെ തന്നെ സഹായിക്കുകയില്ല. നിങ്ങളെ സഹായിക്കാൻ, നിങ്ങൾ അള്ളാഹുവിനെ കൂടാതെ ആരാധിച്ചുകൊണ്ടിരിക്കുന്ന മരിച്ചുപോയ മഹാന്മാർക്കോ വ്യക്തികൾക്കോ പ്രവാചകന്മാർക്കോ ഔലിയാഇനോ അതല്ലെങ്കിൽ കൺമുന്നിൽ കാണുന്ന വിഗ്രഹങ്ങൾക്കോ രൂപങ്ങൾക്കോ രൂപമില്ലാത്ത കല്ലുകൾക്കോ ഒന്നും തന്നെ കഴിയുകയില്ല എന്നു മാത്രമല്ല, അവയ്ക്ക് അവയെ തന്നെ സഹായിക്കാൻ കഴിയില്ല. അല്ലെ, ഏതെങ്കിലും മഹാനായ മനുഷ്യർക്ക് സ്വന്തത്തെ സഹായിക്കാൻ സാധിക്കുമായിരുന്നുവെങ്കിൽ അവർ മരിച്ചു പോകുമായിരുന്നില്ല, അവരുടെ ജീവൻ നിലനിർത്താൻ അവർക്ക് കഴിഞ്ഞില്ല. അപ്പോൾ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോടാണ് വിളിച്ചു പ്രാർത്ഥിക്കുന്നതെങ്കിൽ പ്രവാചകന് വിശപ്പുണ്ടായിരുന്നു, പ്രവാചകന് ദാഹമുണ്ടായിരുന്നു, പ്രവാചകന് രോഗം ബാധിച്ചിരുന്നു, പ്രവാചകന് ദാരിദ്ര്യമുണ്ടായിരുന്നു, ഒരുപാട് പ്രശ്നങ്ങളുണ്ടായിട്ടുണ്ട്. യുദ്ധത്തിൽ പ്രവാചകന് മുറിവ് പറ്റിയിട്ടുണ്ട്. മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് രോഗമുണ്ടായിട്ടുണ്ട്. പ്രവാചകൻ ആ സന്ദർഭങ്ങളിലെല്ലാം പ്രാർത്ഥിച്ചിരുന്നത് അള്ളാഹുവിനോടാണ്. മനുഷ്യൻ തൻ്റെ കൈകൾ കൊണ്ടുണ്ടാക്കിയ വിഗ്രഹങ്ങളോടാണ് കാര്യങ്ങൾ പറയുന്നതെങ്കിൽ ആ വിഗ്രഹങ്ങൾ നിലനിൽക്കുന്നത് വഹും ലഹും ജുന്തും മഹ്ളറൂൻ, ഈ ആരാധിക്കുന്ന ആരാധകന്മാരായിട്ടുള്ള ആളുകളുണ്ടായതുകൊണ്ടാണ്. അവരുടെ പരിപാലനവും അവരുടെ സംരക്ഷണവും ഇല്ലായിരുന്നുവെങ്കിൽ അവയെല്ലാം നശിച്ച് മൺമറഞ്ഞ് ഇല്ലാതെയായി പോവുകയാണ് ചെയ്യുക. സ്വന്തത്തെ സഹായിക്കാനോ മറ്റുള്ളവരെ സഹായിക്കാനോ റബ്ബിന് കൂടാതെ ആരാധിക്കപ്പെടുന്ന വസ്തുക്കൾക്കും സൃഷ്ടികൾക്കും വ്യക്തികൾക്കും സാധിക്കുകയില്ലെന്ന് പലതവണ ഖുർആൻ ആവർത്തിച്ച് ശക്തമായി പഠിപ്പിക്കുന്നു. സൂറത്തു ഹജ്ജിലെ ലോകത്ത് ബുദ്ധിയുള്ള ഏതൊരു മനുഷ്യനും ഈ യാഥാർത്ഥ്യം വളരെ വേഗത്തിൽ വളരെ ലളിതമായി മനസ്സിലാക്കാൻ കഴിയാവുന്ന അതിമനോഹരമായ ഒരു ഉദാഹരണമാണ് അല്ലാഹു സുബ്ഹാനഹു തആല നമുക്ക് പഠിപ്പിച്ചിരുന്നത്. യാ അയ്യുഹന്നാസ്, ഏ മനുഷ്യരെ, ളുരിബ മസലുൻ, ഇതാ ഒരു ഉദാഹരണം, ഫസ്തമിഊ ലഹു, നിങ്ങൾ ശ്രദ്ധിച്ചു കേൾക്കുക, നിങ്ങൾക്കിതാ ഒരു ഉദാഹരണം, നിങ്ങൾ ശ്രദ്ധിച്ചു കേൾക്കുക. ഇന്നല്ലദീന യദുഊന മിൻ ദൂനില്ലാ, അല്ലാഹുവിനെ കൂടാതെ നിങ്ങൾ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്നവർ, ലൈ യഖ്ലഖു ദുബാബ, അവർ ഈച്ചയെപ്പോലും സൃഷ്ടിക്കുകയില്ല. റബ്ബിനെ കൂടാതെ വിശുദ്ധ ഖുർആനിൻ്റെ ശക്തമായ സംസാരമാണ്. ശിർക്കിനെതിരെയുള്ള അതി മനോഹരമായ ഒരു ഉദാഹരണമാണ്. റബ്ബിനെ കൂടാതെ വിളിച്ചു പ്രാർത്ഥിക്കുന്നവർ, അത് ലോകത്ത് ഏത് ഭാഗത്ത്, ഏത് ഭൂഖണ്ഡത്തിൽ, ഏത് ഭാഷയിൽ, ഏത് വിഭാഗം ജനങ്ങൾ, ഏത് കാലഘട്ടത്തിൽ ജീവിച്ചു വരുന്നവരാകട്ടെ, അവരാരാധിച്ചിരുന്നവർ ആരാവട്ടെ, വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്ന ഈ ആശയത്തിന് പുറത്തല്ല അവരൊന്നും. ലയ്യഖ്ലുഖൂ ദുബാബ, ഒരു ഈച്ചയെപ്പോലും അവർ സൃഷ്ടിക്കുകയില്ല. റബ്ബിനെ കൂടാതെ ആരാധിക്കുന്നവർ ഒരീച്ചയെപ്പോലും സൃഷ്ടിക്കുകയില്ല. വയ്യസ്ലിബുഹുമുദ്ദുബാബു ശൈഅല്ലാ യസ്തൻഖിദൂഹുമിൻ, എന്നു മാത്രമല്ല ഒരു ഈച്ച തട്ടിയെടുത്തു കൊണ്ടുപോയ ഒരു ഭക്ഷ്യവസ്തു തിരിച്ചു പിടിക്കാൻ പോലും, രക്ഷിച്ചെടുക്കാൻ പോലും അവർക്ക് സാധിക്കുകയില്ല. അല്ലേ, ഏതെങ്കിലും ഒരു ആരാധ്യ വസ്തുവിൻ്റെ മുന്നിൽ നിവേദ്യമായി വെച്ചുകൊടുത്ത ഭക്ഷണത്തിൽ നിന്ന് വളരെ നിസ്സാരമായ ഒരളവ് ഒരു ഈച്ച എടുത്തുകൊണ്ടുപോയാൽ തിരിച്ചു പിടിക്കാൻ ആ ആരാധ്യ വസ്തുക്കൾക്ക് സാധിക്കുമോ? ആ കബറിലുള്ള ആളുകൾക്ക് കഴിയുമോ? പിന്നെ എങ്ങനെയാണ് രോഗിയായ മനുഷ്യൻ്റെ രോഗം സുഖപ്പെടുത്താൻ ഇവയ്ക്ക് സാധിക്കുന്നത്? പിന്നെ എങ്ങനെയാണ് സന്താന സൗഭാഗ്യമില്ലാതെ പോകുന്നവർക്ക് സന്താന സൗഭാഗ്യമെന്ന അനുഗ്രഹം നൽകാൻ ഇവർക്ക് കഴിയുന്നത്? ജീവിതത്തിലെ, കുടുംബത്തിലെ, മറ്റു സാമൂഹ്യ രംഗത്തെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ഇവയ്ക്ക് സാധിക്കുന്നത്? മനസ്സമാധാനം നൽകാൻ ഇവർക്ക് കഴിയുന്നത്? വയ്യസ്ലിബുഹുമുദ്ദുബാബു ശൈഅല്ലാ യസ്തൻഖിദൂഹുമിൻ, ഒരു ഈച്ച തട്ടിയെടുത്തു കൊണ്ടുപോയ വളരെ നിസ്സാരമായ ഭക്ഷ്യവസ്തു പോലും തിരിച്ചു പിടിച്ചു കൊടുക്കാൻ കഴിയാത്തവരാണ് ളഅഫത്വാലിബു വൽ മത്സലൂബ്, തേടുന്നവനും തേടപ്പെടുന്നവരും പ്രാർത്ഥിക്കുന്നവനും പ്രാർത്ഥിക്കപ്പെടുന്നവരും എത്ര ദുർബലരാണ്. അബൂദറുൽ ഗഫാരി റളിയല്ലാഹു അൻഹുവിലേക്ക് ചേർത്തു പറയാറുള്ള ഒരു സംഭവം നമുക്ക് പല ഗ്രന്ഥങ്ങളിലും കാണാൻ സാധിക്കും. അബൂദറുൽ ഗഫാരി റളിയല്ലാഹു അൻഹു അല്ല അതിൻ്റെ ആൾ, മറ്റു പലരുമാണ് എന്ന് പല ആളുകളിലേക്കും ഈ സംഭവം ചേർത്തു പറയാറുണ്ട്. അത് സംഭവം ശരിയാണോ തെറ്റാണോ, സ്വീകാര്യയോഗ്യമാണോ അല്ലയോ എന്നതിനപ്പുറം അതിൽ ഒരു നല്ല ഗുണപാഠമുണ്ട്. എന്താണ് സംഭവം? ഒരാൾ പിന്നെ താൻ ആരാധിക്കുന്ന ആരാധ്യ വസ്തുവിൻ്റെ അടുത്തേക്ക് കടന്നു ചെല്ലുകയാണ്. അപ്പോൾ എന്താണ് കാണാൻ സാധിക്കുന്നത്? രണ്ട് കുറുക്കന്മാർ ആ ആരാധ്യ വസ്തുവിൻ്റെ മുകളിൽ മൂത്രമൊഴിക്കുന്നതാണ് കാണുന്നത്. അപ്പോൾ ഇദ്ദേഹം അത് കണ്ടപ്പോൾ പാട്ടുപാടുന്നു, റബ്ബുൻ യബൂലു സഅലബാനി ബിറസിഹി ലഖദ് ദല്ല മൻ ബാലത് അലൈഹി സാലിബു. കുറുക്കന്മാർ തലയിലൂടെ മൂത്രമൊഴിക്കുന്ന ചില റബ്ബുകൾ, ലഖദ് ദല്ല മൻ ബാലത് അലൈഹി സാലിബു, തലക്കുമുകളിലൂടെ കുറുക്കന്മാർ മൂത്രമൊഴിക്കുന്നവർ എത്ര നിന്ദ്യന്മാരാണ്. വലൗകാന റബ്ബൻ കാന യംനഉ നഫ്സഹു, അയാൾ ആ മൂത്രമൊഴിക്കപ്പെടുന്ന വസ്തു റബ്ബായിരുന്നുവെങ്കിൽ, എന്തെങ്കിലും കഴിവുണ്ടായിരുന്നുവെങ്കിൽ ആ നിന്ദ്യമായ അവസ്ഥയിൽ നിന്ന് സ്വന്തത്തെ തടയുമായിരുന്നു. ഫലാ ഖൈറ ഫീ റബ്ബിൻ നഅതിഹിൽ മതാലിബു, ആ വസ്തുവിൻ്റെ ആവശ്യങ്ങൾ നമ്മൾ സാധിപ്പിച്ചു കൊടുക്കണമെങ്കിൽ അങ്ങനത്തെ റബ്ബുമാരിൽ, അങ്ങനത്തെ ദൈവങ്ങളിൽ ഒരു നന്മയുമില്ല. ബരിഉത്തു മിനല്ല സുനാമി ഫിൽ അർദി കുല്ലിഹി, അതുകൊണ്ട് തന്നെ ഭൂമിയിലുള്ള എല്ലാ ഇത്തരം ആരാധ്യ വസ്തുക്കളിൽ നിന്നും ഞാൻ വിട്ടുനിൽക്കുന്നു. ആമൻതു ബില്ലാഹില്ലദീ ഹുവ ഗാലിബു, എല്ലാറ്റിൻ്റെ മുകളിലും മതിജയിച്ചു നിൽക്കുന്ന അല്ലാഹുവിൽ ഞാൻ വിശ്വസിക്കുകയും ചെയ്യുന്നു. ചിന്തിക്കുന്ന ആളുകൾക്ക് നല്ല ഒരു ഉപദേശമാണ് യഥാർത്ഥത്തിൽ ആരാധനാ രംഗത്ത്, വിശ്വാസരംഗത്ത് ഈ മൂന്നുവരി കവിതകളെന്ന് പറയുന്നത്. മഹാനായ ഖാലിദ് ബിനുൽ വലീദ് റളിയല്ലാഹു അൻഹു അദ്ദേഹത്തെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കാ വിജയത്തിന് ശേഷം ഉസ്സ എന്ന് പറയുന്ന മരം മുറിച്ചു കളയാൻ ഏൽപ്പിച്ചത്. ഉസ്സയെ മുറിച്ചു കളയുമ്പോൾ അദ്ദേഹം പാടുന്ന പാട്ട് നമുക്ക് ചരിത്രത്തിൽ കാണാൻ സാധിക്കും. യാ ഉസ്സ കുഫ്രാനക്കി ലാ സുബ്ഹാനക്കി, ഉസ്സേ നിന്നെ ഞാൻ നിഷേധിക്കുന്നു, നിനക്ക് യാതൊരുവിധ പരിശുദ്ധിയുമില്ല. ഇന്നി റഅയ്തുല്ലാഹ ഖദ് അഹാനക്കി, എൻ്റെ റബ്ബ് നിന്നെ നിന്ദിച്ചതായി ഞാൻ മനസ്സിലാക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് കോടാലിയെടുത്ത് ഉസ്സ മരം മുറിച്ചു കളഞ്ഞു എന്ന് ചരിത്രത്തിൽ നമുക്ക് കാണാൻ കഴിയും. അഥവാ മുറിച്ചു മാറ്റുമ്പോൾ സ്വന്തം നിലനിൽപ്പില്ലാത്തതാണ് ആളുകൾ പൂജിക്കുന്ന പുണ്യം കൽപ്പിക്കുന്ന മരങ്ങൾ. തകർത്തുകഴിഞ്ഞാൽ തൻ്റെ തലക്കു മുകളിലൂടെ കുറുക്കൻ മൂത്രമൊഴിച്ചാൽ, ഏതെങ്കിലും ജീവജാലങ്ങൾ എന്തെങ്കിലും ഉപദ്രവം ചെയ്താൽ സ്വന്തത്തെ തടയാൻ കഴിയാത്തവയാണ് മനുഷ്യൻ ആരാധിച്ചുകൊണ്ടിരിക്കുന്നത്. മനുഷ്യൻ്റെ കരങ്ങളാൽ കെട്ടിപ്പടുത്തുണ്ടാക്കി മനോഹരമായ ഭവനങ്ങൾക്കുള്ളിലാക്കിയ കബറുകളെയാണ് മനുഷ്യൻ ആരാധിക്കുന്നത്. മനുഷ്യനെപ്പോലെ തന്നെപ്പോലെ ഈ ലോകത്ത് ജനിച്ചു ജീവിച്ചു മരിച്ചുപോയ ആളുകളോടാണ് മനുഷ്യൻ തൻ്റെ പ്രശ്നങ്ങളും പ്രയാസങ്ങളും അവതരിപ്പിക്കുന്നത്. ഇത് നിരർത്ഥകമാണ്, ഇത് റബ്ബിനോട് കാണിക്കുന്ന നന്ദികേടാണ്, ഇത് കടുത്ത ദൈവനിഷേധമാണ്. മനുഷ്യൻ ആരാധിക്കേണ്ടത് അവൻക്ക് ഭക്ഷണം നൽകുന്ന, അവൻക്ക് അനുഗ്രഹങ്ങൾ നൽകിയ, ജീവിക്കാൻ ധാരാളം സംവിധാനങ്ങൾ ഈ ഭൂമിലോകത്ത് ഒരുക്കിക്കൊടുത്ത അല്ലാഹു സുബ്ഹാനഹു വ തആലയെ മാത്രമായിരിക്കണമെന്ന സന്ദേശമാണ് ഈ ആയത്തുകളിലൂടെയും അല്ലാഹു സുബ്ഹാനഹു വ തആല മാനവരാശിക്ക് നൽകുന്നത്. ഒരിക്കൽ കൂടി അതൊന്ന് പാരായണം ചെയ്ത് അതിൻ്റെ അർത്ഥമൊന്ന് മനസ്സിലാക്കി അവസാനിപ്പിക്കാം. വത്തഖദു മിൻ ദൂനില്ലാഹി ആലിഹ, വത്തഖദു മിൻ ദൂനില്ലാഹി ആലിഹ തല്ലഅല്ലഹും യുൻസറൂൻ ലാ യസ്തതീഊന നസ്റഹും വഹും ലഹും ജുന്ദും മുഹ്ദറൂൻ. വത്തഖദു, അവർ സ്വീകരിച്ചു, മിന്ദൂനില്ല, അള്ളാഹുവിനെ കൂടാതെ, ആലിഹത്തൻ ആരാധ്യന്മാരെ, ലഅല്ലഹും യുൻസറൂൻ, അവർ സഹായിക്കപ്പെട്ടേക്കാം എന്ന പ്രതീക്ഷയോടുകൂടി. ലാ യസ്തസീഊന നസ്റഹും, എന്നാൽ അവരെ സഹായിക്കാൻ ഈ ആരാധ്യ വസ്തുക്കൾക്ക് സാധിക്കുകയില്ല. അതോടൊപ്പം വഹും ലഹും ജുന്തും മുഹ്ളറൂൻ, ഈ ആരാധ്യ വസ്തുക്കളുടെ പരിവാരങ്ങളായി സൈനികരായി ഇവർ നിലകൊള്ളുകയും ചെയ്യുന്നു. ആരാധ്യ വസ്തുക്കളെ തന്നെ സംരക്ഷിക്കുന്നതാരാണ്? ആരാധിക്കപ്പെടുന്നവരെ ആരാധകന്മാരാണ് സംരക്ഷിക്കുന്നത്. പ്രാർത്ഥിക്കപ്പെടുന്നവനെ പ്രാർത്ഥിക്കുന്നവനാണ് സംരക്ഷിക്കുന്നത്. ഈ പ്രാർത്ഥിക്കുന്നവരുടെ സംരക്ഷണമില്ലായെങ്കിൽ പലപ്പോഴും ഈ ആരാധ്യ വസ്തുക്കൾ നശിച്ചു പോവുകയോ തകർന്നു പോവുകയോ അവയെ മറ്റു പല ജീവജാലങ്ങളും നശിപ്പിക്കുകയോ ഒക്കെ ചെയ്യുമായിരുന്നു. അത്ര നിരർത്ഥകമായ, ബുദ്ധിശൂന്യമായ ഒരു പ്രവർത്തനമാണ് അല്ലാഹു അല്ലാത്തവരെ ആരാധിക്കുന്നതിലൂടെ മനുഷ്യൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്ന് ഈ ആയത്തിലൂടെ അല്ലാഹു നമ്മെ പഠിപ്പിക്കുന്നു. യഥാർത്ഥ മുവഹ്ഹിദുകളായി, ശരിയായ വിശ്വാസത്തിൻ്റെ ഉടമകളായി ലോകത്ത് ജീവിച്ചു മരിക്കാനും അവർക്ക് പരലോകത്ത് ലഭിക്കുന്ന സ്വർഗമെന്ന മഹാ അനുഗ്രഹം റബ്ബിൻ്റെ പ്രതിഫലമായി നേടിയെടുക്കാനും അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅല ആലിഹി വസ്ഹാബിഹി വസല്ലം വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.
1: ഹൃദയ വസന്തം സമാപിക്കുന്നു. ഇന്ന് സൂറത്ത് യാസീനിൽ നിന്നുള്ള ഏതാനും വചനങ്ങളാണ് ശ്രോതാക്കൾ കേട്ടത്. അവതരിപ്പിച്ചത് ടി കെ നിഷാദ് സലഫി.
2: നിരാശയ്ക്ക് പകരം പ്രതീക്ഷയായി, പ്രശ്നങ്ങളുടെ നടുവിൽ പതറുമ്പോൾ പരിഹാരമായി, തളരേണ്ട നേരത്ത് ഉൾക്കരുത്തായി, നിത്യജീവിതത്തിന്റെ പാധേയം പ്രാർത്ഥന വിശ്വാസിക്ക്, ഇങ്ങനെ പലതുമാണ്. ജീവിതത്തിന്റെ വിവിധ സന്ദർഭങ്ങളിൽ പ്രവാചകൻ പഠിപ്പിച്ച പ്രാർത്ഥനകളുടെ പഠനാവസരമൊരുക്കി വരൂ, ഹൃദയസ്ഥമാക്കൂ. പീസ് റേഡിയോ പ്രാർത്ഥനാ പഠനം.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
4: ഒരു മനുഷ്യൻ തൻ്റെ ജീവിതത്തിൽ തഖ്വയുള്ളവനാവണം അഥവാ സൂക്ഷ്മതയുള്ളവനാവണം എന്നാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്. ആ സൂക്ഷ്മത പാലിക്കുന്ന വ്യക്തികൾക്ക് നേർവഴി കാണിക്കാനുള്ള ഘടകമെന്താണ്, അവൻ്റെ പാത ഏതു രൂപത്തിലാവണമെന്ന് സൂചിപ്പിക്കുന്നതായ ഒരായത്ത് കേൾക്കുക. ഇതാകുന്നു ഗ്രന്ഥം, അതിൽ സംശയമേയില്ല, സൂക്ഷ്മത പാലിക്കുന്നവർക്ക് നേർവഴി കാണിക്കുന്നതത്രേ അത്.
2: സമൂഹ നന്മയ്ക്ക്, വ്യക്തി കുടുംബ സംസ്കരണത്തിന് പീസ് റേഡിയോ പ്രകാശതീരം. പ്രക്ഷേപണം എല്ലാ ദിവസവും തിങ്കൾ രാത്രി 9:30 ബുധൻ രാവിലെ 9:35 വ്യാഴം വൈകുന്നേരം 5:35 പീസ് റേഡിയോ പ്രക്ഷേപണം ചെയ്യുന്നു പ്രകാശതീരം. കൂടാതെ പീസ് റേഡിയോ റിവൈൻഡ് സംവിധാനത്തിലും.
5: പീസ് റേഡിയോ, പീസ് റേഡിയോ. ആദ്യം ഇത് ഒരു സ്വപ്നം മാത്രമായിരുന്നു. പ്രാർത്ഥനയും പ്രവർത്തനങ്ങളും ഒത്തുചേർന്നപ്പോൾ സ്വപ്നങ്ങൾ സഫലമായി. വിരലിൽ വിടരുന്ന സംഗീത ശബ്ദങ്ങളുടെ അകമ്പടിയില്ലാതെ, യന്ത്രങ്ങൾ സൃഷ്ടിക്കുന്ന ശബ്ദങ്ങളിലെ കപടതകളില്ലാതെ മനുഷ്യഹൃദയങ്ങളെ കീഴടക്കാം എന്ന ആശയം 10,000 നെഞ്ചേറ്റി. ഇനിയും ഒരുപാട് കാതം നമുക്ക് താണ്ടാനുണ്ട്. ഈ പകൽ ഏൽപ്പിച്ച ഒരുപാട് ചുമതലകളുണ്ട്. ഈ രാവ് മറ്റൊരു പുലരിക്ക് വഴിമാറും മുമ്പ് പലതും ചെയ്യാനുണ്ട്. നാട്ടിലും മറുനാട്ടിലും ഭൂഖണ്ഡങ്ങൾക്കപ്പുറത്തും പീസ് റേഡിയോ കാതിൽ ചേർത്ത് വെച്ച ആയിരങ്ങളുടെ പ്രാർത്ഥനയും പിന്തുണയും അഭിപ്രായങ്ങളും തിരുത്തലുകളുമാണ് ടീം പീസ് റേഡിയോയ്ക്ക് ഈ നന്മയുടെ പ്രവാഹത്തിൽ ജീവവായു. സാമ്പത്തിക, സാങ്കേതിക, വൈജ്ഞാനിക മേഖലകളിൽ സഹകരണങ്ങൾക്കായി കാത്തിരിക്കുന്നു. ടീം പീസ് റേഡിയോയുമായി താങ്കളെ ബന്ധിപ്പിക്കുന്ന ഈ നമ്പർ മറക്കാതിരിക്കുക. 90 20 840 840.
2: വിശ്വാസ കാര്യങ്ങളിലെ അള്ളാഹുവിന്റെ നിശ്ചയം എന്ത്? സംശയരഹിതവും സുവ്യക്തവുമായ അടിസ്ഥാന പാഠങ്ങൾ പകർന്നു നൽകുന്നു പീസ് റേഡിയോ അൽ ഉസൂൽ. പ്രക്ഷേപണം ശനിയാഴ്ച രാത്രി 9:30 തിങ്കൾ രാവിലെ 9:35 ചൊവ്വ വൈകുന്നേരം 5:35 പീസ് റേഡിയോ പ്രക്ഷേപണം ചെയ്യുന്നു അൽ ഉസൂൽ. കൂടാതെ പീസ് റേഡിയോ റിവൈൻഡ് സംവിധാനത്തിലും.
6: ഖുർആൻ റേഡിയോ തഫ്സീർ അമാനി, മർഹൂം മുഹമ്മദ് അമാനി മൗലവിയുടെ വിശുദ്ധ ഖുർആൻ വ്യാഖ്യാനത്തിന്റെ ശബ്ദാവിഷ്കാരം. ഇന്നത്തെ തഫ്സീർ അമാനിയിൽ സൂറത്തു റഅദ് 17-19 കൂടി വചനങ്ങളുടെ അർത്ഥവും അതിന്റെ വ്യാഖ്യാനവും വിശദീകരിക്കുന്നു.
7: വചനം 17.
8: അൻസല, അവൻ ഇറക്കി. മിനശ്ശമായി, ആകാശത്തുനിന്നു. മാ അൻ, വെള്ളം. ഫസാലത്ത്, എന്നിട്ട് ഒലിച്ചു, ഒഴുകി. ഔദിയത്തുൻ, താഴ്വരകൾ. ബിഖദരിഹ, അവയുടെ തോതനുസരിച്ച്, കണക്കനുസരിച്ച്. ഫഹ്തമല, എന്നിട്ട് വഹിച്ചു വന്നു. അസ്സൈലു, ഒഴുക്ക്, വെള്ളം. ജബദ, ഒരുതരം നുരയെ. പദ. റോബിയ, പൊന്തി നിൽക്കുന്ന. വമിമ്മായൂഖിദൂന, അവർ തീ കത്തിക്കുന്ന വസ്തുവിൽ നിന്നും കത്തിച്ചു പഴുപ്പിക്കുന്ന വസ്തുവിൽ നിന്നും. അലൈഹി, അതിന്മേൽ. ഫിന്നാരി, തീയിൽ. ഇബ്തിഗാ, ആഗ്രഹിച്ചുകൊണ്ട്. ഹിലിയത്തിൻ, വല്ല ആഭരണത്തെയും. ഔ മതാഇൻ, അല്ലെങ്കിൽ ഉപകരണത്തെയും. ജബദുൻ, നുരയുണ്ടായിരിക്കും. മിത്ലുഹു, അതുപോലുള്ള. കദാലിക, അപ്രകാരം. യദ്രിബു, ആക്കുന്നു, വിവരിക്കുന്നു, അടിക്കുന്നു. അല്ലാഹു, അല്ലാഹു അൽ ഹഖ് യഥാർത്ഥത്തെ ന്യായമായതിനെ വൽ ബാത്തില ആ യഥാർത്ഥത്തെ അന്യായമായതിനെയും ഫഅമ്മ എന്നാലപ്പോൾ അസ്സബദു നുര പദ ഫയദ്ഹബു അതു പോകും നശിക്കുന്നു ജുഫാൻ പുറന്തള്ളായി എന്നാൽ ഉപയോഗപ്പെടുന്നതാകട്ടെ അന്നാസ മനുഷ്യർക്ക് ഫയം കുത്തു അതു താമസിക്കുന്നു തങ്ങുന്നു ഫിൽ അർദി ഭൂമിയിൽ കദാലിക അപ്രകാരം യദ്രിബുല്ലാഹു അല്ലാഹു ആക്കുന്നു വിവരിക്കുന്നു അൽ അംസാൽ ഉപമകളെ ഉദാഹരണങ്ങൾ

0: فيمكث في الأرض كذلك يضرب الله الأمثال.
1: അവൻ അഥവാ അല്ലാഹു ആകാശത്തു നിന്നും മഴവെള്ളം ഇറക്കി, എന്നിട്ട് പല താഴ്വരകളും അവയുടെ തോതനുസരിച്ച് വെള്ളം ഒഴുക്കി, അപ്പോൾ ആ ഒഴുക്ക് പൊന്തിവരുന്ന ഒരു തരം നുരയെ വഹിച്ചുകൊണ്ടുവന്നു. വല്ല ആഭരണത്തെയോ ഉപകരണത്തെയോ ഉണ്ടാക്കുവാൻ ആഗ്രഹിച്ച് തീയിലിട്ട് അവർ ചുട്ടുപഴിപ്പിക്കാറുള്ള ലോഹവസ്തുവിൽ നിന്നും അതുപോലെയുള്ള നുരയുണ്ടായിരിക്കും. അപ്രകാരം യഥാർത്ഥത്തെയും അയഥാർത്ഥത്തെയും അല്ലാഹു ഉപമിച്ച് വിവരിക്കുന്നു. എന്നാലപ്പോൾ ആ നുര അത് പുറന്തള്ളായി നശിച്ചു പോകുന്നു. എന്നാൽ മനുഷ്യർക്ക് ഉപയോഗപ്പെടുന്ന വസ്തുവാകട്ടെ, അത് ഭൂമിയിൽ തങ്ങി നിൽക്കുകയും ചെയ്യുന്നു. അപ്രകാരം അല്ലാഹു ഉപമകളെ വിവരിക്കുന്നു.
2: അല്ലാഹു തന്നെ പ്രസ്താവിച്ചതുപോലെ യഥാർത്ഥവും അയഥാർത്ഥവും അഥവാ സത്യവും മിഥ്യയും തമ്മിലുള്ള വ്യത്യാസത്തിന് നല്ല ഉദാഹരണങ്ങളാണിത്. ഒന്ന് വെള്ളവുമായി ബന്ധപ്പെട്ടതും മറ്റേത് തീയുമായി ബന്ധപ്പെട്ടതും. രണ്ടിലെയും സാദൃശ്യ ബിന്ദു ഒന്നു തന്നെ. ഇതുപോലെ കപടവിശ്വാസികളെക്കുറിച്ചും തീയും വെള്ളവുമായി ബന്ധപ്പെടുത്തിക്കൊണ്ടുള്ള ചില ഉപമകൾ അൽബക്കറ 17 മുതൽ 20 വരെയുള്ള ആയത്തുകളിൽ മുമ്പ് കഴിഞ്ഞു പോയിട്ടുണ്ട്. താഴെ കാണുന്നതുപോലെ ചില ഹദീസുകളിലും അപ്രകാരം കാണാം. ഈ ഉപമകളുടെ സാരം ഇങ്ങനെ മനസ്സിലാക്കാം. മഴ വർഷിക്കുന്നതോടെ മലഞ്ചെരുവുകളിൽ സ്ഥിതി ചെയ്യുന്ന താഴ്വരകളിലൂടെ അതതിന്റെ വലുപ്പവും ഇടപ്പുമനുസരിച്ച് മലവെള്ളം കുത്തി ഒഴുകി വരുമല്ലോ. ധാരാളം നുരയും പതയും വഹിച്ചുകൊണ്ടായിരിക്കും അതൊഴുകി വരുന്നത്. അതുപോലെ തന്നെ ആഭരണം മുതലായ ചില ഉപകരണങ്ങളെ ഉണ്ടാക്കുവാൻ വേണ്ടി സ്വർണം, വെള്ളി, ഇരുമ്പ് തുടങ്ങിയ ലോഹങ്ങൾ തീയിലിട്ട് പഴുപ്പിച്ച് ഉരുക്കിയെടുക്കുമ്പോൾ അതിനുമീതെയും ഒരു തരം പതയും നുരയും കാണാവുന്നതാണ്. ഈ രണ്ടു തരം നുരകളും ഉപകാരമില്ലാത്ത കീടങ്ങളാണെന്ന് മാത്രമല്ല, അവയ്ക്ക് നിലനിൽപ്പുമുണ്ടായിരിക്കയില്ല. വെള്ളത്തിലെ നുര താഴ്വരയുടെ ഓരങ്ങളിലൂടെയും മറ്റുമായി ചിന്നിച്ചിതറി പുറന്തള്ളപ്പെട്ടു പോകുന്നു. തീ ചൂളകളിലെ നുരയും അതുപോലെ പുറന്തള്ളപ്പെട്ടു പോകുന്നു. അവയിൽ മനുഷ്യർക്ക് പ്രയോജനപ്പെടുന്ന ഭാഗമാകട്ടെ, അഥവാ ഒന്നാമത്തേതിൽ വെള്ളവും രണ്ടാമത്തേതിൽ ലോഹദ്രാവകവും ശേഷിക്കുകയും അവയെ ഉപയോഗപ്പെടുത്തുകയും ചെയ്യുന്നു. ഇതുപോലെ വിദ്യയായുള്ളത് ആദ്യം ആകർഷകമായി വെളിപ്പെടുമെങ്കിലും താമസം വിന ഉപകാരമില്ലാതെ നശിച്ചു പോകും. സത്യമാകട്ടെ സ്ഥിരവും ഭദ്രവുമായി അവശേഷിക്കുകയും അതിന്റെ പ്രയോജനം നിലനിൽക്കുകയും ചെയ്യുന്നു. ഈ ഉപമയിൽ നിന്ന് മറ്റൊരു വസ്തുത കൂടി ഗ്രഹിക്കേണ്ടതുണ്ട്. കീടവും നുരയും പുറന്തള്ളപ്പെട്ടു പോയ ശേഷം ലഭിക്കുന്ന വെള്ളവും ലോഹവും കൊണ്ടുള്ള പ്രയോജനം അവയെ പ്രയോജനപ്പെടുത്തുന്ന ആളുകളുടെ സ്ഥിതിക്കനുസരിച്ച് കൂടിയും കുറഞ്ഞും വരുമല്ലോ. അതുപോലെ അള്ളാഹുവിൽ നിന്ന് ലഭിക്കുന്ന സത്യയാഥാർത്ഥ്യങ്ങളിൽ എത്ര കണ്ട് ശ്രദ്ധ പതിപ്പിക്കുകയും അവ ഉപയോഗപ്പെടുത്തുകയും ചെയ്യുന്നുവോ അതനുസരിച്ചായിരിക്കും അവ മൂലം ലഭിക്കുന്ന പ്രയോജനവും. അബൂ മൂസൽ അഷ്അരി റളിയല്ലാഹു അൻഹു ഉദ്ധരിച്ച ഒരു ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉപമാരൂപത്തിൽ ഈ വാസ്തവം ഇപ്രകാരം ചൂണ്ടിക്കാട്ടിയിരിക്കുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, അള്ളാഹു എന്നെ നിയോഗിച്ചയച്ച സന്മാർഗത്തിന്റെയും ജ്ഞാനത്തിന്റെയും ഉദാഹരണം ഒരു മഴയുടെ മാതിരിയാകുന്നു. അത് വല്ല ഭൂമിയിലും ബാധിക്കുമ്പോൾ അതിൽ ഒരു വിഭാഗം ആ വെള്ളം സ്വീകരിച്ച് പുല്ലുകളും ധാരാളം സസ്യങ്ങളും ഉളപ്പിക്കുന്നു. അതിൽ വരണ്ട പ്രദേശങ്ങളും ഉണ്ടായിരിക്കും. അവ ആ വെള്ളം തടഞ്ഞുവെക്കും. എന്നിട്ട് അതുമൂലം അള്ളാഹു ജനങ്ങൾക്ക് പ്രയോജനം നൽകുന്നു. അങ്ങനെ അവർ കുടിക്കുകയും കാലികളെ മേയിക്കുകയും ഒടിപ്പിക്കുകയും കൃഷിയുണ്ടാക്കുകയും ചെയ്യുന്നു. വേറെ ഒരു വിഭാഗത്തിനും ആ മഴ ബാധിക്കും. അവ വെറും മരുപ്രദേശങ്ങളായിരിക്കും. അവ വെള്ളം തടഞ്ഞുവെക്കുകയോ സസ്യങ്ങളെ മുളപ്പിക്കുകയോ ചെയ്യില്ല. അള്ളാഹുവിന്റെ മതത്തിൽ വിജ്ഞാനം നേടുകയും അള്ളാഹു എന്നെ നിയോഗിച്ചയച്ച കാര്യം അവൻ ഉപയോഗപ്പെടുത്തി കൊടുക്കുകയും അങ്ങനെ അത് അറിയുകയും മറ്റുള്ളവർക്ക് പഠിപ്പിച്ചു കൊടുക്കുകയും ചെയ്തവരുടെയും അതിലേക്ക് തലപൊക്കി നോക്കാതെയും എന്നെ അയക്കപ്പെട്ട സന്മാർഗം സ്വീകരിക്കാതെയും ഇരിക്കുന്നവരുടെയും ഉപമയാകുന്നു അത്. ബുഖാരി മുസ്ലിം. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ഉദ്ധരിച്ച മറ്റൊരു നബിവചനത്തിന്റെ സാരം ഇങ്ങനെയാകുന്നു, എന്റെയും നിങ്ങളുടെയും ഉദാഹരണം ഒരു തീ കത്തിച്ചവന്റെ മാതിരിയാകുന്നു. അതിന്റെ ചുറ്റുപാടും വെളിച്ചം പ്രകാശിച്ചപ്പോൾ വണ്ടുകളും തീയിൽ ചാടി വീഴാറുള്ള ഈ പ്രാണികളും അതിൽ വന്നു വീഴാൻ തുടങ്ങി. അവൻ അവയെ തടഞ്ഞുകൊണ്ടിരിക്കുന്നു. എന്നിട്ടും അവ അവനെ തോൽപ്പിച്ച് അതിൽ തിരക്കി വീണുകൊണ്ടിരിക്കുകയായി. ഇതാണ് എന്റെയും നിങ്ങളുടെയും ഉപമ. ഞാൻ നിങ്ങളുടെ ഊരക്ക് പിടിച്ച് തീയിനെ വിട്ടേച്ച് നിങ്ങൾ ഇങ്ങോട്ട് വരുവിൻ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നു. നിങ്ങൾ എന്നെ അതിജയിച്ച് അതിൽ വീഴുകയും ചെയ്യുന്നു. അബൂദാവൂദ്, ബുഖാരി, മുസ്ലിം.
0: വചനം 18.
1: ലില്ലദീന സ്തജാബു, ഉത്തരം നൽകിയവർക്ക്. ലിറബ്ബിഹിം, തങ്ങളുടെ റബ്ബിന്. അൽഹുസ്ന ഏറ്റവും നല്ലത്. വല്ലദീന ലം യസ്തജീബു ഉത്തരം ചെയ്യാത്തവർ. ലഹു അവന് ലൗ അന്നലഹും അവർക്കുണ്ടായിരുന്നുവെങ്കിൽ മാ ഫിൽ അർദ്ദി ഭൂമിയിലുള്ളത് ജമീഅൻ മുഴുവനും സർവവും വമിത്ലഹു അതിന്റെ അത്രയും അതുപോലെയുള്ളതും മഅഹു അതോടുകൂടി ലഫ്തദൗ അവർ തണ്ടം കൊടുക്കുക തന്നെ ചെയ്യും മോചനമൂല്യം കൊടുക്കുക തന്നെ ചെയ്യും ബിഹി അതിനെ അതുകൊണ്ട് ഉലായിക അക്കൂട്ടർ ലഹും അവർക്കുണ്ടായിരിക്കും അവർക്കത്രേ സൂ ഉൽ ഹിസാബ് മോശപ്പെട്ട വിചാരണ കടുത്ത വിചാരണ വമഅവാഹും അവരുടെ പ്രാപ്യസ്ഥാനം സങ്കേതസ്ഥാനം ജഹന്നം ജഹന്നമാകുന്നു വബിഇസ എത്രയോ ചീത്തയും വളരെ ചീത്തയും അൽമിഹാദ് തൊട്ടിൽ

0: തങ്ങളുടെ റബ്ബിന് ഉത്തരം നൽകിയവർക്ക് ഏറ്റവും നന്നായുള്ളത് അഥവാ ഏറ്റവും നല്ല പ്രതിഫലം ഉണ്ടായിരിക്കും. അവന് ഉത്തരം നൽകാത്തവരാകട്ടെ, അവർക്ക് ഭൂമിയിലുള്ളത് മുഴുവനും അതോടൊപ്പം അത്രയും കൂടി ഉണ്ടായിരുന്നാലും അതൊക്കെയും അവർ തണ്ടം കൊടുക്കുക തന്നെ ചെയ്യുന്നതാണ്. അക്കൂട്ടർക്ക് തന്നെയാണ് കടുത്ത വിചാരണയും ഉണ്ടായിരിക്കുക. അവരുടെ സങ്കേതസ്ഥാനമാകട്ടെ ജഹന്നമും അഥവാ നരകവും ആകുന്നു. ആ തൊട്ടിൽ എത്രയോ ചീത്തയും.
1: അള്ളാഹുവിന് ഉത്തരം നൽകുക എന്ന് വെച്ചാൽ തൗഹീദിലും ഖുർആനിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിലും വിശ്വസിക്കുക വഴി നേർമാർഗം പ്രാപിക്കുവാനുള്ള അവന്റെ ക്ഷണം സ്വീകരിക്കുക എന്നാകുന്നു. അത് സ്വീകരിക്കുന്നവർക്ക് പ്രതിഫലങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും നല്ലതായ ശാശ്വത സ്വർഗമായിരിക്കും ലഭിക്കുക. നാമമാത്ര വിചാരണ മാത്രമേ അവർക്ക് നേരിടേണ്ടി വരികയുമുള്ളൂ. ആ ക്ഷണം സ്വീകരിക്കാത്തവർക്ക് ഏറ്റവും മോശപ്പെട്ട പ്രതിഫലമായ നരകവുമായിരിക്കും ലഭിക്കുക. അവർ വളരെ കടുത്ത വിചാരണയെ നേരിടേണ്ടതായും വരും. തങ്ങളുടെ ചെറുതും വലുതുമായ സകല ചെയ്തികൾക്കും അവർ കൈകെട്ടി ഉത്തരം പറയേണ്ടി വരും. ഭൗതികമായ താൽപര്യങ്ങളിലും സുഖസൗകര്യങ്ങളിലും യാതൊരു വിട്ടുവീഴ്ചക്കും തയ്യാറില്ലാതിരുന്ന അവർ അവിടെ വെച്ച് തങ്ങൾക്ക് ഭൂലോകം മുഴുവനും അതിലപ്പുറവും ഉണ്ടായിരുന്നാലും അതെല്ലാം മോചനമൂല്യമായി നൽകി രക്ഷപ്പെടുവാൻ തയ്യാറായിരിക്കും എന്ന് സാരം. ആയിഷ റളിയല്ലാഹു അൻഹായിൽ നിന്ന് നിവേദനം ചെയ്യപ്പെട്ട ഒരു ഹദീസിന്റെ സാരം ഇപ്രകാരമാകുന്നു. അവർ പറയുകയാണ്, ഖിയാമത്ത് നാളിൽ വിചാരണയ്ക്ക് വിധേയരാകുന്ന ആരും നാശത്തിലകപ്പെടാതിരിക്കയില്ല എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയുണ്ടായി. ഞാൻ ചോദിച്ചു, വലം കൈയിൽ കർമ്മരേഖ നൽകപ്പെടുന്ന സജ്ജനങ്ങളെപ്പറ്റി, അവർ ലഘുവായ ഒരു വിചാരണയ്ക്ക് വിധേയരാകുമെന്ന് അള്ളാഹു 84-ാമത്തെ സൂറത്തിലെ 7-8 ആയത്തുകളിൽ പ്രസ്താവിച്ചിട്ടില്ലേ? അപ്പോൾ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അത് കർമ്മങ്ങളെ കാട്ടിക്കൊടുക്കൽ മാത്രമാകുന്നു. ആർ കർശനമായ വിചാരണയ്ക്ക് വിധേയരാകുന്നുവോ അവർ നാശമടയുന്നതാണ്. ബുഖാരി മുസ്ലിം. ഒരു റിവായത്തിൽ അവർ നാശമടയും എന്നതിന് പകരം അവർ ശിക്ഷിക്കപ്പെടും എന്നാണുള്ളത്.
2: വചനം 19.
0: അഫമൻ, അപ്പോൾ യാതൊരുവനോ, യഅലമു, അവനറിയാം, അന്നമാ ഉൻസില, അവതരിപ്പിക്കപ്പെട്ടത് എന്ന്, ഇലൈക, നിനക്ക്, മിർ റബ്ബിക, നിന്റെ റബ്ബിങ്കൽ നിന്ന്, അൽ ഹഖു, യഥാർത്ഥമാണ് എന്ന്, കമൻ, ഒരുവനെപ്പോലെ, ഹുവ, അവൻ, അഅമ, അന്ധനാണ്, ഇന്നമാ യതദക്കറു, ഉറ്റാലോചിക്കുകയുള്ളൂ, ഉലുൽ അൽബാബ്, ബുദ്ധിമാന്മാർ മാത്രം.

0: നബിയെ, അപ്പോൾ നിനക്കു നിന്റെ റബ്ബിങ്കിൽ നിന്നു അവതരിപ്പിക്കപ്പെട്ടിട്ടുള്ളത് യഥാർത്ഥമാണെന്ന് അറിയുന്നവൻ അന്ധനായുള്ള ഒരുവനെപ്പോലെയാണോ? ബുദ്ധിമാന്മാർ മാത്രമേ ഉറ്റാലോചിക്കൂ.
1: അള്ളാഹു അവതരിപ്പിച്ചതാണ് യഥാർത്ഥവും സത്യവുമെന്ന് മനസ്സിലാക്കുന്നവനാണ് യഥാർത്ഥത്തിൽ കാഴ്ചയുള്ളവൻ. അല്ലാത്തവൻ ബാഹ്യത്തിൽ കാഴ്ചയുള്ളവനാണെങ്കിലും അവൻ അന്ധനതുല്യനാണ്. അവൻ ഉൾക്കാഴ്ചയില്ലാത്തവനും ഉറ്റാലോചിക്കത്തക്ക ബുദ്ധിയില്ലാത്തവനുമാണ് എന്നത്രേ ഈ വചനത്തിലടങ്ങിയ തത്വം. ഉലുൽ അൽബാബ്, ബുദ്ധിമാന്മാർ എന്ന് അള്ളാഹു പറയുന്നത് പലരും ധരിക്കാറുള്ളതുപോലെ ഗവേഷണ പരീക്ഷണങ്ങൾ നടത്തുവാനോ ശാസ്ത്രീയ സിദ്ധാന്തങ്ങൾ കണ്ടുപിടിക്കുവാനോ രാഷ്ട്രമീമാംസകൾ തയ്യാറാക്കുവാനോ പ്രാപ്തരാകുമാറുള്ള ബുദ്ധിജീവികൾ എന്ന അർത്ഥത്തിലല്ലെന്ന് മനസ്സിരുത്തേണ്ടതുണ്ട്. അള്ളാഹു തന്നെ ആ വാക്കിന് നൽകിയിട്ടുള്ള വിശദീകരണങ്ങളിൽ നിന്ന് വേണം അതിന്റെ ഉദ്ദേശ്യം മനസ്സിലാക്കുവാൻ. സൂറത്ത് ആലിമ്രാനിലെ 7-8, 190 മുതൽ 194 മുതലായ വചനങ്ങളിൽ ഇതിനു മുമ്പ് ചിലതെല്ലാം നാം കാണുകയുണ്ടായി.
2: നമ്മൾ ഇതുവരെ കേട്ടത് തഫ്സീർ അമാനി. ഇന്നത്തെ തഫ്സീർ അമാനിയിലൂടെ സൂറത്ത് റഅദ് 17 മുതൽ 19 കൂടി വചനങ്ങളാണ് നാം പഠിച്ചു കഴിഞ്ഞത്.
3: ജനലക്ഷങ്ങൾ ഡൌൺലോഡ് ചെയ്ത ആ ശബ്ദവിസ്മയം താങ്കൾ ഇനിയും ഡൌൺലോഡ് ചെയ്തില്ലേ? തിരക്കേറിയ ജീവിതത്തിൽ മറന്നുപോകുന്ന മൂല്യങ്ങളെ ഓർമ്മിപ്പിച്ച് നന്മയുടെ നേർവഴിയിലേക്ക് നയിക്കുന്ന ഒരു കൂട്ടുകാരൻ, പീസ് റേഡിയോ. 1,000,000+ ഡൌൺലോഡുകൾ, ഈ ശബ്ദവീജികൾ കാതോടു ചേർത്തുവച്ച അനേകായിരം ശ്രോതാക്കൾ, ധാർമ്മികതയുടെ മൂല്യബോധമുള്ള പാഠങ്ങൾ, വിശുദ്ധ ഖുർആനിന്റെയും നബിവചനങ്ങളുടെയും പ്രാമാണിക അധ്യാപനങ്ങൾ, നിത്യജീവിതത്തിൽ അനുവർത്തിക്കേണ്ട പ്രാർത്ഥനകളും പ്രകീർത്തനങ്ങളും, കുടുംബബന്ധങ്ങളിലെ താളപ്പിഴകൾക്ക് ലളിതവും സുദൃഢവുമായ പരിഹാര പാഠങ്ങൾ, കുരുന്നുകൾക്ക് കഥയും പാട്ടും വിജ്ഞാനത്തിന്റെ വൈവിധ്യമാർന്ന വിഭവങ്ങളും, കുടുംബങ്ങളിൽ ധാർമ്മിക വിപ്ലവം വിതയ്ക്കുകയാണ് പീസ് റേഡിയോ. പീസ് റേഡിയോ നെഞ്ചോട് ചേർത്തവരിൽ സാധാരണക്കാരുണ്ട്, പ്രൊഫഷണലുകളുണ്ട്, യാത്രക്കാരുണ്ട്, വീട്ടമ്മമാരുണ്ട്, വിദ്യാർത്ഥികളുണ്ട്, അധ്യാപകരുണ്ട്, പേരറിയാത്ത അനേകായിരങ്ങളുണ്ട്. സമൂഹത്തിന്റെ സമസ്ത മേഖലകളിലുമുള്ള ആയിരങ്ങൾക്കൊപ്പം താങ്കളും പീസ് റേഡിയോയുടെ നിത്യശ്രോതാവാകൂ. പ്ലേ സ്റ്റോറിൽ നിന്നും ആപ്പ് സ്റ്റോറിൽ നിന്നും ഡൗൺലോഡ് ചെയ്ത് ജീവിതത്തിൽ യഥാർത്ഥ സന്തോഷത്തിന്റെ അനുഭൂതി നുകരൂ.
4: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: ഞങ്ങൾ നിങ്ങൾക്ക് വിദ്യ നൽകുന്നുണ്ട്, ഞങ്ങൾ നിങ്ങൾക്ക് വിജ്ഞാനം നൽകുന്നുണ്ട്, നിങ്ങളുടെ പ്രശ്നങ്ങൾക്ക് ഞങ്ങൾ പരിഹാരം നൽകുന്നുണ്ട്. നന്മയുടെ നറുകണങ്ങൾ ഞങ്ങളെപ്പോഴും നിങ്ങളെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. നിങ്ങളുടെ ആരോഗ്യ സംരക്ഷണത്തിൽ ഞങ്ങൾ മാർഗദർശികളാവാറുണ്ട്, നിങ്ങളുടെ പഠന വഴികൾ ഞങ്ങൾ വരച്ചു കാണിക്കാറുണ്ട്, നിങ്ങൾക്ക് മികച്ച തൊഴിലവസരങ്ങൾ ഞങ്ങൾ ചൂണ്ടിക്കാണിച്ചു തരാറുണ്ട്, നിങ്ങളുടെ ജീവിത വഴികളിൽ സധീരം മുന്നോട്ടു പോകാൻ ഞങ്ങൾ പ്രചോദനമേകാറുണ്ട്, കഥ പറഞ്ഞും പാട്ടുപാടിയും ഞങ്ങൾ നിങ്ങളെ സന്തോഷിപ്പിക്കാറുണ്ട്. പീസ് റേഡിയോ ധർമ്മപാതയിൽ നിങ്ങൾക്ക് ഒരു ഉത്തമ കൂട്ടുകാരൻ. വിശ്രമവേളകളിൽ, ജോലി തിരക്കുകൾക്കിടയിൽ, യാത്രാവേളകളിൽ, ഉറക്കത്തിലും ഉണർവിലും നിങ്ങൾക്കൊരു സന്തത സഹചാരി. പീസ് റേഡിയോ 1,000,000+ ഡൗൺലോഡുകൾ കൊണ്ട് മലയാളികളുടെ മനസ്സിൽ ഇടം പിടിച്ച പീസ് റേഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളും സുഹൃത്തുക്കളും ഡൗൺലോഡ് ചെയ്യൂ. നിങ്ങളുടെ തിരക്കേറിയ ജീവിതത്തിന് ആശ്വാസത്തിന്റെ, ആനന്ദത്തിന്റെ, പ്രതീക്ഷയുടെ പുതുഭാവങ്ങൾ പകർന്നു നൽകൂ. പീസ് റേഡിയോ പുതിയ ഒരു പ്രഭാതം നിങ്ങളെ കാത്തിരിക്കുന്നു.
4: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: പീസ് റേഡിയോ പ്രഭാതങ്ങൾക്കിപ്പോൾ പുതുമയുടെ സൗരഭ്യമാണ്. രാവിലെ 6 മണി തൊട്ട് രാവിലെ 8 മണി വരെ ലൈവ് പ്രോഗ്രാമുകൾ, ശ്രോതാക്കളെ റേഡിയോക്കൊപ്പം കൂട്ടുന്ന നിരവധി പ്രോഗ്രാമുകൾ, പ്രഭാതങ്ങളെ പ്രകാശപൂരിതമാക്കുന്ന പ്രാർത്ഥനകൾ അർത്ഥമറിഞ്ഞ് ചൊല്ലിപ്പഠിക്കാൻ അതുക്കാർ, ഹൃദയസ്പർശിയായ ഇടപെടലുകളുടെ സുഗന്ധം, അനുഭവം, പുലരിയിൽ പുതുപ്രതീക്ഷയും അറിവുകളുമായി പുലരിവെട്ടം, പുതിയ കാര്യങ്ങളിലേക്ക് മനസ്സിനെ നയിക്കുന്ന ചിന്ത, വാദ്യഘോഷങ്ങളുടെ ബഹളമില്ലാതെ അർത്ഥവത്തായ വരികളുടെ ഇമ്പമുള്ള ആലാപനം, സ്വരം, വർത്തമാനകാലത്തെ വിഷയങ്ങൾ ഇസ്ലാമിക പരിപ്രേക്ഷ്യത്തിൽ ചർച്ച ചെയ്യുന്ന സമകാലികം, ഓരോ ദിവസവും മാധ്യമങ്ങളിലെ ചൂടുള്ള പ്രധാന വാർത്തകൾ, പത്രവാർത്ത, ആനുകാലിക കാര്യങ്ങളോട് സംവദിക്കുന്ന പ്രതികരണം, പ്രശസ്ത ഖാരിഈകളുടെ മനോഹരമായ ഖുർആൻ പാരായണം മധുരം ഖുർആൻ, സമൂഹം ചർച്ച ചെയ്യുന്ന വിഷയങ്ങളിൽ നിലപാട് വ്യക്തമാക്കുന്ന വോയിസ് ഓഫ് പീസ്, സ്റ്റുഡിയോയിൽ രണ്ട് ആങ്കർമാർക്കൊപ്പം അറിയപ്പെടുന്ന അതിഥികൾക്കൊപ്പം സംവാദം, ലൈവ് ക്വിസ് മത്സരവും സമ്മാനങ്ങളും, പ്രക്ഷേപണ സമയത്ത് റേഡിയോയുമായി ബന്ധപ്പെടാൻ സംവിധാനം. പീസ് റേഡിയോ ലൈവ് പ്രോഗ്രാം കേൾക്കൂ, ഇക്കാലത്ത് ലൈവായിരിക്കൂ.
4: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

പീസ് ഖുർആൻ റേഡിയോ അടുത്ത പരിപാടി കാതോർക്കുക. ഖത്തമുൽ ഖുർആൻ, വിശുദ്ധ ഖുർആൻ ജുസ് 16, ഷെയ്ഖ് സലാഹ് അൽ ഹാഷിം പാരായണം ചെയ്യും.

0: ജസാക്കുമുല്ലാ ഖൈർ. നിങ്ങൾ ഇതുവരെ കേട്ടത് ഖത്തമുൽ ഖുർആൻ, ഷെയ്ഖ് സലാഹ് അൽ ഹാഷിം വിശുദ്ധ ഖുർആനിലെ 16-ാമത്തെ ജുസ് പാരായണം നിർവഹിച്ചത്.
1: ഈ ശബ്ദലോകത്തെ
2: പുലരിയിൽ വിരിയുന്ന പ്രതീക്ഷയുടെ ശബ്ദം നിങ്ങളുടെ ജീവിതം ഇപ്പോൾ കൂടുതൽ പ്രഭാപൂരിതമാക്കുന്നു. പീസ് റേഡിയോയുടെ പ്രഭാത പ്രക്ഷേപണം ഇപ്പോൾ കൂടുതൽ പുതുമകളുമായി. മോർണിംഗ് ലൈവ് ഷോ ആത്മീയതയുടെ ആനന്ദാനുഭൂതി പകർന്നു നൽകുന്ന അതുക്കാർ ജീവിതത്തിന് ലക്ഷ്യബോധം പകർന്നു നൽകി പ്രതീക്ഷകളിലൂടെ നമ്മെ വഴി നടത്തുന്ന പുലരിവെട്ടം സാരസമ്പൂർണമായ സത്വൃദ്ധാന്തത്തിന്റെ പ്രാമാണിക ആഖ്യാനവുമായി തിരുമൊഴികൾ ബാല്യത്തിന്റെ സ്മരണ പുതുക്കി ധർമ്മബോധം വളർത്തുന്ന കഥ ഇമ്പമാധുര്യം കൊണ്ട് മനസ്സിൽ ആഹ്ലാദ ചിത്രം വരയ്ക്കുന്ന സ്വരം നമ്മുടെ മനസ്സിനെ നേർമ്മയുള്ളതാക്കി അവാച്യമായ അനുഭൂതി പകർന്നു നൽകുന്ന മധുരം ഖുർആൻ. അതെ, പ്രഭാതത്തെ പ്രഭാപൂരിതമാക്കാൻ പ്രശോഭ പരത്തുന്ന അനേകം വിഭവങ്ങളുമായി എല്ലാ ദിവസവും രാവിലെ 6 മണി മുതൽ 8 മണി വരെ പീസ് റേഡിയോ റേഡിയോ മോർണിംഗ് വെബ്സ് നിങ്ങളെ തേടിയെത്തുന്നു. പീസ് റേഡിയോ, കേൾവിയുടെ മധുരം, ജീവിതത്തിന്റെ ആനന്ദം.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: പ്രഭാതത്തിന്റെ പ്രസരിപ്പ് പോലെ മനസ്സിൽ നവോന്മേഷം നിറയ്ക്കുകയാണ് ആ ശബ്ദവിസ്മയം. അബ്രപാളികൾ മനസ്സിൽ തീർത്ത അധർമ്മത്തിന്റെ നാമ്പുകൾ നുള്ളിമാറ്റി ധർമ്മത്തിന്റെ കവചം ജീവിതവീഥികളിൽ ചേർത്തുവച്ച ശബ്ദവിസ്മയം. മനസ്സിൽ മാറ്റത്തിന്റെ മനോഹാരിത തീർക്കാൻ, മനസ്സിൽ നന്മ കൊണ്ട് നിറയ്ക്കാൻ കേവലമൊരു കേൾവി കൊണ്ട് സാധിക്കുമെന്നോ? അതെ, നന്മയുടെ നറുനിലാവായി, ധർമ്മത്തിന്റെ അക്ഷയ ഖനിയായി, വിജ്ഞാനത്തിന്റെ അണയാത്ത സ്രോതസ്സായി, വിജയത്തിലേക്ക് വഴികാട്ടിയായി ഒരു ശബ്ദ സൗഭാഗ്യം. പീസ് റേഡിയോ, ഹൃദയങ്ങളെ കുളിരണിയിക്കുന്ന ശാന്തിയുടെ സ്വരം. പീസ് റേഡിയോ, ഇനി നമ്മുടെ വീടകങ്ങളിൽ വിശുദ്ധ ഖുർആനിന്റെ വിജ്ഞാനത്തിന്റെ ശബ്ദം നിറയട്ടെ. പ്രശ്നസങ്കീർണമായ കുടുംബ സാഹചര്യത്തെ അത് സന്തോഷത്തിന്റെ തുരുത്തുകളിലേക്ക് നയിക്കട്ടെ. സമകാലിക വിഷയങ്ങളിൽ, സാമൂഹിക പ്രശ്നങ്ങളിൽ നല്ല നിലപാടുകൾ സ്വീകരിക്കാൻ അത് നമ്മെ പ്രാപ്തരാക്കട്ടെ. ഇസ്ലാമിക പ്രമാണം, ധാർമ്മിക വിജ്ഞാനം, പ്രവാചകന്റെയും അനുചരന്മാരുടെയും ജീവിതം, ഇവയെ അടിസ്ഥാനമാക്കി സന്തുഷ്ട ജീവിതത്തിന്റെ പുതിയൊരു ലോകം ഇനി നമുക്ക് മുന്നിൽ തുറക്കട്ടെ. പീസ് റേഡിയോ ഓരോ നിമിഷവും അറിവിനാൽ പ്രകാശിതമായി ഹൃദയത്തിൽ ശാന്തിയുടെ സ്വരം പകരുന്നു.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
4: ഖുർആൻ ഈ ഗ്രന്ഥത്തിൻ്റെ പ്രഥമ, അല്ലെങ്കിൽ ഈ ഗ്രന്ഥത്തിൻ്റെ ഉദ്ഘാടനം ഇഖ്റ എന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു. അതായത് ആദ്യമായി അവതരിച്ച ആയത്ത് മലക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഹിറ ഗുഹയിൽ വെച്ച് ആദ്യമായി നേരിട്ട് ഓതി കൊടുത്ത ആയത്ത് ഇഖ്റ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ് എന്നായിരുന്നു. 5 ആയത്തുകളാണ് ആദ്യമായി ഇറങ്ങിയത്. അതിൽ ആദ്യത്തെ ആയത്ത്, ആദ്യത്തെ സൂക്തം ഇഖ്റ, ആദ്യത്തെ വാക്ക് ഇഖ്റ എന്നാണ്. ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ്, ഇഖ്റ എന്ന് പറഞ്ഞാൽ നീ വായിക്ക് എന്നാണ്. ബിസ്മി റബ്ബിക്ക, നിന്റെ രക്ഷിതാവിന്റെ നാമത്തിൽ, അല്ലദീ ഖലഖ, സൃഷ്ടിച്ചവനായ നിന്റെ രക്ഷിതാവിന്റെ നാമത്തിൽ നീ വായിക്കൂ എന്നാണ്. ഇതും അത്ഭുതകരമായ ഒരു സംഗതിയാണ്. അതായത് ഇസ്ലാമിലെ ഏറ്റവും അടിസ്ഥാനപരമായ സിദ്ധാന്തം തൗഹീദാണ്. അള്ളാഹു അല്ലാതെ ആരാധ്യനില്ല എന്ന കാര്യം, ലാ ഇലാഹ ഇല്ലല്ലാ, അതാണ് ഒന്നാമത്തേത്. 3 ഇസ്ലാമിൻ്റെ അടിസ്ഥാനം: 1 തൗഹീദ്, 2 റിസാലത്ത്. റിസാലത്ത് എന്ന് പറഞ്ഞാൽ പ്രവാചകത്വം. മനുഷ്യൻ എങ്ങനെയാണ് ഇവിടെ ജീവിക്കേണ്ടത് എന്ന് ദൈവം പ്രവാചകന്മാർ മുഖേന പഠിപ്പിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് ജീവിക്കേണ്ടത്. അങ്ങനെ പ്രവാചകൻ എന്ന വ്യക്തിയെ അള്ളാഹു തിരഞ്ഞെടുക്കുകയും ആ തിരഞ്ഞെടുത്ത പ്രവാചകനിലൂടെ അധ്യാപനങ്ങൾ, ദൈവികാധ്യാപനങ്ങൾ പഠിപ്പിക്കുകയും അവർക്ക് മാതൃക കാണിക്കുകയും ചെയ്യും. അതാണ് പ്രവാചകത്വം എന്ന് പറയുന്നത്. പിന്നെ ആഖിറത്താണ്. ആഖിറത്ത് എന്ന് പറയുന്നത് ജീവിതത്തിൻ്റെ ലക്ഷ്യം, പരലോകമാണ് പരലോകം, അതായത് മരണാനന്തര ജീവിതം ഉണ്ട്. ആ ജീവിതത്തിലെ രക്ഷയും ശിക്ഷയുമാണ്, അല്ലെങ്കിൽ സ്വർഗവും നരകവുമാണ് മനുഷ്യന്റെ ആത്യന്തികമായ ജീവിത ലക്ഷ്യം. അപ്പൊ ആ ജീവിത ലക്ഷ്യം നേടാൻ മനുഷ്യൻ അവന്റെ സ്വന്തം ഇഷ്ടപ്രകാരം ജീവിച്ചാൽ പറ്റുകയില്ല. ദൈവിക മാർഗനിർദ്ദേശങ്ങൾ ഈ റിസാലത്തിലൂടെ, അതായത് പ്രവാചകത്വത്തിലൂടെ എന്താണോ പഠിപ്പിക്കുന്നത്, അത് ആണ് അവൻ നടപ്പാക്കേണ്ടത്. അതായത് തൗഹീദ്, ആഖിറത്ത്, റിസാലത്ത്, ഇതാണ് ഇസ്ലാമിന്റെ അടിസ്ഥാന സിദ്ധാന്തങ്ങൾ. ഈ അടിസ്ഥാന സിദ്ധാന്തങ്ങളിൽ പെട്ട ഒരു സംഗതിയുമല്ല ആദ്യത്തെ ആയത്ത്. പിന്നെ ഇസ്ലാം കാര്യങ്ങൾ ആണ് അഞ്ച്. അള്ളാഹുൽ വിശ്വസിക്കുക, പരലോകത്ത് വിശ്വസിക്കുക, നബിമാരിൽ വിശ്വസിക്കുക, ഇങ്ങനെ അഞ്ച് കാര്യങ്ങൾ. അതുപോലെ ആറ് ഈമാൻ കാര്യങ്ങൾ, ആറ് ഇസ്ലാം കാര്യങ്ങൾ, അഞ്ച് നിസ്കാരം, നോമ്പ്, സക്കാത്ത്, ഇങ്ങനെയുള്ള ഇതൊന്നുമല്ല ആദ്യത്തെ ആയത്ത്. അതാണ് അത്ഭുതകരമായ സംഗതി. മറിച്ച് നീ വായിക്ക് എന്നാണ്. അതായത് വായിക്ക്, ചിന്തിക്ക്, പഠിക്ക്, നിന്റെ ദൈവത്തിൻ്റെ നാമത്തിൽ നീ വായിക്കുകയും പഠിക്കുകയും ചെയ്യുക എന്ന കൽപ്പനയാണ് ലോകസൃഷ്ടാവിൻ്റെ ആദ്യത്തെ കൽപ്പന. മനുഷ്യരാശിയോട് അള്ളാഹു കൽപ്പിക്കുന്നത് വായിക്ക് എന്ന് പറഞ്ഞുകൊണ്ടാണ്. ഇതും ഈ ഗ്രന്ഥത്തിൻ്റെ ഒരു അത്ഭുതകരമായ കാര്യമാണ്. മറ്റൊരു കാര്യവും പറയാതെ വായിക്ക്, ചിന്തിക്ക്, പഠിക്ക്, അങ്ങനെ ദൈവമാർഗത്തിലേക്കെത്തൂ, ഇസ്ലാമിലേക്കെത്തൂ, സന്മാർഗത്തിലേക്കെത്തൂ എന്നാണ് ഖുർആൻ ആവശ്യപ്പെടുന്നത്. ഇതും വളരെ അത്ഭുതകരമായ ഒരു കാര്യമാണ് എന്നതിൽ യാതൊരു സംശയവുമില്ല. അതുകൊണ്ട് വായന, ചിന്ത, പഠനം എന്നത് വളരെ അടിസ്ഥാനപരമായ കാര്യമാണ്. മനുഷ്യർ പൊതുവെ വായനയിൽ വിമുഖരാണ്. പ്രത്യേകിച്ച് സീരിയസായ, ഗൗരവപൂർവമായ വായന വളരെ കുറവാണ്. സീരിയസ് റീഡിംഗ് എന്ന് പറയുന്നത് വളരെ കുറവാണ്. അത് ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഉണ്ടായിരിക്കണം. അവനാണ് യഥാർത്ഥ മനുഷ്യൻ എന്നതാണ് യാഥാർത്ഥ്യം. അപ്പോൾ ഈ നിലക്കുള്ള ഒരു തുടക്കത്തോടുകൂടി മറ്റൊരു ഗ്രന്ഥവും നമ്മൾക്ക് കാണാൻ, ദൈവീയ ഗ്രന്ഥവും നമുക്ക് കാണാൻ സാധ്യമല്ല.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

പീസ് ഖുർആൻ റേഡിയോ കിഡ്സ് ടൈം. ചെറുപ്രായത്തിൽ തന്നെ വിശുദ്ധ ഖുർആൻ ഹൃദ്യസ്ഥമാക്കിയ പ്രതിഭകളുടെ ഖുർആൻ പാരായണങ്ങൾ ശ്രോതാക്കളിലേക്ക് എത്തിക്കുന്ന പ്രോഗ്രാം പീസ് ഖുർആൻ റേഡിയോ കിഡ്സ് ടൈം. കിഡ്സ് ടൈമിന്റെ ഇന്നത്തെ എപ്പിസോഡിൽ നാം കേൾക്കുന്നത് സൂറ അലഖ്, സൂറ ബയ്യിന എന്നീ സൂറത്തുകളുടെ പാരായണമാണ്. പാരായണം നിർവഹിക്കുന്നത് അഹമ്മദ് സഊദ്.

0: പീസ് ഖുർആൻ റേഡിയോ കിഡ്സ് ടൈം. കിഡ്സ് ടൈമിന്റെ ഇന്നത്തെ എപ്പിസോഡിൽ നാം കേട്ടത് വിശുദ്ധ ഖുർആനിലെ സൂറ അലഖ്, സൂറ ബയ്യിന എന്നീ സൂറത്തുകളുടെ പാരായണമാണ്. പാരായണം നിർവഹിച്ചത് പ്രശസ്ത ഖാരി അഹമ്മദ് സഊദ്.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി. ഇമെയിൽ hello@peaceradio.com. phone 902-08-40-840.
2: പീസ് ഖുർആൻ റേഡിയോ, മധുരം ഖുർആൻ. വിശുദ്ധ ഖുർആനിന്റെ വ്യത്യസ്ത ഭാഗങ്ങൾ വ്യത്യസ്ത ഖാരിഇകളുടെ ശബ്ദത്തിൽ കേൾക്കാൻ അവസരം ലഭിക്കുകയാണ് മധുരം ഖുർആൻ പരിപാടിയിലൂടെ. ഇന്ന് നാം കേൾക്കുന്നത് സൂറത്തു ത്വഹ 7 മുതൽ 17 വരെ വചനങ്ങളാണ്. പാരായണം നിർവഹിക്കുന്നത് ഖാരി തൗഫീഖ് അസ്സയ്യർ.
3: അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം.

ഖുർആൻ റേഡിയോ തൻസീൽ. ലോക പ്രശസ്ത ഖുർആൻ കാരികളുടെ വ്യത്യസ്തങ്ങളായ പാരായണങ്ങൾ തുടക്കം മുതൽ അവസാനം വരെ കേൾക്കുവാൻ ശ്രോതാക്കളെ സഹായിക്കുന്ന പ്രോഗ്രാം. ഇന്നത്തെ തൻസീലിൽ പ്രശസ്ത കാരി മിഷാരി റാഷിദ് അൽ അഫാസിയുടെ സൂറത്തുന്നാസിയാത്ത് മുതൽ സൂറത്തുന്നാസ് വരെ

0: നമ്മൾ ഇതുവരെ ശ്രവിച്ചത് തൻസീൽ. തൻസീലിൽ പ്രശസ്ത ഖാരി മിശാരി റാഷിദുൽ അഫാസി നിർവഹിച്ച സൂറത്തുൻ നാസിയാത് മുതൽ.
1: അറിവിന്റെ ലോകത്തേക്ക് പുതിയ വാധായനങ്ങൾ തുറന്ന് സമീൽ ഓൺലൈൻ ലൈബ്രറി നിങ്ങളിലേക്ക്. പഠനത്തിന്റെയും അന്വേഷണത്തിന്റെയും സമയക്കുറവ് പരിഹരിക്കാൻ ഇപ്പോൾ എല്ലാം ഒരേ വിരൽ തുമ്പിൽ. യൂട്യൂബ് മാലിന്യങ്ങളിൽ കണ്ണുടക്കി കേട്ടറിഞ്ഞ നന്മകളുടെ സൗന്ദര്യം നഷ്ടമാകുന്ന വേദനകൾക്ക് പരിഹാരം. മതപഠനത്തിനു വേണ്ടി കുട്ടികളുടെ കയ്യിൽ സെൽഫോൺ കൊടുക്കുമ്പോൾ കാഴ്ചകൾ അധർമ്മങ്ങളിലേക്ക് തെന്നിമാറുന്നുവെന്ന പരാതികളിൽ നിന്നുള്ള ആത്യന്തിക മോചനം. ആൻഡ്രോയിഡ് ഫോണുകളിൽ പ്ലേ സ്റ്റോറിൽ ജമീൽ എന്ന് ടൈപ്പ് ചെയ്ത് സെർച്ച് ചെയ്താൽ ജമീൽ ഓൺലൈൻ ലൈബ്രറി നിങ്ങൾക്കും ഡൗൺലോഡ് ചെയ്യാൻ സാധിക്കും. നിങ്ങളുടെ പ്രതികരണങ്ങളും അഭിപ്രായങ്ങളും രേഖപ്പെടുത്തുക.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: പീസ് ഖുർആൻ റേഡിയോ പാരായണ പഠനം. സൂറത്തുൽ ഗാശിയ പാരായണം ചെയ്യുമ്പോൾ നാം ശ്രദ്ധിക്കേണ്ടുന്ന കാര്യങ്ങൾ വിശദീകരിച്ചുകൊണ്ട് മുബാറക് ബിൻ ഉമർ ക്ലാസ് എടുക്കുന്നു.
4: അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, വസ്സലാത്തു വസ്സലാമു അലൽ മബഊസി റഹ്മത്തലിൽ ആലമീൻ മുഹമ്മദ് ബിൻ അബ്ദുല്ലാ വഅല ആലിഹി വസഹബി അജ്മഈൻ, അമ്മാ ബഅദ്. പ്രിയ പീസ് റേഡിയോ ശ്രോതാക്കളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ഇനി നമുക്ക് പഠിക്കാനുള്ളത് സൂറത്തുൽ ഗാശിയ ആണ്. സൂറത്തുൽ ഗാശിയ ജുമാ നമസ്കാരത്തിൽ ഓതുന്ന സൂറത്തായതുകൊണ്ട് പ്രത്യേകം ശ്രദ്ധ ഉണ്ടായിരിക്കണം എന്ന് അമുഖമായി പറയുകയാണ്. അതിലെന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ട നിയമങ്ങൾ എന്ന് നോക്കാം. ഹൽ അത്താക്ക, അവിടെ ഹൽ അ രണ്ടും രണ്ടക്ഷരമായിട്ട് തന്നെ ശരിക്കും ഉച്ചരിക്കണം. ഹല്ലത്താക്ക എന്ന് പറഞ്ഞു പോകരുത്. ഹല്ലത്താക്ക അല്ല, ഹൽ അത്താക്ക. ഹദീസുൽ ഗാശിയ വുജൂഹുൻ യൗമ, തൻവീന് ശേഷം യാ ആണ്. ഇദ്ഗാം ബിഗുന്ന വുജൂഹുൻ യൗമ ഇദിൻ ഖാ, പിന്നെ യൗമ ഇദിൻ ഖാ, അവിടെ ഇൽഹാറുമാണ്, ഒട്ടും പണിക്കേണ്ടതില്ല. പിന്നെ ആമിലത്തുൻ നാസിബ ഇദ്ഗാമയാണ്, ഇദ്ഗാം ബിഗുന്ന. തസ്ല, തസ്ല എന്ന് പറയുന്നിടത്ത് ശ്രദ്ധിക്കണം, തസ്ല ത സുലാണ്, അത് ത്വസ്ല എന്നാകരുത്. ത്വസ്ല തെസ്ല ത തസ്ല നാറൻ ഹാമിയ, വീണ്ടും ഇലഹാറാണ്, തൻവിന് ശേഷം ഹാ. തുസ്ക മിൻ ഐനിൻ ഇലഹാർ, ഐനിൻ ആനിയ, വീണ്ടും ഇലഹാർ, രണ്ട് ഇലഹാർ അതിലുണ്ട്. കൃത്യമായി ഊന്നത്തില്ലാതെയാണ് ഉച്ചരിച്ചാൽ മതി. മിൻ ഐനിൻ ആനിയ. ലൈസലഹും ത്വാമുൻ ഇല്ല, അതും തെൻവിന് ശേഷം ഹംസയാണ്. പിന്നെ മിൻ വരി ഇഖ്ഫ ആണ്, നന്നായിട്ട് മണിക്കുക. ലാ യുസ്മിനു വലാ യുഗനി മിൻജു, മിൻജു ഇഖ്ഫ ആണ്, നല്ല ഉന്നത്തോടു കൂടി മണിച്ചുകൊണ്ട് ഓതുക. പിന്നെ വുജൂഹുൻ യൗമഇദിൻ, അതും ഇദ്ഗാം, ഇദ്ഗാം ബിഗുന്ന. യൗമഇദിന്ന, അതും അങ്ങനെ തന്നെ, തെൻവിന് ശേഷം നൂനാണ്. ിയ ഫി ജന്നത്തിൻ ആ, ജന്നത്തിൻ ആ, തെന്നുവിന് ശേഷം അയിനാണ് ഇൽഹാർ. ലാ തസ്മ ഫി ഹലാഹിയ ഫിഹ അയിനുൻ ജ ഇഖ്ഫ ആണ്, നല്ലോണം മണിക്കണം. സുറുറും മർഫു ഇദ്ഗാം ബിഗുന്ന, സുറുറു തെന്നുവിന് ശേഷം മീം, സുറുറുമ്മ, ആ മീം ഇരട്ടിപ്പിച്ച് ഉന്നത്തോടുകൂടി ഉച്ചരിക്കുക. വാക്കുബാബും വാക്കുവാബും മ, അതും അങ്ങനെ തന്നെ, അഖ്വാകും അഖ്വാബും മൗളു, തെൻവിന് ശേഷം മീം. വനമാരിഖ് മസ്ഫൂഫ സറാബിയു മബ്സൂസ അഫലായംറൂന, നൂനുസാക്കിനു ശേഷം ലോ ആണ്, ഇഫ ശരിക്ക് മണിച്ചുച്ചരിക്കുക ഉന്നത്തോടുകൂടി. പിന്നെ വൈലസമി മദ്ദ്, മദ്ദ് മുത്തസിലാണ്, നിർബന്ധമായും നീട്ടേണ്ടതാണ്. വൈലൽ ജിബാലി കൈഫ നുസിബത്ത്, വൈലൽ അർളി കൈഫ സുദ്ധിയത്ത്. ഫതക്കിർ ഫതക്കിർ, അവിടെ തഫ്ഹീം പാടില്ല, രായിട്ടുച്ചരിക്കുക. തർക്കേക്ക് ഇന്നമാ അദ് മുംഫസിൽ അന്ത, നൂനുസാക്കിനു ശേഷം ത, ഇഖ്ഫ. ലൈസ അലൈഹിം അലൈഹിം ബി, ചെറിയൊരു ഉന്നത്തോടുകൂടി ഉച്ചരിക്കുക. സൈത്യർ, അതും അങ്ങനെ തന്നെ, ഇഖ് റായിട്ടുച്ചരിക്കുക. മൻ തവല്ല, മൻ തവല്ല.

0: مرفوعة
1: فيها سرر مرفوعة
0: وأكواب موضوعة

0: അള്ളാഹു ഖുർആൻ അതിൻ്റെ പ്രാധാന്യം മനസ്സിലാക്കുകയും അത് ഓതുകയും പഠിക്കുകയും ജീവിതത്തിൽ പകർത്തുകയും ചെയ്യുന്ന നല്ല വിശ്വാസികളിൽ അള്ളാഹു നമ്മളെ പെടുത്തുമാറാകട്ടെ. വാഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.
1: പീസ് ഖുർആൻ റേഡിയോ പാരായണ പഠനം സമാപിക്കുന്നു. സൂറത്തുൽ ഗാസിയയിലെ ആയത്തുകൾ പാരായണം ചെയ്യുമ്പോൾ നാം ശ്രദ്ധിക്കേണ്ടുന്ന കാര്യങ്ങളാണ് മുബാറക് ബിൻ ഉമർ ഈ ക്ലാസ്സിലൂടെ നമ്മെ തെരിയപ്പെടുത്തിയത്.
2: 67 രാജ്യങ്ങളിലെ മലയാളികളുടെ ഖുർആൻ പഠനത്തിന്റെ അവലംബം പീസ് റേഡിയോ അന്നൂർ. പ്രാമാണിക കർമ്മശാസ്ത്ര പഠനത്തിന്റെ പ്രായോഗിക സമീപനം പീസ് റേഡിയോ ലൈഫ് കോഴ്സ്. പുതിയ കാലത്തിന്റെ തിന്മകളെയും വെല്ലുവിളികളെയും അതിജീവിക്കാൻ കുട്ടികളെ പ്രാപ്തമാക്കുന്ന പീസ് റേഡിയോ ഈ മദ്രസ തുടങ്ങി നിലനിൽക്കുന്ന പുണ്യം സമ്മാനിക്കുന്ന നിരവധി വൈജ്ഞാനിക സംരംഭങ്ങളുടെ പുണ്യം മനസ്സിൽ ആഗ്രഹിച്ച് നിങ്ങളുടെ ഓഹരി ഇന്ന് തന്നെ പീസ് റേഡിയോക്ക് നൽകൂ.
3: പീസ് ഖുർആൻ റേഡിയോയിൽ ഇപ്പോൾ തജ്വീദ് പഠനം, അക്ഷരങ്ങളുടെ വിശേഷണങ്ങൾ, ഭാഗം 9. ക്ലാസ് എടുക്കുന്നത് അബ്ദുള്ള സമീർ മദീനി.
4: بسم الله الرحمن الرحيم الحمد لله رب العالمين صلى الله وسلم وبارك على نبينا محمد وعلى آله وصحبه أجمعين وعلى من اتبعهم بإحسان إلى يوم الدين أما بعد بهمان بتا بيس قرآن چانل شردی کننا سروی کننا سہودرنگلے سہودری مارے. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. പരിശുദ്ധ ഖുർആനിൻ്റെ പാരായണ നിയമങ്ങൾ ശദീകരിക്കുന്ന തജ്വീദ് പഠനത്തിൻ്റെ ഓരോ പാഠങ്ങളാണ് കഴിഞ്ഞ എപ്പിസോഡുകളിലൂടെ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഓരോ ഭാഗങ്ങൾ തന്നെയാണ് ഓരോ എപ്പിസോഡിലും നാം ചർച്ച ചെയ്യുന്നതും. അക്ഷരങ്ങളുടെ വിശേഷണങ്ങളാണ് നമ്മൾ അവസാനമായി പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഓരോ ക്ലാസ്സുകളിലും വിശദീകരിച്ചിട്ടുള്ളത്. അതിൽ തന്നെ വിപരീതമുള്ള വിശേഷണങ്ങളും വിപരീതമില്ലാത്ത വിശേഷണങ്ങളുമുണ്ട്. വിപരീതമുള്ള 5 വിശേഷണങ്ങൾ നമ്മൾ പറഞ്ഞു, അതുപോലെ വിപരീതമില്ലാത്ത വിശേഷണങ്ങളും പറഞ്ഞു. അവശേഷിക്കുന്ന 2-3 വിശേഷണങ്ങൾ കൂടി നമ്മൾ ചർച്ച ചെയ്ത് കഴിഞ്ഞാൽ ഇൻഷാ അല്ലാ അക്ഷരങ്ങളുടെ വിശേഷണങ്ങൾ എന്ന പ്രധാനപ്പെട്ട ഈ ഭാഗം അവസാനിക്കുകയാണ്. ഇൻഷാ അല്ലാ ഇന്നത്തെ എപ്പിസോഡിലൂടെ പറയാൻ ഉദ്ദേശിക്കുന്നത് അവശേഷിക്കുന്ന വിശേഷണങ്ങളിൽ ഒന്നായിട്ടുള്ള അത്തഫഷി എന്നുള്ള വിശേഷണമാണ്. അത്തഫഷി എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഭാഷാപരമായിട്ടുള്ള അർത്ഥം അറബി ഭാഷയിൽ അൽ ഇൻതിഷാറു വൽ ഇത്തിസാ, വ്യാപനം, വ്യാപിക്കുക, വിശാലമാവുക എന്നുള്ളതാണ്. അതാണ് അത്തഫഷി എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഈ ഒരു അർത്ഥം വ്യാപിക്കുക, വിശാലമാവുക എന്നുള്ള ഈ അർത്ഥവും തജ്വീദുമായി എന്ത് ബന്ധമുണ്ട് എന്നതുള്ളതാണ് അതിൻ്റെ ഇസ്തിലാഹിയായിട്ടുള്ള അർത്ഥത്തിലേക്ക് നമ്മൾക്ക് പ്രവേശിക്കുമ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. അഥവാ ഒരു അക്ഷരം ഉച്ചരിക്കുമ്പോൾ തജ്വീദിൻ്റെ നിയമവുമായി ബന്ധപ്പെട്ട് എന്തുകൊണ്ട് ഈ പദം ഉപയോഗിക്കുന്നു എന്ന് പറഞ്ഞാൽ, ഒരു ഹറഫ്, ആ ഹറഫ് ഉച്ചരിക്കുമ്പോൾ വായയിൽ കാറ്റ് വ്യാപിക്കുകയും അത് പുറത്തേക്ക് വരികയും ചെറിയൊരു വായു അകത്തുനിന്നും പുറത്തേക്ക് വരികയും ചെയ്യുന്ന അവസ്ഥ കാണുവാൻ കഴിയും. അപ്പോൾ നമ്മൾ അക്ഷരങ്ങളെ പറഞ്ഞു നോക്കാം. അബ്, അജ്, അദ്, അഹ്, അസ്, അഷ്, അഹ്, അഹ്. ഈ പറയുന്ന അക്ഷരങ്ങളിൽ ഒരക്ഷരം നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ അത് കുറച്ചുകൂടി വായു പുറത്തേക്ക് പ്രവഹിച്ച് ഒരു വ്യാപനം, ഒരു പിന്നെ പ്രത്യേകമായ ഒരു ശബ്ദം നമുക്ക് കാണുവാൻ കഴിയുന്നത്, അത് ഈ പറയുന്ന അക്ഷരത്തിൽ ഷീനാണ്. അഥവാ അത്തഫഷി, വ്യാപനം
5: എന്നുള്ള ഈ വിശേഷണമുള്ള ഒരേ ഒരു അക്ഷരം ഷീന് മാത്രമാണ്. ഷീന് ഉച്ചരിക്കുന്ന സമയത്ത് കാറ്റ് വായു അല്പം വായയിൽ നിന്ന് പുറത്തേക്ക് വരും. അതിൽ തന്നെ വ്യത്യസ്തമായിട്ടുള്ള രൂപങ്ങൾ, അതിന് മർത്തബകൾ ഉണ്ട്. എല്ലാം ഒരുപോലെയല്ല, ഇൻഷാല്ലാ പറയാം. അപ്പോൾ തഫശ്ശി എന്ന് പറഞ്ഞാൽ അറബി ഭാഷയിലെ ഷീൻ എന്ന അക്ഷരത്തിൻ്റെ വിശേഷണമാണ് തഫശ്ശി. ഷീനിനോടിൻ്റെ ലാസിമായിട്ടുള്ള, ഷീനിൻ്റെ ലാസിമായിട്ടുള്ള സ്വിഫത്താണ് തഫശ്ശി എന്നുള്ളത്. അഥവാ ഷീനിന് സുക്കൂനാണെങ്കിലും ഷീനിന് ഫത്ഹോ കസറോ ലൊമ്മോ ആയിട്ടുള്ള ഹർക്കത്താണെങ്കിലും ഷീനിൻ്റെ കൂടെ തന്നെയുള്ള, ഷീൻ എപ്പോൾ ഉച്ചരിക്കുന്നുവോ ആ സന്ദർഭങ്ങളിലൊക്കെ അത്തഫശ്ശി അഥവാ അതിൻ്റെ ഉച്ചരിക്കുമ്പോൾ കാറ്റ് പോകുന്ന അഷ് എന്നുള്ള ആ വിശേഷണം ഉണ്ടായിരിക്കും. പക്ഷേ സുക്കൂനുള്ളതും ഹർക്കത്തുകളാകുമ്പോഴും രണ്ടും ഒരുപോലെ ആയിരിക്കില്ല, അത് വ്യത്യാസം ഉണ്ടാകും. ഉദാഹരണം പറയുകയാണെങ്കിൽ അശ്ശൈത്വാനു أعوذ بالله من الشيطان من الشيطان അതുപോലെ ഇഷ്തറാഹു ഷജറതൻ. അപ്പോൾ ഈ അശ്ശൈത്വാൻ, ഇഷ്തറാഹു, ഷജറ, ഈ മൂന്ന് പദവും ഷീനുള്ള പദം തന്നെയാണ്. പക്ഷേ അശ്ശൈത്വാൻ എന്ന പദത്തിൽ ഷീനിന് ഷദ്ദുണ്ട്. അതുകൊണ്ട് തന്നെ തഫശ്ശി ഏറ്റവും കൂടിയ തരത്തിലായിരിക്കും, ശക്തമായിട്ടുള്ള ഒരു വിശേഷണം തഫശ്ശി അവിടെ ഉണ്ടാകും. ഇഷ്തറാഹു എന്നുള്ളത് സുക്കൂനാണ്, അതുകൊണ്ട് അവിടെയും പിന്നെ കുറച്ചും കൂടിയും അതിന് തഫശ്ശി എന്ന ഇൻതിഷാർ ഹവ, വായു പുറത്തേക്ക് പോകുന്ന അവസ്ഥ ഉണ്ടാകും. എന്നാൽ ഷജറ എന്നതിൽ അല്പം കുറവായിരിക്കും, കാരണം അത് ഹറക്കത്തുള്ളതാണ്. അപ്പം ഹറക്കത്തുണ്ടെങ്കിൽ വിശേഷണത്തിൻ്റെ അതിൻ്റെ ശക്തി കുറച്ച് കുറയുകയും അത് നേരെ രൂപത്തിലാവുകയും, സുക്കൂനാകുമ്പോൾ കുറച്ചുകൂടി കൂടുകയും, ശ്രദ്ധയായി വരുമ്പോൾ അതിൻ്റെ ശക്തി ഏറ്റവും ഉയർന്ന നിലവാരത്തിലെത്തും. ഇത് കൽക്കലത്തിൻ്റെ വിശേഷണത്തിൽ നമ്മൾ പറഞ്ഞതാണ്, കൽക്കലത്തുൽ കുബ്ര, കൽക്കലത്തുൽ വുസ്ത, കൽക്കലത്തു അസ്സുഖ്ര അല്ലെ. എല്ലാവർക്കും അത് ആ ക്ലാസ് കേട്ടവർക്ക് അല്ലെങ്കിൽ അതിനെ സംബന്ധിച്ച് അറിവുള്ളവർക്കത് ഓർമ്മയുണ്ടാകും. അപ്പോൾ ഏതായിരുന്നാലും തഫശ്ശിയുടെ ഏറ്റവും അലയായിട്ടുള്ള, ഏറ്റവും ഉന്നതമായിട്ടുള്ള ദറജ എന്ന് പറഞ്ഞാൽ ഷീനിന് ശദ്ദ് വരുമ്പോഴാണ്. അതാണ് അശ്ശൈത്വാൻ. അശ്ശൈത്വാനു അഊദു ബില്ലാഹി മിനശ്ശൈത്വാനി. അപ്പോൾ രണ്ട് ഹർക്കത്താണല്ലോ ശദ്ദ് എന്ന് പറഞ്ഞാൽ, അതുകൊണ്ട് അത് ഏറ്റവും ഉയർന്ന നിലവാരത്തിൽ ഉള്ളതാണ്. രണ്ടാമത്തെ മധ്യമ നിലവാരത്തിലുള്ള തഫശ്ശി, അതാണ് നേരത്തെ പറഞ്ഞ ഷീനിന് സുക്കൂനായി വരുമ്പോൾ. കൽക്കലത്തിൽ നമ്മൾ പറഞ്ഞതുപോലെ തന്നെ കാഫിന് അതുപോലെ ത്വാഇനൊക്കെ ശദ്ദ് വരുമ്പോൾ അതിൻ്റെ ശക്തി കൂടും, അതുകൊണ്ട് കൽക്കലത്തുൽ കുബ്ര എന്ന് പറഞ്ഞു. അതുപോലെ തന്നെ ഇവിടെ തഫശ്ശി ഷീനിന് ശദ്ദ് വരുമ്പോൾ എന്താണ് ഏറ്റവും ഉയർന്നതായിരിക്കും തഫശ്ശി ഉണ്ടാകുക. അശ്ശൈത്വാനു അത് സുക്കൂനായി വരുമ്പോൾ അത് മധ്യമ നിലവാരത്തിലായിരിക്കും. ഇനി ഹറക്കത്തുള്ളതാണ് മുത്തഹരിക്കാണെങ്കിൽ, പ്രത്യേകിച്ച് ഫത്ഹക്ക് ആണെങ്കിൽ അതിൻ്റെ തഫശ്ശിയുടെ അളവ് നേരിയ തോതിലായി തീരുകയും ചെയ്യും. അതുകൊണ്ട് സുക്കൂന് വരുമ്പോഴും ഹരക്കത്തുള്ളപ്പോഴും ഷീനിന് ജറിയാനുൽ ഹവ എൽഫം വായിൽ നിന്നും പുറത്തേക്ക് പോകുന്ന ആ ഒരു അവസ്ഥ, അത് വായു പരക്കുന്ന, ഷീനിനെ പരത്തി ഉച്ചരിക്കുന്ന ആ ശൈലി, അത് ഏത് സന്ദർഭത്തിലും, അത് സുക്കൂനാണെങ്കിലും ഹരക്കത്തുണ്ടെങ്കിലും ശ്രദ്ധുണ്ടെങ്കിലും ഏത് സമയത്തുമുണ്ട്. പക്ഷെ ശ്രദ്ധയായി വരുമ്പോൾ അതിൻ്റെ ശക്തി കൂടും, അതുപോലെ തന്നെ സുക്കൂനായി വരുമ്പോൾ അത് മധ്യമ നിലവാരത്തിലാകും, അതുപോലെ തന്നെ ഫത്ഹായി വരുമ്പോൾ, ഫത്ഹരിക്ക ആയി വരുമ്പോൾ അത് നേരിയ രൂപത്തിലാകും. ഇത് നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യമാണ്. അതുപോലെ തന്നെ തഫശ്ശി എന്നുള്ള സിഫത്ത് അത് മറ്റുള്ള അക്ഷരങ്ങളിൽ നിന്നും ഇതിനെ വ്യതിരിക്തമാക്കി നിർത്തുന്ന സിഫാത്തുൽ മുമയ്യസയിൽപ്പെട്ടതാണോ? അല്ല. തഫശ്ശി എന്നുള്ളത് മറ്റു സിഫത്തുകളിൽ നിന്നും ഷീനിനെ വ്യതിരിക്തമാക്കി നിർത്തുന്നില്ല. എന്നാൽ ഷീനിനെ ഒന്നുകൂടി നന്നാക്കി തീർക്കുന്ന ഒരു വിശേഷണമാണ് തഫശ്ശി എന്നുള്ളത്. തഫശ്ശി എന്നുള്ള സിഫത്ത് ഷീന് കൊടുക്കുമ്പോൾ അതിൻ്റെ ഉച്ചാരണം നന്നായി തീരുന്നു എന്നുള്ള വിശേഷണം കൊടുക്കുമ്പോൾ, അതല്ലാതെ അത് മറ്റു അതിനെ തമീസ് ചെയ്യുന്ന വ്യതിരിക്തമാക്കി നിൽക്കുന്ന കാര്യമല്ല എന്നുള്ളതാണ്. അപ്പോൾ ഇത് ശരിക്കും കൃത്യമായി നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അപ്പോൾ ഓരോ ആയത്തുകളിലും ഷീനിൻ്റെ ഉച്ചാരണം വരുമ്പോൾ ഇത് പ്രത്യേകമായി കൊണ്ട് ശ്രദ്ധിക്കുവാൻ ഇത് കേൾക്കുന്ന ഓരോരുത്തരും ശ്രദ്ധിക്കണം. തഫശ്ശി എന്നുള്ളത് ഭാഷാപരമായിട്ട് അൽ ഇൻതിഷാർ, വ്യാപിക്കുക, അൽ ഇൻബിസാദ്, അങ്ങനെ പ്രചരിക്കുക എന്നാണ് അർത്ഥം. ഭാഷയിൽ അർത്ഥം അൽ ഇത്തിഷാ വൽ ഇൻതിഷാർ വൽ ഇൻബിസാദ്. അപ്പോൾ ഉദാഹരണം പറയുകയാണെങ്കിൽ കാറ്റ് വ്യാപിച്ചതിന് പറയാറുണ്ട് തഫശ്ശത്തിൽ തഫശ്ശരീഹു ഇത് പറഞ്ഞാൽ ഇത്തസ. അപ്പോൾ അതാണ് ഭാഷാപരമായിട്ട്. സാങ്കേതികപരമായിട്ട് തഫശ്ശി എന്ന് പറഞ്ഞാൽ ഇൻതിഷാറു റീഹി ഫിൽ ഫം ഇൻദ നുത്ഖി ബിൽ ഹർഫ്. ഇൻതിഷാറു റീഹി ഫിൽ ഫം ഇൻദ നുത്ഖി ബിൽ ഹർഫ്. വായിൽ കാറ്റ് വ്യാപിക്കുക, പരക്കുക, അതാണ് ശരിക്കും വ്യാപിക്കുക എന്നതിനേക്കാൾ നല്ലത് പരക്കുക. ഇൻദ നുത്ഖി ബിൽ ഹർഫ്, അക്ഷരം ഉച്ചരിക്കുന്ന സമയത്ത്. ഏതാണ് അക്ഷരം? അത് ഷീനാണ്. അപ്പോൾ ഷീൻ ഉച്ചരിക്കുന്ന സമയത്ത് അത് വായിൽ കാറ്റ് പരക്കുക. അവ ഇൻതിഷാറു സൗത്തു ഷീൻ ഇൻദ ഖുറൂജി മിൻ മഖ്റജി ഹത്താ യസ്തദിമ ബിസ്സഫ്ഹതി ദാഖിലിയ്യ. അപ്പം താഴെയുള്ള പല്ലിലും മുകളിലെ പല്ലും അതുപോലെ തന്നെ നാവും അങ്ങോട്ടും അത് രണ്ടും കൂട്ടിമുട്ടുമ്പോൾ ഉണ്ടാകുന്ന ആ കാറ്റ് ആണ് പുറത്തേക്ക് വരുന്നത്. അപ്പോൾ ഷീൻ എന്ന ഹർഫ് മാത്രമാണ് തഫശ്ശി എന്ന സിഫത്തിനുള്ളത്. നമ്മൾ ഓരോ സിഫത്ത് പറയുമ്പോഴും അക്ഷരങ്ങളുടെ വിശേഷണം പറയുമ്പോഴും അതിൻ്റെ അക്ഷരങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ലിദ്ദുള്ള സിഫത്തുകൾ ആ അക്ഷരങ്ങൾ പറഞ്ഞു, അതിൻ്റെ നേരെ വിപരീതമായ അക്ഷരങ്ങൾക്കാണ് ബാക്കിയുള്ള അക്ഷരങ്ങൾ. ലിദ്ദില്ലാത്തതിൻ്റെ ഓരോ അക്ഷരങ്ങളും നാം പറഞ്ഞു. അതുപോലെ തന്നെ തഫശ്ശിയുടെ മർത്തബകൾ മൂന്നെണ്ണമാണ്. അഅലൽ മർത്തബ, അത് ശബ്ദമായി വരുമ്പോൾ, ഉദാഹരണം അഷ്ഷൈത്വാൻ. അതുപോലെ വസത്തുൽ മർത്തബ, അത് സുക്കൂനായി വരുമ്പോൾ, ഷീനിന് സുക്കൂനായി വരുമ്പോൾ ഇഷ്തറാഹു. അതുപോലെ അദ്നൽ മർത്തബ, അതിൻ്റെ ഏറ്റവും താഴ്ന്ന മർത്തബ എന്ന് പറഞ്ഞാൽ അതെന്താണ്? ഷീന് ഹർക്കത്തിൽ വരുമ്പോൾ, ഹർക്കത്തായി വരുമ്പോൾ ഷജറ പോലെയുള്ളത്. അപ്പോൾ ഏതായിരുന്നാലും സിഫത്തു തഫശ്ശി, തഫശ്ശി എന്ന സിഫത്ത് അത് മുമയ്യിസായിട്ടുള്ള സിഫത്തല്ല. മറ്റു അക്ഷരങ്ങളിൽ നിന്നതിനെ വ്യതിരിക്തമാക്കി നിർത്തുന്ന അല്ലെങ്കിൽ ഒരു സിഫത്തല്ല. നേരെ മറിച്ച് ഈ അക്ഷരത്തിൻ്റെ ഉച്ചാരണം, അതിൻ്റെ തലഫുൾ നന്നാക്കി തീർക്കുന്ന മുഹസ്സന, സിഫാത്തുൽ മുഹസ്സനയിൽപ്പെട്ടതാണ് എന്ന് ഇതിനെ വിശദീകരിച്ച് പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല ശരിയായ രൂപത്തിൽ അക്ഷരങ്ങൾ ഉച്ചരിച്ചുകൊണ്ട് പാരായണം ചെയ്തുകൊണ്ട് അല്ലാഹുവിൻ്റെ കൂലി ലഭിക്കുന്ന മഹാഭാഗ്യവാന്മാരിൽ നമ്മേവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. വസല്ലല്ലാഹു വസല്ലം മുബാറക് അലാ നബീന മുഹമ്മദിൻ വഅല ആലിഹി വസഹ്ബിഹി വസല്ലം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.
3: തെറ്റുകൂടാതെ ഖുർആൻ പാരായണം ചെയ്യുന്നതിനു വേണ്ടി ശ്രോതാക്കളെ സഹായിക്കുന്ന തജ്വീദ് പഠനം. തജ്വീദ് പഠനമാണ് നിങ്ങൾ ഇതുവരെ കേട്ടത്. അക്ഷരങ്ങളുടെ വിശേഷണങ്ങൾ ഭാഗം 9, നമുക്ക് വേണ്ടി ക്ലാസ് എടുത്തത് അബ്ദുള്ള സമീർ മദീനി.
6: പരിശുദ്ധ ഖുർആനിൻ്റെ 22-ാം അധ്യായം സൂറത്തുൽ ഹജ്ജിലെ 73-ാമത്തെ വചനത്തിൽ രണ്ട് പ്രാവശ്യം ഈച്ച എന്ന ജീവിയെപ്പറ്റി അല്ലാഹു തആല പരാമർശിക്കുന്നുണ്ട്.

ഈ വചനത്തിലൂടെ അല്ലാഹു തആല പറയുന്നത്, അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് പുറമെ ആരാധിക്കപ്പെടുന്നവർ ഒരീച്ചയെപ്പോലും സൃഷ്ടിക്കാൻ കഴിവില്ലാത്തവരാണ് എന്നാണ്. ഒരീച്ചയെപ്പോലും അവർ സൃഷ്ടിച്ചിട്ടില്ല എന്ന് മാത്രമല്ല, ലോകത്തുള്ള സകല ആരാധ്യരും ഒരുമിച്ച് ചേർന്നാലും ഒരീച്ചയെപ്പോലും അവർക്ക് സൃഷ്ടിക്കാൻ കഴിയില്ലെന്ന് മാത്രമല്ല, ഒരീച്ച അവരിൽ നിന്ന് വല്ലതും റാഞ്ചിയെടുത്താൽ അത് തിരിച്ചുകൊണ്ടുവരാനും അവർക്ക് സാധ്യമല്ല എന്ന കാര്യമാണ്. പ്രാർത്ഥിക്കുന്നയാളുകളും പ്രാർത്ഥിക്കപ്പെടുന്നവരും അതീവ ദുർബലരാണെന്നും ഈ വചനത്തിൽ അല്ലാഹു തആല അറിയിക്കുന്നു. സഹോദരങ്ങളെ, ഈച്ചയെപ്പോലും സൃഷ്ടിക്കാൻ കഴിവില്ലാത്തവരെ വിളിച്ച് പ്രാർത്ഥിക്കുന്നതിലുപരിയായി അതിനെ ഉപേക്ഷിച്ച് എല്ലാം സൃഷ്ടിക്കുകയും എല്ലാം പരിപാലിക്കുകയും എല്ലാം അറിയുകയും എല്ലാത്തിനും കഴിവുള്ളവനുമായ ലോകരക്ഷിതാവായ അല്ലാഹുവെ മാത്രം ആരാധിക്കണമെന്നതാണ് പരിശുദ്ധ ഖുർആൻ ഈ വചനത്തിലൂടെ നമ്മെ അറിയിക്കുന്നത്. അല്ലാഹുവിന് പുറമെ ആരാധിക്കപ്പെടുന്നവർ അതീവ ദുർബലരാണ് എന്നും ഈ വചനം നമ്മെ അറിയിക്കുന്നു. പരിശുദ്ധ ഖുർആനിൻ്റെ അനേകം ആയത്തുകളിൽ പരാമർശിക്കപ്പെട്ടൊരു ജീവിയാണ് ഒട്ടകം എന്നത്. പരിശുദ്ധ ഖുർആനിൻ്റെ 7-ാം അധ്യായം സൂറത്തു അൽ അറാഫിലെ 40-ാമത്തെ വചനത്തിൽ ജമൽ എന്ന പദം ഒട്ടകത്തിന് നൽകിയിട്ടുണ്ട്. ആ വചനം ഇപ്രകാരമാണ്:

ഈ വചനത്തിൽ അല്ലാഹു തആല പറയുന്നത്, അല്ലാഹുവിന്റെ വചനങ്ങളെ നിഷേധിക്കുകയും അതിനു നേരെ അഹങ്കാരം നടിക്കുകയും ചെയ്തവർ അവർ സ്വർഗത്തിൽ പ്രവേശിക്കുകയില്ല എന്നും അതുപോലെ തന്നെ അവർക്ക് വേണ്ടി ആകാശത്തിന്റെ കവാടങ്ങൾ തുറക്കപ്പെടുകയില്ല എന്നതുമാണ്. ഒട്ടകം സൂചിയുടെ ദ്വാരത്തിലൂടെ പ്രവേശിക്കുന്നതുവരെ എന്ന് പറയുമ്പോൾ, ഒട്ടകമല്ല, ഒട്ടകത്തിന്റെ കയറ് പോലും സൂചിയുടെ ദ്വാരത്തിലൂടെ പ്രവേശിപ്പിക്കുവാൻ നമുക്ക് സാധ്യമല്ലാത്തതുപോലെ, അല്ലാഹുവിന് പുറമെ ആളുകളെ വിളിച്ച് പ്രാർത്ഥിക്കുന്ന, അല്ലാഹുവിന്റെ വചനങ്ങളെ നിഷേധിക്കുന്ന, അതിനെ പരിഹസിക്കുന്ന ആളുകൾക്ക് സ്വർഗപ്രവേശനം സാധ്യമല്ല എന്ന കാര്യം അതിഗൗരവമായി അല്ലാഹു ഇവിടെ അറിയിക്കുകയാണ്. പരിശുദ്ധ ഖുർആനിന്റെ 6-ാം അധ്യായം സൂറത്തു അൽ അൻആമിന്റെ 144-ാമത്തെ വചനത്തിലും അല്ലാഹു തആല ഒട്ടകത്തെപ്പറ്റി ഇബിൽ എന്ന് പ്രയോഗിക്കുന്നുണ്ട്. ആ വചനം ഇപ്രകാരമാണ്:

അതുപോലെ പതിനൊന്നാം അധ്യായം സൂറത്ത് ഹൂദിന്റെ 64-ാമത്തെ വചനത്തിൽ അല്ലാഹു തആല ഒട്ടകച്ചപ്പറ്റി നാഖത്ത് എന്നും പ്രയോഗിക്കുന്നതായി നമുക്ക് മനസ്സിലാക്കാൻ കഴിയും.

0: മക്ക നഗരത്തിന്റെ ആവിർഭാവത്തിന് നിദാനം സംസം കിണറാണ്. ജനലക്ഷങ്ങൾ സംഗമിക്കാറുള്ള ആ വിശുദ്ധ നഗരിയുടെ സാരോപദേശങ്ങൾ അനുസ്യൂതമായി ഇനി പീസ് റേഡിയോയിൽ. വോയ്സ് ഓഫ് ഹറം. മസ്ജിദുൽ ഹറമിലെ ജുമുഅ ഖുതുബയുടെ മലയാള ഭാഷാന്തരം പ്രമുഖ പണ്ഡിതനും ഖുർആൻ വിവർത്തകനുമായ കുഞ്ഞു മുഹമ്മദ് മദനി പറപ്പൂർ അവതരിപ്പിക്കുന്നു.
1: പീസ് റേഡിയോ വോയ്സ് ഓഫ് ഹറം എല്ലാ ശനിയാഴ്ചയും ഇന്ത്യൻ സമയം വൈകുന്നേരം 4 മണിക്കും രാത്രി 9 മണിക്കും.
0: പീസ് റേഡിയോ റിവൈൻഡ് സംവിധാനത്തിലും ഈ പ്രോഗ്രാം ലഭ്യം. കേൾക്കുക, കേൾപ്പിക്കുക വോയ്സ് ഓഫ് ഹറം.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: മനപ്പാഠം പ്രോഗ്രാമിലേക്കാണ് ഇനി പ്രവേശിക്കുന്നത്. വിശുദ്ധ ഖുർആനിലെ 448-ാമത്തെ പേജിലേക്ക് പാരായണം. അഷ്ഷൈഖ് സഅദ് അൽ ഖാമിദി.

0: ബാറക്കല്ലാഹു ഫീക്കും ജസാകല്ലാഹു ഖൈറൻ കസീറ. പീസ് ഖുർആൻ റേഡിയോ മനപ്പാഠം പ്രോഗ്രാമാണ് നാം ഇതുവരെ കേട്ടത്. വിശുദ്ധ ഖുർആനിലെ 448-ാമത്തെ പേജാണ് ഇന്ന് പാരായണം ചെയ്തത്. പാരായണം അഷ്ഷേഖ് സഅദ് അൽ ഗാമിദി.
1: ഖുർആൻ വെല്ലുവിളിക്കുകയും ചെയ്തു. ആ വെല്ലുവിളിയും ഇന്നും നിലനിൽക്കുന്നു. അതായത്, നിങ്ങൾ ഇതിൽ വിശ്വസിക്കാൻ തയ്യാറില്ലെങ്കിൽ, ഇതിനെ എതിർക്കുകയും ആണ് ചെയ്യുന്നതെങ്കിൽ, നിങ്ങൾ ഇതുപോലെയുള്ള ഒരു ഗ്രന്ഥം, ഒരു സൂറത്ത്, ഒരധ്യായമെങ്കിലും കൊണ്ടുവരിക എന്ന് ഖുർആൻ വെല്ലുവിളിച്ചു. എന്ന് വെച്ചാൽ 114 അധ്യായങ്ങളുണ്ട്. ആ അധ്യായങ്ങളിൽപ്പെട്ട ഏതെങ്കിലും ഒരു അധ്യായത്തെപ്പോലെ അതിനോട് കിടപിടിക്കുന്ന ഒരു അധ്യായം നിങ്ങൾ കൊണ്ടുവരൂ എന്ന് ഖുർആൻ വെല്ലുവിളിച്ചു. ആ വെല്ലുവിളി ഇന്നും നിലനിൽക്കുന്നു. ഈ വെല്ലുവിളി കേട്ട് അന്നത്തെ സാഹിത്യകാരന്മാർ പലരും പല ശ്രമങ്ങളും നടത്തി നോക്കി. പക്ഷേ അതൊക്കെ ചരിത്രത്തിൻ്റെ ചവറ്റുകൊട്ടയിലാണ് അതിന് സ്ഥാനമുണ്ടായിരുന്നത്. അത് ഖുർആനിൽ 114 അധ്യായങ്ങളിലതിൽ വളരെ സുദീർഘമായ അധ്യായങ്ങളുണ്ട്. സൂറത്തുൽ ബക്കറയിൽ 286 ആയത്തുകളുണ്ട്. അതുപോലെ 100 ആയത്തുകളുള്ള സൂറത്തുകളുണ്ട്. എന്നാൽ ഏറ്റവും ചെറിയ സൂറത്തുകളും ഉണ്ട്. ഏറ്റവും ചെറിയ സൂറത്ത് 3 സൂറത്തുൽ കൗസറാണ്. അപ്പം 3 സൂക്തങ്ങളുള്ള ഒരു ഇതിനെ കടപിടിക്കുന്ന ഒരു അധ്യായം കൊണ്ടുവന്നാൽ ഈ സാഹിത്യകാരന്മാർക്ക് ഈ വെല്ലുവിളി സ്വീകരിക്കാമായിരുന്നു. ഖുർആൻ തന്നെ അത് പറഞ്ഞു, നിങ്ങൾക്ക് ഇതുപോലെ ഒന്ന് കൊണ്ടുവരാൻ സാധ്യമല്ല എന്ന്. അവിടെ ഒരു സംശയമുണ്ടായേക്കാം. അതായത്, ഖുർആൻ സാഹിത്യ സൃഷ്ടിയാണ്. അപ്പോൾ സാഹിത്യ സൃഷ്ടിയിൽ പരസ്പരം അങ്ങനെ ഒരു തുല്യമായ ഒന്ന് കൊണ്ടുവരിക എന്നുള്ളത് പറയുന്നത് തന്നെ ശരിയല്ല. പക്ഷേ ആ പറയുന്നതിൽ അടിസ്ഥാനമൊന്നുമില്ല. ഉദാഹരണത്തിന്, ഇന്ന സാഹിത്യകാരൻ്റെ പുസ്തകവും ഇന്ന സാഹിത്യ ഉദാഹരണത്തിന് തകഴിയുടെ അല്ലെങ്കിൽ ബഷീറിൻ്റെ ഒരു പുസ്തകവും, വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ ഒരു പാത്തുമ്മയുടെ ആട് അല്ലെങ്കിൽ മതിലുകൾ, ഇതിനെ വെല്ലുന്നതാണോ മുട്ടത്ത് വർക്കിയുടെ ഒരു നോവൽ, അല്ലെങ്കിൽ അത് തമ്മിലുള്ള താരതമ്യം എങ്ങനെയാണ്? അപ്പോൾ ആ താരതമ്യം ഇതിനെ വെല്ലുന്നതാണോ ഇതിനോട് കിടപിടിക്കുന്നതാണോ എന്ന് നമ്മൾക്ക് പറയാൻ കഴിയും. അതുപോലെ തന്നെ വിശുദ്ധ ഖുറാനെയും നമുക്ക് പറയാം. ഈ നിലക്ക് പല ശ്രമങ്ങളും അവർ നടത്തി, കാലാകാലങ്ങളിൽ ശ്രമങ്ങൾ നടത്തിയിട്ടുണ്ട്. പക്ഷെ അതെല്ലാം പരാജയപ്പെടുകയാണ് ഉണ്ടായത്.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

0: പീസ് റേഡിയോ സ്റ്റുഡിയോയിലേക്ക് കയറും മുമ്പ് വാട്സപ്പ് സ്ക്രോൾ ചെയ്തപ്പോൾ ഞാൻ കണ്ട ഒരു മെസ്സേജ് ഞാൻ നിങ്ങളെ കേൾപ്പിക്കാം. അസ്സലാമു അലൈക്കും, എൻ്റെ പേര് ഡാഷ്. ഞാൻ ഇന്ന സ്ഥലത്തുള്ള ആളാണ്. ഉപ്പയും ഉമ്മയും ബന്ധുമിത്രാദികളും ആരുമില്ല എനിക്ക്. എന്നെ ഒരാൾ വിവാഹം കഴിച്ചിരുന്നു. മറ്റൊരു സ്ത്രീയുമായുള്ള വിഹിത ബന്ധത്തിൽ അയാൾ ഇടപെടുന്നതറിഞ്ഞും എൻ്റെ രണ്ട് മൂന്ന് കുഞ്ഞുങ്ങൾ മാസം തികയാതെ എനിക്ക് നഷ്ടപ്പെട്ടതും ഭർത്തൃ വീട്ടിലെ അതുമായി അനുബന്ധമായുണ്ടായ ഒരുപാട് പ്രശ്നങ്ങളും എല്ലാമായി ഞാൻ എൻ്റെ ഭർത്താവിൽ നിന്ന് ഡിവോഴ്സ് വാങ്ങി. ഇപ്പോഴൊരു ഹോസ്റ്റലിൽ തനിച്ച് കഴിയുകയാണ്. ആരുമില്ല. വിവാഹങ്ങൾ പലതും വരുന്നുണ്ട്. വിവാഹത്തിൻ്റെ പ്രായവുമാണ്. വീടും കൂടും ആരുമില്ലാത്ത എന്നെ ആരേറ്റെടുക്കാനാണ്? ഒരു ഇത്താത്തയുണ്ട്, അവർ തന്നെ രോഗിയാണ്. അവരുടെ താമസം തന്നെ വാടക വീട്ടിലാണ്. നൊമ്പരങ്ങളുടെ എഴുത്ത് അതിലെ ആളെയും പേരും എല്ലാം മാറ്റിവെച്ച് സ്ഥലവുമെല്ലാം മാറ്റിവെച്ച് വായിച്ചത് ഇതുപോലത്തെ പ്രതിനിധികൾ നമ്മുടെയൊക്കെ പരിസരത്തുണ്ട്. പീസ് റേഡിയോ ഫീഡ്ബാക്ക് ഓപ്ഷൻ പ്ലാൻ ചെയ്യുമ്പോൾ മനുഷ്യർക്ക് ഇങ്ങനെ തുറന്നെഴുതാനുള്ളൊരിടം അവിടെ ഉണ്ടാകുമെന്നൊരിക്കലും പ്രതീക്ഷിച്ചിരുന്നില്ല. ഈ സഹോദരിയെ നമ്മളെല്ലാവരും നമ്മുടെ വീട്ടിൽ അംഗമായി പരിഗണിച്ച് അവർക്കു വേണ്ടി പ്രാർത്ഥിക്കുക. ഇതുപോലത്തെ ധാരാളം ആളുകളുണ്ട്. നിറം മങ്ങിപ്പോയതുകൊണ്ട്, നീളം കുറഞ്ഞു പോയതുകൊണ്ട്, സംരക്ഷിക്കാൻ ആളില്ലാത്തതുകൊണ്ട്, സമയമാകുമ്പോൾ വിവാഹങ്ങൾ അന്വേഷിക്കാൻ ആളുകൾ ഇറങ്ങാത്തതുകൊണ്ട്, ആർക്കൊക്കെയോ ഒരു വേലക്കാരിയേക്കാളും വലിയ വേല ചെയ്ത് അവസാനം തനിക്കു വേണ്ടി നിശ്ചയിക്കപ്പെട്ട ബെഡിൽ പുതപ്പിനുള്ളിൽ ഏങ്ങലടിച്ച് കരയുന്ന, സങ്കടപ്പെടുന്ന, വേദനിക്കുന്ന കുറേ സ്ത്രീജന്മങ്ങൾ, അതേപോലെ കുറേ മനുഷ്യരും പുരുഷന്മാരും, അവരെയൊക്കെ നമ്മൾ പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തുക. അപ്പോഴൊക്കെ നമ്മുടെ തലമുറയും സംരക്ഷിക്കപ്പെടും എന്നത് അതിൻ്റെ ഒരു നേട്ടമാണ്. രണ്ട്, അത്തരം മനുഷ്യരെയൊക്കെ കുറിച്ച് അവരുടെ സംരക്ഷണം, അവരുടെ സാമ്പത്തികം, അവരുടെ വീട്, ഇങ്ങനത്തെ കാര്യങ്ങളിലൊക്കെ നമ്മളെല്ലാവരും ഒന്ന് കാര്യമായി ചിന്തിക്കുക. ഈ സഹോദരി അടക്കമുള്ളവരെ ഈ ഒരു ഗണത്തിൽ ഉൾപ്പെടുത്താമെന്ന് എനിക്ക് തോന്നുന്നു. അള്ളാഹു അവർക്ക് അർഹമായ പ്രതിഫലം നൽകട്ടെ, സബറിനെ കൊടുക്കട്ടെ എന്ന് ഈ ദിനത്തിൽ പ്രാർത്ഥിക്കുകയാണ്.
1: കാതടപ്പിക്കുന്ന ശബ്ദ സംഗീതത്തിന്റെ ഈ ലോകത്ത് മലയാളികളുടെ വീടകങ്ങളിലും സ്വകാര്യ നിമിഷങ്ങളിലും പീസ് റേഡിയോ ശബ്ദിച്ചു തുടങ്ങിയിട്ട് 6 ആണ്ടുകൾ പൂർത്തിയാവുകയാണ്. മലയാളത്തിലെ ആദ്യത്തെ വ്യവസ്ഥാപിത ഇന്റർനെറ്റ് റേഡിയോ ആയ പീസ് റേഡിയോ 10,000 സമാധാനത്തിന്റെ വെള്ളി വെളിച്ചമെത്തിച്ചത്. ഈ ജൈത്രയാത്രയിൽ റേഡിയോയെ ശ്രോതാക്കൾക്ക് പ്രിയപ്പെട്ടതാക്കുന്നത് റേഡിയോ ആപ്പിലെ സവിശേഷമായ ഫീച്ചറുകളാണ്. പീസ് റേഡിയോ റിവൈൻഡ്, പ്രക്ഷേപണം ചെയ്ത പരിപാടികൾ 24 മണിക്കൂറിനുള്ളിൽ ആവശ്യാനുസരണം വീണ്ടും കേൾക്കാനുള്ള അവസരമാണ് റിവൈൻഡ് ഓപ്ഷൻ ശ്രോതാക്കൾക്ക് നൽകുന്നത്. തിരക്കുകൾ കാരണം പ്രക്ഷേപണ സമയത്ത് പരിപാടികൾ കേൾക്കാൻ സാധിക്കാത്തവർക്ക് ഏറെ സഹായകരമാണ് ഈ ഓപ്ഷൻ. പീസ് റേഡിയോ നോട്ടിഫിക്കേഷൻ, റേഡിയോ പരിപാടികളെക്കുറിച്ച് ശ്രോതാക്കളെ ഓർമ്മപ്പെടുത്തുന്ന സംവിധാനമാണ് നോട്ടിഫിക്കേഷൻ. വരും ദിവസങ്ങളിൽ പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികൾ, ശ്രോതാക്കൾക്കുള്ള മറ്ററിയിപ്പുകൾ തുടങ്ങിയവ ദിനേന നോട്ടിഫിക്കേഷനുകളായി പീസ് റേഡിയോ ആപ്പിൽ ലഭ്യമാകും. പീസ് റേഡിയോ ഫീഡ്ബാക്ക്, മറ്റു റേഡിയോ സംവിധാനങ്ങളിൽ നിന്ന് പീസ് റേഡിയോയെ വ്യത്യസ്തമാക്കുന്ന സവിശേഷമായ ഒന്നാണ് ഫീഡ്ബാക്ക് ഓപ്ഷൻ. പരിപാടികളെക്കുറിച്ചുള്ള ശ്രോതാക്കളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും വിവിധ വിഷയങ്ങളിലുള്ള അവരുടെ സംശയങ്ങളും ഇതുവഴി ടീം റേഡിയോയ്ക്ക് അയക്കാം. 10,000 ആളുകളാണ് ഇതിനോടകം ഈ സംവിധാനം ഉപയോഗപ്പെടുത്തി അവരുടെ ഇസ്ലാമികമായ സംശയങ്ങൾക്കും കുടുംബ പ്രശ്നങ്ങൾക്കും പരിഹാരം കണ്ടെത്തിയത്. പീസ് റേഡിയോ കോഴ്സ്, ആഴത്തിലുള്ള മതപഠനം ആഗ്രഹിക്കുന്നവർക്ക് പീസ് റേഡിയോ ഒരുക്കുന്ന അവസരമാണ് പീസ് റേഡിയോ കോഴ്സുകൾ. ആഴത്തിലുള്ള ഖുറാൻ പഠനത്തിനായി 500 ഖുറാൻ ലേണിംഗ് പ്രോഗ്രാം, വിവിധ കർമ്മശാസ്ത്ര വിഷയങ്ങൾ പഠിപ്പിക്കുന്ന ലഘു കോഴ്സുകൾ ഉൾപ്പെടുത്തിയ ലൈഫ്, ലേൺ ഇസ്ലാം ഫോർ എവർ, കുട്ടികൾക്ക് വേണ്ടിയുള്ള ഇ മദ്രസ റെഗുലർ കോഴ്സ് എന്നിവയാണ് നിലവിൽ കോഴ്സിന് രജിസ്റ്റർ ചെയ്തവർക്ക് ലഭ്യമാകുന്നത്. കൂടാതെ മറ്റനേകം ഫീച്ചറുകളും വൈവിധ്യമാർന്ന പരിപാടികളും സംവിധാനങ്ങളും ഉൾക്കൊള്ളുന്ന പീസ് റേഡിയോ നിങ്ങളുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ ഉണ്ടാക്കും, മറ്റുള്ളവരിലും എത്തിക്കുമല്ലോ. ഇപ്പോൾ തന്നെ ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്നോ ആപ്പ് സ്റ്റോറിൽ നിന്നോ പീസ് റേഡിയോ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്ത് ഉപയോഗിച്ചു തുടങ്ങൂ.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: ആൻ റേഡിയോയിൽ ഇനി ഹറമേൻ ലൈവ്. ഇരു ഹറമുകളിലെ ഫജ്ർ നമസ്കാരത്തിന്റെയും മഗ്രിബ് നമസ്കാരത്തിന്റെയും ഖുർആൻ പാരായണങ്ങളിലേക്ക്. ആദ്യമായി മദീനയിലെ ഫജ്ർ നമസ്കാരത്തിലേക്ക്.

ബാറക്കല്ലാഹു ഫീക്കും, ജസാക്കല്ലാഹു ഖൈറൻ കസീറ. പീസ് ഖുർആൻ റേഡിയോ ഹറമേൻ ലൈവ് പ്രോഗ്രാമാണ് നാം ഇതുവരെ കേട്ടത്. മദീനയിലെ ഫജ്ർ നമസ്കാരത്തിൽ സൂറ ആല ഇമ്രാനിലെ 169 മുതൽ 184 കൂടിയ വചനങ്ങളാണ് പാരായണം ചെയ്തത്. പാരായണം അഷേഖ് അൽ ഖുറാഫി. ഇനി മക്കയിലെ മഗ്രിബ് നമസ്കാരത്തിലേക്ക് നമുക്ക് കാതോർക്കാം.

0: ബാറക്കല്ലാഹു ഫീക്കും, ജസാക്കല്ലാഹു ഖൈറൻ കസീറ. പീസ് ഖുർആൻ റേഡിയോ ഹറമേൻ ലൈവ് പ്രോഗ്രാമാണ് നാം കേട്ടത്. മക്കയിലെ മഗ്രിബ് നമസ്കാരത്തിൽ സൂറ അന്നാസിആത്തിലെ 27 മുതൽ 41 കൂടിയ വചനങ്ങളും, തുടർന്ന് സൂറ അബസയിലെ 33 മുതൽ 42 കൂടിയ വചനങ്ങളുമാണ് പാരായണം ചെയ്തത്. നേതൃത്വം നൽകിയത് അഷേഖ് ബന്ദർ ബലീല.
1: നമ്മുടെയൊക്കെ ഫോണുകളിൽ എത്ര വാട്സപ്പ് ഗ്രൂപ്പുകളുണ്ട്! ഓ, ആർക്കറിയാം എത്ര ഗ്രൂപ്പുകൾ ഉണ്ടെന്ന് പോലും നമുക്കറിയില്ല. ഇനി ഉള്ള ഗ്രൂപ്പുകളിൽ എത്ര വാട്സാപ്പ് ഗ്രൂപ്പുകൾ കൊണ്ട് നമുക്ക് ഉപകാരമുണ്ട്! പലതും നല്ല ഉപകാരമുള്ളത് തന്നെയാണ്. എന്നാൽ പുതിയൊരു ഗ്രൂപ്പിൽ ചേരണമെന്ന് നമ്മളോട് പറയുമ്പോൾ ചിലപ്പോൾ നമ്മുടെ മുഖം ചുളിയും. ഉള്ളതുകൊണ്ട് തന്നെ ആകെ കുടുങ്ങിയിരിക്കുകയാണ്, മെസ്സേജ് നിറഞ്ഞിട്ട് ഫോണ് ജാമായി കിടക്കുകയാണ് എന്നൊക്കെ പറയും. എന്നാൽ ഒരു പുതിയ വാട്സാപ്പ് ഗ്രൂപ്പിനെ കുറിച്ച് സോഷ്യൽ മീഡിയയിലൂടെ ടീം പീസ് റേഡിയോ നിങ്ങളെ അറിയിച്ചിട്ടുണ്ട്. അത് പീസ് റേഡിയോ ചങ്ങാതിക്കൂട്ടം എന്ന വാട്സപ്പ് ഗ്രൂപ്പാണ്. കുട്ടികൾക്കായി നിരവധി പദ്ധതികൾ പീസ് റേഡിയോ നിലവിൽ ആസൂത്രണം ചെയ്തിട്ടുണ്ട്. പ്രത്യേകിച്ചും വെക്കേഷൻ ആരംഭിച്ച സ്ഥിതിക്ക് വിശ്രം സ്റ്റുഡൻസുമായി സഹകരിച്ചുകൊണ്ടുള്ള ചില പദ്ധതികളിലേക്ക് പ്രവേശിക്കുകയാണ്. മിക്കപ്പോഴും രക്ഷിതാക്കൾക്ക് ഇത്തരം കാര്യങ്ങളിൽ കൃത്യമായ ധാരണയില്ല. എന്തൊക്കെയാണ് പദ്ധതികൾ, എന്തിൻ്റെ എല്ലാം ഭാഗമാക്കാൻ കഴിയും, ഏത് പ്രായക്കാർക്കാണ്, എങ്ങനെയാണ് ഇതിൻ്റെ ഭാഗമാവാൻ കഴിയുക, അതിൻ്റെ സാങ്കേതിക തടസ്സങ്ങളെ എങ്ങനെ അതിജീവിക്കാൻ കഴിയും, ഇതിലൊന്നും ധാരണയില്ലാത്ത ടെക്നിക്കലി നിരക്ഷരരായ, സാങ്കേതികമായി നിരക്ഷരരായ കുറേ രക്ഷിതാക്കളുണ്ട്. അവർക്ക് വിദ്യാഭ്യാസമല്ല. അപ്പോൾ അവരെ ഉദ്ദേശിച്ചുകൊണ്ടാണ് ഈ വാട്സപ്പ് ഗ്രൂപ്പുകൾ. വാട്സപ്പ് ഗ്രൂപ്പ് തുടങ്ങുമ്പോൾ കുട്ടികൾക്ക് വേണ്ടിയല്ല, രക്ഷിതാക്കൾക്ക് വേണ്ടിയാണ്. നിങ്ങൾ ചെയ്യേണ്ടത് പീസ് റേഡിയോ ഫീഡ്ബാക്ക് ഓപ്ഷനിൽ പോയി ചങ്ങാതിക്കൂട്ടം എന്ന വിൻഡോ ക്ലിക്ക് ചെയ്ത് അതിൽ നിങ്ങളുടെ കുട്ടിയുടെ പേരും

0: പാസ്വേഡും ടൈപ്പ് ചെയ്ത് സെൻഡ് ചെയ്താൽ നിങ്ങൾക്ക് ഒരു ലിങ്ക് ലഭിക്കും. ആ ലിങ്കിൽ നിങ്ങൾ ജോയിൻ ചെയ്താൽ നിങ്ങൾക്ക് ചങ്ങാതിക്കൂട്ടം വാട്സ്ആപ്പ് ഗ്രൂപ്പിന്റെ ഭാഗമാകാൻ കഴിയും. അല്ലെങ്കിൽ പീസ് റേഡിയോ ഒഫീഷ്യൽ ഗ്രൂപ്പിൽ നിങ്ങളുണ്ടെങ്കിലും നിങ്ങൾക്ക് ഇതിന്റെ ഭാഗമാകാൻ കഴിയും. ഒരു വലിയ ദൗത്യത്തിന്റെ ഒരു മനോഹര യാത്രാരംഭമാണ്. നിങ്ങൾ തീർച്ചയായും പ്രാർത്ഥനയോടൊപ്പം ഈ ഒരു വിഷയങ്ങളിൽ ഇടപെട്ടുകൊണ്ട് കൂടെ ഉണ്ടാകണം എന്ന് ഉറപ്പിക്കുകയാണ്.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: ഈ ഗ്രന്ഥത്തിൽ ഒരു തെറ്റുമില്ല, ഒരു സംശയവുമില്ല എന്നാണ് അത് തുടക്കത്തിൽ തന്നെ അവകാശപ്പെടുന്നത്. ഇത് ഒരു വൈജ്ഞാനിക ഗ്രന്ഥത്തിലും പറയാൻ സാധിക്കാത്ത കാര്യമാണ്. ഏതൊരു ഗ്രന്ഥകാരൻ ഗ്രന്ഥം ഇറക്കുമ്പോഴും എഴുതുമ്പോഴും തയ്യാറാക്കുമ്പോഴും അതിനെപ്പറ്റി ഗവേഷണം നടത്തി അവസാനം അത് ഗ്രന്ഥമാക്കി ക്രോഡീകരിച്ച് പുസ്തകമാക്കി ഇറക്കുമ്പോൾ അതിൻ്റെ മുഖവിരയിൽ ഗ്രന്ഥകാരൻ എഴുതും, ഞാനിതാ എൻ്റെ ഇതുവരെ ഉള്ള പഠനത്തിൻ്റെ അടിസ്ഥാനത്തിൽ, എൻ്റെ ഇതുവരെയുള്ള ഗവേഷണത്തിൻ്റെ അടിസ്ഥാനത്തിൽ എഴുതിയ ഗ്രന്ഥമാണിത്, ഇതിൽ എന്തെങ്കിലും വല്ല തെറ്റും കണ്ടാൽ എന്നെ അറിയിക്കണം, ഞാൻ അടുത്ത പതിപ്പിൽ അത് തിരുത്തുന്നതാണ് എന്നാണ് ഒരു ഗ്രന്ഥകാരൻ പറയുക. ഇനി ഒന്നിലധികം ഗ്രന്ഥകാരന്മാർ അങ്ങനെ ഉണ്ടാവുമല്ലോ, ഒന്നിലധികം ആൾക്കാർ ചേർന്നുകൊണ്ട് പുസ്തകങ്ങൾ എഴുതാറുണ്ട്. അവരും അത് തന്നെയാണ് പറയുക, ഞങ്ങളുടെ ഇതുവരെയുള്ള ഗവേഷണത്തിൻ്റെ പഠനത്തിൻ്റെ അടിസ്ഥാനത്തിൽ എഴുതിയതാണ്, എന്തെങ്കിലും ബദ്ധങ്ങൾ കണ്ടാൽ അറിയിക്കണം. അത്രയും മനുഷ്യന് പറയാൻ കഴിയുള്ളൂ. കാരണം വൈജ്ഞാനിക ഗ്രന്ഥങ്ങൾ അങ്ങനെ തന്നെയാണ്, നേരെമറിച്ച് ഫിക്ഷൻ കഥയും നോവലും ഉള്ളതല്ല നമ്മൾ ഉദ്ദേശിക്കുന്നത്. വൈജ്ഞാനിക ഗ്രന്ഥങ്ങൾ അങ്ങനെ തന്നെയാണ്, കാരണം അതുവരെയുള്ള പഠനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് അവർ എഴുതുന്നത്, അതുവരെയുള്ള വിജ്ഞാനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് അത് എഴുതുന്നത്. വിജ്ഞാനം ദിവസം തോറും എന്നല്ല, ഇന്നിപ്പോൾ നിമിഷം തോറും വിജ്ഞാനത്തിൻ്റെ സീമ വർദ്ധിച്ച് അതിങ്ങനെ വികസിച്ചുകൊണ്ടേയിരിക്കുകയാണ്. അപ്പോൾ ആ നിലക്ക് അങ്ങനെ തന്നെ പറയാൻ കഴിയുള്ളൂ. നേരെമറിച്ച് വിശുദ്ധ ഖുർആൻ തുടങ്ങുന്നത് തന്നെ ദാലിക്കൽ കിതാബ് ലാ റൈബ ഫീഹി, ഇതിലൊരു സംശയമില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ്. അതുപോലെ മറ്റൊരിടത്ത് പറയുന്നു, നിങ്ങൾ എന്തെങ്കിലും ഒരു തെറ്റ് ഇതിൽ നിങ്ങൾക്ക് കാണാൻ സാധ്യല്ല, അള്ളാഹുവിൽ നിന്നല്ലാതെ അറിയുന്നെങ്കിൽ ലവജദു ഫീഹി ഇഖ്തിലാഫൻ കസീറ, ഒരുപാട് തെറ്റുകൾ വൈരുദ്ധ്യങ്ങൾ കണ്ടെത്താൻ കഴിയുമായിരുന്നു എന്നാണ്. അപ്പം ഇതിൽ എന്തെങ്കിലും ഒരു വൈരുദ്ധ്യം ഉണ്ട് എന്നാണ്ട് കണ്ടുപിടിച്ചാൽ മതി, അല്ലെങ്കിൽ ഒരു തെറ്റുണ്ട് എന്ന് കണ്ടുപിടിച്ചാൽ മതി, ഖുർആന്റെ പ്രസക്തി നഷ്ടപ്പെട്ടു പോകും. പക്ഷേ ഒരു തെറ്റും കാലം വരെ ആർക്കും ചൂണ്ടിക്കാണിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്ന് മാത്രമല്ല, ഇത് ഇതിലൊരു തെറ്റില്ല എന്ന് സ്വയം അവകാശപ്പെടുന്ന അവസ്ഥ ഈ ഗ്രന്ഥത്തിന് മാത്രമേ ഉള്ളൂ. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ്. ഒരു മനുഷ്യൻ ഇറക്കുന്ന, മനുഷ്യൻ എഴുതുന്ന ഒരു ഗ്രന്ഥത്തിന് ഒരിക്കലും ഇങ്ങനെയൊരു അവകാശം പ്രഖ്യാപിക്കാൻ അല്ലെങ്കിൽ എഴുതാൻ പറയാൻ സാധ്യമല്ല എന്നതാണ് യാഥാർത്ഥ്യം. ലാ റൈബ ഫീഹി, സംശയത്തിന്റെ ഒരു നേരിയ കണിക പോലും ഇതിലില്ല എന്നാണ് ഖുർആന്റെ തുടക്കത്തിൽ തന്നെ, രണ്ടാം അധ്യായത്തിന്റെ തുടക്കത്തിൽ തന്നെ പറയുന്നത്. ഇതാണ് ഇതിന്റെ പ്രത്യേകത.
1: Peace Radio. Tune to reality.
3: യാത്രയ്ക്കുള്ള പ്രാർത്ഥന.
4: أعزائنا المسافرين نستمع الآن إلى دعاء السفر وهو من الأدعية التي كان يدعو بها رسول الله صلى الله عليه وسلم عند سفره.
5: الله أكبر. الله أكبر. الله أكبر. سبحان الذي سخر لنا هذا وما كنا له مقرنين وإنا إلى ربنا لمنقلبون. اللهم إنا نسألك في سفرنا هذا البر والتقوى ومن العمل ما ترضى. اللهم هون علينا سفرنا هذا واطوي عنا بعده. اللهم أنت الصاحب في السفر والخليفة في الأهل. اللهم إني أعوذ بك من وعثاء السفر وكآبة المنظر وسوء المنقلب في المال والأهل.
3: الله ഏറ്റവും വലിയവനും മഹാനുമാകുന്നു. അല്ലാഹു ഏറ്റവും വലിയവനും മഹാനുമാകുന്നു. അല്ലാഹു ഏറ്റവും വലിയവനും മഹാനുമാകുന്നു. ഈ വാഹനം ഞങ്ങൾക്ക് പ്രയോജനപ്രദമാക്കി തന്നവനായ അല്ലാഹു അവൻ എത്രയധികം പരിശുദ്ധൻ. അത് പ്രയോജനപ്രദമാക്കാൻ ഞങ്ങൾക്ക് കഴിയുമായിരുന്നില്ല. നിശ്ചയം ഞങ്ങൾ ഞങ്ങളുടെ റബ്ബിലേക്ക് മടങ്ങേണ്ടവരാകുന്നു. അല്ലാഹുവേ, ഞങ്ങളുടെ ഈ യാത്രയിൽ അല്ലാഹു ഇഷ്ടപ്പെടുന്ന നന്മ ചെയ്യലും അഥവാ ബിർറും, അല്ലാഹുവെ ഭയന്ന് തിന്മ വെടിയലും അഥവാ തഖ്വയും, നീ തൃപ്തിപ്പെടുന്ന സൽക്കർമ്മം ചെയ്യാനുള്ള കഴിവും ഞങ്ങൾ നിന്നോട് തേടുന്നു. അല്ലാഹുവേ, ഈ യാത്ര ഞങ്ങൾക്ക് സുഖകരമാക്കി തരികയും ഇതിൻ്റെ ദൂരം എളുപ്പത്തിൽ മറികടക്കുവാനുള്ള കഴിവ് നൽകുകയും ചെയ്യണമേ. അല്ലാഹുവേ, യാത്രയിലെ കൂട്ടുകാരനും കുടുംബത്തിൽ പകരമുള്ളവനും നീയാകുന്നു. അല്ലാഹുവേ, യാത്രാ ക്ലേശത്തിൽ നിന്നും ദുഃഖകരമായ കാഴ്ചയിൽ നിന്നും കുടുംബത്തിലും സമ്പത്തിലും വിപത്തു നിറഞ്ഞ അനന്തരഫലം ഉണ്ടാകുന്നതിൽ നിന്നും നിന്നോട് ഞാൻ രക്ഷതേടുന്നു.
6: അൽ മുഅല്ലിം പ്രോഗ്രാമിലേക്കാണ് ഇനി പ്രവേശിക്കുന്നത്. സൂറ അന്നിസായിലെ 35 മുതൽ 39 കൂടിയ വചനങ്ങളിലേക്ക് പാരായണം. അഷ്ഷൈഖ് ഖലീഫ അത്തുനൈജി.

0: ബാറക്കല്ലാഹു ഫീക്കും, ജസാക്കല്ലാഹു ഖൈറൻ കഥീറ. പീസ് ഖുർആൻ റേഡിയോ അൽ മുഅല്ലിം പ്രോഗ്രാമാണ് നാം ഇതുവരെ കേട്ടത്. സൂറ അന്നിസയിലെ 35 മുതൽ 39 കൂടിയ വചനങ്ങളാണ് പാരായണം ചെയ്തത്. പാരായണം അഷ്ഷൈഖ് ഖലീഫ അത്തുനൈചി.
1: ഖുർആൻ എന്ന മഹല ഗ്രന്ഥം, ആ അക്ഷരങ്ങൾ ശബ്ദങ്ങളാകുമ്പോൾ എന്തൊരു ഭംഗി! പക്ഷെ എന്റെ പാരായണം ശരിയാകുന്നേയില്ല. ഒരുപാട് ശ്രമിച്ചു നോക്കി, സാധിക്കുന്നില്ല. നാവ് നിയമങ്ങൾക്ക് വഴങ്ങുന്നില്ല. പാരായണം നിർത്തുന്നതും തുടങ്ങുന്നതുമെല്ലാം അസ്ഥാനത്താണത്രേ. എന്താണ് ഇതിനൊരു പരിഹാരം? ഖുർആൻ പാരായണ പഠനത്തിനായുള്ള അവസരങ്ങൾ അന്വേഷിക്കുന്നവർക്ക് ഒരു സന്തോഷ വാർത്ത. ആ അന്വേഷണങ്ങൾക്ക് ഇനി വിരാമം കുറിച്ചോളൂ. പീസ് ഖുർആൻ റേഡിയോ തജ്വീദ് പഠനം.
2: ഇന്നാ സമിഅന ഖുർആനൻ അജബ.
3: അവിടെ ഖുർആനൻ എന്നൊരു ചെറിയ ഒരു ശബ്ദ ചലനം റായിന് സംഭവിച്ചിട്ടുണ്ട്. റായിന് സുക്കൂനാണല്ലോ. ഖുർആനൻ ഒന്ന് ഒരിക്കൽ കൂടി. ഇന്നാ സമിഅന
2: ഫഖാലു ഇന്നാ സമിഅന ഖുർആനൻ അജബ.
1: സാധാരണക്കാരായ ശ്രോതാക്കൾക്ക് അനുയോജ്യമായ വിധം ഏറെ ലളിതമായ ബോധന രീതി പീസ് ഖുർആൻ റേഡിയോ തജ്വീദ് പഠനം. സാങ്കേതിക ശബ്ദങ്ങളെ പ്രായോഗികമായി പരിചയപ്പെടുത്തുന്ന പഠനക്രമം, അടിസ്ഥാന പാഠങ്ങൾ മുതൽ അതിസൂക്ഷ്മമായ നിയമങ്ങൾ വരെ സ്പർശിക്കുന്ന ശാസ്ത്രീയ പാഠ്യപദ്ധതി. വരൂ, കാത്തിരിപ്പിന് വിരാമം കുറിച്ച് പേനയും പുസ്തകവുമായി പുതിയൊരു പഠന പദ്ധതിയിൽ നമുക്കും പ്രായഭേദമന്യേ പങ്കാളിയാകാം. തജ്വീദ് പഠനം പീസ് ഖുർആൻ റേഡിയോയിൽ മാത്രം അറിവിന്റെ അനന്തതയിലേക്ക് തുറക്കുന്ന കേൾവിയുടെ വസന്തം. വിശുദ്ധ ഖുർആൻ പഠനത്തിന്, പാരായണത്തിന് എവിടെയിരുന്നും ഒരു

0: ഖുർആൻ വെല്ലുവിളിക്കുകയും ചെയ്തു. ആ വെല്ലുവിളിയും ഇന്നും നിലനിൽക്കുന്നു. അതായത്, നിങ്ങൾ ഇതിൽ വിശ്വസിക്കാൻ തയ്യാറില്ലെങ്കിൽ, ഇതിനെ എതിർക്കുകയും ആണ് ചെയ്യുന്നതെങ്കിൽ, നിങ്ങൾ ഇതുപോലെയുള്ള ഒരു ഗ്രന്ഥം, ഒരു സൂറത്ത്, ഒരധ്യായമെങ്കിലും കൊണ്ടുവരിക എന്ന് ഖുർആൻ വെല്ലുവിളിച്ചു. എന്നു വച്ചാൽ 114 അധ്യായങ്ങളുണ്ട്. ആ അധ്യായങ്ങളിൽപ്പെട്ട ഏതെങ്കിലും ഒരു അധ്യായത്തെ പോലെ അതിനോട് കിടപിടിക്കുന്ന ഒരു അധ്യായം നിങ്ങൾ കൊണ്ടുവരൂ എന്ന് ഖുർആൻ വെല്ലുവിളിച്ചു. ആ വെല്ലുവിളി ഇന്നും നിലനിൽക്കുന്നു. ഈ വെല്ലുവിളി കേട്ട് അന്നത്തെ സാഹിത്യകാരന്മാർ പലരും പല ശ്രമങ്ങളും നടത്തി നോക്കി. പക്ഷേ അതൊക്കെ ചരിത്രത്തിൻ്റെ ചവറ്റുകൊട്ടയിലാണ് അതിന് സ്ഥാനമുണ്ടായിരുന്നത്. അത് ഖുർആനിൽ 114 അധ്യായങ്ങളിലതിൽ വളരെ സുദീർഘമായ അധ്യായങ്ങളുണ്ട്. സൂറത്തുൽ ബക്കറയിൽ 286 ആയത്തുകളുണ്ട്. അതുപോലെ 100 ആയത്തുകളുള്ള സൂറത്തുകളുണ്ട്. എന്നാൽ ഏറ്റവും ചെറിയ സൂറത്തുകളും ഉണ്ട്. ഏറ്റവും ചെറിയ സൂറത്ത് 3 സൂറത്തുൽ കൗസറാണ്. അപ്പം 3 സൂക്തങ്ങളുള്ള ഒരു ഇതിനെ കടപിടിക്കുന്ന ഒരു അധ്യായം കൊണ്ടുവന്നാൽ ഈ സാഹിത്യകാരന്മാർക്ക് ഈ വെല്ലുവിളി സ്വീകരിക്കാമായിരുന്നു. ഖുർആൻ തന്നെ അത് പറഞ്ഞു, നിങ്ങൾക്ക് ഇതുപോലെ ഒന്ന് കൊണ്ടുവരാൻ സാധ്യമല്ല എന്ന്. അവിടെ ഒരു സംശയമുണ്ടായേക്കാം. അതായത്, ഖുർആൻ സാഹിത്യ സൃഷ്ടിയാണ്. അപ്പോൾ സാഹിത്യ സൃഷ്ടിയിൽ പരസ്പരം അങ്ങനെ ഒരു തുല്യമായ ഒന്ന് കൊണ്ടുവരിക എന്നുള്ളത് പറയുന്നത് തന്നെ ശരിയല്ല. പക്ഷെ ആ പറയുന്നതിൽ അടിസ്ഥാനമൊന്നുമില്ല. ഉദാഹരണത്തിന്, ഇന്ന സാഹിത്യകാരൻ്റെ പുസ്തകവും ഇന്ന സാഹിത്യ, ഉദാഹരണത്തിന് തകഴിയുടെ അല്ലെങ്കിൽ ബഷീറിൻ്റെ ഒരു പുസ്തകവും, വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ ഒരു പാത്തുമ്മയുടെ ആട് അല്ലെങ്കിൽ മതിലുകൾ, ഇതിനെ വെല്ലുന്നതാണോ മുട്ടത്ത് വർക്കിയുടെ ഒരു നോവൽ, അല്ലെങ്കിൽ അത് തമ്മിലുള്ള താരതമ്യം എങ്ങനെയാണ്? അപ്പോൾ ആ താരതമ്യം ഇതിനെ വെല്ലുന്നതാണോ, ഇതിനോട് കിടപിടിക്കുന്നതാണോ എന്ന് നമുക്ക് പറയാൻ കഴിയും. അതുപോലെ തന്നെ വിശുദ്ധ ഖുറാനെയും നമുക്ക് പറയാം. ഈ നിലക്ക് പല ശ്രമങ്ങളും അവർ നടത്തി, കാലാകാലങ്ങളിൽ ശ്രമങ്ങൾ നടത്തിയിട്ടുണ്ട്. പക്ഷെ അതെല്ലാം പരാജയപ്പെടുകയാണ് ഉണ്ടായത്.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

0: ഖുർആൻ ഇത് ഒന്നിച്ച് ഒരു പുസ്തകമാക്കിട്ട് ഇറങ്ങിയതല്ല, ഒരു സമയത്തിൻ്റെ ഇറങ്ങിയതല്ല. തൗറാത്ത് ഒന്നിച്ചാണ് കൊടുത്തത്, പല തവണ പല സന്ദർഭങ്ങളിലായിട്ടില്ല, ഒറ്റ തവണ അത് രേഖപ്പെടുത്തി കൊടുക്കുകയായിരുന്നു. ഒരു ഗ്രന്ഥം തയ്യാറാക്കിയിട്ട് അവിടെ ഇറക്കലാണ് സാധാരണ, പക്ഷേ ഇതങ്ങനെയല്ല. ഇത് സത്യത്തിൽ 23 വർഷം കൊണ്ടാണ് ഈ ഖുർആൻ പൂർത്തിയായത്, അവതരണം പൂർത്തിയായത്. 13 വർഷം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിൽ ജീവിച്ചു, അതിനുശേഷം 10 വർഷം മദീനയിൽ ജീവിച്ചു. അപ്പോൾ ഈ 10, 13, 23 വർഷം കൊണ്ടാണ് ഇതിലെ അധ്യായങ്ങളും അതിൻ്റെ ആയത്തുകളും ഒക്കെ ഇറങ്ങിയത്. 114 അധ്യായങ്ങളുണ്ട്, 6236 സൂക്തങ്ങളുണ്ട്. ഇതിൽ ചിലപ്പോൾ ഒരു സൂക്തം ഇറങ്ങും, ചിലപ്പോൾ 10 സൂക്തം ഇറങ്ങും, 10 അല്ലെങ്കിൽ 15, 20 ഇറങ്ങും, അല്ലെങ്കിൽ ഒരു സൂറത്ത് ഒന്നിച്ചിറങ്ങും. ഓരോന്നും ഇറങ്ങുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തൻ്റെ സഹാബികൾക്ക്, അനുയായികൾക്ക്, എഴുത്തുകാരായ പ്രത്യേകം സഹാബികളുണ്ടായിരുന്നു. ഈ വഹി എഴുതി വെക്കാനായിട്ട്, ഖുർആൻ എഴുതി വെക്കാൻ പ്രത്യേകം നിശ്ചയിക്കപ്പെട്ട സഹാബികളുണ്ടായിരുന്നു. അവരോട് പറയും, ഇന്ന അധ്യായത്തിൽ ഇന്ന സ്ഥലത്താണിത്, ഇന്ന അധ്യായത്തിൽ ഇന്നതിൻ്റെ മുമ്പാണിത്, ഇന്നതിൻ്റെ താഴെയാണിത് എന്ന് പറഞ്ഞുകൊണ്ട് അവർ എഴുതി വെക്കുകയും അങ്ങനെയാണിത് ക്രോഡീകരിക്കപ്പെട്ടത്. ഓക്കെ, ഇതിൻ്റെ തുടക്കം മുതൽ അങ്ങനെ തന്നെയാണ്. അത് 23-ാമത്തെ വർഷത്തിലാണ് ഇത് പൂർത്തിയായത്. അപ്പോൾ ഇങ്ങനെ വ്യത്യസ്ത സമയങ്ങളിൽ ഇറങ്ങിയത് ഇത് ക്രോഡീകരിക്കപ്പെടുകയായിരുന്നു. ഇത് ഈ ഗ്രന്ഥത്തിൻ്റെ ഒരു പ്രത്യേകതയാണ്. ഇതിൻ്റെ എല്ലാം ദൈവികമാണ്. അതായത് ഇതിലെ പദങ്ങൾ, ഇതിലെ വാചകങ്ങൾ, ഇതിലെ ആശയങ്ങൾ, ഇതിൻ്റെ തെർത്തീവ്, അതായത് ഇന്ന ആയത്തിന് ശേഷം ഇന്നത്, ഇന്ന സൂറത്തിന് ശേഷം ഇന്നത്, ഇങ്ങനെ എല്ലാം, അതുപോലെ ഇതിന് ഈ സൂറത്തിൻ്റെ പിന്നെ പേരുകൾ, ഇങ്ങനെയുള്ള എല്ലാം എത്രത്തോളം എന്ന് വെച്ചാൽ ഇത് എങ്ങനെയാണ് ഓതേണ്ടത് എന്ന് പോലും ജിബ്രീൽ, അതായത് ഈ വേദം, ഖുർആൻ നബി സല്ലല്ലാഹു പ്രവാചകന് ഓതിക്കൊടുക്കുന്ന ദൂതൻ, മലക്ക് ഓതിക്കൊടുത്ത ഓത്തുപോലും ദൈവികമാണ് എന്നതാണ് യാഥാർത്ഥ്യം. അതായത് ഒരു സാധാരണ അറബി ഗ്രന്ഥം വായിക്കുന്നത് പോലെ ഇത് വായിക്കാൻ പറ്റുകയില്ല. ഇതിന് ഇതിൻ്റേതായ ഒരു രൂപമുണ്ട്, അതിനാണ് ഇൽമു തജ്വീദ് എന്ന് പറയുക, പാരായണ നിയമങ്ങൾ. ആ പാരായണ നിയമങ്ങൾ അനുസരിച്ച് ഇത് പാരായണം ചെയ്യാൻ പറ്റുകയുള്ളൂ, സാധാരണ അറബി വായിക്കുന്നത് പോലെ പറ്റുകയില്ല. അപ്പോൾ ഇതിൻ്റെ എല്ലാം, ഇതിൻ്റെ ആശയവും, ഇതിൻ്റെ ക്രോഡീകരണവും, ഇതിൻ്റെ വായനയും എല്ലാം തന്നെ ദൈവികമാണ് എന്ന് നമുക്ക് പറയേണ്ടി വരും. ഇതും ഈ ഗ്രന്ഥത്തിൻ്റെ ഒരു പ്രത്യേകതയാണ്, ഒരു സവിശേഷതയാണ്, മറ്റൊരു ഗ്രന്ഥത്തിനും ഇല്ലാത്ത.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി. പീസ് ഖുർആൻ റേഡിയോ, തഫ്സീർ അമാനി. മർഹൂം മുഹമ്മദ് അമാനി മൗലവിയുടെ വിശുദ്ധ ഖുർആൻ വ്യാഖ്യാനത്തിന്റെ ശബ്ദാവിഷ്കാരം.
2: വചനം 15.
3: വലില്ലാഹി, അല്ലാഹുവിനു, അല്ലാഹുവിനു തന്നെ, യസ്ജുദു, സുജൂദ് ചെയ്യുന്നു, മൗ ഫിസ് സമാവാതി, ആകാശങ്ങളിലുള്ളവർ, വൽ അർളി, ഭൂമിയിലും, തൗഅൻ, അനുസരണപൂർവം, സ്വമനസ്സാലെ, വകർഹൻ, അതൃപ്തിയോടും, വെറുപ്പായിക്കൊണ്ട്, നിർബന്ധിതമായും, വലിലാലുഹും, അവരുടെ നിഴലുകളും, ബിൽ ഗുദുവി, രാവിലെ, വൽ ആസാൽ, വൈകുന്നേരവും വൈകുന്നേരങ്ങളിലും.

0: ആകാശങ്ങളിലും ഭൂമിയിലുമുള്ളവർ സ്വമനസ്സാലെയും വെറുപ്പോടെയും അള്ളാഹുവിനു തന്നെ സുജൂദ് ചെയ്യുന്നു. രാവിലെയും വൈകുന്നേരങ്ങളിലും അവരുടെ നിഴലുകളും സുജൂദ് ചെയ്യുന്നു.
1: ഓത്തിന്റെ സുജൂദ് ചെയ്യേണ്ടുന്ന ആയത്തുകളിൽ ഒന്നാണിതും. ആരാധനയായി ചെയ്യപ്പെടുന്ന സാഷ്ടാംഗ നമസ്കാരത്തെ ഉദ്ദേശിച്ചാണ് സാധാരണ നാം സുജൂദ് എന്ന് പറയാറുള്ളതെങ്കിലും വിധേയത്വവും താഴ്മയും പ്രകടിപ്പിക്കുക എന്നാണതിൻ്റെ മൂലാർത്ഥം. സുജൂദ് രണ്ടു വിധത്തിലുണ്ട്: സ്വന്തം ഇച്ഛയനുസരിച്ചുള്ളതും ഏതെങ്കിലും നിലക്കുള്ള വിധേയത്വം അനുസരിച്ചുള്ളതും. ഇച്ഛയനുസരിച്ചും സ്വമനസാലയും ഉണ്ടാകുന്ന സുജൂദാണ് പുണ്യകർമ്മവും പ്രതിഫലം നൽകപ്പെടുന്നതുമായിരിക്കുക. ഫസ്ജുദൂ ലില്ലാഹി വഅബ്ദു, നിങ്ങൾ അള്ളാഹുവിന് സുജൂദ് ചെയ്യുകയും ആരാധന ചെയ്യുകയും ചെയ്യുവിൻ എന്നതുപോലെയുള്ള കൽപ്പനകൾ ഈ അർത്ഥത്തിലുള്ള സുജൂദിനെ പറ്റിയാകുന്നു. നിഴലുകൾ സുജൂദ് ചെയ്യുന്നുവെന്ന് ഈ വചനത്തിലും സൂറത്തിൻ നഹ്ലിലെ 48 കാണുന്നത് രണ്ടാമത്തെ അർത്ഥത്തിൽ ഉൾപ്പെടുന്ന സുജൂദിനെ പറ്റിയുമാകുന്നു. ആകാശഭൂമികളിലുള്ള ജീവികളും മലക്കുകളും അള്ളാഹുവിന് സുജൂദ് ചെയ്യുന്നുവെന്ന് സൂറത്തിൻ നഹ്ലിലെ 39 പറഞ്ഞിരിക്കുന്നതിൽ ഈ രണ്ടർത്ഥത്തിലുള്ള സുജൂദുകളും ഉൾപ്പെടുന്നു. മറ്റൊരു വിധത്തിൽ പറയുന്ന പക്ഷം, താഴ്മയും ഭക്തിയും അർപ്പിച്ചുകൊണ്ട് ആരാധനാരൂപത്തിൽ ചെയ്യപ്പെടുന്ന സാഷ്ടാംഗ നമസ്കാരത്തിനും ഏതെങ്കിലും നിർബന്ധത്തിനോ അള്ളാഹു നിശ്ചയിച്ച പ്രകൃതി നിയമങ്ങൾക്കോ വഴങ്ങിക്കൊണ്ടുള്ള വിധേയത്വത്തിനും സുജൂദ് എന്ന് പറയപ്പെടും. ഇമാം റാഗിബിൻ്റെ അൽ മുഫ്രദാത്തും മറ്റും നോക്കുക. ആകാശഭൂമികളിലുള്ളവർ മംഫിസ് സമാവാതി വൽ അർദ് എന്ന് പറഞ്ഞതിൽ മലക്കുകൾ, മനുഷ്യർ, ജിന്നുകൾ എന്നീ ബുദ്ധിവർഗങ്ങളെല്ലാം ഉൾപ്പെടുന്നു. മലക്കുകൾ മുഴുവനും മനുഷ്യരിലും ജിന്നുകളിലുമുള്ള സത്യവിശ്വാസികളും സ്വമനസാലെയും ഇച്ഛയനുസരിച്ചും തന്നെ അള്ളാഹുവിന് ആരാധനയായി സുജൂദ് ചെയ്യുന്നു. കപട വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അവർ മുസ്ലിങ്ങളായി അഭിനയിക്കുന്നവരാകൊണ്ട് മനമില്ല മനസ്സോടെയാണെങ്കിലും അവരും അള്ളാഹുവിന് സുജൂദ് ചെയ്യേണ്ടി വരുന്നു. അതുപോലെ ചില അത്യാപൽ ഘട്ടങ്ങൾ നേരിടുമ്പോൾ തങ്ങളുടെ ഇതര ദൈവങ്ങളെയെല്ലാം മറന്ന് യഥാർത്ഥ ദൈവമായ അള്ളാഹുവിനെ മാത്രം വിളിച്ചുകൊണ്ട് അവന് സുജൂദായി വീഴുവാൻ ബഹുദൈവ വിശ്വാസികളും ചിലപ്പോൾ നിർബന്ധിതരാകാറുണ്ട്. അള്ളാഹു നിശ്ചയിച്ച പ്രകൃതി വ്യവസ്ഥകൾക്കു മുന്നിൽ തലകുനിക്കുകയും അവക്ക് വഴങ്ങുകയും ചെയ്യുന്നതിൽ നിന്ന് ആരും ഒഴിവല്ലതാനും. ജീവികളും നിർജീവികളുമടക്കം സകല വസ്തുക്കളും ഈ അർത്ഥത്തിൽ അള്ളാഹുവിന് സുജൂദ് ചെയ്യുന്നവർ തന്നെ. നിഴലുകൾ പദാർത്ഥങ്ങളില്ലെങ്കിലും അവ പോലും അള്ളാഹു അവർക്ക് നിശ്ചയിച്ചു വച്ചിട്ടുള്ള പ്രകൃതി നിയമങ്ങൾക്ക് വിധേയമായിട്ടാണ് ഇരിക്കുന്നത്. ഉദാഹരണമായി, രാവിലെയും വൈകുന്നേരവും അവയ്ക്ക് ദൈർഘ്യം കൂടുന്നു, പിന്നീട് അവ ചുരുങ്ങുന്നു. ചില പ്രത്യേക അവസരങ്ങളിൽ അവ വലത്തോട്ട് തിരിയുന്നു, മറ്റു ചിലപ്പോൾ ഇടത്തോട്ടും തിരിയുന്നു. അതിലൊന്നും യാതൊരു മാറ്റവും വരുത്തുവാൻ ആർക്കും സാധ്യമല്ല. ഇതെല്ലാം അള്ളാഹുവിൻ്റെ മഹത്വത്തെയും പരിശുദ്ധതയും വെളിപ്പെടുത്തുന്ന ദൃഷ്ടാന്തങ്ങളാണല്ലോ. സൂറത്ത് നഹൽ 48-49, സൂറത്തുൽ ഹജ്ജ് 18 എന്നീ വചനങ്ങളും അവയുടെ വ്യാഖ്യാനവും കൂടി നോക്കുക.
2: വചനം 16.
0: ഖുൽ, പറയുക. മൻ, ആരാണ്? റബ്ബു, റബ്ബ്, രക്ഷിതാവ്, നാഥൻ. അസ്സമാവാതി, ആകാശങ്ങളുടെ. വൽ അർദ്, ഭൂമിയുടെയും. ഖുൽ, പറയുക. അല്ലാഹു, അല്ലാഹുവാണ്. ഖുൽ, പറയുക. അഫത്തഖദ്തും, എന്നിരിക്കെ അപ്പോൾ നിങ്ങൾ ആക്കിയിരിക്കയാണോ? മിൻ ദൂനിഹി, അവന് പുറമെ. ഔലിയാ, ചില രക്ഷാധികാരികളെ, കാര്യകർത്താക്കളെ. ലാ യംലിക്കൂൻ, സ്വാധീനമാക്കാത്ത. അവർ അധീനമാക്കുന്നില്ല. ലി അംഫുസിഹിം, തങ്ങളുടെ സ്വന്തങ്ങൾക്ക്, തങ്ങൾക്കു തന്നെ. നഫ് അൻ, ഒരു ഉപകാരത്തെ. വലാ ദൊറൻ, ഒരു ഉപദ്രവത്തെയും ഇല്ല. ഖുൽ, പറയുക. ഹൽ യസ്തവി, സമമാകുമോ. അൽ അഅ്മ, അന്ധൻ. വൽ ബസീർ, കാഴ്ചയുള്ളവനും. അം, അതല്ല, അല്ലാത്ത പക്ഷം. അതോ. ഹൽ തസ്തവി, സമമാകുമോ. അൽ ളുലുമാതു, അന്ധകാരങ്ങൾ, ഇരുട്ടുകൾ. വൻ നൂറു, പ്രകാശവും. അം ജഅലു, അതല്ല അവർ ആക്കിയോ. ലില്ലാഹി, അള്ളാഹുവിനു. ശുറകാ, ചില പങ്കുകാരെ. ഖലഖു, അവർ സൃഷ്ടിച്ചിരിക്കുന്നു. കഖൽഖിഹി, അവൻ്റെ സൃഷ്ടി പോലെ. ഫതശാബഹ, എന്നിട്ടു തിരിച്ചറിയാതായി. പരസ്പരം സാദൃശ്യമായി. അൽ ഖൽഖു സൃഷ്ടി. അലൈഹിം അവർക്ക്. ഖുൽ പറയുക. അല്ലാഹു അല്ലാഹു. ഖാലിഖു സൃഷ്ടാവാകുന്നു. കുല്ലി ശൈഇൻ എല്ലാ വസ്തുവിൻ്റെയും. വഹുവൽ വാഹിദു അവനത്രേ ഏകനും. അൽ ഖഹാർ സർവാധികാരിയായ.

0: قل الله خالق كل شيء وهو الواحد القهار.
1: പറയുക, ആരാണ് ആകാശങ്ങളുടെയും ഭൂമിയുടെയും റബ്ബ്? പറയുക, അല്ലാഹുവാണ്. അഥവാ എന്നല്ലാതെ മറുപടി പറയുവാനില്ലല്ലോ. പറയുക, എന്നിരിക്കെ തങ്ങളുടെ സ്വന്തങ്ങൾക്കു തന്നെയും ഒരു ഉപകാരമാകട്ടെ ഉപദ്രവമാകട്ടെ ചെയ്യുവാൻ സ്വാധീനമില്ലാത്ത ചില രക്ഷാധികാരികളെ അവന് പുറമെ നിങ്ങൾ ഉണ്ടാക്കിയിരിക്കുകയോ? പറയുക, അന്ധനും കാഴ്ചയുള്ളവനും സമമാകുമോ? അല്ലാത്ത പക്ഷം അന്ധകാരങ്ങളും പ്രകാശവും സമമാകുമോ? അതല്ല അള്ളാഹുവിനു ഇവർ പങ്കാളികളെ ഏർപ്പെടുത്തിയിരിക്കുന്നുവോ? അതെ, അവൻ സൃഷ്ടിച്ചതുപോലെ അവർ സൃഷ്ടിച്ചിട്ട് ഇവർക്ക് സൃഷ്ടികൾ തമ്മിൽ തിരിച്ചറിയാതായിരിക്കുന്നുവോ? പറയുക, അള്ളാഹുവത്രേ എല്ലാ വസ്തുവിൻ്റെയും സൃഷ്ടാവ്. അഥവാ വേറെ സൃഷ്ടാവേ ഇല്ല. അവനത്രേ സർവാധികാരിയായുള്ള ഏകനും.
2: ബഹുദൈവ വിശ്വാസിയെ അന്ധനോടും, ബഹുദൈവ വിശ്വാസത്തെ അന്ധകാരത്തോടും, സത്യവിശ്വാസിയെ കാഴ്ചയുള്ളവനോടും, സത്യവിശ്വാസത്തെ പ്രകാശത്തോടും ഉപമിച്ചിരിക്കുകയാണ്. ഈ വചനത്തിലെ ആശയം ഒരു വിശദീകരണവും കൂടാതെ സ്വയം വ്യക്തമാകുന്നു.
3: നമ്മൾ ഇതുവരെ കേട്ടത് തഫ്സീർ അമാനി.
4: പീസ് റേഡിയോ. ആദ്യം ഇത് ഒരു സ്വപ്നം മാത്രമായിരുന്നു. പ്രാർത്ഥനയും പ്രവർത്തനങ്ങളും ഒത്തുചേർന്നപ്പോൾ സ്വപ്നങ്ങൾ സഫലമായി. വിരലിൽ വിടരുന്ന സംഗീത ശബ്ദങ്ങളുടെ അകമ്പടിയില്ലാതെ, യന്ത്രങ്ങൾ സൃഷ്ടിക്കുന്ന ശബ്ദങ്ങളിലെ കപടതകളില്ലാതെ മനുഷ്യഹൃദയങ്ങളെ കീഴടക്കാം എന്ന ആശയം പതിനായിരങ്ങൾ നെഞ്ചേറ്റി. ഇനിയും ഒരുപാട് കാതം നമുക്ക് താണ്ടാനുണ്ട്. ഈ പകൽ ഏൽപ്പിച്ച ഒരുപാട് ചുമതലകളുണ്ട്. ഈ രാവ് മറ്റൊരു പുലരിക്ക് വഴിമാറും മുമ്പ് പലതും ചെയ്യാനുണ്ട്. നാട്ടിലും മറുനാട്ടിലും ഭൂഖണ്ഡങ്ങൾക്കപ്പുറത്തും പീസ് റേഡിയോ കാതിൽ ചേർത്ത് വെച്ച ആയിരങ്ങളുടെ പ്രാർത്ഥനയും പിന്തുണയും അഭിപ്രായങ്ങളും തിരുത്തലുകളുമാണ് ടീം പീസ് റേഡിയോയ്ക്ക് ഈ നന്മയുടെ പ്രവാഹത്തിൽ ജീവവായു. സാമ്പത്തിക, സാങ്കേതിക, വൈജ്ഞാനിക മേഖലകളിൽ സഹകരണങ്ങൾക്കായി കാത്തിരിക്കുന്നു.
5: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
6: ബോറടിക്കുന്നുണ്ടല്ലേ? ഒന്നും ചെയ്യാനാവാതെ മടുപ്പിക്കുന്ന ചില വേളകളുണ്ടല്ലേ? ബസ് സ്റ്റോപ്പിൽ ബസ് കാത്തു നിൽക്കുമ്പോൾ, വാഹനത്തിരക്കിൽ വാഹനം അരിച്ചു നീങ്ങുമ്പോൾ, റെയിൽവേ സ്റ്റേഷനിൽ തീവണ്ടി കാത്തു നിൽക്കുമ്പോൾ, യാത്ര മണിക്കൂറുകളും ദിവസങ്ങളുമായി നീളുമ്പോൾ, ചെക്ക് ഇൻ ചെയ്ത് എയർപോർട്ടിൽ വിമാനം കാത്തുകിടക്കുമ്പോൾ, കൺസൾട്ടിംഗ് മുറിക്ക് മുമ്പിൽ ഡോക്ടറെ കാത്തുകെട്ടി കിടക്കുമ്പോൾ, ആശുപത്രിയിൽ രോഗിക്ക് കൂട്ടിരിക്കുമ്പോൾ, അങ്ങനെ അങ്ങനെ പലപ്പോഴും മുഷിഞ്ഞ് മടുപ്പ് കീഴടക്കുമ്പോൾ, വിരസത മാറ്റാൻ ഒരു മാർഗമുണ്ടെങ്കിൽ എത്ര നന്നായിരുന്നു എന്ന് കരുതാറില്ലേ? വിഷമിക്കേണ്ട, സദാ കൂട്ടിനൊന്നുണ്ട്. പീസ് റേഡിയോ. കേവലം നെറ്റ് കണക്ഷനുള്ള ഒരു സ്മാർട്ട് ഫോൺ മാത്രം മതി. ലോകത്തിന്റെ ഏത് മൂലയിലും നിങ്ങൾക്കൊപ്പമുണ്ടാകും 24 മണിക്കൂറും. ധാർമ്മികാടിത്തറയിൽ നിലയുറച്ച് അറിവ്, വിനോദം, ആരോഗ്യം, ക്വിസ്, വഴികാട്ടി, ജനക്ഷേമം തുടങ്ങി നിരവധി പ്രോഗ്രാമുകൾ, 60-ലധികം പ്രോഗ്രാമുകൾ, 50-ലധികം അവതാരകർ, 1000-ക്കണക്കിന് ശ്രോതാക്കൾ. ഇനി വൈകിക്കേണ്ട, ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്ന് പീസ് റേഡിയോ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. ബോറടിക്കാതിരിക്കൂ.
5: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
7: പ്രവാചകനിലൂടെ വാമൊഴിയായി ലഭിച്ച ദിവ്യ വെളിപാടുകളാണ് വിശുദ്ധ ഖുർആൻ. മാനവ ജീവിതത്തിലെ സർവ വ്യവഹാരങ്ങൾക്കും ആവശ്യമായ നിയമവും കൽപ്പനകളും അതിലുണ്ട്. മാനവകുലത്തിന് ഒന്നാകെ അവതരിപ്പിക്കപ്പെട്ട വിശുദ്ധ ഖുർആനിന്റെ ഒരക്ഷരം പാരായണം ചെയ്താൽ പ്രതിഫലമുണ്ട്. കേൾവിക്ക് പോലുമുണ്ട് പുണ്യം. ഖുർആൻ പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്നവരാണ് ഉത്തമർ. വിശുദ്ധ ഖുർആൻ പഠിക്കാൻ നിരവധി സ്ഥിരം പ്രോഗ്രാമുകളാണ് പീസ് റേഡിയോ ഒരുക്കുന്നത്. ലോകത്തിലെ അറിയപ്പെടുന്ന കാരികളുടെ 1 മണിക്കൂർ നീണ്ട മനോഹരമായ പാരായണം കേൾക്കാനാണെങ്കിൽ തൻസീൽ, ഓരോ ജുസുകളുടെയും പാരായണമാണ് ആവശ്യമെങ്കിൽ ഖത്മുൽ ഖുർആൻ, ആവർത്തിച്ച് ഓതി ഓരോ പേജ് ഹൃദിസ്ഥമാക്കാനായി മനഃപ്പാഠം, ഹിഫ്ദുൽ ഖുർആൻ എന്നീ പ്രോഗ്രാമുകളും. ഖുർആൻ അർത്ഥവും വിശദീകരണവും സഹിതം പഠിക്കാനാണോ ആഗ്രഹം? എങ്കിൽ ഹൃദയവസന്തം, പാരായണ നിയമങ്ങളോടുകൂടി പഠിക്കാൻ തജ്വീദ് പഠനം, വേറെയും നിരവധി പ്രോഗ്രാമുകൾ. പീസ് ഖുർആൻ റേഡിയോ നിത്യജീവിതത്തിന്റെ ഭാഗമാക്കോ. ജീവിതത്തിലുടനീളം പുണ്യം നേടോ.
5: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
8: ഖുർആൻ, ഈ ഗ്രന്ഥം സാർവകാലികവും സാർവലൗകികവുമാണ്. അതായത്, ഇതിൽ പറയുന്ന കാര്യങ്ങൾ എല്ലാ കാലത്തേക്കും പ്രസക്തമാണ്. ഇതിൽ പറയുന്ന നിയമങ്ങൾ, ഇതിൽ നടപ്പാക്കേണ്ട കാര്യങ്ങൾ, ഇതിൽ വിശദീകരിച്ചിട്ടുള്ള മറ്റു വിഷയങ്ങൾ, ഇതെല്ലാം എല്ലാ കാലത്തേക്കും പ്രസക്തമായവയാണ്. പലപ്പോഴും മനുഷ്യനുണ്ടാക്കുന്ന നിയമങ്ങളൊക്കെ കുറച്ച് കാലത്തേക്കേ പറ്റുള്ളൂ, ഉടനെ തന്നെ അതിന് മാറ്റം വരുത്തും. സ്വാഭാവികമാണ്, കാരണം സൗകര്യങ്ങളും മനുഷ്യൻ്റെ മറ്റു കാര്യങ്ങളൊക്കെ വികസിക്കുമ്പോൾ നിയമങ്ങൾക്ക് മാറ്റം വരുത്തും. നിയമങ്ങൾക്ക് മാറ്റം വരുത്തുക വളരെ സ്വാഭാവികമായൊരു സംഗതിയാണ്. അതാണ് പാർലമെൻറ്റും അസംബ്ലിയും ഒക്കെ നിയമങ്ങൾ ബില്ലിറക്കുകയും അതിന് അമെൻമെൻറ്റും അതിന് വിശദീകരണവും ചില നിയമങ്ങൾ ഒഴിവാക്കിയിട്ട് അതിന് പകരം വേറെ നിയമം കൊണ്ടുവരും. ലോകത്ത് മുഴുവൻ നടക്കുന്ന സംഗതിയാണ്. നേരമറിച്ച് ഇതിനങ്ങനെ ഒരു മാറ്റം വരുത്തേണ്ട ഒരു സംഗതി ഒരിക്കലും ഉണ്ടാവുകയില്ല. അതുപോലെ തന്നെയാണ് സാർവലൗകികമായ, അതായത് എല്ലാ നാട്ടിലേക്കും, ഒരു നാട്ടിലിത് പറ്റും മറ്റേ നാട്ടിലിത് പറ്റൂല എന്നുള്ളൊരു നിയമമല്ല. ഇസ്ലാമിൻ്റെ ഏതൊരു നിയമം എടുക്കുകയാണെങ്കിലും, ഇസ്ലാമിൻ്റെ നമസ്കാരമാകട്ടെ, സക്കാത്താകട്ടെ, നോമ്പാകട്ടെ, വൈവാഹിക നിയമങ്ങളാകട്ടെ, അന്തരാവകാശ നിയമങ്ങളാകട്ടെ, ഇതിൽ ഏത് നിയമം എടുത്തു നോക്കുകയാണെങ്കിലും എല്ലാ നാട്ടിലേക്കും എല്ലാ കാലത്തേക്കും അനുയോജ്യമായ നിയമങ്ങളാണ് ഇതിലിറങ്ങിയിട്ടുള്ളത്, ഇതിലുള്ളത്. അതായത് എല്ലാ കാലത്തേക്കും എല്ലാ നാട്ടിലേക്കും സാർവകാലികവും സാർവലൗകികവുമായ നിയമങ്ങളും ആശയങ്ങളുമാണ് ഇതിലുള്ളത് എന്ന് നമുക്ക് വളരെ വ്യക്തമായി മനസ്സിലാക്കാൻ കഴിയും.
5: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
9: പീസ് റേഡിയോയിൽ ഇനി ഖുർആൻ പഠനം സാധാരണക്കാരിലേക്ക്. ഹൃദയവസന്തം, നിഷാദ് സലഫി ക്ലാസ് എടുക്കുന്നു.
10: അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, വസ്സലാത്തു വസ്സലാമു അലാ നബീന മുഹമ്മദിൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മാഈൻ. അമ്മാ ബഅദ്, അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. بسم الله الرحمن الرحيم. أولم يروا أنا خلقنا لهم مما عملت أيدينا أنعاما فهم لها مالكون. وَذَلَّلْنَاهَا لَهُمْ فَمِنْهَا رَكُوبُهُمْ وَمِنْهَا يَأْكُلُونَ وَلَهُمْ فِيهَا مَنَافِعُ وَمَشَارِبُ أَفَلَا يَشْكُرُونَ. സ്നേഹ നിറഞ്ഞ സഹോദരങ്ങളെ, പ്രിയപ്പെട്ട ശ്രോതാക്കളെ, വിശുദ്ധ ഖുർആൻ 9-ാം അധ്യായം സൂറത്ത് യാസീനിലെ 71 മുതൽ 73 വരെയുള്ള 3 ആയത്തുകളാണ് ഇവിടെ പാരായണം ചെയ്തു. കഴിഞ്ഞ ആയത്തിൽ വിശുദ്ധ ഖുർആനുമായി ബന്ധപ്പെട്ട ചില സംഗതികളാണ് നമ്മൾ ചർച്ച ചെയ്തിരുന്നത്. കഴിഞ്ഞ രണ്ട് ആയത്തുകളിൽ ഖുർആനുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് പറഞ്ഞിരുന്നത്. മറ്റൊരു വിഷയത്തിലേക്ക് ഈ 3 ആയത്തുകൾ അല്ലാഹു നമ്മുടെ ശ്രദ്ധ ക്ഷണിക്കുന്നു എന്ന് പറഞ്ഞാൽ, അല്ലാഹു സുബ്ഹാനഹു വ തആല മറ്റൊരു വിഷയവുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങളാണ് ഈ ആയത്തുകളിലൂടെ നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. അവലം യറൗ അന്നാ ഖലഖ്നാ ലഹും, അന്ന എന്നോതുമ്പോൾ മണിച്ചു കൊണ്ടുപോകണം, ശദ്ദുള്ള നൂന് മണിക്കണം എന്നത് നമ്മൾ നേരത്തെ പഠിച്ചു വച്ചിട്ടുള്ള ഒരു കാര്യമാണ്. മിം എന്ന് ഓതുന്നത് രണ്ട് മീമും മണിച്ചുകൊണ്ടാണ് ഓതേണ്ടത്.
11: അന്നാ ഖലഖ്നാലഹും മിം ലഹും മിമ്മാ അമിലത് ഐദീനാ അൻആമൗം ഫഹും അൻആമൻ എന്ന് വ്യക്തമായി ഓതേണ്ടതില്ല, മറിച്ച് അൻആമൗം ഫഹും ലഹാ മാലികൂൻ.
10: നമ്മൾ ഒന്ന് ശ്രദ്ധിക്കേണ്ടുന്നത് ആ ഒരു ഭാഗമാണ്, അത് ഒന്ന് ശ്രദ്ധിച്ച് പറയണം ചെയ്യുക. ഇതിൻ്റെ ആശയങ്ങളിലേക്ക് അർത്ഥത്തിലേക്ക് കടന്നു ചെല്ലുമ്പോൾ ഒന്നാമത്തെ ആയത്ത്, 71-ാമത്തെ ആയത്ത്, അവലം യറൗ, അവലം യറൗ, അവർ കണ്ടില്ലേ, അവലം ഇല്ലേ, യറൗ അവർ കണ്ടില്ലേ,
11: അന്ന തീർച്ചയായും, അന്ന ഹമൽന, അന്ന ഹമൽന, അന്ന ഖലഖ്ന, അന്ന ഖലഖ്ന,
10: ഹമൽന എന്ന് പാരായണം ചെയ്തത് ശരിയല്ല,
11: അന്ന ഖലഖ്ന,
10: തീർച്ചയായും നാം സൃഷ്ടിച്ചിരിക്കുന്നു, ലഹും അവർക്കു വേണ്ടി, മിമ്മ അമിലത് പ്രവർത്തിച്ചതിൽ നിന്ന്, ഐദീന നമ്മുടെ കരങ്ങൾ, നമ്മുടെ കരങ്ങൾ പ്രവർത്തിച്ചതിൽ നിന്ന് നാം അവർക്ക് വേണ്ടി സൃഷ്ടിച്ചിരിക്കുന്നു,
11: അൻആമൻ കാലികളെ,
10: ഫഹും അങ്ങനെ അവർ, ലഹു ലഹ ആ കാലികളുടെ, മാലിക്കൂൻ ഉടമകളുമായി തീർന്നിട്ടുണ്ട്. ഒന്നുകൂടെ പറയാം, അവലം യറൗ അവർ കണ്ടില്ലേ,
11: അന്ന ഖലഖ്നാ ലഹും
10: അവർക്കു വേണ്ടി നാം, തീർച്ചയായും അവർക്കു വേണ്ടി നാം സൃഷ്ടിച്ചിരിക്കുന്നു എന്നുള്ളത്,
11: മിമ്മ അമിലത് ഐദീന നമ്മുടെ കരങ്ങൾ പ്രവർത്തിച്ചതിൽ നിന്ന്, അമില പ്രവർത്തിച്ചു, യദുൻ ഐദി കൈ, മിമ്മ അമിലത് ഐദീന നമ്മുടെ കരങ്ങൾ പ്രവർത്തിച്ചതിൽ നിന്ന് അവർക്കു വേണ്ടി നാം സൃഷ്ടിച്ചിരിക്കുന്നു, അന്ന ആമൻ കാലികളെ,
10: ഫഹും അങ്ങനെ അവർ, ലഹ ആ കാലികളുടെ, മാലിക്കൂൻ ഉടമകളായിരിക്കുന്നു, മാലിക് ഉടമസ്ഥൻ, മാലിക് യൗമിദ്ദീൻ പ്രതിഫല നാളിൻ്റെ ഉടമ എന്നത് നമ്മൾ നേരത്തെ പഠിച്ചു വച്ച ഒരു വാചകമാണ്. ഇനി ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടുന്ന ഒരു സംഗതി എന്താണ്? അള്ളാഹു സുബ്ഹാനഹു വതആല ഈ ആയത്തിലൂടെ നമുക്ക് നൽകുന്ന സന്ദേശം നമുക്കറിയാം. റബ്ബ് സുബ്ഹാനഹു വതആല പറയുന്നത്, അള്ളാഹു കാലികളെ മനുഷ്യനു വേണ്ടി സൃഷ്ടിച്ചിരിക്കുന്നു എന്നതാണ് ഒന്നാമത്തെ ആയത്തിലെ പ്രധാനപ്പെട്ട ആശയം. അള്ളാഹു കാലികളെ മനുഷ്യനു വേണ്ടി സൃഷ്ടിച്ചിരിക്കുന്നു എന്നത്, അതായത് ധാരാളം സൃഷ്ടിചരാചരങ്ങളെ ഭൂമിലോകത്ത് അള്ളാഹു സൃഷ്ടിച്ചു വച്ചിട്ടുണ്ട്. ധാരാളം സൃഷ്ടിചരാചരങ്ങളെ അള്ളാഹു സുബ്ഹാനഹു വതആല ഈ ലോകത്ത് സൃഷ്ടിച്ചു വച്ചിട്ടുണ്ട്. അത് പലതും, പലതിനും ഉപകാരമുള്ളതും പരസ്പര പൂരകങ്ങളും ഒന്ന് മറ്റൊന്നിനെ ആശ്രയിച്ച് നിലനിൽക്കുന്ന രൂപത്തിലുമൊക്കെയാണ്. മനുഷ്യനെ ആശ്രയിച്ച് നിലനിൽക്കുന്ന എന്തെല്ലാം സംഗതികൾ ഇവിടെയുണ്ട്! മറ്റുള്ള ജീവജാലങ്ങളെയും പരിസ്ഥിതിയിലെ, പ്രകൃതിയിലെ മറ്റു വസ്തുക്കളെയും ആശ്രയിച്ചുകൊണ്ട് മനുഷ്യനും നിലനിൽക്കുന്നു. എന്നാൽ മനുഷ്യൻ എന്ന ബുദ്ധിയുള്ള, ചിന്തയുള്ള സൃഷ്ടിക്ക് കുറച്ചുകൂടെ പരിഗണന കൊടുത്തുകൊണ്ട് അള്ളാഹു മനുഷ്യന് നൽകിയ ഒരാദരവിൻ്റെ, പരിഗണനയുടെ ഭാഗമായി ഒരുപാട് സൃഷ്ടികളെക്കുറിച്ചത് മനുഷ്യന് അവയെ കീഴ്പ്പെടുത്തി കൊടുത്തു എന്ന് വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നുണ്ട്. മനുഷ്യൻ അത്തരം മനുഷ്യനു കീഴ്പ്പെടുത്തിക്കൊടുത്ത സംവിധാനങ്ങളെ ആശ്രയിച്ചും അവലംബിച്ചും ഉപയോഗപ്പെടുത്തിയുമാണ് ഈ ലോകത്ത് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നതും. അതിൽ തർക്കമില്ല. അതിലെ ഒന്നാണ് കാലികൾ, അൻആം. സോ വിശുദ്ധ ഖുർആനിൽ ഒരു അധ്യായം തന്നെ അൻആം എന്ന് നമുക്ക് കാണാൻ സാധിക്കും. ആ കാലികളെ അള്ളാഹു സുബ്ഹാനഹു വതആല മനുഷ്യന് വേണ്ടി സൃഷ്ടിച്ചിരിക്കുന്നു. അവയെ ഉപയോഗപ്പെടുത്തി, അവയുടെ വ്യത്യസ്ത കാര്യങ്ങളെ ഉപയോഗപ്പെടുത്തിയാണ് നാളിതുവരെ മനുഷ്യൻ ജീവിച്ചിരുന്നത്. ഇന്ന് നമ്മൾ തൻ്റെ നിത്യജീവിതത്തിൽ ഉപയോഗപ്പെടുത്തുന്ന വിവിധ തരത്തിലുള്ള സംവിധാനങ്ങൾ, അതൊക്കെ ഉണ്ടായിട്ട് ഏതാനും വർഷങ്ങൾ മാത്രമാണായിട്ടുള്ളത്. ഭക്ഷണരംഗത്ത് വളരെ പരമ്പരാഗതമായി മനുഷ്യൻ ഉപയോഗിച്ചിരുന്ന ഭക്ഷ്യവസ്തുക്കൾക്ക് ബദലായി ഇന്ന് കൃത്രിമമായി ഉണ്ടാക്കുന്നതോ അല്ലാത്തതോ ആയിട്ടുള്ള ഭക്ഷണങ്ങൾ ഉപയോഗിക്കാൻ തുടങ്ങിയിട്ട് കുറച്ചു കാലമേ ആയിട്ടുള്ളൂ. അടിസ്ഥാനപരമായി മനുഷ്യൻ്റെ ഭക്ഷ്യവസ്തുക്കൾ, കൃഷിയിലൂടെ മനുഷ്യൻ ഉണ്ടാക്കിയെടുക്കുന്ന ധാന്യവിളകളും പഴവർഗ്ഗങ്ങളും അതുപോലെ തന്നെ മാംസവും ഒക്കെയാണ്, മത്സ്യവും മാംസവും ഒക്കെയാണ്. മനുഷ്യൻ എന്നുള്ളത് മനുഷ്യൻ്റെ മാംസം എന്നുള്ളത് മനുഷ്യൻ്റെ ഭക്ഷണത്തിൻ്റെ വളരെ പ്രധാനപ്പെട്ടൊരു വിഭവമാണ് എന്നുള്ളത് മനുഷ്യരാശിയുടെ ചരിത്രത്തിൻ്റെ ഏറ്റവും, മനുഷ്യ ചരിത്രം എത്തിയതിൻ്റെ ഏറ്റവും അങ്ങേ തലക്കിലെത്തിയാലും മാംസം മനുഷ്യൻ്റെ ഭക്ഷണത്തിൻ്റെ പ്രധാന വിഭവമാണ് എന്നതിൽ തർക്കമില്ല. മാംസത്തിന് വേണ്ടി മാത്രമാണോ കാലികളെ മനുഷ്യൻ ഉപയോഗപ്പെടുത്തിയിരുന്നത്? അല്ല, മറ്റു ഒരുപാട് ആവശ്യങ്ങൾക്കു വേണ്ടി, ഭക്ഷണത്തിനു വേണ്ടി, യാത്രയ്ക്കു വേണ്ടി, വാഹനമായി, മറ്റു കൃഷികൾ നിർവഹിക്കുന്നതിനു വേണ്ടി, ധാന്യങ്ങളും മറ്റും കൃഷി ചെയ്യാൻ വേണ്ടി, മറ്റു പല ആവശ്യങ്ങൾക്കും, അഥവാ ഒരു ഉദാഹരണം പറഞ്ഞാൽ എണ്ണയാട്ടുന്നതിന്, വെള്ളം കോരുന്നതിന്, അതല്ലാത്ത മനുഷ്യൻ്റെ വസ്ത്രത്തിനു വേണ്ടി തുകൽ വ്യവസായം, ഇപ്പോൾ ഒരു വലിയ വ്യവസായമായെങ്കിലും അന്നു മുതലേ മനുഷ്യന് കാലുറയുണ്ടാക്കാൻ, വസ്ത്രമുണ്ടാക്കാൻ, ജീവിക്കാൻ ആവശ്യമായിട്ടുള്ള വീടുണ്ടാക്കാൻ, അതുപോലെ ധാരാളം ആവശ്യങ്ങൾക്ക് വേണ്ടി മൃഗങ്ങളുടെ തുകൽ, മൃഗങ്ങളുടെ കൊമ്പുകൾ, മൃഗങ്ങളുടെ എല്ലുകൾ, മൃഗങ്ങളുടെ പാല്, കാലികളുടെ മാംസം, ഇങ്ങനെ ഒരു കാലിയുടെ വ്യത്യസ്ത പിന്നെ ഭാഗങ്ങൾ മനുഷ്യൻ്റെ നിത്യോപയോഗം, ജീവിതത്തിൽ നിന്ന് ഒരിക്കലും മാറ്റിവെക്കാൻ കഴിയാത്ത നിത്യജീവിതത്തിൻ്റെ ഭാഗമായിരുന്നു എന്നത് നമുക്കറിയാം. എത്രയായിട്ടാണ് വ്യവസായം രൂപപ്പെട്ടു വന്നത്? 3-4 നൂറ്റാണ്ടിൻ്റെ പഴക്കമേ ഉണ്ടായിട്ടുള്ളൂ. എന്നു മുതലാണ് പിന്നെ അതല്ലാത്ത കാലികളുടേതല്ലാത്ത മറ്റു അസംസ്കൃത വസ്തുക്കളിൽ നിന്ന് മനുഷ്യൻ തൻ്റെ ചെരുപ്പുകളും അതുപോലെ തന്നെ എഴുത്തുപകരണങ്ങളും വസ്ത്രങ്ങളും മറ്റു പല സംവിധാനങ്ങളും മനുഷ്യൻ ഉപയോഗിക്കാൻ തുടങ്ങിയിട്ടുള്ളത്? ഏതാനും നൂറ്റാണ്ടുകളായിട്ടുള്ളൂ. മനുഷ്യൻ ഭൂമിലോകത്തേക്ക് കടന്നു വന്ന 1000 കണക്കിന് വർഷങ്ങൾ പഴക്കമുണ്ട്. കാലികളെ ഉപയോഗപ്പെടുത്തി, അതിൻ്റെ രോമങ്ങൾ പോലും മനുഷ്യൻ ഉപയോഗപ്പെടുത്തിയാണ് തൻ്റെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോയിരുന്നത്. വിശുദ്ധ ഖുർആൻ അത്തരം മനുഷ്യനോളം പഴക്കമുള്ള 10,000 കണക്കിന് വർഷങ്ങളുടെ പാരമ്പര്യമുള്ള ഒരു വലിയ വിഷയത്തിലേക്കാണ് വിരൽ ചൂണ്ടുന്നത്. ഈ ആയത്ത് വിശദീകരിക്കുമ്പോൾ ഇത്രയധികം ആമുഖം നൽകാനുള്ള കാരണം, കാലികളെ വിൽക്കുന്നതും വാങ്ങുന്നതും, അത് മനുഷ്യന് അത്ര ഭൂഷണമല്ല എന്ന് ചിന്തിക്കുന്നതും മനുഷ്യൻ്റെ പാരമ്പര്യത്തെ നിഷേധിക്കലാണ്. 1000 കണക്കിന് വർഷങ്ങളായി മനുഷ്യൻ ഉപയോഗിച്ചു കൊണ്ടിരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാർഷിക സംവിധാനത്തെ തകർക്കലാണ്. അതിൽ തർക്കമില്ല. അള്ളാഹു സുബ്ഹാനഹു വതആല അതിനെക്കുറിച്ച് പറഞ്ഞത്, അവലം യറൌ, അവർ കണ്ടില്ലേ, അന്നാ ഖലഖ്നാ, നിശ്ചയമായും നാം സൃഷ്ടിച്ചിരിക്കുന്നു, ലഹും, അവർക്കു വേണ്ടി, മിമ്മാ അമിലത്സ് ഐദീന, നമ്മുടെ കരങ്ങൾ സൃഷ്ടിച്ചതിൽ പ്രവർത്തിച്ചതിൽ നിന്ന്, അൻആമൻ, കാലികളെ, ഫഹും, അങ്ങനെ അവർ, ലഹ, ആ കാലികളുടെ മാലിക്കൂനുടമകളായി തീർന്നു. ഇനി രണ്ടാമത്തെ ആയത്തിൽ എന്താ അള്ളാഹു പഠിപ്പിക്കുന്നത്? വദല്ലൽനാഹ, നാം അവയെ കീഴ്പ്പെടുത്തി കൊടുത്തിരിക്കുന്നു, ലഹും, അവർക്കു വേണ്ടി, ഫമിൻഹ, അങ്ങനെ അവയിൽ നിന്ന്, റക്കൂബുഹും, അവർക്കുള്ള വാഹനങ്ങളുണ്ടാകുന്നു, വമിൻഹ, അവയിൽ നിന്ന്, യഉക്കുലൂൻ, അവർ ഭക്ഷിക്കുകയും ചെയ്യുന്നു. ഇവിടെ അള്ളാഹു മനുഷ്യനെ
11: പിന്നെ കാലികളെ കീഴ്പ്പെടുത്തി കൊടുത്തു, മനുഷ്യന് വേണ്ടി കാലികളെ സൃഷ്ടിച്ചു എന്ന് പറയുമ്പോൾ എന്തൊക്കെ ഉപയോഗങ്ങളാണ് കാലികളിൽ മനുഷ്യനുള്ളത് എന്നതിൻ്റെ രണ്ടുദാഹരണങ്ങളാണ് ഈ ആയത്തിൽ അള്ളാഹു പഠിപ്പിക്കുന്നത്. ആയത്തിൻ്റെ അർത്ഥം ഒന്നുകൂടെ ശ്രദ്ധിക്കുക. വദല്ലൽനാഹ, അവയെ നാം കീഴ്പ്പെടുത്തി കൊടുത്തു, ലഹും അവർക്ക്, ഫമിൻഹ അങ്ങനെ അവയിൽ നിന്ന്, റക്കൂബുഹും അവർക്കുള്ള വാഹനങ്ങളുണ്ടായി, ഫമിൻഹ അവയിൽ നിന്ന് യഅക്കുലൂൻ അവർ ഭക്ഷിക്കുകയും ചെയ്തു. എന്താണ് രണ്ടുപയോഗങ്ങൾ? ഒന്ന് വാഹനങ്ങളാണ്, അഥവാ മനുഷ്യൻ വാഹനങ്ങൾ, യന്ത്രവൽകൃത വാഹനങ്ങൾ ഉപയോഗിച്ചു തുടങ്ങിയിട്ട് ഏതാനും കാലങ്ങൾ മാത്രമേ ആയിട്ടുള്ളൂ. 20-ാം നൂറ്റാണ്ടിൻ്റെ തുടക്കത്തിലാണ് വിമാനം കണ്ടുപിടിച്ചത്. അതിൻ്റെയൊക്കെ അതിനോടൊക്കെ ഏതാനും വർഷങ്ങൾ അപ്പുറവും ഇപ്പുറവുമൊക്കെയാണ് മറ്റു പലതരത്തിലുള്ള വാഹനങ്ങളുണ്ടായത്. നടന്നുകൊണ്ട് മനുഷ്യൻ യാത്ര ചെയ്യുന്നു, വാഹനങ്ങളിൽ ഇപ്പോൾ യാത്ര ചെയ്യുന്നു. മിനിറ്റുകൾ കൊണ്ട് കിലോമീറ്ററുകൾ ദൂരം സഞ്ചരിക്കാൻ കഴിയാവുന്ന വാഹനങ്ങളുണ്ടാകുന്നു. ശബ്ദവേഗതയിൽ ബഹിരാകാശങ്ങളിലേക്ക് പറന്നു ചെല്ലാൻ കഴിയാവുന്ന രൂപത്തിലുള്ള റോക്കറ്റുകളും മറ്റ് സംവിധാനങ്ങളും ഉണ്ടാകുന്നു. എന്നാൽ ഇതിനൊക്കെ മുമ്പുള്ള മനുഷ്യൻ്റെ അവസ്ഥ എന്തായിരുന്നു? മനുഷ്യൻ സഞ്ചരിച്ചിരുന്നത് ഒട്ടകപ്പുറത്തായിരുന്നു, മനുഷ്യൻ സഞ്ചരിച്ചിരുന്നത് കുതിരപ്പുറത്തായിരുന്നു, മനുഷ്യൻ യാത്ര ചെയ്തിരുന്നത് കഴുതപ്പുറത്തായിരുന്നു, മനുഷ്യൻ യാത്ര ചെയ്തിരുന്നത് മാടുകളെ ഉപയോഗിച്ചുള്ള കാളവണ്ടികളിലോ പോത്തുവണ്ടികളിലോ ആയിരുന്നു. കഴുതപ്പുറത്ത് ലഗേജ് കയറ്റി വെച്ച് നടന്നു സഞ്ചരിച്ചിരുന്നു മനുഷ്യർ. അല്ലെ, ഒട്ടകത്തിനൊരു പേരു തന്നെയുണ്ട്, സഫീനത്തു സഹറ, മരുഭൂമിയിലെ കപ്പൽ. മരുഭൂമിയിലൂടെ മനുഷ്യനെയും ചുമന്ന മനുഷ്യൻ്റെ ലഗേജുകളും ചരക്കുകളും ചുമന്നുകൊണ്ട് യാത്ര ചെയ്യാൻ കഴിയാവുന്ന രൂപത്തിലുള്ള ഒരു നല്ല സൃഷ്ടിയെ അള്ളാഹു മനുഷ്യന് നൽകി. അതാണ് ഒട്ടകം. മനുഷ്യനുമായി വേഗത്തിൽ സഞ്ചരിക്കാൻ കഴിയാവുന്ന കുതിരകളെ അള്ളാഹു നൽകി. അവയെ പരിശീലിപ്പിച്ചാൽ ഏറ്റവും നല്ല വേഗത്തിൽ മനുഷ്യന് സഞ്ചരിക്കാൻ കഴിയും.

വീട്ടിൽ വളർത്താം. അത് നമ്മളെക്കൂടി ആശ്രയിച്ചിട്ടാണ് ജീവിക്കുന്നത്. അങ്ങനെ വളർത്തുന്നൊരു സംവിധാനമില്ലെങ്കിൽ ഒരുപക്ഷേ അവയുടെ വംശനാശങ്ങൾ സംഭവിച്ചു പോയേക്കാം. മനുഷ്യനെക്കൂടി ആശ്രയിച്ചുകൊണ്ട് ജീവിക്കുന്ന യഥാർത്ഥത്തിൽ മനുഷ്യൻ വീട്ടിനകത്ത് വളർത്തുന്ന ഈ ജീവജാലങ്ങളെന്നൊക്കെ പറയുന്നത്. അപ്പോൾ മനുഷ്യൻ അവയ്ക്ക് മുകളിൽ യാത്ര ചെയ്തിരുന്നു. അത് ഇന്നോ ഇന്നലെയോ മുതലല്ല, ആയിരക്കണക്കിന് വർഷങ്ങളായി. മനുഷ്യൻ അവയുടെ ഭക്ഷണം കഴിക്കുന്നു, ആയിരക്കണക്കിന് വർഷങ്ങളായി. മാംസം എന്നുള്ളത് മനുഷ്യൻ്റെ ആരോഗ്യത്തിന് ഉപകാരപ്പെടുന്ന ഒരു ഭക്ഷണമാണ്. മാംസം മനുഷ്യന് ആവശ്യമുള്ള ഭക്ഷണമാണ്. എന്നാൽ മാംസം കഴിക്കുന്നത് കൊണ്ട് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നുണ്ടോ? ഉണ്ടാകുന്നുണ്ട്. അധികമായാൽ മാംസമല്ല അല്ലാത്ത ഭക്ഷണങ്ങൾ കൊണ്ടും ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകാം. അള്ളാഹു സുബ്ഹാനഹു വതആല മാംസം പ്രധാന ഭക്ഷണമാകുന്ന എത്രയോ ഭൂപ്രദേശങ്ങൾ നമുക്കറിയാം, ലോകത്തുണ്ട്, വിവിധ ഭൂഖണ്ഡങ്ങളിലുണ്ട്. അത്തരം പ്രദേശങ്ങളിൽ മനുഷ്യന് അത് കഴിച്ച് ജീവിക്കാൻ കഴിയാവുന്ന ഒരു ശാരീരിക പ്രതിയും പ്രകൃതിയും ആന്തരികാവയവങ്ങളുമാണ് മനുഷ്യനിൽ സംവിധാനിച്ചിട്ടുള്ളത്. അത് മനുഷ്യന് ഉപകാരപ്പെടുന്ന ഒരു ഭക്ഷണമായി അള്ളാഹു നിശ്ചയിച്ചു തന്നു. വദല്ലൽനാഹാലഹും ഫമിൻഹാ റുകൂബുഹും വമിൻഹാ യഅകുലൂൻ. അവയെ നാം അവർക്ക് കീഴ്പ്പെടുത്തി കൊടുത്തിരിക്കുന്നു. അവയിൽ നിന്ന് അവരുടെ വാഹനങ്ങൾ ഉണ്ടാകുന്നു. വമിൻഹാ യഅകുലൂൻ, അവയിൽ നിന്ന് മനുഷ്യൻ ഭക്ഷണം കഴിക്കുകയും ചെയ്യുന്നു. മൂന്നാമത്തെ ആയത്തിൽ അള്ളാഹു എന്താ പഠിപ്പിക്കുന്നത്? വലഹും ഫീഹ മനാഫിഉ. വലഹും, അവർക്കുണ്ട് ഫീഹ, അവയിൽ, ആ കാലികളിൽ, മനാഫിഉ, ഉപകാരങ്ങൾ. വമശാരിബ്, പാനീയങ്ങളുമുണ്ട്. അഫലാ യശ്കുറൂൻ, അവർ ചിന്തിക്കുന്നില്ലേ? അള്ളാഹുവിൻ്റെ തെളിവാണ് യഥാർത്ഥത്തിൽ വീട്ടിൽ വളർത്തുന്ന കാലികളെന്ന് പറയുന്നത്. റബ്ബിൻ്റെ ദൃഷ്ടാന്തങ്ങളാണ്. രണ്ട് പ്രയോജനങ്ങൾ മുമ്പുള്ള ആയത്തിൽ പറഞ്ഞു, റക്കൂബും പിന്നെ ഭക്ഷണവും, വാഹനവും ഭക്ഷണവും. ഇനിയുള്ള മറ്റൊരു ഉപകാരം കൂടി ആയത്തിൽ പഠിപ്പിക്കുന്നു, മശാരിബ്, പാനീയമാണ്. മൂന്നുപകാരങ്ങൾ എണ്ണിപ്പറഞ്ഞു. വ മനാഫിഉ ഫീഹാ മനാഫിഉ, അതല്ലാത്ത ഒരുപാട് ഉപകാരങ്ങൾ, നാല് പദപ്രയോഗങ്ങൾ. ഒന്ന്, വാഹനമാണ് കാലികൾ. രണ്ട്, ഭക്ഷണമാണ് കാലികൾ. മൂന്ന്, പാനീയം കാലികളിലുണ്ട്. നാല്, അതല്ലാത്ത ധാരാളം ഉപകാരങ്ങളുണ്ട്. എത്ര കൃത്യമാണ് വിശുദ്ധ ഖുർആനിൻ്റെ പരാമർശങ്ങൾ! വാഹനമായി വർഷങ്ങളായി, ആയിരക്കണക്കിന് സഹസ്രാബ്ദങ്ങളായി കാലികൾ മനുഷ്യർ ഉപയോഗിക്കുന്നു. ഭക്ഷണത്തിന് വേണ്ടി സഹസ്രാബ്ദങ്ങളായി മനുഷ്യൻ മാടുകളെയും ആടുകളെയും ഒട്ടകങ്ങളെയും ഉപയോഗപ്പെടുത്തുന്നു. പാലിനു വേണ്ടി സഹസ്രാബ്ദങ്ങളായി വീടുകളിൽ കാലികളെ മനുഷ്യൻ വളർത്തിക്കൊണ്ടിരിക്കുന്നു. അത് അള്ളാഹു മനുഷ്യന് നൽകിയ ഒരു അനുഗ്രഹമാണ്. അത് വല്ലാത്തൊരു അത്ഭുതമാണ്. അതൊരു വലിയ ദൃഷ്ടാന്തമാണ്. നമുക്കറിയാം, വിശുദ്ധ ഖുർആനിലെ ഇതല്ലാത്ത സ്ഥലങ്ങളിലും റബ്ബ് സുബ്ഹാനഹു വതആല കാലികളെ സംബന്ധിച്ച്, അവയുടെ ആവശ്യങ്ങളെ സംബന്ധിച്ച് അള്ളാഹു നമുക്ക് നൽകിയ ആ രൂപത്തിലുള്ള അനുഗ്രഹങ്ങളാണ് എന്ന നിലയ്ക്കുള്ള വിശദീകരണങ്ങൾ നൽകുന്നത് നമുക്ക് കാണാൻ കഴിയും. വ ഇന്നലക്കും ഫില്ലൻ ആമില ഇബറ, സൂറത്തു മുഅ്മിനൂനിലെ 21-ാമത്തെ ആയത്ത്. മനുഷ്യരെ, നിങ്ങൾക്ക് കാലികളിൽ ഗുണപാഠമുണ്ട്. നുസ്ഖീകും, നിങ്ങൾക്ക് നാം, നിങ്ങളെ നാം കുടിപ്പിക്കുന്നു. മിമ്മാ ഫീ ബുസൂനിഹ, അവയുടെ ഉദരങ്ങളിൽ നിന്ന്. വലക്കും ഫീഹ മനാഫിഉ കസീറ, പാല് മാത്രമല്ല, നിങ്ങൾക്ക് സമീകൃത ആഹാരമാണ് പാല്. ആർക്കാണതിൽ തർക്കമുള്ളത്? കാലികളുടെ, മാടുകളുടെ, ആടുകളുടെ ഉദരങ്ങളിൽ നിന്നുണ്ടാകുന്ന പാല് എന്നുള്ളത് മനുഷ്യന് ഏറ്റവും പ്രയോജനപ്പെടുന്ന, വിശിഷ്യ കുട്ടികൾക്ക് ഏറ്റവും ഉപകാരപ്പെടുന്ന സമീകൃത ആഹാരം എന്നാണ് പൊതുവിൽ അംഗീകരിക്കപ്പെട്ടിട്ടുള്ള വസ്തുത. അത്രയധികം പ്രയോജനം മനുഷ്യന് കാലികളിലുണ്ട്. വമലക്കും ഫീഹ മനാഫിഉ കസീറ, അതല്ലാത്ത ഒരുപാട് പ്രയോജനങ്ങളുണ്ട്. വമിൻഹാ തഅക്കുലൂൻ, അവയിൽ നിന്ന് നിങ്ങൾ ഭക്ഷിക്കുകയും ചെയ്യുന്നു. വഅലൈഹാ വഅലൽ ഫുൽകി തുഹ്മലൂൻ, കപ്പലുകളിലും കാലികൾക്കു മുകളിലും നിങ്ങൾ വഹിച്ചു കൊണ്ടുപോകുന്നു. നിങ്ങളെ വഹിച്ചു കൊണ്ടുപോകുന്നവ, നിങ്ങൾ യാത്ര ചെയ്യുന്നു, നിങ്ങൾ ചുമക്കപ്പെടുന്നു, അഥവാ അവയെ വാഹനങ്ങളായി നിങ്ങൾ ഉപയോഗപ്പെടുത്തുന്നു. വാഹനം, ഭക്ഷണം, പാനീയം. ആ പാനീയത്തെ സംബന്ധിച്ച് വിശുദ്ധ ഖുർആൻ സൂറത്തു നഹലിലെ 66-ാമത്തെ ആയത്തിൽ അള്ളാഹു വീണ്ടും വിശദീകരിച്ചു. വ ഇന്നലക്കും ഫില്ലൻ ആമില ഇബറ, കാലികളിൽ നിങ്ങൾക്ക് വലിയ ഗുണപാഠമുണ്ട്. നുസ്ഖീകും മിമ്മാ ഫീ ബുതൂനിഹ, അവയുടെ ഉദരങ്ങളിൽ നിന്ന് നിങ്ങൾക്ക് പാനീയം നൽകുന്നു. മിം ബൈനി ഫർസിം വദമിൽ ലബനൻ ഖാലിസൻ സായിഗൽ ലിശാരിബീൻ. മിമ്പൈനി ഫർസിം വദമിൻ, അവയുടെ മലത്തിനും രക്തത്തിനും ഇടയിൽ നിന്ന്, കാലികളുടെ ചാണ

0: ത്യാഗത്തിനും രക്തത്തിനും ഇടയിൽ നിന്ന് ലഭിക്കുന്നതിൽ ലബനൻ ഖാലിസൻ, കളങ്കമില്ലാത്ത പാലാണ്. സാഇറല്ലിശാരിബീൻ, കുടിക്കുന്നവർക്ക് ഏറെ ആസ്വാദ്യകരമായ, നല്ല സ്വാദുള്ള, രുചികരമായ, ഏറ്റവും നല്ല ആഹാരമായിട്ടുള്ള പാല് എവിടെ നിന്നാണ് വരുന്നത്? അത് ചാണകത്തിനും രക്തത്തിനും മലത്തിനും രക്തത്തിനും ഇടയിൽ നിന്നാണ്. എന്തൊരത്ഭുതമാണ്, എന്തു വലിയ ദൃഷ്ടാന്തമാണ്! റബ്ബിൻ്റെ സൃഷ്ടികളിൽ എന്തുമാത്രം വലിയ ഒരത്ഭുതമാണ് അള്ളാഹു സുബ്ഹാനഹു വതാല സംവിധാനിച്ചു വച്ചിട്ടുള്ളത്! അതിനെ വേണ്ടെന്ന് വെക്കുകയല്ല, അത്തരമൊരു കൃഷിയെ, ഒരു സംവിധാനത്തെ, മനുഷ്യന് ഉപകാരമുള്ള ഒരു വ്യവസ്ഥിതിയെ നിരാകരിക്കുകയല്ല, അവയെ ചൂഷണം ചെയ്യുകയുമല്ല ചെയ്യേണ്ടത്. ഏറ്റവും നല്ല രൂപത്തിൽ ഉപയോഗപ്പെടുത്തുക. ഇപ്പോഴും വാഹനങ്ങളായി അനേകായിരം ഗ്രാമങ്ങളിൽ, എത്രയെത്രയോ രാജ്യങ്ങളിൽ ഉപയോഗപ്പെടുത്തുന്നത് നമുക്ക് കാണാൻ സാധിക്കും. വാഹനങ്ങളായി ഉപയോഗപ്പെടുത്തുന്നു, ഭക്ഷണത്തിന് വേണ്ടി ആളുകൾ. കോടാനക്കോടി ജനങ്ങളുടെ ഭക്ഷണമാണ്, കോടാനക്കോടി ജീവനങ്ങളുടെ ഉപജീവന മാർഗമാണ്, കോടാനക്കോടി ജനങ്ങളുടെ വാഹനമാണ്. അതല്ലാത്തവ മനാഫിഉ കസീറ, പരിധികളില്ലാത്ത ഉപകാരങ്ങൾ. വസ്ത്രം ധരിക്കുന്നത് ഇവയുടെ രോമങ്ങൾ ഉപയോഗപ്പെടുത്തിയാണ്. ഒരുപാട് പാത്രങ്ങളും സംവിധാനങ്ങളും നിത്യജീവിതത്തിലെ ഉപകരണങ്ങളും ഉണ്ടാക്കുന്ന ഇവയുടെ തുകൽ ഉപയോഗിച്ചാണ്. കൊമ്പുകൾ മനുഷ്യൻ പണ്ടും ഉപയോഗിച്ചിട്ടുണ്ട്, ഇപ്പോഴും ഉപയോഗിക്കുന്നു. എല്ലുകൾ മനുഷ്യൻ പണ്ടും ഉപയോഗിച്ചിട്ടുണ്ട്, ഇപ്പോഴും ഉപയോഗിക്കുന്നു. പണ്ടില്ലാത്ത പുതിയ പുതിയ ഉപയോഗങ്ങൾ കാലികളെ കൊണ്ടുണ്ട് അല്ലേ. ബയോഗ്യാസിന് വേണ്ടി ഉപയോഗിക്കാറുണ്ട്, ജൈവവളത്തിന് വേണ്ടി ഉപയോഗിക്കാറുണ്ട്. എന്തെല്ലാം ഉപയോഗങ്ങളാണ്, എന്തെല്ലാം ആവശ്യങ്ങളാണ്! യഥാർത്ഥത്തിൽ ഒരു മഹാത്ഭുതം. റബ്ബ് സുബ്ഹാനഹു വതആല നമുക്ക് നൽകിയ ഒരു മഹത്തായ അനുഗ്രഹമായി അൻആം, കാലികളെ വിശുദ്ധ ഖുർആൻ പഠിപ്പിച്ചു തരുന്നു. ആയിരക്കണക്കിന് വർഷങ്ങളായി മനുഷ്യൻ്റെ നിത്യജീവിതത്തിലെ, മനുഷ്യജീവിതത്തിൽ നിന്ന് ഒഴിച്ചു നിർത്താൻ കഴിയാത്ത ഒരു സംവിധാനമായി, ഒരു ഉപകാരമുള്ള വസ്തുവായി, പ്രകൃതിയിലെ മനുഷ്യന് ഏറ്റവും ഉപയോഗമുള്ളൊരു വസ്തുവായി കാലികൾ നിലകൊള്ളുന്നു. അതാണ് അള്ളാഹു സുബ്ഹാനഹു വതആല ഈ ആയത്തുകളിലൂടെ എടുത്തു പറയുന്നത്. 71 മുതൽ 73 വരെയുള്ള ആയത്തുകൾ ഒരിക്കൽ കൂടി പറയാം അവയുടെ ആശയം. അവലം യറൗ, അവർ കണ്ടില്ലേ, അന്നാ, നിശ്ചയമായും നാം, ഖലഖന, സൃഷ്ടിച്ചിരിക്കുന്നു, ലഹും, അവർക്കു വേണ്ടി, മിമ്മാ അമിലത് സൈദീന, നമ്മുടെ കരങ്ങൾ പ്രവർത്തിച്ചതിൽ നിന്ന്, അൻ ആമൻ, കാലികളെ, ഫഹും ലഹ മാലിക്കൂൻ, അങ്ങനെ അവർ അവയുടെ ഉടമകളായി തീർന്നു. വദല്ലൽനാഹാലഹും, നാം അവയെ അവർക്ക് കീഴ്പ്പെടുത്തി കൊടുക്കുകയും ചെയ്തിട്ടുണ്ട്. ഫമിൻഹാ, അവയിൽ നിന്ന്, റക്കൂബുഹും, അവരുടെ വാഹനങ്ങളുണ്ട്. വമിൻഹാ, അവയിൽ നിന്ന്, യഅക്കുലൂന, അവർ ഭക്ഷിക്കുകയും ചെയ്യുന്നു. വലഹും ഫീഹാ മനാഫിഉ വമശാരിബ്, അള്ളാഹു വലഹും, അവർക്ക് ഫീഹാ, അതിലുണ്ട്, മനാഫിഉ, ധാരാളം ഉപകാരങ്ങളുണ്ട്. വമശാരിബ്, പാനീയവുമുണ്ട്. അഫലാ യശ്കുറൂൻ, അവർ നന്ദി കാണിക്കുന്നില്ലേ? അള്ളാഹു ചെയ്തു വച്ച ഈ അനുഗ്രഹങ്ങളെക്കുറിച്ച് അവർ ചിന്തിക്കുന്നില്ലേ? റബ്ബ് ചെയ്തു കൊടുത്ത ഈ അനുഗ്രഹങ്ങളെക്കുറിച്ച് അവർ ആലോചിക്കുന്നില്ലേ? എന്നിട്ട് അവർ നന്ദി കാണിക്കുന്നില്ലേ എന്നാണ് അള്ളാഹു സുബ്ഹാനഹു വതആല ചോദിക്കുന്നത്. സുഹൃത്തുക്കളെയും നമ്മൾ, ശ്രദ്ധാക്കളെ, നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇത് നമുക്കൊരു ഭാരമല്ല, ഇതൊരു പീഡനമല്ല, ഇതൊരു ക്രൂരതയല്ല, മറിച്ച് ഇസ്ലാം പഠിപ്പിക്കുന്ന രൂപത്തിൽ ഈ കാലിസമ്പത്തിനെ ഉപയോഗപ്പെടുത്തുകയാണെങ്കിൽ മനുഷ്യരാശിക്ക് ഏറ്റവും ഉപകാരമുള്ള ഒരു പ്രകൃതി സമ്പത്തായി ഇതിനെ നമുക്ക് മനസ്സിലാക്കിയെടുക്കാൻ സാധിക്കുമെന്ന കാര്യത്തിൽ തർക്കമില്ല. ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ഇതിൻ്റെ ഉപയോഗങ്ങളെക്കുറിച്ച് പറയുകയും ചർച്ച ചെയ്യുകയും ചെയ്തു. യഥാർത്ഥത്തിൽ ഈ സമ്പത്തിനെ ഇല്ലാതാക്കുന്ന രൂപത്തിൽ അവയുടെ എന്താ പറയുക, വിൽപ്പനകളും വാങ്ങലുകളും അവയുടെ മാംസത്തിൻ്റെ ഉപയോഗവും ഒക്കെ നിർത്തിവെച്ചാൽ പ്രശ്നം യഥാർത്ഥത്തിൽ അള്ളാഹു നമുക്ക് നൽകിയ ഒരു വലിയ ഉപജീവന മാർഗത്തെ, ഒരു വലിയ അനുഗ്രഹത്തെ, ഒരുപാട് ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കാൻ കഴിയാവുന്ന ഒരു അസംസ്കൃത വസ്തു എന്ന നിലയ്ക്ക്, ഒരു സ്രോതസ് എന്ന നിലയ്ക്ക്, ഒരു വലിയ ഖനിയാണ് യഥാർത്ഥത്തിൽ കാലിസമ്പത്ത്. അതിനെ നിരാകരിക്കുകയും അതിനെ നഷ്ടപ്പെടുത്തുകയുമാണ് നമ്മൾ ചെയ്യുന്നത്. പറഞ്ഞല്ലോ, കാലികളുടെ എല്ലുകളിൽ നിന്ന് ജൈവവളം ഉണ്ടാക്കുന്നുണ്ട്, മറ്റു പല വസ്തുക്കളും ഉണ്ടാക്കുന്നുണ്ട്. കാലികളുടെ മലത്തിൽ, ചാണകത്തിൽ നിന്ന് അവ ജൈവവളമായി വരുന്നു, അവ ബയോഗ്യാസിന് വേണ്ടി ഉപയോഗപ്പെടുത്തുന്നു. ഒരുപാട് പ്രയോജനങ്ങളുണ്ട്. അവയുടെ രോമങ്ങളിൽ നിന്ന് നമുക്കറിയാം പലവിധത്തിലുള്ള വസ്ത്രങ്ങളും സംവിധാനങ്ങളും ഉണ്ടാക്കുന്നുണ്ട്. അവയുടെ തുകൽ ഉപയോഗിച്ചുകൊണ്ട് ആയിരക്കണക്കിന് ഉൽപ്പന്നങ്ങൾ, നൂറുകണക്കിന് ഉൽപ്പന്നങ്ങളും ഉണ്ടാക്കുന്നുണ്ട്. കൊമ്പുകൾ ഉപയോഗിച്ചുകൊണ്ട് പലവിധത്തിലുള്ള ആളുകളുടെ ഉപജീവന മാർഗമായി അവ മാറുന്നുണ്ട്. മാംസം ഒരു വലിയ വ്യവസായത്തിൻ്റെ, വ്യാപാരത്തിൻ്റെ ഏരിയയാണ്. മനുഷ്യന് നല്ല ഭക്ഷണമാണ്. അവയുടെ പാല്, ആ പാലിൽ നിന്നുള്ള വ്യത്യസ്തമായ ഉൽപ്പന്നങ്ങൾ ഒരു വിശാലമായ റബ്ബിൻ്റെ വലിയ ഒരനുഗ്രഹമായി. യഥാർത്ഥത്തിൽ ഇതിനെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ അഫലാ യഷ്കുറൂൻ എന്ന വിശുദ്ധ ഖുർആനിൻ്റെ ചോദ്യത്തിന് വലിയ പ്രസക്തിയുണ്ട്. അവർ നന്ദി കാണിക്കുന്നില്ലേ? അഫലാ യഷ്കുറൂൻ, അവർ നന്ദി കാണിക്കുന്നില്ലേ? നമ്മൾ പല വിധത്തിലുള്ള പിന്നെ വിദണ്ഡവാദങ്ങളും ഉന്നയിച്ചുകൊണ്ട് ഈ റബ്ബി നമുക്ക് നൽകിയ വലിയ അനുഗ്രഹത്തെ നിരാകരിക്കുകയാണെങ്കിൽ മനുഷ്യൻ ചെയ്യുന്നത് ചരിത്രത്തിലെ ഏറ്റവും വലിയ വിഡ്ഢിത്തമാണ് എന്നാണ് നമ്മൾ തിരിച്ചറിയേണ്ടത്, മനസ്സിലാക്കേണ്ടത്. ഒരിക്കൽ കൂടി പാരായണം ചെയ്ത് അവസാനിപ്പിക്കാം. അഊദു ബില്ലാഹി മിനശ്ശൈത്വാനിർ റജീം. أَوَلَمْ يَرَوْا أَنَّا خَلَقْنَا لَهُم مِّمَّا عَمِلَتْ أَيْدِينَا أَنْعَامًا فَهُمْ لَهَا مَالِكُونَ وَظَلَّلْنَاهَا لَهُمْ فَمِنْهَا رَكُوبُهُمْ وَمِنْهَا يَأْكُلُونَ وَلَهُمْ فِيهَا مَنَافِعُ وَمَشَارِبُ أَفَلَا يَشْكُرُونَ.
1: അള്ളാഹു ഖുർആൻ കൂടുതൽ പഠിക്കാനും അതനുസരിച്ച് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുവാനും നമ്മെല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലിഹി വസ്ഹാബിഹി വസല്ലം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.
2: നമ്മൾ കേട്ടത് ഹൃദയ വസന്തം, സൂറത്തു യാസീൻ 71, 72, 73 വചനങ്ങൾ അടിസ്ഥാനമാക്കി ഇന്ന് ക്ലാസ് എടുത്തത് നിഷാദ് സലഫി.
3: നൂറുകണക്കിന് പുസ്തകങ്ങളുണ്ട്, പക്ഷെ ഒന്നിരുന്ന് വായിക്കാൻ സമയമില്ല. ഇത്തരം ആളുകൾ ഉദ്ദേശിച്ചുകൊണ്ടും അതോടൊപ്പം കാഴ്ച പരിമിതരായ മനുഷ്യരുണ്ട്, അവരെ ലക്ഷ്യമാക്കിക്കൊണ്ടും നമ്മൾ ആരംഭിച്ചിട്ടുള്ള സംരംഭമാണ് ഓഡിയോ ബുക്ക് സീരീസ്. വിസ്ഡം യൂത്ത് ഓർഗനൈസ് ചെയ്യുന്ന, പീസ് റേഡിയോ ബ്രോഡ്കാസ്റ്റ് ചെയ്യുന്ന, ജമീലിൽ അപ്ലോഡ് ചെയ്യുന്ന ഒരു കൂട്ടം സുഹൃത്തുക്കളുടെ പരിശ്രമമാണ്. അൽഹംദുലില്ലാഹ്, ഇതിൻ്റെ ഭാഗമായി അമാനി മൗലവിയുടെ പരിഭാഷ ആദ്യാവസാനം അതിൻ്റെ റെക്കോർഡിംഗ് നടന്നുകൊണ്ടിരിക്കുന്നു. അതോടൊപ്പം തന്നെ വ്യത്യസ്തമായ പുസ്തകങ്ങൾ, വിസ്ഡം ബുക്സിൻ്റെ വ്യത്യസ്തമായ പുസ്തകങ്ങൾ ആ നിലക്ക് ഉപയോഗിക്കുന്നു. കാഴ്ച പരിമിതരായ സുഹൃത്തുക്കളുടെ നമ്മുടെ ടീം വർക്ക് എൻവിഷന്റെ കീഴിൽ അവർക്ക് പ്രത്യേക പരീക്ഷ നടത്തി ഈ മെറ്റീരിയലുകൾ ആളുകൾ ഉപയോഗിക്കുന്നു. അൽഹംദുലില്ലാഹ്, അത് കൂടുതൽ വ്യക്തികളിലേക്ക് എത്തിക്കും വിധമുള്ള സംരംഭങ്ങൾ അൽഹംദുലില്ലാഹ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതൊക്കെ കുറേ സുഹൃത്തുക്കളുടെ ഡെഡിക്കേഷൻ്റെ ഭാഗമാണ്, അവരുടെ ത്യാഗപൂർണമായ പരിശ്രമങ്ങളുടെ ഭാഗമാണ്. ഇതിലേക്ക് നിങ്ങളുടെ ശബ്ദം കൊടുത്തുകൊണ്ടും സമയം കൊടുത്തുകൊണ്ടും സമ്പത്ത് കൊടുത്തുകൊണ്ടൊക്കെ സഹകരിക്കാൻ പറ്റും. ഇതുപോലത്തെ ധാരാളം പ്രൊജക്റ്റുകൾ നടന്നു പോകുന്നിടത്ത് അത് ഒരു ആളുകളുടെ സർവീസ് മോഡൽ നടക്കുന്ന കാര്യമാകുമ്പോൾ പലപ്പോഴും സമയബന്ധിതമായി പൂർത്തീകരിക്കാൻ നമുക്ക് കഴിയില്ല. അപ്പോൾ കൂടുതൽ സ്റ്റാഫിനെ നിയമിക്കണം, കൂടുതൽ ഓഫീസ് അറേഞ്ച്മെൻസുകൾ നിർവഹിക്കണം, അപ്പം അതിലേക്കൊക്കെ സാമ്പത്തികം ആവശ്യമുണ്ട്. ഇത്തരം വിവിധ മേഖലകളിൽ നാഫിആയ ഇൽമ്, എല്ലാവർക്കും ഉപകാരപ്പെടുന്ന വിജ്ഞാനം, അത് ആ രംഗത്തുള്ള പ്രവർത്തനങ്ങളൊക്കെ ജാരിയായ സ്വതക്കയാണ്. അതുകൊണ്ട് നിങ്ങളുടെ ഓഹരി പീസ് റേഡിയോക്ക് സാമ്പത്തിക കാര്യങ്ങളിൽ ഉണ്ടാകണം എന്നുകൂടി ഒരു ഘട്ടത്തിൽ ഓർമ്മപ്പെടുത്തുകയാണ്. ഈ ടീം വർക്കിലേക്ക് നിങ്ങൾക്ക് വരാൻ താല്പര്യമുണ്ടെങ്കിൽ പീസ്രയുടെ ഫീഡ്ബാക്ക് വഴി നിങ്ങൾക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ കഴിയും. അല്ലാഹു അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
4: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
5: ഇനി കണ്ടാലും കേട്ടാലും തീരാത്ത കാഴ്ചകളും കേൾവികളുമായി ജമീൽ സമൂഹത്തെ ഉണർത്താനും മാനുഷിക മൂല്യങ്ങൾ പകർന്ന് അറിവിന്റെ പൂർണതയിൽ എത്തിക്കാനും സാങ്കേതിക തികവോടെ ഒരു വേറിട്ട സംരംഭം ജമീൽ. എല്ലാം ഒരു കുടക്കീഴിൽ എന്ന വാചകം അന്വർത്ഥമാക്കുന്നതാണ് ജമീൽ ആപ്പിലെ മിഴിവാർന്ന സൗകര്യങ്ങൾ. വീഡിയോ ക്ലിപ്സ്, ഷോർട്ട് വീഡിയോസ്, പ്രൊമോ വീഡിയോസ്, പ്രഭാഷണങ്ങൾ, ആനുകാലിക സന്ദേശങ്ങൾ, ചർച്ചകൾ, അഭിമുഖങ്ങൾ തുടങ്ങി ഒരു വിശാലമായ ദൃശ്യലോകമാണ് ജമീൽ നിങ്ങൾക്കായി തുറന്നിടുന്നത്. കേൾവിക്കനുസൃതമായ ഉപയോഗത്തിന് ഇണങ്ങുന്ന വിധമാണ് ജമീൽ ആപ്പിൻ്റെ രൂപകൽപ്പനയും വിനിയോഗവും. അതിമനോഹരവും വിശാലവുമായ അനന്ത സാധ്യതകളാണ് ജമീൽ ആപ്പ് നിങ്ങൾക്കായി ഒരുക്കിയിട്ടുള്ളത്. ജമീൽ ആപ്പ് ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്നും ഇന്നു തന്നെ ഡൗൺലോഡ് ചെയ്യൂ.

0: ഇസ് ഖുർആൻ റേഡിയോ തൻസീൽ വ്യത്യസ്ത ഖാരിഇകളുടെ ശബ്ദത്തിൽ വിശുദ്ധ ഖുർആനിനെ മുഴുവനായും കേൾക്കാനുള്ള അവസരം കേൾവിക്കാർക്ക് സമ്മാനിക്കുകയാണ് തൻസീൽ പരിപാടിയിൽ. ഇപ്പോൾ നാം കേൾക്കുന്നത് ഖുർആനിലെ സൂറത്തു ഹജ്ജിന്റെ 26-ാം വചനം മുതൽ അവസാനം വരെയും സൂറത്തു മുഅ്മിനൂൻ മുഴുവനായും സൂറത്തു നൂർ 1 മുതൽ 50 വരെ വചനങ്ങളുമാണ്. പാരായണം നിർവഹിക്കുന്നത് അൽ ഹാഫിദ് അഹ്മദ് അൽ അജ്മി.
1: ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം.
2: وَإِذْ بَوَّأْنَا لِإِبْرَاهِيمَ مَكَانَ الْبَيْتِ أَلَّا تُشْرِكْ بِي شَيْئًا وَطَهِّرْ بَيْتِي

وعلى كل ضامر يأتين من كل فج عميق ليشهدوا منافع لهم ويذكروا

ألسنتكم وتقولون بأفواهكم ما ليس لكم به علم وتحسبون

صابركم وموعظة للمتقين. الله نور السماوات والأرض مثل

شجرة يوقد من شجرة مباركة زيتونة لا شرقية

والأرض والطير صافات كل قد علم صلاته وتسبيحه.

0: بل أولئك هم الظالمون.
1: പീസ് ഖുർആൻ റേഡിയോ തൻസീൽ അവസാനിക്കുകയാണ്. സൂറത്തു ഹജ്ജിന്റെ 26 മുതൽ അവസാനം വരെയും സൂറത്തു മുഅ്മിനൂൻ മുഴുവനായും സൂറത്തു നൂർ 1 മുതൽ 50 വരെ വചനങ്ങളുമാണ് തൻസീൽ പരിപാടിയിൽ നാം കേട്ടത്. പാരായണം നിർവഹിച്ചത് അൽഖാരി അഹമ്മദ് അൽ അജ്മി.
2: ഞങ്ങൾ നിങ്ങൾക്ക് വിദ്യ നൽകുന്നുണ്ട്, ഞങ്ങൾ നിങ്ങൾക്ക് വിജ്ഞാനം നൽകുന്നുണ്ട്, നിങ്ങളുടെ പ്രശ്നങ്ങൾക്ക് ഞങ്ങൾ പരിഹാരം നൽകുന്നുണ്ട്, നന്മയുടെ നറുകണങ്ങൾ ഞങ്ങളെപ്പോഴും നിങ്ങളെ ഓർമ്മിപ്പിക്കുന്നുണ്ട്, നിങ്ങളുടെ ആരോഗ്യ സംരക്ഷണത്തിൽ ഞങ്ങൾ മാർഗദർശികളാവാറുണ്ട്, നിങ്ങളുടെ പഠന വഴികൾ ഞങ്ങൾ വരച്ചു കാണിക്കാറുണ്ട്, നിങ്ങൾക്ക് മികച്ച തൊഴിലവസരങ്ങൾ ഞങ്ങൾ ചൂണ്ടിക്കാണിച്ചു തരാറുണ്ട്, നിങ്ങളുടെ ജീവിത വഴികളിൽ സധീരം മുന്നോട്ടു പോകാൻ ഞങ്ങൾ പ്രചോദനമേകാറുണ്ട്, കഥ പറഞ്ഞും പാട്ടുപാടിയും ഞങ്ങൾ നിങ്ങളെ സന്തോഷിപ്പിക്കാറുണ്ട്. പീസ് റേഡിയോ ധർമ്മപാതയിൽ നിങ്ങൾക്ക് ഒരു ഉത്തമ കൂട്ടുകാരൻ. വിശ്രമവേളകളിൽ, ജോലി തിരക്കുകൾക്കിടയിൽ, യാത്രാവേളകളിൽ, ഉറക്കത്തിലും ഉണർവിലും നിങ്ങൾക്കൊരു സന്തത സഹചാരി. പീസ് റേഡിയോ 10 ലക്ഷത്തിൽ പരം ഡൗൺലോഡുകൾ കൊണ്ട് മലയാളികളുടെ മനസ്സിൽ ഇടം പിടിച്ച പീസ് റേഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളും സുഹൃത്തുക്കളും ഡൗൺലോഡ് ചെയ്യൂ. നിങ്ങളുടെ തിരക്കേറിയ ജീവിതത്തിന് ആശ്വാസത്തിന്റെ, ആനന്ദത്തിന്റെ, പ്രതീക്ഷയുടെ പുതുഭാവങ്ങൾ പകർന്നു നൽകൂ. പീസ് റേഡിയോ പുതിയ ഒരു പ്രഭാതം നിങ്ങളെ കാത്തിരിക്കുന്നു.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
1: പീസ് ഖുർആൻ റേഡിയോ കിഡ്സ് ടൈം. ചെറുപ്രായത്തിൽ തന്നെ വിശുദ്ധ ഖുർആൻ ഹൃദിസ്ഥമാക്കിയ പ്രതിഭാശാലികളായ കുരുന്നുകളുടെ ഖുർആൻ പാരായണം. ഇത്തരം ഖുർആൻ പാരായണങ്ങൾ ശ്രോതാക്കളിലേക്കെത്തിക്കുന്ന കിഡ്സ് ടൈം പരിപാടിയിൽ ഇന്ന് ഖാരി ഖലീൽ ദാവിയുടെ ശബ്ദമാണ് നാം കേൾക്കുന്നത്.
4: അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം.

0: പീസ് റേഡിയോ കിഡ്സ് ടൈം കുഞ്ഞുനാളിലെ ഖുർആനിന്റെ മാധുര്യം നുകരുകയും വിശുദ്ധ ഖുർആൻ മുഴുവനായും മനഃപ്പാഠമാക്കി ലോകത്തെ ജനങ്ങളിലേക്ക് തങ്ങളുടെ മധുരമായ ശബ്ദത്തിൽ അത് പരിചയപ്പെടുത്തുകയും ചെയ്യുന്ന ചെറുപ്രായത്തിലുള്ള ഖാരിഇകളുടെ ശബ്ദമാണ് കിഡ്സ് ടൈം പരിപാടിയിലൂടെ നാം കേട്ടുകൊണ്ടിരിക്കുന്നത്. ഇന്നത്തെ കിഡ്സ് ടൈം പരിപാടിയിൽ ഖാരി ഖലീൽ ദാവിയുടെ ശബ്ദത്തിലാണ് ഖുർആന്റെ മധുരതരമായ പാരായണം നാം ശ്രദ്ധിച്ചത്.
1: പീസ് റേഡിയോ പരിപാടികൾ ഇപ്പോൾ നിങ്ങൾക്കും ഡൗൺലോഡ് ചെയ്യാം. ശ്രോതാക്കളുടെ അഭ്യർത്ഥന പ്രകാരം പീസ് റേഡിയോയിൽ പ്രക്ഷേപണം ചെയ്ത വിവിധ പരിപാടികളുടെ ഓഡിയോ ഫയലുകൾ ഇപ്പോൾ ശ്രോതാക്കൾക്ക് ഇഷ്ടാനുസരണം ഡൗൺലോഡ് ചെയ്യാൻ അവസരമുണ്ട്. വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ പുതുതായി പുറത്തിറക്കിയ ജമീൽ ഓൺലൈൻ ലൈബ്രറി എന്ന മൊബൈൽ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യൂ. ആപ്ലിക്കേഷന്റെ ഓഡിയോ സെഷനിൽ പീസ് റേഡിയോ എന്ന കാറ്റഗറിയിൽ കഴിഞ്ഞുപോയ പീസ് റേഡിയോ പരിപാടികളിൽ നിന്നും തിരഞ്ഞെടുത്തവ നിങ്ങൾക്ക് ലഭ്യമാണ്. നിങ്ങളുടെ ഇഷ്ടാനുസരണം കേൾക്കാനും ഡൗൺലോഡ് ചെയ്യാനും സാധിക്കും. കൂടാതെ മറ്റു സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്ത് നൽകാനുമുള്ള പ്രത്യേക സംവിധാനമാണ് ജമീൽ ആപ്പിൽ ഇപ്പോഴുള്ളത്. ഇപ്പോൾ തന്നെ ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്നും മറക്കാതെ ഇൻസ്റ്റാൾ ചെയ്യുക ജമീൽ ഓൺലൈൻ ലൈബ്രറി.
2: പീസ് ഖുർആൻ റേഡിയോയിൽ ഇനി ഖത്മുൽ ഖുർആൻ, വിശുദ്ധ ഖുർആൻ ദിവസവും ഓരോ ജുസ് വീതം പാരായണം നിർവഹിക്കുന്ന ഖത്മുൽ ഖുർആൻ പ്രോഗ്രാമിന്റെ ഇന്നത്തെ എപ്പിസോഡിൽ വിശുദ്ധ ഖുർആനിലെ ജുസ് നമ്പർ 15 ആണ് ഷെയ്ഖ് സലാഹ് അൽ ഹാഷിം പാരായണം നിർവഹിക്കുന്നത്.

0: ജസാക്കുമുല്ലാഹു ഖൈറൻ. മാന്യ ശ്രോതാക്കൾ കേട്ടത് ഖത്തമുൽ ഖുർആൻ, വിശുദ്ധ ഖുർആനിലെ ജുസ് നമ്പർ 15 ഷെയ്ഖ് സലാഹ് അൽ ഹാഷിം ഇന്നത്തെ ഖത്തമുൽ ഖുർആൻ പ്രോഗ്രാമിലൂടെ പാരായണം നിർവഹിച്ചത്.
1: സമയമില്ല പോലും, ഒന്നിനും നേരമില്ല പോലും. പഠനവും ജോലിയും അതിനുള്ള ഓട്ടപ്പാച്ചിലിനുമിടയിൽ നേരെ ചൊവ്വെ ഉണ്ണാനോ ഉറങ്ങാനോ പോലും സമയം അനുവദിക്കുന്നില്ല. പിന്നെയല്ലേ മതകാര്യങ്ങൾ കേൾക്കാനും പഠിക്കാനും നേരം കിട്ടുക എന്നത്? അങ്ങനെയും ചിലർ പറയുന്നു. യാത്രയും പ്രസംഗവും ജോലിയും വായനയും എഴുത്തും സംഘടനാ പ്രവർത്തനവുമായി വിവിധ മേഖലകളിൽ ഒരേ സമയം തിളങ്ങി നിൽക്കുന്ന പ്രമുഖ നേതാക്കൾക്കും നമ്മെപ്പോലെ ദിവസവും 24 മണിക്കൂർ മാത്രമേ ലഭിക്കുന്നുള്ളൂ. മനസ്സുണ്ടെങ്കിൽ സമയവും ഉണ്ടാകും എന്നർത്ഥം. അപ്പോൾ മതം പഠിക്കാനും ജീവിതത്തിൽ സമാധാനം ലഭിക്കാനും അവസരം ഒരുങ്ങും. തൊഴിൽ വേളകളിലും വിശ്രമനേരങ്ങളിലും യാത്രയിലും മറ്റേതു സമയത്തും പ്രത്യേകിച്ചും സമയമൊന്നും കളയാതെ ആർക്കും കേൾക്കാം, പഠിക്കാം, ജീവിതത്തിൽ മാറ്റങ്ങൾ വരുത്താം. പീസ് റേഡിയോ അതിനുള്ളതാണ്. പീസ് റേഡിയോ, അറിയാനും പകരാനും പകർത്താനും. പീസ് റേഡിയോ.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: هي الحبيبة والمختار.
1: തിരുദൂതരുടെ നമസ്കാരം. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നോമ്പ്, ഇസ്ലാമിലെ കച്ചവട നിയമങ്ങൾ തുടങ്ങി പ്രാമാണികമായ കർമ്മശാസ്ത്ര പഠനത്തിന്റെ ഒരു ഗ്ലോബൽ പ്ലാറ്റ്ഫോമായി മാറിയ പീസ് റേഡിയോ ലൈഫ് കോഴ്സ് ആയിരങ്ങളുടെ വൈജ്ഞാനികമായ അവലംബമാണ്. നിങ്ങളുടെ സംഭാവനകൾ ഇതുപോലുള്ള നന്മകൾ നിലനിൽക്കുന്നതിനും പുതിയവ നടപ്പിൽ വരുത്താനും വേണ്ടിയാകട്ടെ. താങ്കളുടെ വിഹിതം അതെത്ര ചെറുതാണെങ്കിലും ഇന്ന് തന്നെ അയയ്ക്കൂ. പീസ് റേഡിയോ, ജമീൽ, വിസ്ഡം മീഡിയ സ്കൂൾ തുടങ്ങിയ മഹത്തായ സംരംഭങ്ങളെ സാമ്പത്തികമായി സഹായിക്കാൻ ഉദ്ദേശിക്കുന്നവർ പീസ് റേഡിയോ ഹോം സ്ക്രീനിലെ താഴെ വലതുഭാഗത്ത് കാണുന്ന ഡൊണേറ്റ് ഓപ്ഷൻ ഉപയോഗിച്ച് നിങ്ങളുടെ തുക കൈമാറാവുന്നതാണ്. കൂടുതൽ വിവരങ്ങൾക്ക് 9746950006 എന്ന നമ്പറിൽ ബന്ധപ്പെടുക.
2: Peace Radio, tuned to reality.
4: ഖുർആൻ ഇത് ഒന്നിച്ച് ഒരു പുസ്തകമാക്കി ഇറങ്ങിയതല്ല, ഒരു സമയത്തിൻ്റെ ഇറങ്ങിയതല്ല. തൗറാത്ത് ഒന്നിച്ചാണ് കൊടുത്തത്. പല തവണ പല സന്ദർഭങ്ങളിലായിട്ടില്ല, ഒറ്റ തവണ അത് രേഖപ്പെടുത്തി കൊടുക്കുകയായിരുന്നു. ഒരു ഗ്രന്ഥം തയ്യാറാക്കിയിട്ട് ആണ്ട് ഇറക്കലാണ് സാധാരണ, പക്ഷേ ഇതങ്ങനെയല്ല. ഇത് സത്യത്തിൽ 23 വർഷം കൊണ്ടാണ് ഈ ഖുർആൻ പൂർത്തിയായത്, അവതരണം പൂർത്തിയായത്. 13 വർഷം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിൽ ജീവിച്ചു, അതിനുശേഷം 10 വർഷം മദീനയിൽ ജീവിച്ചു. അപ്പോൾ ഈ 10, 13, 23 വർഷം കൊണ്ടാണ് ഇതിലെ അധ്യായങ്ങളും അതിൻ്റെ ആയത്തുകളും ഒക്കെ ഇറങ്ങിയത്. 114 അധ്യായങ്ങളുണ്ട്, 6236 സൂക്തങ്ങളുണ്ട്. ഇതിൽ ചിലപ്പോൾ ഒരു സൂക്തം ഇറങ്ങും, ചിലപ്പോൾ 10 സൂക്തം ഇറങ്ങും, 10 അല്ലെങ്കിൽ 15, 20 ഇറങ്ങും, അല്ലെങ്കിൽ ഒരു സൂറത്ത് ഒന്നിച്ചിറങ്ങും. ഓരോന്നും ഇറങ്ങുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തൻ്റെ സഹാബികൾക്ക്, അനുയായികൾക്ക്, എഴുത്തുകാരായ പ്രത്യേകം സഹാബികളുണ്ടായിരുന്നു. ഈ വഹി എഴുതി വെക്കാനായിട്ട്, ഖുർആൻ എഴുതി വെക്കാൻ പ്രത്യേകം നിശ്ചയിക്കപ്പെട്ട സഹാബികളുണ്ടായിരുന്നു. അവരോട് പറയും, ഇന്ന അധ്യായത്തിൽ ഇന്ന സ്ഥലത്താണിത്, ഇന്ന അധ്യായത്തിൽ ഇന്നതിൻ്റെ മുമ്പാണിത്, ഇന്നതിൻ്റെ താഴെയാണിത് എന്ന് പറഞ്ഞുകൊണ്ട് അവർ എഴുതി വെക്കുകയും അങ്ങനെയാണിത് ക്രോഡീകരിക്കപ്പെട്ടത്. ഓക്കെ, ഇതിൻ്റെ തുടക്കം മുതൽ അങ്ങനെ തന്നെയാണ്. അത് 23-ാമത്തെ വർഷത്തിലാണ് ഇത് പൂർത്തിയായത്. അപ്പം ഇങ്ങനെ വ്യത്യസ്ത സമയങ്ങളിൽ ഇറങ്ങിയത് ഇത് ക്രോഡീകരിക്കപ്പെടുകയായിരുന്നു. ഇത് ഈ ഗ്രന്ഥത്തിൻ്റെ ഒരു പ്രത്യേകതയാണ്. ഇതിൻ്റെ എല്ലാം ദൈവീകമാണ്. അതായത് ഇതിലെ പദങ്ങൾ, ഇതിലെ വാചകങ്ങൾ, ഇതിലെ ആശയങ്ങൾ, ഇതിൻ്റെ തെർത്തീബ്, അതായത് ഇന്ന ആയത്തിന് ശേഷം ഇന്നത്, ഇന്ന സൂറത്തിന് ശേഷം ഇന്നത്, ഇങ്ങനെ എല്ലാം, അതുപോലെ ഈ സൂറത്തിൻ്റെ പിന്നെ പേരുകൾ, ഇങ്ങനെയുള്ള എല്ലാം എത്രത്തോളം എന്ന് വെച്ചാൽ ഇത് എങ്ങനെയാണ് ഓതേണ്ടത് എന്ന് പോലും ജിബ്രീൽ, അതായത് ഈ വേദം ഖുർആൻ നബി സല്ലല്ലാഹു പ്രവാചകന് ഓതിക്കൊടുക്കുന്ന ദൂതൻ മലക്ക് ഓതിക്കൊടുത്ത ഓത്തുപോലും ദൈവികമാണ് എന്നതാണ് യാഥാർത്ഥ്യം. അതായത് ഒരു സാധാരണ അറബി ഗ്രന്ഥം വായിക്കുന്നത് പോലെ ഇത് വായിക്കാൻ പറ്റുകയില്ല. ഇതിന് ഇതിൻ്റേതായ ഒരു രൂപമുണ്ട്. അതിനാണ് ഇൽമു തജ്വീദ് എന്ന് പറയുക, പാരായണ നിയമങ്ങൾ. ആ പാരായണ നിയമങ്ങൾ അനുസരിച്ച് ഇത് പാരായണം ചെയ്യാൻ പറ്റുകയുള്ളൂ. സാധാരണ അറബി വായിക്കുന്നത് പോലെ പറ്റുകയില്ല. അപ്പോൾ ഇതിൻ്റെ എല്ലാം, ഇതിൻ്റെ ആശയവും ഇതിൻ്റെ ക്രോഡീകരണവും ഇതിൻ്റെ വായനയും എല്ലാം തന്നെ ദൈവികമാണ് എന്ന് നമുക്ക് പറയേണ്ടി വരും. ഇതും ഈ ഗ്രന്ഥത്തിൻ്റെ ഒരു പ്രത്യേകതയാണ്, ഒരു സവിശേഷതയാണ്, മറ്റൊരു ഗ്രന്ഥത്തിനും ഇല്ലാത്ത.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
5: ജീവിതത്തിൽ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും കടന്നുവരാത്തവരായി ആരും തന്നെയില്ല. എന്നാൽ ഏതൊരു ഞെരുക്കത്തിൻ്റെ കൂടെയും ഒരു എളുപ്പമുണ്ടായിരിക്കും എന്ന ഒരു സന്തോഷവാർത്ത ഖുർആൻ നൽകുന്നു. അള്ളാഹു പറയുന്നത് കേൾക്കുക.

0: അന്തരീക്ഷത്തിൽ ദൈവിക കൽപ്പനയ്ക്ക് വിധേയമായിക്കൊണ്ട് പറക്കുന്ന പക്ഷികളുടെ നേർക്ക് അവർ നോക്കിയില്ലേ? അല്ലാഹു അല്ലാതെ ആരും അവയെ താങ്ങി നിർത്തുന്നില്ല. വിശ്വസിക്കുന്ന ജനങ്ങൾക്ക് തീർച്ചയായും അതിൽ ദൃഷ്ടാന്തങ്ങളുണ്ട്.
1: പീസ് ഖുർആൻ റേഡിയോയിൽ ഇനി മനഃപ്പാഠം. ദിവസവും ഒരു പേജ് വീതം മനഃപ്പാഠമാക്കാം. ഇന്ന് വിശുദ്ധ ഖുർആനിലെ 450-ാമത്തെ പേജിലേക്ക്. പാരായണം അഷേഖ് സഅദ് അൽ ഗാമിദി.
2: أعوذ بالله من الشيطان الرجيم.

0: ബാറക്കല്ലാഹു ഫീക്കും, ജസാക്കല്ലാഹു ഖൈറൻ കസീറ. പീസ് ഖുർആൻ റേഡിയോ മനഃപ്പാഠം പ്രോഗ്രാമാണ് നാം ഇതുവരെ കേട്ടത്. വിശുദ്ധ ഖുർആനിലെ 450-ാമത്തെ പേജാണ് ഇന്ന് പാരായണം ചെയ്തത്. പാരായണം അഷ്ഷേഖ് സഅദ് അൽഗാമിദി.
1: നിങ്ങൾക്കറിയാമോ, ലോകത്ത് 250 കോടി ജനങ്ങൾ റേഡിയോ ശ്രോതാക്കളാണ്. ജീവനുള്ള മനോഹര ശബ്ദത്തിൽ സംസാരം കേട്ടിരിക്കാം. കിടന്നും നടന്നും ഇരുന്നും വിശ്രമിച്ചും റേഡിയോ കേൾക്കാനാവും. ജോലി ചെയ്യുമ്പോഴും യാത്രയിലും റേഡിയോ ആസ്വദിക്കാം. കേവലം കാതുമാത്രം മതിയാവും, ചിലവോ വളരെ കുറവും. പീസ് റേഡിയോ എന്ന് കേട്ടിട്ടില്ലേ? ആപ്പ് ഇൻസ്റ്റാൾ ചെയ്തിട്ടില്ലേ? എത്രയെത്ര പ്രോഗ്രാമുകളാണ് അതിലുള്ളതെന്ന് അറിയുമോ? എല്ലാവർക്കും പറ്റിയ പ്രോഗ്രാമുകളുണ്ട്. മുതിർന്നവർക്കും കുട്ടികൾക്കും പ്രായമുള്ളവർക്കും വനിതകൾക്കും എല്ലാം യോജിച്ച പരിപാടികൾ ധാരാളമായുണ്ട്. ഏത് ജോലിക്കിടയിലും ലോകത്തിന്റെ ഏത് മൂലയിലാണെങ്കിലും നിങ്ങൾക്കും പീസ് റേഡിയോയുടെ കേൾവിക്കാരനാകാൻ കഴിയും. നെറ്റ് കണക്ഷനുള്ള ഒരു സ്മാർട്ട് ഫോൺ മാത്രം മതി. 24 മണിക്കൂറും നിലയ്ക്കാത്ത നന്മയുടെ ശബ്ദപ്രവാഹത്തിലേക്ക് ഉറ്റവരെയും ഉടയവരെയും നമുക്ക് ക്ഷണിക്കാം. പീസ് റേഡിയോ, നന്മയുടെ നാദം, നാളേക്കുള്ള നാദം.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: പീസ് ഖുർആൻ റേഡിയോ, മധുരം ഖുർആൻ. വിശുദ്ധ ഖുർആനിന്റെ വ്യത്യസ്ത ഭാഗങ്ങൾ വ്യത്യസ്ത ഖാരിഇകളുടെ ശബ്ദത്തിൽ കേൾക്കാൻ അവസരം ലഭിക്കുകയാണ് മധുരം ഖുർആൻ പരിപാടിയിലൂടെ. ഇന്ന് നാം കേൾക്കുന്നത് സൂറത്തു ത്വഹ 7 മുതൽ 17 വരെ വചനങ്ങളാണ്. പാരായണം നിർവഹിക്കുന്നത് ഖാരി തൗഫീഖ് അസയ്യ.
4: അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം.

0: പീസ് ഖുർആൻ റേഡിയോയിൽ അടുത്തതായി തഫ്സീർ സഅദി. പ്രമുഖ പണ്ഡിതൻ ഷെയ്ഖ് അബ്ദുറഹ്മാൻ നാസർ സഅദി റഹിമഹുല്ല രചിച്ച തൈസീറുൽ കരീം റഹ്മാൻ എന്ന തഫ്സീറു സഅദിയിൽ നിന്നും സൂറത്തു തക്കാസുറിൻ്റെ വിശദീകരണം മലയാള ആശയവിവർത്തനം കേൾക്കാം.
1: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. പ്രിയം നിറഞ്ഞ പീസ് റേഡിയോ ശ്രോതാക്കളെ, പീസ് റേഡിയോ തഫ്സീറു സഅദിയുടെ അടുത്ത ഭാഗമാണ് നമ്മൾ കേൾക്കുന്നത്. വിശുദ്ധ ഖുർആനിലെ 102 അധ്യായം സൂറത്തു തക്കാസുർ, അതിൻ്റെ അർത്ഥവും പാരായണവും വിശദീകരണവുമൊക്കെയാണ് തഫ്സീറു സഅദി എന്ന ഈ പരിപാടിയിൽ നമ്മൾ കേൾക്കുന്നത്. ആദ്യമായി സൂറത്തു തക്കാസുറിൻ്റെ മുഴുവൻ പാരായണം നമുക്ക് ഒന്ന് കേൾക്കാം.
2: ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം.

0: മാഷാല്ലാ, സൂറത്തു തക്കാസുറിന്റെ മുഴുവൻ പാരായണമാണ്. വളരെ ഭംഗിയോടുകൂടെയുള്ള പാരായണം ഇപ്പോൾ നമ്മൾ കേട്ട് കഴിഞ്ഞു. ഇനി നമ്മൾ കേൾക്കുന്നത് ഈ സൂറത്തിന്റെ ഓരോ വാക്കൃത്തങ്ങളാണ്, ആയത്തുകളുടെ വാക്കുകളുടെ അർത്ഥമാണ് ഇനി നമ്മൾ കേൾക്കുന്നത്. അൽഹാക്കുമു തക്കാസുർ, അൽഹാക്കും നിങ്ങളെ അശ്രദ്ധയിലാക്കി മെനക്കെടുത്തിയിരിക്കുന്നു. അത്തക്കാസുർ, പെരുപ്പം നടിക്കൽ, ആധിക്യം കാട്ടൽ. ഹത്താ സുർത്തും, നിങ്ങൾ സന്ദർശിക്കുന്നതുവരേക്കും. അൽ മഖാബിർ, ഖബർ അഥവാ സ്മശാനങ്ങളെ. കല്ല, വേണ്ട, അങ്ങനെയല്ല, അതല്ല. സൗഫ, വഴിയെ, പിറകെ. തഅലമൂൻ, നിങ്ങൾ അറിയും. സുമ്മ കല്ല, പിന്നെ വേണ്ട. സൗഫ തഅലമൂൻ, നിങ്ങൾ വഴിയെ അറിയും. കല്ല, വേണ്ട. ലൗ തഅലമൂന, നിങ്ങൾ അറിഞ്ഞിരുന്നുവെങ്കിൽ. ഇൽമൽ യഖീൻ, ഉറപ്പായ അഥവാ ദൃഢമായ അറിവ്. ലതറവുന്ന, നിശ്ചയമായും നിങ്ങൾ കാണുക തന്നെ ചെയ്യും. അൽ ജഹീം, ജ്വലിക്കുന്ന നരകം. സുമ്മ ലതറവുന്നഹ, പിന്നെ നിങ്ങൾ അതിനെ കാണുക തന്നെ ചെയ്യും. ഐനൽ യഖീൻ, ഉറപ്പായ അഥവാ ദൃഢമായ കാഴ്ചയായി, ഉറപ്പ് തന്നെയായി. സുമ്മ ലതുസ്അലുന്ന, പിന്നെ നിശ്ചയമായും നിങ്ങൾ ചോദിക്കപ്പെടും. യൗമ ഇദിൻ, അന്നത്തെ ദിവസം. അനിൻ നഈം, സുഖാനുഗ്രഹത്തെപ്പറ്റി. ഇനി അതിൻ്റെ ഓരോ ആയത്തുകളുടെയും മുഴുവനായിട്ടുള്ള അർത്ഥം നമുക്ക് കേൾക്കേണ്ടതുണ്ട്. ഈ ആയത്തുകളുടെ മുഴുവൻ അർത്ഥങ്ങളിലേക്ക് നമുക്ക് കേൾക്കാം.
1: പരസ്പരം പെരുമ നടിക്കുക എന്ന കാര്യം നിങ്ങളെ അശ്രദ്ധയിലാക്കിയിരിക്കുന്നു. നിങ്ങൾ ശവകുടീരങ്ങൾ
2: സന്ദർശിക്കുന്നതുവരേക്കും.
1: നിസ്സംശയം നിങ്ങൾ വഴിയെ അറിഞ്ഞുകൊള്ളും. പിന്നെയും നിസ്സംശയം നിങ്ങൾ വഴിയെ
2: അറിഞ്ഞുകൊള്ളും.
1: നിസ്സംശയം നിങ്ങൾ ദൃഢമായ അറിവ് അറിയുമായിരുന്നെങ്കിൽ. ജ്വലിക്കുന്ന നരകത്തെ നിങ്ങൾ കാണുക തന്നെ ചെയ്യും.
2: ലതറവുന്നഹ ഐനൽ യഖീൻ,
1: പിന്നെ തീർച്ചയായും നിങ്ങൾ അതിനെ ദൃഢമായും കണ്ണാൽ കാണുക തന്നെ ചെയ്യും.

0: പിന്നീട് ആ ദിവസത്തിൽ സുഖാനുഭവങ്ങളെപ്പറ്റി തീർച്ചയായും നിങ്ങൾ ചോദ്യം ചെയ്യപ്പെടുക തന്നെ ചെയ്യും.
1: മാഷാല്ലാ, ഇവിടെ സൂറത്തു തക്കാസൂറിന്റെ 102 അധ്യായം, സൂറത്തു തക്കാസൂറിന്റെ അർത്ഥം, ഓരോ ആയത്തുകളുടെയും അർത്ഥം നമ്മൾ മുഴുവനായി കേട്ട് കഴിഞ്ഞു. ഇനി അതിൻ്റെ വിശദീകരണമാണ് ഈ പരിപാടിയിൽ നമ്മൾ കേൾക്കുന്നത്.
2: എല്ലാറ്റിനേക്കാളും അള്ളാഹുവോടുള്ള സ്നേഹത്തിന് പ്രാധാന്യം നൽകുക, തെറ്റുകളിൽ നിന്ന് ഖേദിച്ച് അവനിലേക്ക് മടങ്ങുക, അവനെ ശരിയായ രൂപത്തിൽ മനസ്സിലാക്കുക, മറ്റാരെയും അവനോട് പങ്കുചേർക്കാതിരിക്കുക, അവനെ മാത്രം ആരാധിക്കുക തുടങ്ങി മനുഷ്യ സൃഷ്ടിപ്പിൻ്റെ അടിസ്ഥാന ലക്ഷ്യത്തിൽ നിന്നുള്ള അശ്രദ്ധയെ കുറ്റപ്പെടുത്തുകയാണ് അള്ളാഹു ഈ വചനങ്ങളിലൂടെ ചെയ്യുന്നത്. അതായത്, ഇവിടെ പരാമർശിക്കപ്പെട്ട കാര്യങ്ങളിൽ നിന്നും നിങ്ങളെ അശ്രദ്ധയിലാക്കിയിരിക്കുന്നു എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, പരസ്പരം പെരുമ നടിക്കൽ എന്നതുകൊണ്ടും ഉദ്ദേശിക്കുന്നത് എന്ന പ്രയോഗത്തിന് പരസ്പരം പെരുമ നടിക്കുന്നവർ എന്നതിനേക്കാൾ അർത്ഥവ്യാപ്തിയുണ്ട്. കാരണം അതിൽ അള്ളാഹുവിൻ്റെ തൃപ്തിക്ക് വേണ്ടിയല്ലാതെ മറ്റുള്ളവരോട് ധനത്തിലോ സന്താനങ്ങളിലോ സഹായികളിലോ സൈന്യത്തിലോ സേവകരിലോ പ്രശസ്തിയിലോ ദുരഭിമാനവും പെരുമയും കാണിക്കുന്ന എല്ലാവരും ഉൾപ്പെടും. നിങ്ങളുടെ അശ്രദ്ധയും വിനോദവും തിരക്കുകളും തുടർന്നുകൊണ്ടിരിക്കും. നിങ്ങൾ ശ്മശാനങ്ങൾ സന്ദർശിക്കുന്നതുവരേക്കും അപ്പോൾ ആ മൂടി നിങ്ങളിൽ നിന്ന് നീങ്ങുന്ന പക്ഷം വീണ്ടും ഒരു തുടക്കം അസാധ്യമായിരിക്കും. ശ്മശാനങ്ങൾ സന്ദർശിക്കുന്നതുവരെ എന്നതിൽ സന്ദർശിക്കുന്നവർ എന്ന് പ്രയോഗിക്കുകയും സ്ഥിരവാസികൾ എന്ന് പറയാതിരിക്കുകയും ചെയ്തതിലൂടെ ബർസഖീ ജീവിതം പരലോകത്തേക്കുള്ള പ്രവേശന സ്ഥലമാണെന്ന് മനസ്സിലാക്കുന്നു. നശിക്കാത്തതും എന്നെന്നും ശേഷിക്കുന്നതുമായ ലോകത്ത് പുനരുദ്ധരിക്കപ്പെടുകയും പ്രവർത്തനങ്ങൾക്കുള്ള പ്രതിഫലം നൽകപ്പെടുകയും ചെയ്യുമെന്നും അറിയിക്കുന്നു. അതിനാൽ അവരെ താക്കീത് ചെയ്തുകൊണ്ട് അള്ളാഹു പറയുന്നു, നിസ്സംശയം എഴുന്നേൽപ്പു നാളിൽ ഉറപ്പായും നിങ്ങൾ എത്തുകയും അള്ളാഹു സത്യനിഷേധികൾക്ക് തയ്യാറാക്കിയ നരകം നിങ്ങൾ നേരിൽ കാണുകയും ചെയ്യും. പിന്നെ തീർച്ചയായും നിങ്ങൾ അതിനെ ദൃഢമായും കണ്ണാൽ കാണുക തന്നെ ചെയ്യും. ഇതേ ആശയം മറ്റൊരിടത്ത് അള്ളാഹു പറയുന്നു, വറഅൽ മുജിരിമൂനന്നാറ ഫളന്നു അന്നഹും മുവാഖിഉഹ വലം യജിദു അൻഹ മസ്രിഫ. കുറ്റവാളികൾ നരകം നേരിൽ കാണും, അപ്പോൾ തങ്ങൾ അതിൽ അകപ്പെടാൻ പോവുകയാണെന്ന് അവർ മനസ്സിലാക്കും. അതിൽ നിന്ന് വിട്ടുമാറിപ്പോകാൻ ഒരു മാർഗവും അവർ കണ്ടെത്തുകയുമില്ല. വിശുദ്ധ ഖുർആൻ സൂറത്തു അൽ കഹഫ് 53. പിന്നീട് ആ ദിവസങ്ങളിൽ സുഖാനുഭവങ്ങളെപ്പറ്റി തീർച്ചയായും നിങ്ങൾ ചോദ്യം ചെയ്യപ്പെടുക തന്നെ ചെയ്യും. അതായത്, ഇഹലോകത്ത് നിങ്ങൾ അനുഭവിച്ചതായ അനുഗ്രഹങ്ങളെക്കുറിച്ച്. നിങ്ങൾ അതിന് നന്ദി കാണിച്ചുവോ? അതിൽ അള്ളാഹുവിനുള്ള ബാധ്യതകൾ നിങ്ങൾ നിർവഹിച്ചുവോ? ആ അനുഗ്രഹങ്ങളെ തെറ്റിനു വേണ്ടി ഉപയോഗിക്കാതിരിക്കുകയും ചെയ്തുവോ? എങ്കിൽ നിങ്ങൾക്കവൻ കൂടുതൽ അനുഗ്രഹങ്ങൾ നൽകും. മറിച്ച് നിങ്ങളതിൽ വഞ്ചിതരാവുകയും വേണ്ട രൂപത്തിൽ നന്ദി ചെയ്യാതിരിക്കുകയും തെറ്റു ചെയ്യാൻ അതുപയോഗിക്കുകയും കൂടി ചെയ്തുവെങ്കിൽ അതിൻ്റെ പേരിൽ അവൻ നിങ്ങളെ ശിക്ഷിക്കും. അല്ലാഹു പറയുന്നു, വയോമയുറലുല്ലദീന കഫറു അലന്നാരി അദ്ഹബ്തും തയ്യിബാത്തിക്കും ഫി ഹയാത്തിക്കും ഉദ്ദുന്യ വസ്തംതഅതും ബിഹാ ഫൽയൗമ തുജ്സൗന അദാബൽ ഹൂൻ. സത്യനിഷേധികൾ നരകത്തിനു മുന്നിൽ പ്രദർശിപ്പിക്കപ്പെടുന്ന ദിവസം അവരോട് പറയപ്പെടും, ഐഹിക ജീവിതത്തിൽ നിങ്ങളുടെ നല്ല വസ്തുക്കളെല്ലാം നിങ്ങൾ പാഴാക്കി കളയുകയും നിങ്ങൾ അവ കൊണ്ട് സുഖമനുഭവിക്കുകയും ചെയ്തു. സൂറത്തു അൽ അഹ്ഖാഫ് 20 വചനം.
1: മാഷാല്ലാ, സൂറത്തു അത്തക്കാസുർ 102 അധ്യായം, സൂറത്തു തക്കാസുറിൻ്റെ വിശദീകരണം നമ്മൾ കേട്ട് കഴിഞ്ഞു. അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിൻ്റെ അധ്യാപനങ്ങൾക്കനുസരിച്ച് ജീവിതം ക്രമപ്പെടുത്താനും ചിട്ടപ്പെടുത്താനും നമുക്കെല്ലാവർക്കും അനുഗ്രഹം നൽകുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ഇന്നത്തെ ഈ പരിപാടി ഇവിടെ അവസാനിച്ചതായി അറിയിക്കുന്നു. ഇൻഷാല്ലാ മറ്റൊരു സൂറത്തിൻ്റെ പഠനവുമായി ഇതേ എപ്പിസോഡിൽ അല്ലെങ്കിൽ ഇതേ പേരിൽ നമുക്ക് വീണ്ടും കാണാം, വീണ്ടും കേൾക്കാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
3: ശ്രോതാക്കൾ ഇതുവരെ കേട്ടുകൊണ്ടിരുന്നത് തഫ്സീറു സഅദി, സൂറത്തു തക്കാസുർ വിശദീകരണമാണ് ഇന്നത്തെ എപ്പിസോഡിൽ നാം കേട്ടത്.
4: നൂറുകണക്കിന് പുസ്തകങ്ങളുണ്ട്, പക്ഷെ ഒന്നിരുന്ന് വായിക്കാൻ സമയമില്ല. ഇത്തരം ആളുകൾ ഉദ്ദേശിച്ചുകൊണ്ടും അതോടൊപ്പം കാഴ്ച പരിമിതരായ മനുഷ്യരുണ്ട്, അവരെ ലക്ഷ്യമാക്കിക്കൊണ്ടും നമ്മൾ ആരംഭിച്ചിട്ടുള്ള സംരംഭമാണ് ഓഡിയോ ബുക്ക് സീരീസ്. വിസ്റ്റം യൂത്ത് ഓർഗനൈസ് ചെയ്യുന്ന, പീസ് റേഡിയോ ബ്രോഡ്കാസ്റ്റ് ചെയ്യുന്ന, ജമീലിൽ അപ്ലോഡ് ചെയ്യുന്ന ഒരു കൂട്ടം സുഹൃത്തുക്കളുടെ പരിശ്രമമാണ്. അൽഹംദുലില്ലാ, ഇതിൻ്റെ ഭാഗമായി അമാനി മൗലവിയുടെ പരിഭാഷ ആദ്യാവസാനം അതിൻ്റെ റെക്കോർഡിംഗ് നടന്നുകൊണ്ടിരിക്കുന്നു. അതോടൊപ്പം തന്നെ വ്യത്യസ്തമായ പുസ്തകങ്ങൾ, വിസ്റ്റം ബുക്സിൻ്റെ വ്യത്യസ്തമായ പുസ്തകങ്ങൾ ആ നിലക്ക് ഉപയോഗിക്കുന്നു. കാഴ്ച പരിമിതരായ സുഹൃത്തുക്കളുടെ നമ്മുടെ ടീം വർക്ക് എൻവിഷന്റെ കീഴിൽ അവർക്ക് പ്രത്യേക പരീക്ഷ നടത്തി ഈ മെറ്റീരിയലുകൾ ആളുകൾ ഉപയോഗിക്കുന്നു. അൽഹംദുലില്ല, അത് കൂടുതൽ വ്യക്തികളിലേക്ക് എത്തിക്കും വിധമുള്ള സംരംഭങ്ങൾ അൽഹംദുലില്ല നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഇതൊക്കെ കുറേ സുഹൃത്തുക്കളുടെ ഡെഡിക്കേഷന്റെ ഭാഗമാണ്, അവരുടെ ത്യാഗപൂർണമായ പരിശ്രമങ്ങളുടെ ഭാഗമാണ്. ഇതിലേക്ക് നിങ്ങളുടെ ശബ്ദം കൊടുത്തുകൊണ്ടും സമയം കൊടുത്തുകൊണ്ടും സമ്പത്ത് കൊടുത്തുകൊണ്ടൊക്കെ സഹകരിക്കാൻ പറ്റും. ഇതുപോലത്തെ ധാരാളം പ്രൊജക്റ്റുകൾ നടന്നു പോകുന്നിടത്ത് അത് ഒരു ആളുകളുടെ സർവീസ് മോഡൽ നടക്കുന്ന കാര്യമാകുമ്പോൾ പലപ്പോഴും സമയബന്ധിതമായി പൂർത്തീകരിക്കാൻ നമുക്ക് കഴിയില്ല. അപ്പോൾ കൂടുതൽ സ്റ്റാഫിനെ നിയമിക്കണം, കൂടുതൽ ഓഫീസ് അറേഞ്ച്മെൻസുകൾ നിർവഹിക്കണം, അപ്പം അതിലേക്കൊക്കെ സാമ്പത്തികം ആവശ്യമുണ്ട്. ഇത്തരം വിവിധ മേഖലകളിൽ നാഫിആയ ഇൽമ്, എല്ലാവർക്കും ഉപകാരപ്പെടുന്ന വിജ്ഞാനം, അത് ആ രംഗത്തുള്ള പ്രവർത്തനങ്ങളൊക്കെ ജാരിയായ സ്വതക്കയാണ്. അതുകൊണ്ട് നിങ്ങളുടെ ഓഹരി പീസ് റേഡിയോക്ക് സാമ്പത്തിക കാര്യങ്ങളിൽ ഉണ്ടാകണം എന്നുകൂടി ഒരു ഘട്ടത്തിൽ ഓർമ്മപ്പെടുത്തുകയാണ്. ഈ ടീം വർക്കിലേക്ക് നിങ്ങൾക്ക് വരാൻ താല്പര്യമുണ്ടെങ്കിൽ പീസ് റേഡിയോ ഫീഡ്ബാക്ക് വഴി നിങ്ങൾക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ കഴിയും. അല്ലാഹു അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
5: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: ജീവിതത്തിൽ ഒരു മാറ്റം ആഗ്രഹിക്കുകയും നന്മയിലൂടെ ജീവിക്കാനായി താൽപ്പര്യപ്പെടുകയും ചെയ്യുന്നവരാണ് എല്ലാവരും. അത്തരത്തിൽ മാറ്റം ആഗ്രഹിക്കുന്നവർക്ക് ഏറെ പ്രചോദനമുണ്ടാക്കുകയും ജീവിതത്തിൽ സ്വന്തം മാറ്റം വരുത്തേണ്ടത് ഓരോരുത്തരുടെയും ഹിതമനുസരിച്ചാണ് എന്ന് ഓർമ്മപ്പെടുത്തുകയും ചെയ്യുന്ന വിശുദ്ധ ഖുർആനിലെ ഒരായത്ത് കേൾക്കുക.

0: മനുഷ്യന് അവൻ്റെ മുമ്പിലൂടെയും പിന്നിലൂടെയും തുടരെ തുടരെ വന്നുകൊണ്ട് അള്ളാഹുവിൻ്റെ കൽപ്പന പ്രകാരം അവനെ കാത്തു സൂക്ഷിച്ചു കൊണ്ടിരിക്കുന്നവർ അഥവാ മലക്കുകൾ ഉണ്ട്. ഏതൊരു ജനതയും തങ്ങളുടെ സ്വന്തം നിലപാടുകളിൽ മാറ്റം വരുത്തുന്നതുവരെ അള്ളാഹു അവരുടെ സ്ഥിതിക്ക് വ്യത്യാസം വരുത്തുകയില്ല. തീർച്ച, ഒരു ജനതയ്ക്ക് വല്ല ദോഷവും വരുത്താൻ അള്ളാഹു ഉദ്ദേശിച്ചാൽ അത് തട്ടിമാറ്റാനാവില്ല. അവനു പുറമേ അവർക്ക് യാതൊരു രക്ഷാധികാരിയുമില്ല.
1: പടച്ചോനെ, മക്കളുടെ കാര്യം ഓർക്കുമ്പോൾ ഒരു സമാധാനവുമില്ല. നഴ്സറിയിലും സ്കൂളിലും കോളേജിലും ഒക്കെ പോകുന്നുണ്ട്. ആരോടൊക്കെയാണ് അവരുടെ കൂട്ടുകെട്ടെന്ന് ഒരെത്തും പിടിയുമില്ല. നല്ലവരോട് മാത്രമേ അടുപ്പം പാടുള്ളൂ എന്ന് ഇടയ്ക്കിടെ ഓർമ്മിപ്പിക്കാറുണ്ട്. പക്ഷെ എന്തു ചെയ്യാം, കാണാമറിയത്ത് അവർ ആരോടൊക്കെ ഏതൊക്കെ സ്വഭാവവും ചിന്താരീതിയും ഉള്ളവരുമായിട്ടാണ് അടുത്ത സമ്പർക്കമെന്ന് ആർക്കറിയാം. ഇടയ്ക്കൊക്കെ മതപരമായ ചില സംശയങ്ങൾ അവർ ചോദിക്കാറുണ്ട്, മറുപടി കൊടുക്കാറുമുണ്ട്. എന്നാൽ ചില മറുപടികളെങ്കിലും അവരെ തൃപ്തിപ്പെടുത്തുന്നില്ലെന്ന് തോന്നാറുണ്ട്. മാത്രമല്ല, ചില തലതിരിഞ്ഞ മറുചോദ്യങ്ങൾ ഭയം വർദ്ധിപ്പിക്കാറുമുണ്ട്. മതവിശ്വാസത്തെ വരെ ചോദ്യം ചെയ്യുന്ന ചില തീരാ സംശയങ്ങൾ മോശമല്ലാത്ത കൂട്ടുകെട്ടിന്റെ ഫലമാണോ എന്ന് സംശയം ജനിപ്പിക്കുന്നുമുണ്ട്. ഉള്ളത് പറയാലോ, ഇപ്പോഴത്തെ കുട്ടികളുടെ ചില കൗശല നിറഞ്ഞ കുരുട്ട് ചോദ്യങ്ങൾക്ക് അവരെ തൃപ്തിപ്പെടുത്തുന്ന ഉത്തരം കൊടുക്കാൻ കഴിയാറില്ല എന്നതാണ് സത്യം. കുട്ടിക്കാലത്ത് വായിച്ചതും പഠിച്ചതും ഒന്നും അത്ര നിലവാരത്തിലുള്ളതായിരുന്നില്ല. പലതും മറന്നുപോവുകയും ചെയ്തു. കാര്യമായൊന്നും ഓർമ്മയില്ല എന്നതാണ് യാഥാർത്ഥ്യം. കുടുംബഭാരത്തിനിടയിൽ ഇപ്പോൾ പഠിക്കാൻ എവിടെ നേരം? ഇങ്ങനെയെങ്കിൽ മക്കൾ മതനിരാസ കൂട്ടുകെട്ടിൽപ്പെട്ട് വഴിപിഴച്ചു പോകുമല്ലോ എന്ന ആശങ്ക.
2: പീസ് ഖുർആൻ റേഡിയോ തൻസീൽ. തൻസീലിന്റെ ഇന്നത്തെ എപ്പിസോഡിൽ നാം കേൾക്കുന്നത് സൂറ അൽ ബഖറ 243 മുതൽ അവസാന വചനം വരെയും സൂറ ആലു ഇമ്രാൻ 1 മുതൽ 61 വരെയുള്ള വചനങ്ങളുമാണ്. പാരായണം നിർവഹിക്കുന്നത് പ്രസിദ്ധ കാര്യ വാദി അലി യമാനി.
3: أعوذ بالله من الشيطان الرجيم.

0: പീസ് ഖുർആൻ റേഡിയോ തൻസീൽ. തൻസീലിന്റെ ഇന്നത്തെ എപ്പിസോഡിൽ നാം കേട്ടത് സൂറ അൽ ബഖറ 243 മുതൽ അവസാന വചനം വരെയും സൂറ ആലു ഇമ്രാൻ 1 മുതൽ 61 വരെയുള്ള വചനങ്ങളുമാണ്. പാരായണം നിർവഹിച്ചത് പ്രസിദ്ധ കാര്യ വാദി അലി അമാനി.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: പരിശുദ്ധ ഖുർആനിൻ്റെ അനേകമായത്തുകളിൽ പരാമർശിക്കപ്പെട്ടൊരു ജീവിയാണ് ഒട്ടകം എന്നത്. പരിശുദ്ധ ഖുർആനിൻ്റെ 7-ാം അധ്യായം സൂറത്തു അൽ അറാഫിലെ 40-ാമത്തെ വചനത്തിൽ ജമൽ എന്ന പദം ഒട്ടകത്തിന് നൽകിയിട്ടുണ്ട്. ആ വചനം ഇപ്രകാരമാണ്:

ഈ വചനത്തിൽ അല്ലാഹു തആല പറയുന്നത്, അല്ലാഹുവിന്റെ വചനങ്ങളെ നിഷേധിക്കുകയും അതിനു നേരെ അഹങ്കാരം നടിക്കുകയും ചെയ്തവർ അവർ സ്വർഗത്തിൽ പ്രവേശിക്കുകയില്ല എന്നും അതുപോലെ തന്നെ അവർക്കു വേണ്ടി ആകാശത്തിന്റെ കവാടങ്ങൾ തുറക്കപ്പെടുകയില്ല എന്നതുമാണ്. ഒട്ടകം സൂചിയുടെ ദ്വാരത്തിലൂടെ പ്രവേശിക്കുന്നതുവരെ എന്ന് പറയുമ്പോൾ, ഒട്ടകമല്ല, ഒട്ടകത്തിന്റെ കയറ് പോലും സൂചിയുടെ ദ്വാരത്തിലൂടെ പ്രവേശിപ്പിക്കുവാൻ നമുക്ക് സാധ്യമല്ലാത്തതുപോലെ, അല്ലാഹുവിന് പുറമെ ആളുകളെ വിളിച്ച് പ്രാർത്ഥിക്കുന്ന, അല്ലാഹുവിന്റെ വചനങ്ങളെ നിഷേധിക്കുന്ന, അതിനെ പരിഹസിക്കുന്ന ആളുകൾക്ക് സ്വർഗപ്രവേശനം സാധ്യമല്ല എന്ന കാര്യം അതിഗൗരവമായി അല്ലാഹു ഇവിടെ അറിയിക്കുകയാണ്. പരിശുദ്ധ ഖുർആനിന്റെ 6-ാം അധ്യായം സൂറത്തു അൽ അൻആമിന്റെ 144-ാമത്തെ വചനത്തിലും അല്ലാഹു തആല ഒട്ടകത്തെപ്പറ്റി ഇബിൽ എന്ന് പ്രയോഗിക്കുന്നുണ്ട്. ആ വചനം ഇപ്രകാരമാണ്.

അതുപോലെ പതിനൊന്നാം അധ്യായം സൂറത്ത് ഹൂദിന്റെ 64-ാമത്തെ വചനത്തിൽ അല്ലാഹു തആല ഒട്ടകച്ചപ്പറ്റി നാഖത്ത് എന്നും പ്രയോഗിക്കുന്നതായി നമുക്ക് മനസ്സിലാക്കാൻ കഴിയും.

0: പീസ് ഖുർആൻ റേഡിയോയിൽ ഇനി ശ്രോതാക്കൾ കേൾക്കുന്നത് അത്തഹ്സീൻ. സൂറത്തുൽ ഹിശ്റിലെ 22, 23, 24 വചനങ്ങൾ പാരായണം ചെയ്യുമ്പോൾ വരുന്ന സ്കലിതങ്ങളെ കുറിച്ചാണ് അത്തഹ്സീൻ പ്രോഗ്രാമിൽ ഇന്ന് ശ്രോതാക്കൾ കേൾക്കുന്നത്. ക്ലാസ് എടുക്കുന്നത് ഹാഫിദ് അബ്ദുൽ ഷുക്കൂർ.
1: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. പ്രിയമുള്ള വിശുദ്ധ ഖുർആൻ പഠിതാക്കളെ, സൂറത്തുൽ ഹിശ്റിലെ അവസാനത്തെ ആയത്തുകളാണ് ഇൻഷാഅല്ലാ ഇന്ന് നമ്മൾ പഠിക്കുന്നത്. 22, 23, 24 ആയത്തുകളാണ് ഇൻഷാഅല്ലാ. ഈ ആയത്തുകൾ പാരായണം ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട തജ്വീദ് നിയമങ്ങളും പാരായണത്തിൽ വരാൻ സാധ്യതയുള്ള അബദ്ധങ്ങളെ സംബന്ധിച്ചുമാണ് ഇൻഷാഅല്ലാ പറയുന്നത്. ഹുവല്ലാഹു അല്ലദീ ലാ ഇലാഹ ഇല്ലാഹു ആലിമുൽ ഗൈബി വശ്ശഹാദ ഹുവർ റഹ്മാനുർ റഹീം. ഹുവല്ലാഹു അല്ലദീ ലാ ഇലാഹ ഇല്ലാഹു الملك القدوس السلام المؤمن المهيمن العزيز الجبار المتكبر سبحان الله عما يشركون هو الله الخالق البارئ المصور له الأسماء الحسنى يسبح له ما في السماوات والأرض وهو العزيز الحكيم. ഹുവ അല്ലാഹുല്ലദീ ലാ ഇലാഹ ഇല്ലാഹു ഹുവ അല്ലാഹുല്ലദീ ഹുവ അല്ലാഹു. നോക്കൂ, ഈ ആയത്തിലെ ആയത്തിൻ്റെ തുടക്കത്തിൽ ഹ ശേഷം അള്ളാഹു ഹ ഇവിടെയൊക്കെ ഇതിൽ ഇത്രയും ആയത്തുകളിൽ ധാരാളമായിട്ട് ഹ എന്നുള്ള ആ ഒരു അക്ഷരം വരുന്നുണ്ടല്ലോ. തൊണ്ടയുടെ താഴെ ഭാഗമാണ് ഹ ഇൻ്റെ മഖ്റജ്. പലപ്പോഴും ഓതിപ്പോകുന്ന ചില ആളുകളിലെങ്കിലും ഹുവ അല്ലാഹു

ഇട്ടാവുന്ന മദ്ദേ. ലാ ഇലാഹ ഇല്ലഹു, അവിടെ വഖഫ് ചെയ്യുമ്പോൾ ഇല്ലഹു എന്ന് പറഞ്ഞു, ഇല്ലാഹുവ എന്ന് വഖഫ് ചെയ്യേണ്ടതില്ല. അങ്ങനെ അധികം ആളുകളും ചെയ്യാറുമില്ല, വല്ലാഹു ആലം. ഇല്ലാഹു ആലിമുൽ ഗൈബി, ആലിം ഐൻ തൊണ്ടയുടെ മധ്യഭാഗം, ആലിമുൽ ഗൈബി അൽ ഗൈബ് ഗൈൻ, ആലിമുൽ ഗൈബി ഗൈൻ തൊണ്ടയുടെ മുഗൾ ഭാഗമാണ്. ആലിമുൽ ഗൈബി എന്ന് പറയരുത്, ആലിമുൽ ഗൈബി വശഹാദ വശഹാദ. ഇവിടെ വശഹാദത്തി എന്ന് അവിടെ വഖഫ് ചെയ്യുമ്പോൾ താഅന് സുക്കൂൻ, ഹാഇൻ്റെ ശബ്ദമാണ് വരിക. വശഹാദ ഹുവർ റഹ്മാനുർ റഹീം, ഹുവർ റഹ്മാൻ, ഹുവ ഹാ നേരത്തെ പറഞ്ഞതുപോലെ തൊണ്ടയുടെ താഴെ ഭാഗമാണ്. ഹുവ ഹുവർ റഹ്മാനുർ റഹീം, അർ റഹ്മാൻ അർ റഹീം. റാഇനെ തക്രീർ എന്ന ആസിഫത്ത് കൂടുതലായി പോവാതെ ശ്രദ്ധിക്കണം. അർ റഹ്മാനുർ റഹീം എന്നല്ല, ഹുവർ റഹ്മാനുർ റഹീം ഇങ്ങനെ ഉച്ചരിക്കണം. ഹാ തൊണ്ടയുടെ മധ്യഭാഗമാണ്, അവിടെയൊക്കെ കൃത്യമായിട്ട് മഖ്റജുകൾ ശരിയാക്കാൻ ശ്രമിക്കണം, ശ്രദ്ധിക്കണം, പഠിക്കണം. അടുത്ത ആയത്ത് ഹുവല്ലാഹു അല്ലദീ ലാ ഇലാഹ ഇല്ലാഹു, നേരത്തെ പറഞ്ഞതുപോലെ തന്നെ അക്കാര്യങ്ങൾ ശ്രദ്ധിക്കുക. ഹുവല്ലാഹു അല്ലദീ ലാ ഇലാഹ ഇല്ലാഹു അൽ മലികു, അൽ മലികു അൽ മലിക് അല്ല, അൽ മലികു മീമിനെ പിന്നെ നേർപ്പിക്കണം, കനപ്പിച്ചുകൊണ്ട് ഉച്ചരിക്കരുത്. അൽ മലിക് അല്ല, അൽ മലിക്. അൽ മലികുൽ ഖുദ്ദൂസ് ഖാഫ്, തൊണ്ടയുടെ മുഗൾ ഭാഗവും കഴിഞ്ഞ് ചെറുനാക്ക്. അൽ ഖുദ്ദൂസു സലാം, അസ്സലാമുൽ മുഅ്മിൻ, അസ്സലാമുൽ മുഅ്മിനു, അൽ മുഅ്മിനു. അൽ മുഅ്മിനുൽ മുഹൈമിൻ, അൽ മുഅ്മിനു മുഅ്മിനു അല്ല, അൽ മുഅ്മിനു. ഹംസയുടെ ഉച്ചാരണം കൃത്യമാക്കണം, തൊണ്ടയുടെ താഴെ ഭാഗമാണ്, എന്നാൽ ഖൽഖല വരാനും പാടില്ല. അൽ മുഅ്മിനു അല്ല, അൽ മുഅ്മിനു. മുഅ്മിനു എന്ന് ഹംസ തീരെ ഉച്ചരിക്കാതിരിക്കാനും പാടില്ല. അൽ മുഅ്മിനുൽ മുഹൈമിൻ, തൊണ്ടയുടെ താഴെ ഭാഗം, മുഹൈമിൻ. അൽ അസീസു, അൽ അസീസ് ഐൻ തൊണ്ടയുടെ മധ്യഭാഗം. അൽ അസീസുൽ, അൽ അസീസുൽ ജബ്ബാറുൽ മുതകബ്ബിർ, മുതകബ്ബിർ എന്നല്ല, വഖഫ് ചെയ്യുമ്പോൾ മുതകബ്ബിർ, മുതകബ്ബിർ. റാഇനെ തർഖീഖ് ചെയ്യണം, നേർപ്പിച്ചുകൊണ്ട് ഉച്ചരിക്കണം. അൽ ജബ്ബാറുൽ മുതകബ്ബിർ, മുതകബ്ബിർ. സുബ്ഹാനല്ലാഹി, സുബ്ഹാ ബാഇനെ ഖൽഖല ചെയ്യണം. സുബ്ഹാനല്ലാഹ്, വഖഫ് ചെയ്യുമ്പോൾ സുബ്ഹാനല്ലാഹ് കൂട്ടി ഓതുമ്പോൾ സുബ്ഹാനല്ലാഹി അമ്മ അമ്മ, മീമിന് ശദ്ദ് മണിക്കണം. അമ്മ യുശ്രികൂൻ, യുശ്രികൂൻ. ആയത്തിൻ്റെ അവസാനത്തിൽ മദ് ആരുദുൽ സുക്കൂൻ. അടുത്ത ആയത്ത് ഹുവല്ലാഹുൽ ഖാലിഖുൽ ബാരിഉൽ മുസവ്വിർ. ഹുവല്ലാഹ്, നേരത്തെ പറഞ്ഞതുപോലെ ഹാഇൻ്റെ ഉച്ചാരണം ശ്രദ്ധിക്കണം, തൊണ്ടയുടെ താഴെ ഭാഗമാണ് ഹ. ഹുവല്ലാ ഹുവല്ലാ എന്ന് പറയരുത്, ഹുവല്ലാഹുൽ ഖാലിഖ്, അൽ ഖാലിഖ്. ഖ തൊണ്ടയുടെ മുഗൾ ഭാഗം, ഖാഫ് അതിൻ്റെയും മേലെ ചെറുനാക്കിൻ്റെ അടുത്ത്, അതുകൊണ്ട് ശ്രദ്ധിക്കുക. അൽ ഖാലിഖ് രണ്ടും സ്വരഭാരത്തിൽ ഉച്ചരിക്കേണ്ട അക്ഷരമാണ്, ഖാലിഖ് എന്നല്ല. അൽ ഖാലിഖു ഹുവല്ലാഹുൽ ഖാലിഖുൽ ബാരിഉ, അൽ ബാരിഉ ഹംസ, അൽ ബാരിഉ ഹംസ കൃത്യമായിട്ട് ഉച്ചരിക്കണം. അൽ ബാരിഉൽ മുസവ്വിർ, മുസ സ്വാദ് ഇസ്തിഇലാഇൻ്റെ അക്ഷരമാണ്, സ്വരഭാരത്തിൽ ഉച്ചരിക്കണം, നാവിൻ്റെ മധ്യഭാഗം അണ്ണാക്കിലേക്ക് ഉയർന്ന് നിൽക്കണം. ശേഷം അൽ മുസവ്വിർ, മുസവ്വിർ എന്ന് വഖഫ് ചെയ്ത് മുസവ്വിർ, റാഇനെ തർഖീഖ് ചെയ്യണം. അൽ മുസവ്വിർ ലഹുൽ അസ്മാഉൽ ഹുസ്ന, ലഹു ഹാ അൽ അസ്മാഉ,
എല്ലാം തൊണ്ടയുടെ താഴേ ഭാഗമാണ്. കൃത്യമായിട്ട് മഖ്റജിൽ നിന്ന് തന്നെ ഉച്ചരിക്കണം. അൽ അസ്മാഉ മദ് മുത്തസിലാണ് അവിടെയുള്ളത്, നാലോ അഞ്ചോ ഹർക്കത്തിൻ്റെ ഖദറിൽ.

നിർബന്ധമായിട്ടും നീട്ടണം. അൽ അസ്മാഉൽ ഹുസ്ന, അൽ ഹുസ്ന, അൽ ഹു ഹു തൊണ്ടയുടെ മധ്യഭാഗം, അൽ ഹുസ്ന എന്ന് പറയരുത്. യുസബ്ബിഹു ലഹു, യുസബ്ബിഹു ലഹു മാ ഫിസ്സമാവാതി വൽ അർദ്, യുസബ്ബിഹു ഹു, യുസബ്ബിഹു ലഹു മാ ഫിസ്സമാവാതി വൽ അർദ്, വൽ അർലല വൽ അർദ്, വഹുവൽ അസീസുൽ ഹകീം, വഹുവൽ അസീസുൽ ഹകീം. ഐനും ഹാഉം തൊണ്ടയുടെ മധ്യഭാഗമാണ് മഖ്റജ്. കൃത്യമായിട്ട് ഉച്ചരിക്കാൻ ശ്രദ്ധിക്കണം ഇൻഷാല്ലാ. ഈ ഭാഗങ്ങൾ ഒന്നുകൂടെ ഓതാം. ഹുവ അല്ലാഹു അല്ലദീ ലാ ഇലാഹ ഇല്ലഹു ആലിമുൽ ഗൈബി വശ്ശഹാദ ഹുവ അർ റഹ്മാനുർ റഹീം.

0: المهيمن المهيمن العزيز الجبار المتكبر. سبحان الله سبحان الله عما يشركون. هو الله الخالق البارئ المصور. هو الله الخالق البارئ المصور له الأسماء الحسنى. يسبح له ما في السماوات والأرض وهو العزيز الحكيم.
1: അൽഹംദുലില്ലാ, സൂറത്തുൽ ഹശ്ര് കഴിഞ്ഞിട്ടുണ്ട്. ധാരാളമായിട്ട് ഇത്തരം ക്ലാസ്സുകൾ കേട്ട് ഖുർആൻ പാരായണം ശരിയാക്കുവാൻ, തജ്വീദ് നിയമങ്ങളനുസരിച്ച് പാരായണത്തിൽ അബദ്ധങ്ങളൊന്നുമില്ലാതെ കൃത്യമാക്കുവാൻ ശ്രമിക്കുക. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. ബാറക്കല്ലാഹു ഫീകും ജമീഅ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
2: മാഷാ അല്ലാഹ്, ജസാകല്ലാഹു ഖൈറാ. ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് അത്തഹ്സീൻ. സൂറത്തുൽ ഹശ്റിലെ 22 മുതൽ 24 വരെയുള്ള വചനങ്ങൾ പാരായണം ചെയ്യുമ്പോൾ വരുന്ന അബദ്ധങ്ങളെക്കുറിച്ച് ക്ലാസ് എടുത്തത് ഹാഫിൽ അബ്ദുഷക്കൂർ.
3: പീസ് ഖുർആൻ റേഡിയോ, മധുരം ഖുർആൻ. വിശുദ്ധ ഖുർആനിന്റെ വ്യത്യസ്ത ഭാഗങ്ങൾ വ്യത്യസ്ത ഖാരിഇകളുടെ ശബ്ദത്തിൽ കേൾക്കാൻ അവസരം ലഭിക്കുകയാണ് മധുരം ഖുർആൻ പരിപാടിയിലൂടെ. ഇന്ന് നാം കേൾക്കുന്നത് സൂറത്തു ത്വഹ 7 മുതൽ 17 വരെ വചനങ്ങളാണ്. പാരായണം നിർവഹിക്കുന്നത് ഖാരി തൗഫീഖ് അസ്സയ്യർ.
4: അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം.

വായനയ്ക്കു വേണ്ടി പല പ്രസിദ്ധീകരണങ്ങളെയും വാരികകളെയും മാസികകളെയും ആശ്രയിക്കാറുള്ളവരാണ്. എന്നാൽ സർക്കുലേഷൻ വർദ്ധിപ്പിക്കുവാനും സാമ്പത്തികമായ നേട്ടത്തിനും വേണ്ടി അസത്യങ്ങൾ കുത്തിനിറച്ച്, അർദ്ധസത്യങ്ങൾ നിറച്ച്, ആരോപണങ്ങൾ തൊടുത്തുവിട്ട്, അശ്ലീല വാർത്തകൾ പ്രചരിപ്പിച്ച് ധാരാളക്കണക്കിന് പ്രസിദ്ധീകരണങ്ങൾ പിടിച്ചു നിൽക്കാൻ ശ്രമിക്കുകയാണ്. കാലാകാലങ്ങളായി മനുഷ്യകുലം കാത്തുസൂക്ഷിച്ചു പോരുന്ന ധാർമ്മികതയുടെ അതിർവരമ്പുകൾ ഭേദിച്ച സാഹിത്യങ്ങളാണ് നമുക്കിന്ന് കാണാൻ സാധിക്കുന്നത്. എല്ലാ വിഷയങ്ങളും പാട്ടിന് വിഷയീഭവിപ്പിക്കാൻ പാടില്ലാത്തതുപോലെ, സിനിമകൾക്ക് ഇതിവൃത്തമാക്കാൻ പാടില്ലാത്തതുപോലെ, രചനകൾക്ക് വിഷയമാക്കാൻ പാടില്ലാത്തതുപോലെ, മനുഷ്യർ തമ്മിൽ കാത്തുസൂക്ഷിക്കുന്ന ധാർമ്മികതയുടെ മറ സംരക്ഷിച്ചുകൊണ്ടുള്ള പ്രസിദ്ധീകരണങ്ങളും സാഹിത്യങ്ങളുമാണ് പ്രോത്സാഹിപ്പിക്കപ്പെടേണ്ടത്. പലപ്പോഴും അഭിഹിതത്തിന്റെ വാർത്തകൾ പോലും വായനക്കാർക്ക് മുന്നിൽ മറ്റൊരു കൂട്ട ബലാത്സംഗത്തിന് പ്രേരണയേകുന്ന നിലക്കാണ് മേമ്പൊടികൾ ചേർത്തുകൊണ്ട് സാഹിത്യമെന്ന് പേരിട്ട് വിളിച്ച് അവതരിപ്പിക്കാറുള്ളത്. പ്രണയം, വിവാഹപൂർവ പ്രണയ ബന്ധങ്ങളെ കഥകളിലൂടെയും കവിതകളിലൂടെയും മഹത്വവൽക്കരിക്കുമ്പോൾ അത് സമൂഹത്തിന് വരുത്തിവെക്കുന്ന പരിക്ക് എത്രമാത്രമാണ്! വർഗീയത ഇളക്കിവിടുന്ന മൂർച്ചയേറിയ തൂലികയുടെ അക്ഷരങ്ങൾ കൊണ്ട് വെറുപ്പ് വിതറിയ പ്രസിദ്ധീകരണങ്ങൾ സമൂഹത്തിനുണ്ടാക്കിയ അരക്ഷിതാവസ്ഥ എത്ര ഭീകരമാണ്! അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും ചെയ്യാൻ പ്രേരിപ്പിക്കുന്ന എത്രമാത്രം ലേഖനങ്ങൾ വായിക്കേണ്ടി വന്നിട്ടുണ്ട്! നിരീശ്വരവാദവും നിർമ്മിതവാദവും പ്രചരിപ്പിച്ച് മനുഷ്യനെ ലിബറൽ ചിന്തകളിലേക്ക് കൊണ്ടുപോയ എത്രയെത്ര ലേഖനങ്ങൾക്ക് നാം സാക്ഷികളായിട്ടുണ്ട്! ഡ്രാക്കുള കഥകൾ പറഞ്ഞ്, ഡിറ്റക്റ്റീവ് നോവൽ രചിച്ച്, ഉദ്വേഗത്തിന്റെ നിമിഷങ്ങൾ പകർന്നു നൽകി എത്ര പ്രസിദ്ധീകരണങ്ങൾ കടന്നുപോയിട്ടുണ്ട്! സമൂഹത്തിന് പരിക്കുണ്ടാക്കുന്നതാണെങ്കിലും, നാട്ടുകാരുടെ വികാരത്തെ ഇളക്കിവിടുന്നതാണെങ്കിലും, അശ്ലീലതകൾക്കും വൃത്തികേടുകൾക്കും പ്രചോദനമേകുന്നതാണെങ്കിലും, എല്ലാത്തിനെയും ജനം വിളിച്ചു സാഹിത്യം. പല സാഹിത്യങ്ങളും സാഹിത്യത്തിന് വേണ്ടിയിട്ടുള്ളതാണ്. തന്റെ അക്ഷരമികവുകളെ പർവ്വതീകരിച്ച് അവതരിപ്പിച്ച് ജനങ്ങളുടെ കയ്യടി നേടാനാണ് പല ലേഖനങ്ങളും പ്രസിദ്ധീകരണങ്ങളും ശ്രമിച്ചിട്ടുള്ളത്. ഇവിടെയാണ് നേർപഥം വേറിട്ട് നിൽക്കുന്നത്. അസത്യങ്ങൾ കുത്തിനിറക്കാത്ത, അർദ്ധസത്യങ്ങൾ നിറച്ചിടാത്ത, അശ്ലീലതകളും ആഭാസത്തരങ്ങളും മനുഷ്യരുടെ വായനാനുഭവങ്ങളിലേക്ക് പകർന്നു നൽകാത്ത, അധാർമികതകളോട് സന്ധിയില്ലാ സമരം പ്രഖ്യാപിച്ച തൂലിക നേർപഥം വാരിക. കാലഘട്ടത്തിന്റെ ചുവരെഴുത്തുകൾ വായിക്കാത്തവർക്ക് കാലഘട്ടത്തിന്റെ വെല്ലുവിളികളെ നേരിടാൻ സാധിക്കുകയില്ല എന്ന് നമുക്കറിയാം. ഓരോ സമയത്തും സമൂഹത്തെ വേട്ടയാടുന്ന, സമൂഹത്തിന് പ്രതിസന്ധി സൃഷ്ടിക്കുന്ന പ്രയാസങ്ങളും പ്രശ്നങ്ങളും ഉണ്ടാകുമ്പോൾ നിലപാടിന്റെ കരുത്ത് പകർന്നു നൽകിക്കൊണ്ടാണ് സമകാലിക വെല്ലുവിളികളെ അഡ്രസ് ചെയ്യുന്ന നേർപഥം വാരികയുടെ ദൗത്യം സവിശേഷമാകുന്നത്. ആത്മീയ വിജ്ഞാനത്തിന്റെ നവജാലകങ്ങൾ തുറന്നു തന്ന്, ദൈവവിശ്വാസത്തിന്റെ സത്യസന്ധമായ പാഠങ്ങൾ പകർന്നു തന്ന്, ധാർമ്മിക പരിശുദ്ധിയുള്ള കുടുംബജീവിതത്തിന്റെ വായനാനുഭവങ്ങൾ നൽകി, മഹിളാരത്നങ്ങളുടെ, സ്ത്രീജനങ്ങളുടെ അവകാശങ്ങളെക്കുറിച്ച് സ്വത്വബോധം പകർന്നു നൽകി, ലിബറൽ പുരോഗമന നാട്യങ്ങളോട് അവതരിപ്പിക്കപ്പെടുന്ന ലിബറൽ ആശയങ്ങളോട് സന്ധിയില്ലാ സമരം പ്രഖ്യാപിച്ച്, അശ്ലീലതകളും ആഭാസത്തരങ്ങളും കുത്തിനിറക്കാതെ ധർമ്മബോധത്തിന്റെ ധാർമ്മികാനുഭവങ്ങൾ പകർന്നു തന്ന്, ദൈവവിശ്വാസത്തിന്റെയും ആത്മബോധത്തിന്റെയും കപ്പൽ പണിത് തമസിന്റെ മറ നീക്കി നേരിന്റെ പ്രഭചൊരിഞ്ഞ് നേർപഥം നമുക്ക് മുമ്പിൽ വേറിട്ടു നിൽക്കുകയാണ്. സുഹൃത്തുക്കളെ, നമുക്ക് വായിക്കാം. സമൂഹം അനുഭവിക്കുന്ന നീറുന്ന പ്രശ്നങ്ങൾക്ക് അക്ഷര വെളിച്ചത്തിന്റെ സത്യസന്ധമായ പരിഹാരമാണ് നേർപഥം വാരിക. സർവശക്തനായ അള്ളാഹു വായന മരിച്ചിട്ടില്ലാത്ത ഈ ലോകത്ത് ഒരു പുതിയ കൂട്ടുകാരനായി, യാത്രയിലെ ചങ്ങാതിയായി, ഏകാന്തതയിലെ ആത്മമിത്രമായി നേർപഥം വാരികയെ സ്വീകരിക്കാൻ നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.

0: പീസ് ഖുർആൻ റേഡിയോ അൽ മുഅല്ലിം പ്രോഗ്രാമിലേക്കാണ് ഇനി പ്രവേശിക്കുന്നത്. സൂറ അന്നിസായിലെ 44 മുതൽ 47 കൂടിയ വചനങ്ങളിലേക്ക്. പാരായണം അഷ്ഷൈഖ് ഖലീഫ അത്തുനൈജി.
1: അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം.

0: ബാറക്കല്ലാഹു ഫീക്കും, ജസാകല്ലാഹു ഖൈറൻ കസീറ. പീസ് ഖുർആൻ റേഡിയോ അൽ മുഅല്ലിം പ്രോഗ്രാമാണ് നാം ഇതുവരെ കേട്ടത്. പാരായണം അഷ്ഷൈഖ് ഖലീഫ അത്തുനൈചി.
1: പരിശുദ്ധ ഖുർആനിലെ ചില വചനങ്ങൾ പാരായണം ചെയ്യുമ്പോഴും അത് കേൾക്കുമ്പോഴും പാരായണത്തിൻ്റെ സുജൂദ് സത്യവിശ്വാസികൾ പഠിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. ഇന്ന് നമ്മൾ മനസ്സിലാക്കുന്നത് ഖുർആനിലെ 32-ാമത്തെ അധ്യായം സൂറത്തു സജ്ജദയിലെ 15-ാമത്തെ വചനമാകുന്നു. വചനം ഇപ്രകാരമാകുന്നു:

നമ്മുടെ ദൃഷ്ടാന്തങ്ങൾ മുഖേന ഉത്ബോധനം നൽകപ്പെട്ടാൽ സാഷ്ടാംഗം പ്രണമിക്കുന്നവരായി വീഴുകയും തങ്ങളുടെ രക്ഷിതാവിനെ സ്തുതിച്ചുകൊണ്ട് പ്രകീർത്തിക്കുകയും ചെയ്യുന്നവർ മാത്രമേ നമ്മുടെ ദൃഷ്ടാന്തങ്ങളിൽ വിശ്വസിക്കുകയുള്ളൂ. അവർ അഹംഭാവം നടിക്കുകയുമില്ല. പരിശുദ്ധ ഖുർആനിലെ 32-ാമത്തെ അധ്യായം സൂറത്തു സജ്ജദയുടെ 15-ാമത്തെ വചനമാകുന്നു ഇപ്പോൾ നമ്മൾ കേട്ടത്. ഈ വചനം പാരായണം ചെയ്യുമ്പോഴും അത് കേൾക്കുന്നവരും തിലാവത്തുൽ ഖുർആൻ പാരായണം ചെയ്യുമ്പോഴുള്ള സുജൂദ് തിലാവ ചെയ്യേണ്ടതാണെന്ന് നമ്മൾ പഠിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. ആയത്ത് ഒരിക്കൽ കൂടി

0: ഇതുപോലെയുള്ള സുജൂദ് തിലാവയുടെ വചനങ്ങൾ നമ്മൾ അറിയുകയും മനസ്സിലാക്കുകയും ചെയ്യുക.
1: പ്രഭാതത്തിൻ്റെ പ്രസരിപ്പ് പോലെ മനസ്സിൽ നവോന്മേഷം നിറയ്ക്കുകയാണ് ആ ശബ്ദവിസ്മയം. അബ്രപാളികൾ മനസ്സിൽ തീർത്ത അധർമ്മത്തിൻ്റെ നാമ്പുകൾ നുള്ളിമാറ്റി ധർമ്മത്തിൻ്റെ കവചം ജീവിതവീഥികളിൽ ചേർത്തുവച്ച ശബ്ദവിസ്മയം. മനസ്സിൽ മാറ്റത്തിൻ്റെ മനോഹാരിത തീർക്കാൻ, മനസ്സിൽ നന്മ കൊണ്ട് നിറയ്ക്കാൻ കേവലമൊരു കേൾവി കൊണ്ട് സാധിക്കുമെന്നോ? അതെ, നന്മയുടെ നറുനിലാവായി, ധർമ്മത്തിൻ്റെ അക്ഷയ ഖനിയായി, വിജ്ഞാനത്തിൻ്റെ അണയാത്ത സ്രോതസ്സായി, വിജയത്തിലേക്ക് വഴികാട്ടിയായി ഒരു ശബ്ദ സൗഭാഗ്യം. പീസ് റേഡിയോ, ഹൃദയങ്ങളെ കുളിരണിയിക്കുന്ന ശാന്തിയുടെ സ്വരം, പീസ് റേഡിയോ. ഇനി നമ്മുടെ വീടകങ്ങളിൽ വിശുദ്ധ ഖുർആനിൻ്റെ വിജ്ഞാനത്തിൻ്റെ ശബ്ദം നിറയട്ടെ. പ്രശ്നസങ്കീർണമായ കുടുംബ സാഹചര്യത്തെ അത് സന്തോഷത്തിൻ്റെ തുരുത്തുകളിലേക്ക് നയിക്കട്ടെ. സമകാലിക വിഷയങ്ങളിൽ, സാമൂഹിക പ്രശ്നങ്ങളിൽ നല്ല നിലപാടുകൾ സ്വീകരിക്കാൻ അത് നമ്മെ പ്രാപ്തരാക്കട്ടെ. ഇസ്ലാമിക പ്രമാണം, ധാർമ്മിക വിജ്ഞാനം, പ്രവാചകന്റെയും അനുചരന്മാരുടെയും ജീവിതം, ഇവയെ അടിസ്ഥാനമാക്കി സന്തുഷ്ട ജീവിതത്തിൻ്റെ പുതിയൊരു ലോകം ഇനി നമുക്ക് മുന്നിൽ തുറക്കട്ടെ. പീസ് റേഡിയോ ഓരോ നിമിഷവും അറിവിനാൽ പ്രകാശിതമായി ഹൃദയത്തിൽ ശാന്തിയുടെ സ്വരം പകരുന്നു.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: അടുത്തതായി പീസ് റേഡിയോയിൽ ഹൃദയവസന്തം. വിശുദ്ധ ഖുർആനിലെ 36-ാം അധ്യായമായ സൂറത്ത് യാസീനിലെ 78-79 വചനങ്ങളാണ് ഇന്നത്തെ ഹൃദയവസന്തത്തിൽ ടി കെ നിഷാദ് സലഫി അവതരിപ്പിക്കുന്നത്.
4: ومن تبعهم بإحسان إلى يوم الدين أما بعد أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم وضرب لنا مثلا ونسي خلقه قال من يحيي العظام وهي رميم قل يحييها الذي أنشأها أول مرة وهو بكل خلق عليم.
5: സ്നേഹം നിറഞ്ഞ ശ്രദ്ധാക്കളെ, സഹോദരി സഹോദരന്മാരെ, സൂറത്ത് യാസീനിൻ്റെ 77 വരെയുള്ള ആയത്തുകളാണ് ഏറ്റവും അവസാനം നമ്മൾ ചർച്ച ചെയ്തത്. മനുഷ്യൻ്റെ സൃഷ്ടിപ്പിനെ സംബന്ധിച്ച് അള്ളാഹു മനുഷ്യനെ ഓർമ്മപ്പെടുത്തുന്ന ആയത്താണ് 77-ാമത്തെ ആയത്ത്. വളരെ നിസ്സാരമായ ഒരു വസ്തുവിൽ നിന്ന് അത്ഭുതകരമായ ഒരു സൃഷ്ടിപ്പ് മനുഷ്യൻ്റെ കാര്യത്തിൽ ഉണ്ടായിരുന്നിട്ടും ഭ്രൂണത്തിൻ്റെ ആദ്യഘട്ടം ഒരുപക്ഷേ മനുഷ്യൻ്റെ നഗ്നനേത്രങ്ങൾ കൊണ്ട് കാണാൻ കഴിയാത്ത അത്രയും നിസ്സാരമായ ഒരു വസ്തുവായിരുന്നിട്ടും അതിൽ നിന്ന് ഭൂമിലോകത്ത് കാണുന്നതിൽ ഏറ്റവും സങ്കീർണവും അത്ഭുതകരവുമായ മനുഷ്യനെന്ന സൃഷ്ടിയെ അള്ളാഹു രൂപപ്പെടുത്തിയെടുത്തു. ആ മനുഷ്യൻ ആ റബ്ബിനോട് തന്നെ അള്ളാഹുവിനുള്ള വിശ്വാസ കാര്യങ്ങളിലും പരലോകത്തെ സംബന്ധിച്ചുള്ള വിശ്വാസ കാര്യങ്ങളിലും റബ്ബിനോട് തർക്കിക്കുന്നു എന്നതാണ് ഏറ്റവും വലിയ വിരോധാഭാസം. അതിനെക്കുറിച്ച് അള്ളാഹു മനുഷ്യനെ ഓർമ്മപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. സൃഷ്ടാവായ റബ്ബിനോട് തർക്കിക്കുമ്പോൾ നിന്നെ എത്ര നിസ്സാരമായ വസ്തുവിൽ നിന്നാണ് അള്ളാഹു ഉണ്ടാക്കിയത് എന്നതിനെക്കുറിച്ച് ഓർക്കുന്നില്ലേ എന്നാണ് റബ്ബ് സുബ്ഹാനഹു വ തആല 77-ാമത്തെ ആയത്തിലൂടെ നമ്മോട് ചോദിക്കുന്നത്. തൊട്ടടുത്തുള്ള രണ്ട് ആയത്തുകളാണ് ഇപ്പോൾ പാരായണം ചെയ്തത്. പാരായണ നിയമവുമായി ബന്ധപ്പെട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടുന്ന കുറച്ചധികം കാര്യങ്ങൾ ഈ രണ്ട് ആയത്തുകളിൽ കടന്നുവരുന്നു. അവിടെ ഒന്ന് ശ്രദ്ധിച്ച് പാരായണം ചെയ്യേണ്ടതുണ്ട്. 78-ാമത്തെ ആയത്തിൽ
4: وضرب لنا مثلا ونسي خلقه مثلا ونسي خلقه مثلا എന്ന് തൻവീനിനെ വ്യക്തമാക്കാതെ അതിനുശേഷമുള്ള വാവിലേക്ക് ലയിപ്പിച്ചുകൊണ്ട് പാരായണം ചെയ്യണം.
6: قال من يحيي العظام وهي رميم
4: من يحيي العظام അവിടെയും അങ്ങനെ തന്നെയാണ് പാരായണം ചെയ്യേണ്ടത്.
6: മൈ യുഹയിൽ ഇളാമ വഹിയ റമീം.
4: അത് കഴിഞ്ഞ് അടുത്ത ആയത്തിൽ
6: ഖുൽ യുഹയി ഹല്ലദീ അൻശഅഹ ഖുൽ യുഹയി ഹല്ലദീ അൻശഅഹ
4: അൻശഅഹ എന്ന് അൻ ആ നൂന് അങ്ങനെ വ്യക്തമായി ഓതാൻ പാടില്ല, മറിച്ച് നൂനിനെ അവ്യക്തമാക്കി മണിച്ചുകൊണ്ടാണ് പാരായണം ചെയ്യേണ്ടത്.
6: അൻശഅഹ,
4: അതിനുശേഷം വഹുവ ബികുല്ലി ഖൽഖിൻ അലീം. നേരത്തെ പറഞ്ഞ മൂന്ന് ഭാഗങ്ങളിൽ നിന്നും വ്യത്യസ്തമായി ഖൽഖിൻ എന്നതിലെ തൻവീനിനെ വ്യക്തമായി പാരായണം ചെയ്യണം. അതിനുശേഷം വരുന്നത് ഐനാണ്.
6: വഹുവ ബികുല്ലി ഖൽഖിൻ അലീം.
4: ഖൽഖിൻ എന്നത് വ്യക്തമാകേണ്ടതുണ്ട്. കൂടുതൽ നന്നായി ഖുർആൻ പറയുന്ന നിയമങ്ങൾ പഠിക്കണമെന്നും അതനുസരിച്ച് നമ്മുടെ ഖുർആനത്തിനെ ക്രമീകരിക്കണമെന്നും സന്ദർഭികമായി ഓർമ്മപ്പെടുത്തുകയാണ്. ഇനി സുഹൃത്തുക്കളെ, അതിൻ്റെ ആശയം നമുക്കൊന്ന് പരിശോധിക്കാം.
6: വറബ ലന മസല.
4: വറബൽ മസൽ എന്ന് പറഞ്ഞാൽ ഉദാഹരിക്കുക. ഇവിടെ അള്ളാഹു സുബ്ഹാനഹു വ തആല ചില ആളുകളെക്കുറിച്ചാണ് പറയുന്നത്. വറബ ലന മസലൻ, അവൻ നമുക്ക് ഉദാഹരണം പറയുകയാണ്. നമ്മോടവൻ ഒരു ഉദാഹരണം, ഒരു ഉപമ എടുത്തു കാണിക്കുകയാണ്. വനസിയ ഖൽഖഹു, അവൻ്റെ സൃഷ്ടിപ്പിനെ മറന്നുകൊണ്ട്. താൻ എവിടെ നിന്നുണ്ടായി, എങ്ങനെ സൃഷ്ടിക്കപ്പെട്ടു എന്നതിനെക്കുറിച്ച് ചിന്തിക്കാതെ ഒരു ഉദാഹരണം എടുത്തുകാട്ടി അള്ളാഹുവോട് തർക്കിക്കുന്നു എന്നതാണ് അതിൻ്റെ ആശയം. വറബ മസലൻ എന്നതാണ് ഉദാഹരിച്ചു, ഉപമ പറഞ്ഞു, ഉദാഹരണം പറഞ്ഞു എന്നതിനൊക്കെ ഉപയോഗിക്കുന്ന പ്രയോഗം.
6: വറബലന
4: മസല, അവൻ നമുക്ക് അല്ലെങ്കിൽ നമ്മോട് ഒരു ഉപമ പറയുന്നു, ഉദാഹരണമെടുത്തു കാണിക്കുന്നു. വനസിയ, അവൻ മറന്നുകൊണ്ട്. ഖൽഖഹു, അവൻ്റെ ഖൽഖിനെ, അവൻ്റെ സൃഷ്ടിപ്പിനെ, സ്വന്തം സൃഷ്ടിപ്പ് എങ്ങനെയാണ് എന്ന് ചിന്തിക്കാതെ ഒരു ഉദാഹരണം നമുക്ക് പറഞ്ഞു തരുന്നു. എന്താണ് അയാൾ പറയുന്ന ഉദാഹരണം? കാല, അവൻ പറഞ്ഞു അല്ലെങ്കിൽ ചോദിച്ചു, മൻ, ആരാണ്?
6: യുഹയി,
4: ജീവിപ്പിക്കുക, ജീവൻ നൽകുക. ആരാണ് ജീവൻ നൽകുക?
6: അൽ ഇളാമ, ഇളാം, അളമ, ഇളാം എന്ന് പറഞ്ഞാൽ എല്ല്, എല്ലുകൾ, ഇളാം, എല്ലുകൾ.
4: വഹിയ റമീം, അത് ദ്രവിച്ചു പോയിരിക്കെ, നുരുമ്പിച്ചതായിട്ടുള്ള, ദ്രവിച്ചു കഴിഞ്ഞിട്ടുള്ള എല്ലുകളെ ഇനിയും ആരാണ് ജീവിപ്പിക്കുക എന്നാണ് ചോദിക്കുന്നത്. ചില തഫ്സീറുകളിലൊക്കെ പ്രവാചകൻ്റെ അടുത്ത് ഒരാൾ വന്ന് എല്ലുകൾ പൊടിച്ച് അവയെ ധൂളികളാക്കി പറത്തിക്കളഞ്ഞു. എന്നിട്ട് നബിയോട് ചോദിക്കുന്നു, മരണത്തിനു ശേഷം ഒരു ജീവിതമുണ്ട് എന്നാണല്ലോ നീ പറയുന്നത്, ഈ പൊടി പൊടിയായി തീർന്ന എല്ലുകളെ ആരാണ് ഒരിക്കൽ കൂടി ജീവിപ്പിക്കുക? പരലോകം എന്ന ആശയം മനുഷ്യരാശിയെ പഠിപ്പിക്കുമ്പോൾ എല്ലാ പ്രവാചകന്മാരും ഇങ്ങനെ ഒരു ചോദ്യത്തെ നേരിട്ടിട്ടുണ്ട്. രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, എല്ലാ പ്രവാചകന്മാരും അടിസ്ഥാനപരമായി പരലോകത്തെ സമൂഹത്തോട് പഠിപ്പിച്ചിട്ടുണ്ട്. ഒരു ലോകം വരാനുണ്ട്, മനുഷ്യൻ്റെ യഥാർത്ഥ ജീവിതം വരാനിരിക്കുന്നു എന്ന് എല്ലാ പ്രവാചകന്മാരും അവരവരുടെ സമൂഹത്തോട് പറഞ്ഞിട്ടുണ്ട്. ആ സന്ദർഭങ്ങളിലൊക്കെ തന്നെയും അവർ നേരിട്ടിരുന്നൊരു ചോദ്യമാണിത്. മരിച്ച് മണ്ണടിഞ്ഞു പോയതിനു ശേഷം
5: മനുഷ്യ ശരീരം ചിതലറിച്ചു കഴിഞ്ഞതിന് ശേഷം, കറുത്ത ചളിമണ്ണായി പോയി കഴിഞ്ഞതിന് ശേഷം, എല്ലുകളെല്ലാം നുരുമ്പിച്ച് ദ്രവിച്ച് കണ്ടെടുക്കപ്പെടാനാവാത്ത ഒരവസ്ഥാവിശേഷത്തിലെത്തിയതിനു ശേഷവും ഒരിക്കൽ കൂടി മനുഷ്യൻ ജീവിപ്പിക്കപ്പെടുമെന്നോ ഒരിക്കൽ കൂടി മനുഷ്യൻ സൃഷ്ടിക്കപ്പെടുമെന്നോ സൂറത്തു ഖാഫിലെ ആദ്യ ഭാഗത്ത് നമുക്ക് കാണാൻ കഴിയും. സൂറത്തു സജദയിലെ 12-ാമത്തെ ആയത്ത്, വഖാലു ഇദാ ളലൽനാ ഫിൽ അർദ് അഇന്നാ ലഫി ഖൽഖിൻ ജദീദ് ബൽ ഹും ബിലിഖാഇ റബ്ബിഹിം കാഫിറൂൻ. വഖാലു, അവർ ചോദിക്കുന്നു, അവർ പറയുന്നു, ഇദാ ളലൽനാ ഫിൽ അർദ്, ഞങ്ങൾ ഭൂമിയിലേക്ക് ലയിച്ചു ചേർന്നതിന് ശേഷവും, അഇന്നാ ലഫി ഖൽഖിൻ ജദീദ്, വീണ്ടും ഞങ്ങൾക്കൊരു പുതിയ സൃഷ്ടിപ്പുണ്ടെന്നാണോ പറയുന്നത്? ബൽഹും ബിലിഖാഇ റബ്ബിഹിം കാഫിറൂൻ, അവർ തങ്ങളുടെ രക്ഷിതാവിനെ കണ്ടുമുട്ടുന്നതിനെ നിഷേധിക്കുകയാണ് ചെയ്യുന്നത്. സൂറത്തു ഖാഫിലെ 3-ാമത്തെ ആയത്ത്, ഇദാ മിത്നാ വകുന്നാ തുറാബ ദാലിക റജുഉം ബഈദ്. ഇദാ മിത്നാ, ഞങ്ങൾ മരിച്ചതു കഴിഞ്ഞാൽ, വകുന്നാ തുറാബൻ, എന്നിട്ട് ഞങ്ങൾ മണ്ണായി പോയതിന് ശേഷം പിന്നെയും ഒരു മടക്കമുണ്ടെന്നാണോ പറയുന്നത്? ദാലിക റജുഉം ബഈദ്, ആ മടക്കം എത്ര വിദൂരമാണ്, ഒരിക്കലും സംഭവിക്കാത്തതാണ്, നടക്കാത്ത ഒരു സംഗതിയാണത്. സൂറത്തു നാസിഅത്തിലെ ആയത്തുകൾ നമ്മൾ പലപ്പോഴും കേൾക്കാറുണ്ട്. അഇന്നാ യഖൂലൂന ഇന്നാ ലമർദൂദൂന ഫിൽ ഹാഫിറ, ഞങ്ങൾ കുഴികളിൽ അടക്കപ്പെട്ടതിന് ശേഷം വീണ്ടും മടക്കിക്കൊണ്ടുവരുമെന്നാണോ പറയുന്നത്? അഇദാ കുന്നാ ഇലാമൻ നഖിറ, ദ്രവിച്ചുപോയ എല്ലുകളായി തീർന്നതിന് ശേഷവും, ഖാലു തിൽക ഇദൻ കറത്തുൻ ഖാസിറ, അങ്ങനെയാണെങ്കിൽ അതൊരു നഷ്ടകരമായ തിരിച്ചുവരവ് തന്നെയാകുമല്ലോ. കുഴികളിൽ അടക്കപ്പെട്ട് എല്ലുകൾ നുരുമ്പിച്ചതിന് ശേഷം ഇനിയും ഒരു തിരിച്ചുവരവുണ്ടെന്നോ? അങ്ങനെ ഉണ്ടെങ്കിൽ അതൊരു വലിയ നഷ്ടം തന്നെയാണ് കേട്ടോ എന്ന് പ്രവാചകന്മാരെ, മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഉൾപ്പെടെയുള്ള പ്രവാചകന്മാരെ ആളുകൾ പരിഹസിച്ചിരുന്നു, കളിയാക്കിയിരുന്നു. അതിന് പലവിധ ഉദാഹരണങ്ങളും അവർ നിരത്തിവച്ചിരുന്നു, പലവിധ തന്ത്രങ്ങളും ഉപയോഗിച്ചുകൊണ്ട് അതിനെ ചോദ്യം ചെയ്തിരുന്നു. അതിലെ ഒരു ചെറിയ ഭാഗമാണ് ഇവിടെ ഉദ്ധരിക്കുന്നത്. എല്ലുകൾ ദ്രവിച്ചു പോയതിനു ശേഷവും ഞങ്ങൾ മടങ്ങിവരുമെന്നാണോ? അതിനെ ആരാണ്, ഒരിക്കൽ കൂടി ആർക്കാണ് അവയെ പുനർജീവിപ്പിക്കുവാൻ സാധിക്കുക എന്നാണ് ഈ ആയത്തിലൂടെ പരലോകത്തെ നിഷേധിക്കുന്ന ആളുകൾ ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. വിശുദ്ധ ഖുർആൻ ഈ വിഷയം വളരെ വിശദമായി പല സന്ദർഭങ്ങളിലും പല ഘട്ടങ്ങളിലും സുദീർഘമായി സംസാരിക്കുന്നത് നമുക്ക് കാണാൻ കഴിയും. മുമ്പ് ഇതേ സൂറത്തിൽ മറ്റൊരു ഭാഗത്ത് സംസാരിച്ചത് ഓർക്കുന്നുണ്ടാകും, നമ്മൾ ചർച്ച ചെയ്തിരുന്നത് ഓർക്കുന്നുണ്ടാകും. വിശുദ്ധ ഖുർആനിൽ 2000-ൽ അധികം വരുന്ന ആയത്തുകൾ പരലോകത്തെ സംബന്ധിച്ചാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല വിശദീകരിക്കുന്നത്. പരലോകം സ്ഥാപിക്കുന്നതിനു വേണ്ടി മനുഷ്യയുക്തിയോട് അള്ളാഹു സംസാരിക്കുന്നു. ആളുകൾക്ക് ചെറുതായൊന്ന് ചിന്തിച്ചാൽ മനസ്സിലാക്കാൻ കഴിയാവുന്ന രൂപത്തിലുള്ള പലവിധ ഉദാഹരണങ്ങളും അള്ളാഹു വിശദീകരിക്കുന്നു. ആ കൂട്ടത്തിൽ 2 മഹാന്മാരുടെ ചരിത്രം അള്ളാഹു നമുക്ക് പഠിപ്പിക്കുന്നുണ്ട്. സൂറത്തുൽ ബഖറയിലെ 259-260 ആയത്തുകൾ, 259-ാമത്തെ ആയത്ത്, ഔക്കല്ലദീ മറ അല ഖറിയത്തിൻ وهو خاوية على عروشها قال أنا يحيي هذه الله بعد موتها فأماته الله 100 عام ثم بعثه قال كم لبثت قال لبثت يوما أو بعض يوم قال بل لبثت 100 عام فانظر إلى طعامك وشرابك لم يتسنه وانظر الى حمارك ولنجعلك ايه للناس وانظر الى العظام كيف ننشزها ثم نكسوها لحما فلما تبين له قال اعلم ان الله على كل شيء قدير. ഒരാൾ ഫലസ്തീനിന്റെ പട്ടണത്തിന്റെ അരികിലൂടെ നടന്നു പോകുമ്പോൾ ഇതിങ്ങനെ തകർന്നതിന് ശേഷം, നശിച്ചതിന് ശേഷം എങ്ങനെയാണ് അള്ളാഹു ഒരിക്കൽ കൂടി ഇതിനെ പുനഃസംഘടിപ്പിക്കുക എന്ന് ചോദിക്കുമ്പോൾ എന്താണ് അള്ളാഹു ചെയ്തത്? ഫഅമാതഹുല്ലാഹു മിഅത ആമിൻ സുമ്മ ബഅസഹു. അയാളെ അള്ളാഹു 100 വർഷത്തേക്ക് മരിപ്പിച്ചു, അയാൾക്ക് മരണം നൽകി. മഹാനായ അസേർ അലൈഹിസ്സലാമാണ് ബനു ഇസ്രായേലുകാരിലേക്ക് നിയോഗിതനായ പ്രവാചകനാണെന്നും അല്ലെന്നും ചില അഭിപ്രായങ്ങളിൽ വ്യത്യസ്തമായ അഭിപ്രായങ്ങളുള്ള അസേർ എന്ന മഹാനെക്കുറിച്ചാണ് ഇവിടെ സൂചിപ്പിക്കുന്നത് എന്നാണ് ഇതിൻ്റെ വിശദീകരണങ്ങളിലൊക്കെ കാണാൻ സാധിക്കുന്നത്. എന്തായിരുന്നാലും ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ഉൾപ്പെടെയുള്ള ഖതാദയെ പോലെയുള്ള ഹസൻ അൽ ബസ്രിയെ പോലെയുള്ള ആളുകളൊക്കെ ഉസൈറിനെ കുറിച്ചാണ് ഇത് പറയുന്നത് എന്ന് അഭിപ്രായപ്പെട്ടിട്ടുണ്ട്. വഹബുൻ മുനബ്ബിഹിനെ പോലെയുള്ള ചില ആളുകൾ മറ്റു ചില വ്യക്തികളുടെ പേര് പരാമർശിക്കുന്നുണ്ട്. എല്ലാവരും പരലോകവുമായി ബന്ധപ്പെടുത്തിയാണ് ഇതിനെ വിശദീകരിക്കുന്നത്. അള്ളാഹു അയാളെ മരിപ്പിച്ചു 100 വർഷത്തേക്ക്, എന്നിട്ട് ജീവിപ്പിച്ചു. അള്ളാഹു അദ്ദേഹത്തോട് ചോദിക്കുന്നു, കം ലബിസ്ത, എത്ര കാലമാണ് നീ ഇവിടെ ഇങ്ങനെ മരിച്ചു കിടന്നത്? കാല ലബിസ്തു യൗമൻ അവ ബഅ്ദയു, ഒരു ദിവസം അല്ലെങ്കിൽ ഒരു ദിവസത്തിലെ ഏതാനും ചില ഭാഗങ്ങൾ മാത്രം, കുറച്ചു സമയമാണ് ഞാൻ മരിച്ചു കിടന്നത്. കാല ബൽ ലബിസ്ത മിഅത ആം, അല്ല 100 കൊല്ലം നിന്നെ ഞാൻ മരിപ്പിച്ചു കിടത്തി. ഫൻദുർ ഇലാ തുആമിക വശറാബിക ലം യതസന്ന, നിന്റെ ഭക്ഷണപാനീയങ്ങളിലേക്ക് നോക്ക്, അവയ്ക്ക് മാറ്റങ്ങളൊന്നും സംഭവിച്ചിട്ടില്ല. എന്നാൽ വന്നുർ ഇലാ ഹിമാരിക വലിനജ്അലക ആയതൽ ലിന്നാസ്, നിന്നെ നാം ആളുകൾക്കൊരു ദൃഷ്ടാന്തമാക്കുന്നതിന് വേണ്ടി നിന്റെ കഴുതയിലേക്ക് നോക്ക്. അയാളുടെ കൂടെയുണ്ടായിരുന്ന കഴുത 100 വർഷം ചത്തുകിടന്നാൽ എന്താണ് സംഭവിക്കുക? മണ്ണോട് ചേർന്ന് എല്ലാം നുരുമ്പിച്ച് ചിതലരിച്ച് മണ്ണായി തീർന്നിട്ടുണ്ട്. ആ മഹാനായ മനുഷ്യൻ്റെ മുന്നിൽ വെച്ചുകൊണ്ട് അള്ളാഹു സുബ്ഹാനഹു വതആല എല്ലുകളെ പുനഃസംഘടിപ്പിച്ച് എല്ലുകൾക്ക് മാംസവും തൊലിയും നൽകി അതിൻ്റെ പഴയ രൂപത്തിലേക്ക് പിന്നെ രൂപപ്പെടുത്തി പഴയ അവസ്ഥയിലേക്ക് അതിനെ കൊണ്ടുവരികയാണ്. അത് കാണുമ്പോൾ, കൺമുന്നിൽ അത് കാണുമ്പോൾ അദ്ദേഹം പറഞ്ഞത് ഫലമ്മാ തബയ്യനലഹു ഖാല അഅലം, എനിക്കറിയാം, അന്നല്ലാഹ അലാ കുല്ലി ഷൈഇൻ ഖദീർ, അള്ളാഹു എല്ലാറ്റിനും കഴിവുള്ളവനാകുന്നു. ആ വിശ്വാസമാണ് സുഹൃത്തുക്കളെ നമുക്കുണ്ടാകേണ്ടത്. ആ വിശ്വാസമാണ് നമുക്കുണ്ടാകേണ്ടത്. ആര് നമ്മുടെ വിശ്വാസത്തിനകത്ത് വിഷം ചേർക്കാൻ വന്നാലും അത് വികലമാക്കാനുള്ള, പുതിയതെന്ന് നൂതനമെന്ന് തോന്നുന്ന, യുക്തിപരമെന്ന് തോന്നുന്ന, എന്നാൽ യുക്തിശൂന്യമായ, എല്ലാ കാലഘട്ടത്തിലും പരലോക വിശ്വാസത്തിനെതിരായി ചിന്തിക്കുന്നവർ വിശദീകരിക്കാറുള്ള ഏതെങ്കിലും ചില വാദങ്ങളും ആശയങ്ങളും ഒക്കെയായി കടന്നു വരുമ്പോൾ നമ്മുടെ മനസ്സിൻ്റെ ഉള്ളിൽ ഉണ്ടാകേണ്ടുന്ന ഉറച്ച വിശ്വാസം അതാണ്, അള്ളാഹു എല്ലാറ്റിനും കഴിവുള്ളവനാണ്. എത്ര സ്ഥലങ്ങളിലാണ് റബ്ബ് സുബ്ഹാനഹു വതആല വാചകം ആവർത്തിച്ചു പറയുന്നത്? 260-ാമത്തെ ആയത്തിൽ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമാണ് അള്ളാഹുവോട് ചോദിക്കുന്നത്, വഇദ് ഖാല ഇബ്രാഹിം റബ്ബി അരിനി കൈഫ തുഹിയിൽ മൗത. ഇബ്രാഹിം പറഞ്ഞ സന്ദർഭം ഓർക്കുക, അള്ളാഹുവെ എനിക്കു കാണിച്ചു തരണം, എങ്ങനെയാണ് നീ മരിച്ചവരെ ജീവിപ്പിക്കുക. ഖാല അവലം തുഅ്മിൻ, ഇബ്രാഹിമെ നീ വിശ്വസിച്ചിട്ടില്ലേ? ഖാല ബല വലാകിൻ ലിയത്മഇന്ന ഖൽബി, ഉണ്ട്, പക്ഷേ എൻ്റെ മനസ്സിന് ഒരു ആശ്വാസം ലഭിക്കാൻ, ഒരു തുമഅനീനത്തിനു വേണ്ടി. ഖാല ഫഖുദ് അർബഅത മിന അത്തൈർ ഫസുർഹുന്ന ഇലൈക സുമ്മ ജഅൽ അലാ കുല്ലി ജബലിൻ മിൻഹുന്ന ജുസ്അ, ഒരു 4 പക്ഷികളെ നീ പിടിച്ചു കൊണ്ടുവരിക, 4 പറവകളെ പിടിക്കുക, ആ പക്ഷികളെ കഷ്ണങ്ങളാക്കി നിന്റെ ചുറ്റുഭാഗത്തുമുള്ള മലകളിൽ അതിൻ്റെ ഓരോ കഷ്ണങ്ങളും ഓരോ ഭാഗങ്ങളും കൊണ്ടുപോയി വെക്കുക. സുമ്മദുഹുന്നയസീനകസയ്യാ, നീ അവയെ വിളിക്കുക, അവ നിന്റെ അടുത്തേക്ക് വേഗത്തിൽ പറന്നു വരും. വഅലം അന്നല്ലാഹ അസീസുൻ ഹകീം. അവ രണ്ട് ആളുകൾ എങ്ങനെയാണ്, അതൊരു സംശയത്തിൻ്റെയോ നിഫാഖിൻ്റെയോ അവിശ്വാസത്തിൻ്റെയോ അടിസ്ഥാനത്തിലുള്ള ചോദ്യമല്ല, മറിച്ച് മനസ്സിനൊരു ഫലം കിട്ടാൻ അല്ലെങ്കിൽ എങ്ങനെയാണ് എന്ന ഒരാകാംക്ഷയുടെ, ഒരു തുമഅനീനത്തിനു വേണ്ടി ആളുകൾ ചോദിക്കുമ്പോൾ, രണ്ട് മഹാന്മാർ അള്ളാഹുവോട് ചോദിച്ചപ്പോൾ അള്ളാഹു സുബ്ഹാനഹു വതആല അവരെ ബോധ്യപ്പെടുത്തുന്ന ഒരു രീതിയാണ് ഈ ആയത്തുകളിലൂടെ നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇവിടെ എങ്ങനെയാണ് എല്ലാ നുരുമ്പിച്ചുപോയ എല്ലുകളെ അള്ളാഹു ഒരിക്കൽ കൂടി പുനർജീവിപ്പിക്കുക എന്ന ചോദ്യത്തിന് ഈ ആയത്തിനു ശേഷം എങ്ങനെയാണ് റബ്ബ് മറുപടി പറയുന്നത്? 79-ാമത്തെ ആയത്ത് നമുക്കിങ്ങനെ വായിക്കാൻ പറ്റും. ഖുൽ, നബിയെ പറയുക. എന്താണ് ചോദ്യം?
4: ദ്രവിച്ചുപോയ എല്ലുകളെ ആരാണ് ജീവിപ്പിക്കുക? മറുപടി എന്താ? ഖുൽ, നബിയെ പറഞ്ഞുകൊടുക്കു, യുഹയ്യിഹ, അവയെ ജീവിപ്പിക്കും. അല്ലദി അൻഷഅഹ, ആരാണോ അതിനെ ഉണ്ടാക്കിയത് അവൻ, അവ്വലമറ ആദ്യ സമയത്ത്, ഒന്നാമത്തെ പ്രാവശ്യം. ഖുൽ, പറയുക, യുഹയ്യി, ഹയാത്താക്കും, ജീവിപ്പിക്കും, അല്ലദി, ഒരുത്തൻ, അൻഷഅ, ഉണ്ടാക്കി നിർമ്മിച്ചു, ഹ, അതിനെ, ആ എല്ലിനെ, ആരാണോ ആ ഉണ്ടാക്കിയത്, അവ്വല, ആദ്യം, മറത്തൻ, പ്രാവശ്യം, ആദ്യത്തെ പ്രാവശ്യം ആരാണോ ആ എല്ലുകളെ ഉണ്ടാക്കിയത്, അവൻ തന്നെ അതിനെ ജീവിപ്പിക്കും. വഹുവ, അവൻ, ബിക്കുല്ലി ഖൽഖിൻ, ബിക്കുല്ലി ഖൽഖിൻ, എല്ലാ സൃഷ്ടിപ്പിനെക്കുറിച്ചും അലീം, നന്നായി അറിയുന്നവനാണ്, സർവജ്ഞാനിയാകുന്നു, എല്ലാ സൃഷ്ടിപ്പിനെക്കുറിച്ചും അറിയുന്നവനാകുന്നു. ഒന്നുമില്ലായ്മയിൽ നിന്ന് ആരാണോ മനുഷ്യനെ ഉണ്ടാക്കിയത്, ഒന്നുമില്ലായ്മയിൽ നിന്ന് അവൻ്റെ എല്ലുകൾ ആരാണോ സംവിധാനിച്ചത്, ഒന്നുമില്ലായ്മയിൽ നിന്ന് അവനക്ക് സുന്ദരമായ രൂപം ആരാണോ നൽകിയത്, ആ റബ്ബ് സുബ്ഹാനഹു വ തആല ഒരിക്കൽ കൂടി മനുഷ്യനെ ജീവിപ്പിക്കും എന്നാണ് അതിന് നൽകുന്ന വിശുദ്ധ ഖുർആൻ നൽകുന്ന മറുപടി. അല്ലെ, ഒന്നുമില്ലാത്തൊരവസ്ഥ ഉണ്ടായിരുന്നുവല്ലോ. അല്ലദി അഹ്സന കുല്ല ഷൈഇൻ ഖൽഖ വബദഅ ഖൽഖൽ ഇൻസാന വബദഅ ഖൽഖൽ ഇൻസാനി മിൻ തീൻ. അല്ലാഹുവാണ് സൃഷ്ടിപ്പിനെ ഏറ്റവും നന്നാക്കിയവനായ റബ്ബ്. വബദഅ ഖൽഖൽ ഇൻസാൻ, മനുഷ്യന്റെ സൃഷ്ടിപ്പ് അല്ലാഹു ആരംഭിച്ചു, മിൻ തീൻ, കളിമണ്ണിൽ നിന്ന്. ثم جعل نسله من سلاله من ماء مهين. പിന്നെ അവന്റെ തുടർന്നുള്ള പരമ്പരകളെ അല്ലാഹു നിശ്ചയിച്ചു നിന്യമായ ഒരു ദ്രാവകത്തിൽ നിന്നാകുന്നു, അതിന്റെ സത്തയിൽ നിന്നാകുന്നു. ثم سواه, എന്നിട്ട് അവനെ ചൊവ്വാക്കി, ശരിപ്പെടുത്തി. ونفخ فيه من روحه, അവന്റെ ആത്മാവ്, റൂഹ്, ആ മനുഷ്യ ശരീരത്തിൽ ഊതപ്പെട്ടു. وجعل لكم السمع والابصار والافئده, എന്നിട്ട് അവന് കേൾവിയും കാഴ്ചകളും അതോടൊപ്പം ചിന്തിക്കാനുള്ള ബുദ്ധിയും നൽകി. ഖലീലം മാ തഷ്കുറൂൻ, എന്നാൽ വളരെ കുറച്ച് മാത്രമാണ് നിങ്ങൾ നന്ദി കാണിക്കുന്നത്. മനുഷ്യ സൃഷ്ടിപ്പ് ഒന്നുമില്ലാത്ത, തീരെയില്ലാത്ത ഒരു കാലഘട്ടമുണ്ടായിരുന്നു. അവിടെ നിന്ന്, കളിമണ്ണിൽ നിന്ന് ആദം അലൈഹി സ്വലാത്തു വസ്സലാമിനെ അല്ലാഹു സൃഷ്ടിച്ചു. ثم جعل نسله من سلاله من ماء مهين. ഒരു പക്ഷേ കണ്ടാൽ അറക്കുന്ന, വെറുക്കുന്ന, ദുർഗന്ധം വമിക്കുന്ന, വളരെ നിസ്സാരമായ, നിന്യമായ ഒരു ദ്രവത്തിലൂടെ മനുഷ്യന്റെ പിന്നീട് ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ സന്തതികളിൽ അങ്ങനെയാണ് മനുഷ്യ പരമ്പര നിന്നുപോകുന്നത്. അല്ലേ, അങ്ങനെയാണ് മനുഷ്യ പരമ്പര നിലനിന്നു പോരുന്നത്. വളരെ അറപ്പ് തോന്നുന്ന ഒരു ദ്രവത്തിലൂടെ മനുഷ്യന്റെ ഒരു ആദ്യഘട്ടം കടന്നുപോയിട്ടുണ്ട്. ثم سواه, എന്നിട്ട് അതിങ്ങനെ ഘട്ടം ഘട്ടമായി അല്ലാഹു വളർത്തിയെടുത്തു, അതിന് ശരിയായ ഒരു രൂപം നൽകി, അതിലേക്ക് ആത്മാവിനെ നിക്ഷേപിച്ചു, അതിന് കേൾവി നൽകി, അതിന് കാഴ്ച നൽകി, അതിന് ബുദ്ധിശക്തി നൽകി. ഖലീലമ്മാ തഷ്കുറൂൻ, നിങ്ങൾ കുറച്ചു മാത്രമാണ് നന്ദി കാണിക്കുന്നത്. അതൊക്കെ നൽകിയതിന് ശേഷവും എന്താണ് മനുഷ്യന്റെ അവസ്ഥ? വഖാലു ഇദാ ലലൽനാ ഫിൽ അർദ്, ഇങ്ങനെയൊക്കെ ആയിട്ടും, ഒന്നുമില്ലായ്മയിൽ നിന്ന് ബദീഉ സമാവാതി വൽ അർദ്, ഒന്നുമില്ലായ്മയിൽ നിന്ന് മനുഷ്യനെ സൃഷ്ടിച്ച റബ്ബ്, വളരെ നിസ്സാരമായ ഒരു സംഗതിയിൽ നിന്ന് ലോകത്തെ ഏറ്റവും അത്ഭുത സൃഷ്ടിയായ മനുഷ്യനെ ഉണ്ടാക്കിയ റബ്ബ്, അവൻ്റെ ഘട്ടം ഘട്ടമായ വളർച്ചയുടെ, സൃഷ്ടിപ്പിൻ്റെ ഓരോ ഭാഗവും വിശദീകരിച്ചതിന് ശേഷം അല്ലാഹു പറയുന്നത്, കാര്യങ്ങൾ ഇങ്ങനെയൊക്കെ ആയിരുന്നിട്ടും, ഇദാ ളലൽനാ ഫിൽ അർലിയ ഇന്നാ ലഫീ ഖൽഖിൻ ജദീദ്, ഞങ്ങൾ മണ്ണോട് ചേർന്നതിന് ശേഷവും ഇനിയും ഒരു ജീവിതമോ, ഇനിയും ഒരിക്കൽ കൂടി തിരിച്ചു വരുമെന്നാണോ പറയുന്നത്, ഇനിയും ഒരു പുതിയ സൃഷ്ടിപ്പുണ്ടാകുമെന്നാണോ പറയുന്നത് എന്നാണ് നിഷേധിയായ മനുഷ്യൻ അല്ലാഹുവോട് ചോദിച്ചത്.

0: അലം മെക്കുനുത്ഫതം മിമ്മനിയിയുംന, സ്കലിക്കപ്പെടുന്ന ഒരു ഇന്ദ്രിയത്തുള്ളിയിലെ ഒരു ബീജഗണം മാത്രമായിരുന്നില്ലേ അവൻ. സുമ്മക്കാന അലഖതം ഫഖലഖ ഫസവ്വ, പിന്നീടൊരു രക്തക്കട്ടയായി, പിന്നീടതിനെ സൃഷ്ടിച്ചൊരു മനുഷ്യരൂപം നല്ല രൂപത്തിൽ അവനെ ശരിപ്പെടുത്തി. വജഅല മിൻഹു സൗജൈനി ദക്കറ വല്ലുൻസ, അതിൽ നിന്ന് സ്ത്രീ പുരുഷന്മാരെ അള്ളാഹു രൂപപ്പെടുത്തിയെടുത്തു. അലൈസ ദാലിക ബിഖാദിരിൻ അലാ യുഹയ്യിൽ മൗത, അങ്ങനെയുള്ള റബ്ബ് മരിച്ചു പോയവനെ ജീവിപ്പിക്കുവാൻ കഴിവുള്ളവനല്ലയോ എന്നാണ് ചോദിക്കുന്നത്. സ്കലിക്കപ്പെടുന്ന ഇന്ദ്രിയത്തുള്ളിയിലെ ഒരു ബീജഗണത്തിൽ നിന്ന് ആണും പെണ്ണുമായി സുന്ദരമായ രൂപങ്ങളിൽ മനുഷ്യരാശിയെ ഉണ്ടാക്കിയെടുത്ത റബ്ബ് അലൈസ ദാലിക ബിഖാദിരിൻ അലാ യുഹയ്യിൽ മൗത, ഒരിക്കൽ കൂടി മണ്ണോട് ചേർന്നതിന് ശേഷം അവനെ പുനർജീവിപ്പിക്കുവാൻ കഴിയുന്നവനല്ലയോ എന്നാണ് വിശുദ്ധ ഖുർആനിലെ പല സ്ഥലങ്ങളിൽ റബ്ബ് സുബ്ഹാനഹു വ തആല ആവർത്തിച്ച് ചോദിക്കുന്നത് നമുക്ക് കാണാൻ കഴിയും. രണ്ട് ആയത്തുകളുടെ അർത്ഥം ഒരിക്കൽ കൂടി പറഞ്ഞ് അവസാനിപ്പിക്കാം. വദറബ ലനാ മസല, അവൻ നമുക്ക് ഉദാഹരണം ഉദാഹരിക്കുകയാണ്, ഉപം പറയുകയാണ്. വനസിയ ഖൽഖഹു, അവൻ്റെ സൃഷ്ടിപ്പിനെ മറന്നുകൊണ്ട്. ഖാല, അവൻ ചോദിക്കുന്നു, അവൻ പറയുന്നു, മൻ, ആരാണ്. യുഹയ്യിൽ ഇലാമ, എല്ലുകളെ ജീവിപ്പിക്കുക. വഹിയ റമീം, അവ ദ്രവിച്ചു പോയതിനു ശേഷം. അവ ദ്രവിച്ചതായിരിക്കെ, നുരുമ്പിയതായിരിക്കെ, ആരാണ് ഈ എല്ലുകളെ ജീവിപ്പിക്കുക? ഖുൽ, നബിയെ പറയുക, യുഹയ്യിഹ അല്ലദി അൻശഅഹ അവ്വല മറ, ആദ്യത്തെ പ്രാവശ്യം ആരാണോ ആ എല്ലുകളെ ഉണ്ടാക്കിയത് അവൻ തന്നെ അതിനെ ജീവിപ്പിക്കും. വഹുവ ബികുല്ലി ഖൽഖിൻ അലീം, അല്ലാഹു അവൻ എല്ലാ സൃഷ്ടിപ്പുകളെക്കുറിച്ചും ആഴത്തിൽ നല്ലവണ്ണം അറിവുള്ളവനാകുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല പരലോകവും അല്ലാത്തതുമായ വിശ്വാസവുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളിലും ഖുർആനും ഹദീസും ഒക്കെ പഠിപ്പിക്കുന്ന ശരിയായ വിശ്വാസം സ്വീകരിക്കാനും അതനുസരിച്ച് ജീവിക്കുവാനും പരലോക ജീവിതത്തിൽ വിജയം വരിക്കുവാനും നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅല ആലിഹി വസ്ഹാബിഹി വസല്ലം. വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.
1: ഹൃദയവസന്തം സമാപിക്കുന്നു. ഇന്ന് വിശുദ്ധ ഖുർആനിലെ 36-ാം അധ്യായമായ സൂറത്ത് യാസീനിലെ 78-79 വചനങ്ങളാണ് ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്. അവതരിപ്പിച്ചത് ടി കെ നിഷാദ് സലഫി.
2: ഖുർആൻ ഈ ഗ്രന്ഥത്തിന്റെ പ്രഥമ അല്ലെങ്കിൽ ഈ ഗ്രന്ഥത്തിന്റെ ഉദ്ഘാടനം ഇഖ്റ എന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു. അതായത് ആദ്യമായി അവതരിച്ച ആയത്ത് മലക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഹിറ ഗുഹയിൽ വെച്ച് ആദ്യമായി നേരിട്ട് കൊടുത്ത ആയത്ത് ഇഖ്റ ബിസ്മി റബ്ബിക്കല്ലദി ഖലഖ് എന്നായിരുന്നു. 5 ആയത്തുകളാണ് ആദ്യമായി ഇറങ്ങിയത്. അതിൽ ആദ്യത്തെ ആയത്ത്, ആദ്യത്തെ സൂക്തം ഇഖ്റ, ആദ്യത്തെ വാക്ക് ഇഖ്റ എന്നാണ്. ബിസ്മി റബ്ബിക്കല്ലദി ഖലഖ്, ഇഖ്റ എന്ന് പറഞ്ഞാൽ നീ വായിക്ക് എന്നാണ്. ബിസ്മി റബ്ബിക്ക, നിന്റെ രക്ഷിതാവിൻ്റെ നാമത്തിൽ, അല്ലദി ഖലഖ, സൃഷ്ടിച്ചവനായ നിന്റെ രക്ഷിതാവിൻ്റെ നാമത്തിൽ നീ വായിക്കൂ എന്നാണ്. ഇതും അത്ഭുതകരമായ ഒരു സംഗതിയാണ്. അതായത് ഇസ്ലാമിലെ ഏറ്റവും അടിസ്ഥാനപരമായ സിദ്ധാന്തം തൗഹീദാണ്. അള്ളാഹു അല്ലാതെ ആരാധ്യനില്ല എന്ന കാര്യം, ലാ ഇലാഹ ഇല്ലല്ലാഹ്, അതാണ് ഒന്നാമത്തേത്. 3 ഇസ്ലാമിൻ്റെ അടിസ്ഥറ: 1 തൗഹീദ്, 2 റിസാലത്ത്. റിസാലത്ത് എന്ന് പറഞ്ഞാൽ പ്രവാചകത്വം. മനുഷ്യൻ എങ്ങനെയാണ് ഇവിടെ ജീവിക്കേണ്ടത് എന്ന് ദൈവം പ്രവാചകന്മാർ മുഖേന പഠിപ്പിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് ജീവിക്കേണ്ടത്. അങ്ങനെ പ്രവാചകൻ എന്ന വ്യക്തിയെ അള്ളാഹു തിരഞ്ഞെടുക്കുകയും ആ തിരഞ്ഞെടുത്ത പ്രവാചകനിലൂടെ അധ്യാപനങ്ങൾ, ദൈവികാധ്യാപനങ്ങൾ പഠിപ്പിക്കുകയും അവർക്ക് മാതൃക കാണിക്കുകയും ചെയ്യും. അതാണ് പ്രവാചകത്വം എന്ന് പറയുന്നത്. പിന്നെ ആഖിറത്താണ്. ആഖിറത്ത് എന്ന് പറയുന്നത് ജീവിതത്തിൻ്റെ ലക്ഷ്യം പരലോകമാണ്. പരലോകം അതായത് മരണാനന്തര ജീവിതം ഉണ്ട്. ആ ജീവിതത്തിലെ രക്ഷയും ശിക്ഷയുമാണ്, അല്ലെങ്കിൽ സ്വർഗവും നരകവുമാണ് മനുഷ്യൻ്റെ ആത്യന്തികമായ ജീവിത ലക്ഷ്യം. അപ്പം ആ ജീവിത ലക്ഷ്യം നേടാൻ മനുഷ്യൻ അവൻ്റെ സ്വന്തം ഇഷ്ടപ്രകാരം ജീവിച്ചാൽ പറ്റുകയില്ല. ദൈവിക മാർഗനിർദ്ദേശങ്ങൾ ഈ റിസാലത്തിലൂടെ, അതായത് പ്രവാചകത്വത്തിലൂടെ എന്താണോ പഠിപ്പിക്കുന്നത് അത് ആണ് അവൻ നടപ്പാക്കേണ്ടത്. അതായത് തൗഹീദ്, ആഖിറത്ത്, റിസാലത്ത്, ഇതാണ് ഇസ്ലാമിൻ്റെ അടിസ്ഥാന സിദ്ധാന്തങ്ങൾ. ഈ അടിസ്ഥാന സിദ്ധാന്തങ്ങളിൽ പെട്ട ഒരു സംഗതിയുമല്ല ആദ്യത്തെ ആയത്ത്. പിന്നെ ഇസ്ലാം കാര്യങ്ങൾ ആണ് 5: അള്ളാഹുവിൽ വിശ്വസിക്കുക, പരലോകത്തിൽ വിശ്വസിക്കുക, നബിമാരിൽ വിശ്വസിക്കുക.

0: ഇങ്ങനെ അഞ്ച് കാര്യങ്ങൾ, അതുപോലെ ആറ് ഈമാൻ കാര്യങ്ങൾ ആറ്, ഇസ്ലാം കാര്യങ്ങൾ അഞ്ച്, നിസ്കാരം നോമ്പ് സക്കാത്ത് ഇങ്ങനെയുള്ള അഞ്ച്. ഇതൊന്നുമല്ല ആദ്യത്തെ ആയത്ത്, അതാണ് അത്ഭുതകരമായ സംഗതി. മറിച്ച് നീ വായിക്ക് എന്നാണ്. അതായത് വായിക്ക്, ചിന്തിക്ക്, പഠിക്ക്, നിന്റെ ദൈവത്തിൻ്റെ നാമത്തിൽ നീ വായിക്കുകയും പഠിക്കുകയും ചെയ്യുക എന്ന കൽപ്പനയാണ് ലോകസൃഷ്ടാവിൻ്റെ ആദ്യത്തെ കൽപ്പന. മനുഷ്യരാശിയോട് അള്ളാഹു കൽപ്പിക്കുന്നത് വായിക്ക് എന്ന് പറഞ്ഞുകൊണ്ടാണ്. ഇതും ഈ ഗ്രന്ഥത്തിൻ്റെ ഒരു അത്ഭുതകരമായ കാര്യമാണ്. മറ്റൊരു കാര്യവും പറയാതെ വായിക്ക്, ചിന്തിക്ക്, പഠിക്ക്, അങ്ങനെ ദൈവമാർഗത്തിലേക്കെത്തൂ, ഇസ്ലാമിലേക്കെത്തൂ, സന്മാർഗത്തിലേക്കെത്തൂ എന്നാണ് ഖുർആൻ ആവശ്യപ്പെടുന്നത്. ഇതും വളരെ അത്ഭുതകരമായ ഒരു കാര്യമാണ് എന്നതിൽ യാതൊരു സംശയവുമില്ല. അതുകൊണ്ട് വായന, ചിന്ത, പഠനം എന്നത് വളരെ അടിസ്ഥാനപരമായ കാര്യമാണ്. മനുഷ്യർ പൊതുവെ വായനയിൽ വിമുഖരാണ്. പ്രത്യേകിച്ച് സീരിയസായ ഗൗരവപൂർവമായ വായന വളരെ കുറവാണ്. സീരിയസ് റീഡിംഗ് എന്ന് പറയുന്നത് വളരെ കുറവാണ്. അത് ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഉണ്ടായിരിക്കണം. അവനാണ് യഥാർത്ഥ മനുഷ്യൻ എന്നതാണ് യാഥാർത്ഥ്യം. അപ്പോൾ ഈ നിലക്കുള്ള ഒരു തുടക്കത്തോടുകൂടി മറ്റൊരു ഗ്രന്ഥവും നമ്മൾക്ക് കാണാൻ, ദൈവിക ഗ്രന്ഥവും നമുക്ക് കാണാൻ സാധ്യമല്ല.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: ആരോഗ്യ പാഠങ്ങൾ പ്രസരിക്കപ്പെടണം, പങ്കുവെക്കപ്പെടണം രോഗരഹിത ജീവിതത്തിന്. പീസ് റേഡിയോ ആരോഗ്യ ചിന്തകൾ എല്ലാ ദിവസവും രാവിലെ 6:35. കൂടാതെ പീസ് റേഡിയോ റിവൈൻഡ് സംവിധാനത്തിലും.
3: പീസ് ഖുർആൻ റേഡിയോയിൽ ഇനി ഖുർആൻ ടെലിക്യൂസ്.
4: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ അംബിയാഇ വൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. പീസ് ഖുർആൻ റേഡിയോ, ഖുർആൻ ടെലിക്വിസിലേക്ക് ഏവർക്കും സ്വാഗതം. അല്ലാഹു സുബ്ഹാനഹു വതആല നമുക്ക് മാർഗദർശനമായി നൽകിയ പരിശുദ്ധ ഖുർആൻ, അതിൻ്റെ അവസാനത്തെ ജുസ്ഇൽ നിന്നുള്ള ചോദ്യങ്ങൾ അടങ്ങിയിട്ടുള്ള ഈ ഒരു പ്രോഗ്രാമിൽ അല്ലാഹു സുബ്ഹാനഹു വതആല അതിനുവേണ്ടി പങ്കെടുക്കുന്ന ഓരോ വിദ്യാർത്ഥികൾക്കും ഓരോ ഹർഫിനും 10 നന്മ വെച്ച് പ്രതിഫലമുണ്ട് എന്നുള്ളത് നമ്മൾ ഓർക്കുക. ഇൻഷാല്ലാ നമുക്ക് അവസാനത്തെ ജുസ്ഇൽ നിന്നും ഉള്ള ചോദ്യങ്ങളാണ് ഇപ്പോൾ നമ്മൾ ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതിനൊരു മാറ്റം വരികയും തബാറക്ക ജുസ് കൂടി ഉൾപ്പെടുത്തുകയും അതുപോലെ തന്നെ നമ്മൾ കൂട്ടുകാരായ നിങ്ങൾ പഠിച്ച സൂറത്തുകൾ ഏത് ജുസ്ഇൽ നിന്നും നിങ്ങൾക്കിഷ്ടമുള്ള ജുസ്ഇൽ നിന്ന് ചോദിക്കാനുള്ള അവസരവും ഒക്കെ ഉണ്ടാവേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ അത്തരത്തിൽ ഒരു ഒരുക്കം വിദ്യാർത്ഥികൾ എന്നുള്ള നിലക്ക് നിങ്ങളുടെ ഭാഗത്തു നിന്ന് ഉണ്ടാവണമെന്ന് ഉണർത്തുകയാണ്. ഇന്നത്തെ എപ്പിസോഡിലെ ആദ്യത്തെ കോളറിലേക്ക് നമുക്ക് പോകാം.

0: അപ്പോൾ നമുക്ക് ഈ മൂന്ന് ചോദ്യങ്ങൾ നൂഹിൻ്റെ താഴേക്ക് അമ്മജുസ് വരെയുള്ള ആ ഭാഗത്ത് നിന്ന് ആയാലോ? മോൾ നന്നായി പ്രിപ്പയർ ചെയ്തിട്ടുണ്ടോ?
1: ഇൻഷാല്ലാഹ്.
0: ഓക്കെ ഓക്കെ, ബറക്കല്ലാഹു ഫീക്. അപ്പോൾ ഒന്നാമത്തെ ചോദ്യം ശ്രദ്ധിക്കൂട്ടോ. أعوذ بالله من الشيطان الرجيم بسم الله الرحمن

0: അസ്വാബിഅഹും ഫീ ആദാനിഹിം വസ്തഗ്ശൗ സിയാബഹും വഅസ്വറു വസ്തക്ബറു ഇസ്തിക്ബാറാ. ആ ആയത്തിന്റെ ശേഷമുള്ള ആയത്ത്.
1: ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം.

0: إسرارا فقلتُ استغفروا ربكم إنه كان غفارا يرسل السماء عليكم مدرارا.
1: حسبك حسبك ما شاء الله. മോള് ഫോണിൽ ചെവിയിൽ വെച്ചിട്ടാണോ സംസാരിക്കുന്നത്? അല്ല ലൗഡ്
0: സ്പീക്കറിലാണോ?
1: ചെവിയിൽ വെക്കണം. ലൗഡ് സ്പീക്കർ ഓഫ് ആക്കിട്ട് ചെവിയിൽ വെക്കണം. നല്ല ശബ്ദം കൂടുതലാണ് ഇവിടെ. ഓക്കെ, ശരി. അപ്പോ ഒന്നാമത്തെ ചോദ്യത്തിന് മോള് വളരെ ഉഷാറായിട്ട് മിടുക്കിയായിട്ട് തന്നെ മറുപടി പറഞ്ഞിട്ടുണ്ട്. അപ്പൊ രണ്ടാമത്തെ, അൽഹംദുലില്ലാ ബറക്കല്ലാഹു ഫീക്, രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് പോവാല്ലേ. أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم

0: أحد. يا
1: ആയത്തിന്റെ
0: ഈ ആയത്തിന്റെ തൊട്ട് മുൻപിലുള്ള ആയത്തൊന്ന് ശ്രമിച്ചു നോക്ക്. തൊട്ട് മുൻപിലുള്ള ആയത്ത്, ബിഫോർ ആയിട്ടുള്ള ആയത്ത്, മാ ഖബില.
1: ഇത് അമ്മ ജിന്നാണോ?
0: അല്ലല്ലോ, സൂറത്തുൽ ജിന്നുള്ള ആയത്താണ്. സൂറത്തുൽ ജിന്ന്
1: എന്നല്ലോദ്യത്
0: പെട്ടെന്ന് അറിയാണ്ട് മാറിപ്പോയതായി അല്ലേ. ഇനി
1: മുസമ്മിൽ ഒരു പഠിച്ചിട്ടുണ്ട്, പക്ഷെ പക്കയായിട്ട് ഈ രണ്ട് ചേർക്കും പഠിച്ചിട്ടില്ല. പിന്നെ മുസമ്മിൽ
0: അപ്പോ വേറെ ഇനി ഞാൻ ഓതുന്ന സൂറത്ത് കുറച്ച് ആയത്തുകൾ ഓതിയിട്ട് അത് ഏത് സൂറത്തിലെന്ന് ചോദിക്കും, അങ്ങനെ കിട്ടുമല്ലോ അല്ലേ. അപ്പൊ ഇതിന്റെ താഴേക്കുള്ള സൂറത്ത് ചോദിക്ക. ഇപ്പൊ ഓതിയ സൂറത്തുൽ ജിന്നിന്റെ താഴേക്ക് ചോദിക്കട്ടെ.
1: ഔദു
0: ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. متكئين فيها على الأرائك لا يرون فيها شمسا ولا زمهريرا ودانية عليهم ظلالها وذللت قطوفها تذليلا ويطاف عليهم بآنية من فضة وأكواب كانت قواريرا. അത് ഏത് സൂറത്തിലെ ആയത്തുകളാണ് ഇപ്പോൾ ഓതിയത്? സൂറത്തിന്റെ പേര് മാത്രം പറഞ്ഞാ മതി ട്ടോ.
1: ഇത് ജിന്നിന്റെ അപ്പുറത്തുള്ള സൂറത്തുകളാണോ ചോദിച്ചേക്കുന്നത്? നിങ്ങൾക്കത് ജിന്നിന്റെ മുകളിലുള്ള സൂറത്തുകളാണോ ചോദിച്ചേക്കുന്നത്?
0: അതൊന്നും ചോദിക്കരുത്, ഞാൻ പറഞ്ഞു അങ്ങനെ ചോദിക്കരുത്.
1: അതല്ല, ഞാൻ ജിന്നിന്റെ മുകളിലുള്ള സൂറത്തുകൾ പഠിച്ചിട്ടില്ല.
0: മുകളിലല്ല, മുകളിലല്ല ഞാൻ പറയണേ. അതെ അതെ അതെ. സമയം അങ്ങനെ പോവാട്ടോ, വേഗം പറയണ കേട്ടോ മോളെ.
1: ഒന്നും കൂടെ സുഹൃത്തുള്ള ആയത്തുകൾ എഴുതാമോ?
0: ഓക്കേ, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. متكئين فيها على الأرائك لا يرون فيها شمسا ولا زمهريرا ودانية عليهم ظلالها وذللت قطوفها تذليلا.
1: مريم
0: مديو വേഗം വേഗം, ടൈം ഇപ്പൊ ഇങ്ങനെ അവസാനിച്ചോണ്ടിരിക്കാണ്, നമ്മൾക്ക് അനുവദിക്കപ്പെട്ട സമയം.
1: ഇത് അമ്മക്ക് ജസീലാണെന്ന് തോന്നുന്നില്ലേ?
0: അതത് പറയൂ, താഴെന്ന് പാത്രം പറയൂ. കൂടുതൽ ഹിൻസ് ചോദിക്കരുത്, കൂടുതൽ ക്ലോ ചോദിക്കരുത്. യെസ്. ചെലപ്പോ കേട്ടിട്ട് പറഞ്ഞൊരു ഉത്തരേ അറിയാതെ. ഇൻഷാല്ലാ. എന്താണ് മോളെ കിട്ടി കിട്ടി വരാൻ? വലിയ പേരല്ല, ചെറിയ പേരല്ലേ ഉള്ളൂ. അടുത്ത ഒരു അവസരത്തിൽ ഈ പഠിച്ച സൂറത്തുകൾ കൂടി നന്നായിട്ട് പ്രാക്ടീസ് ചെയ്തിട്ട് വരണം. ഓക്കെ, ഇൻഷാല്ലാ. ആ ഓക്കെ, വീണ്ടും കാണാം അടുത്ത അവസരത്തിൽ. നമ്മൾ എന്തായാലും അമ്മ ജുസിന്റെ മുകളിലേക്കുള്ള ഒരു ജുസ് കൂടി ഉൾപ്പെടുത്തിയിട്ട് ഉടനെ തന്നെ പ്രോഗ്രാമിന്റെ ഒരു ഇത് മാറ്റുന്നുണ്ട്, ഇതിന്റെ സിലബസ്. ഇൻഷാല്ലാ. ഓക്കെ, ശുക്രൻ, ജസാകുമുല്ലാഹു ഖൈറ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
1: വഅലൈക്കും അസ്സലാം.
0: അടുത്ത കോളർ ആരാണെന്ന് നമുക്ക് നോക്കാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്.
1: വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
0: ഹലോ, പീസ് ഖുർആൻ റേഡിയോ ഖുർആൻ ടെലികിസിലേക്ക് സ്വാഗതം. ഇതാരാണ് വിളിക്കുന്നത്?
1: മറിയം ബിന്ത് സാദത്.
0: മറിയം
1: ബിന്ത് സാദത്.
0: ബിൻ സാദത്, എവിടുന്നാ വിളിക്കുന്നത്?
1: കൊല്ലം ജില്ലയിൽ പത്തനാപുരത്ത് നിന്ന്.
0: കൊല്ലം. കൊല്ലം. ഓ ഓക്കെ. എത്രാം ക്ലാസ്സിലാ പഠിക്കുന്നത്? ആറിലാണ്. ഓക്കെ. ഫോണ് ലൗഡ് സ്പീക്കർ ഇട്ടിട്ടാണോ സംസാരിക്കുന്നത്? ആ, എന്നാൽ ലൗഡ് സ്പീക്കർ ഓഫാക്കി ചെവിയിൽ വെക്കൂ.
1: ഹലോ.
0: ആ മോളെ, എത്രാം ക്ലാസ്സിലാ? ആറാം ക്ലാസ്സിലാ പഠിക്കുന്നത് അല്ലേ? പിന്നെ ഖുർആൻ ടെലികിസിലേക്ക് മുമ്പ് വിളിച്ചിട്ടുണ്ടോ? മാഷാല്ലാ, പ്രൈസും കിട്ടിയിട്ടുണ്ട് അല്ലേ? കുറെ പ്രൈസ്
1: കിട്ടിയിട്ടുണ്ടോ?
0: ഓക്കെ, മാഷാല്ലാ. അപ്പോ അമ്മ ജുസ് എന്നാണ് നമ്മൾ ചോദിച്ചത്. അമ്മ ജുസിന്റെ മുകളിലേക്കൊക്കെ പഠിക്കാൻ തുടങ്ങിയോ? എന്താ അവസ്ഥ? ഇല്ലേ. അതെന്താ?
1: മതിയാക്കി?
0: അല്ല, മതിയാക്കിയോ ചോദിക്കാ. ഇൻഷാല്ലാ പഠിക്കണം അല്ലേ? അല്ലാഹ് അനുഗ്രഹിക്കട്ടെ. അപ്പോ നമുക്ക് അമ്മ ജൂസ് തന്നെ ചോദിക്കാൻ പറ്റുള്ളൂ അല്ലേ? സൂറത്ത് മുർസലാത്ത് പഠിച്ചിട്ടുണ്ട് തോന്നുന്നു. ആ, അതാണ് മുർസലാത്ത് എന്നൊരു ചോദ്യം ചോദിക്കാം അപ്പോ. ഇൻഷാല്ലാ, ഫസ്റ്റ് ചോദ്യം മുർസലാത്ത്, പിന്നെ ബാക്കി രണ്ട് ചോദ്യം അമ്മ ജുസ്. ഓക്കെ.
1: അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം.

0: ഓക്കെ,
1: മാഷാല്ലാ, അഹ്സൻതി. അപ്പൊ ഹിഫ്ള് പഠിക്കുന്നതിന്റെ ഒപ്പം തജ്വീദും കൂടി ശ്രദ്ധിക്കണം ട്ടോ മോളെ. ഇപ്പൊ ഷാമി ഖാത്തിൻ എന്നൊക്കെ പറയുമ്പോഴേ അത് തഫ്ഹീമായ അക്ഷരാണ്. ഇപ്പൊ ഷാമി ഖാത്തിമു വ അസ്ഖാ, അവിടെ ഖാഫ് പറയുമ്പോ ഖാ പറയുമ്പോഴൊക്കെ കുറച്ചുകൂടി ബോൾഡായിട്ട് പറയണം. ഖാ അതുപോലെ ഖാ, ബാക്കിയുള്ള അക്ഷരങ്ങളൊക്കെ എന്താണ് ഇതാണ് സ്മൈലി ആയിട്ട് പറയണം. ഖാവും ഖാഫും ഒക്കെ പറയുമ്പോൾ കുറച്ച് ബോൾഡായി പറയണം. ഖാ ഒന്ന് പറഞ്ഞ ഖാ എന്ന് പറയാ. അതേപോലെ അവിടെ അതൊക്കെ ബോൾഡ് ലെറ്റേഴ്സ് ആണ്. പിന്നെ അവിടെയൊക്കെ മദ്ദൊക്കെ ഉണ്ട്, ഓരോ സംഗതികളൊക്കെ ഉണ്ട്. അപ്പൊ മോള് പഠിക്കുന്ന സമയത്ത് നമ്മൾ നല്ല കാര്യങ്ങൾ ഓത്ത് കേൾക്കുക, കുറെ പ്രാവശ്യം കേട്ടുകൊണ്ട് നോക്കിയിരിക്കുക ഖുറാനിലേക്ക്, എന്നിട്ട് കാണാതെ പഠിക്കാൻ ശ്രമിക്കണം. ഓക്കെ,
0: അപ്പോ
1: ഇൻഷാല്ലാ അനുഗ്രഹിക്കട്ടെ. അപ്പൊ രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് നമ്മൾ പോവാണ്. റെഡി അല്ലേ? أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم فيما أنت من ذكراها انظري يعني هذا فيما أنت من ذكراها ഈ ആയത്തിന്റെ തൊട്ട് മുൻപിലുള്ള ആയത്ത്. മോള് ഫോൺ ചെവിയിലൊക്കെ, അവിടെ എന്തോ ശബ്ദം കേൾക്കുന്നുണ്ടല്ലോ. ആയിക്കോട്ടെ, അതിന്റെ തൊട്ട് മുൻപിലുള്ള ആയത്ത്.

കിട്ടിയോ? കുറെ ടൈം എടുക്കരുത്, ആ കുറെ ടൈം എടുക്കരുത്. ആ

0: ഓക്കെ, കിട്ടി എന്ന് പറയുമ്പോ ഓർമ്മിച്ചിട്ട് കിട്ടി എന്നല്ലേ പറഞ്ഞ് അല്ലേ? ആ കാണണ്ടല്ലേ നമ്മള് ഓതുന്നത് അല്ലേ? യെസ്, ഓക്കെ. അപ്പോ ഉത്തരം ശരിയാണ് കേട്ടോ. രണ്ട് ഉത്തരം മോള് പറഞ്ഞിട്ടുണ്ട്. അടുത്ത സൗണ്ട് ഉണ്ടാവരുത്. ആ ഇനി മൂന്നാമത്തെ ചോദ്യമാണ് കേട്ടോ. മൂന്നാമത്തെ ചോദ്യം ശ്രദ്ധിച്ച് കേൾക്കുക. ഏത് ചോദിക്കട്ടെ? മൂന്നാമത്തെ ചോദ്യം എന്ന് പറയുമ്പോൾ സൂറത്തുൽ ഇൻഷിഖാഖ് ഇല്ലേ, ഇൻഷിഖാഖിൽ എത്ര ആയത്തുകൾ ഉണ്ട്? അതല്ല മൂന്നാമത്തെ ചോദ്യം. ആ മൂന്നാമത്തെ ചോദ്യം വേറെ ഉണ്ട്. വെറുതെ ഒരു ചോദ്യം ചോദിക്കാണ്, ഇൻഷിഖാഖിൽ എത്ര ആയത്തുകളുണ്ട്? ഏ മാഷാ അല്ലാ. ഖുർആന് മുമ്പിൽ തുറന്നു വെച്ചിട്ടുണ്ടോ? ഇല്ലല്ലോ. അതുപോലെ മോളും മറുപടി പറയണത് മാഷാ അല്ലാ, ഉഷാറായിട്ട് പറയണ്ടല്ലോ. 25 ആയത്തുകളുണ്ട് അല്ലേ. റെഡി? അപ്പൊ എന്നാല് ചോദ്യം ചോദിക്കട്ടെ. أعوذ بالله من الشيطان الرجيم إن بطش ربك لشديد إنه هو يبدئ ويعيد وهو الغفور الودود ذو العرش المجيد ഇതേത് സൂറത്തിലെ ആയത്തുകളാണ്? വേഗം പറയണ ഉത്തരം. ബുറൂജ് എന്ന ഉത്തരം പറഞ്ഞ് ഉറപ്പാണോ? ഇനി മാറ്റി പറയരുത്. സൂറത്തുൽ ബുറൂജ്. അപ്പൊ ഉത്തരം പറയുമ്പോ ശ്രദ്ധിച്ചു പറയണ്ടേ? ഉത്തരം ശരിയാണ്. ഓക്കെ മാഷാല്ലാ. അപ്പൊ മോൾക്ക് പീസ് റേഡിയോ നൽകുന്ന ഒരു സമ്മാനം ഉണ്ട്. സന്തോഷായോ? മാഷാല്ലാ. അപ്പോ ഇനിയും ഒരുപാട് ഫ്രണ്ട്സുകളൊക്കെ നമ്മൾ പങ്കെടുപ്പിക്കണം. ഓക്കെ, അതിന്റെ മേലേക്ക് സുഹൃത്തുക്കൾ പഠിച്ചുകൊണ്ട് പോകും വേണം. അമ്മ ജുസിയിൽ തന്നെ ഒതുങ്ങി നിൽക്കാതെ അതിന്റെ മേലേക്ക് സുഹൃത്തുക്കൾ പഠിച്ച് പഠിച്ച് മുകളിലേക്ക് ഇങ്ങനെ കയറി പോകണം. ഓക്കെ, അല്ലാഹു അനുഗ്രഹിക്കട്ടെ. ശുക്രൻ, ജസാക്കുമുല്ലാഹു ഖൈറ. അൽഹംദുലില്ലാ. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ പരിശുദ്ധ വചനങ്ങൾ അടങ്ങിയ ഈയൊരു പ്രോഗ്രാം, അതിൽ നിന്നും അവസാനത്തെ ജുസ്ഇൽ നിന്നുള്ള ചോദ്യങ്ങൾ അടങ്ങിയിട്ടുള്ള ഖുർആൻ ടെലികിസിലേക്ക് പങ്കെടുക്കാൻ ആഗ്രഹിക്കുന്ന, അതിനുവേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ കൂട്ടുകാർക്കും പ്രത്യേകം അഭിനന്ദനങ്ങൾ അറിയിക്കുകയാണ്. ഇൻഷാ അല്ലാ, പങ്കെടുത്ത വിദ്യാർത്ഥികൾ തന്നെ പലപ്പോഴും അവർക്ക് ഉത്തരം പറയാൻ കഴിയാതെ പ്രയാസങ്ങൾ ഉണ്ടെങ്കിൽ തന്നെയും അതിനും പ്രതിഫലമുണ്ട് എന്ന് അറിയുക. എങ്കിൽ കൂടി നമ്മൾ ആ ഒരവസരത്തെ നന്നായിട്ട് ഫലപ്രദമായിട്ട് പ്രയോജനപ്പെടുത്തണമെന്ന് ഉണർത്തുകയാണ്. കിട്ടുന്ന അവസരങ്ങൾ, ഒരുപാട് ഒഴിവു സമയങ്ങൾ മൊബൈൽ ഫോണുകൾ ഉപയോഗിച്ചുകൊണ്ട് ഒരുപാട് സമയം നഷ്ടപ്പെടുത്താതെ പഠന സംബന്ധമായ കാര്യങ്ങൾക്കു വേണ്ടി ഉപയോഗപ്പെടുത്താനും അള്ളാഹു ഇഷ്ടപ്പെടുന്ന മാർഗത്തിൽ നമ്മുടെ സമയത്തെ വിനിയോഗിക്കാനും ശ്രമിക്കണമെന്ന് ഉണർത്തുകയാണ്. ഇൻഷാ അല്ലാ, അടുത്ത എപ്പിസോഡിൽ നമുക്ക് വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
1: മാഷാ അല്ലാ, പീസ് ഖുർആൻ റേഡിയോ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് കൊച്ചു വിദ്യാർത്ഥികൾ ആവേശപൂർവ്വം പങ്കെടുത്ത പീസ് ഖുർആൻ റേഡിയോ ടെലികിസ്.
2: ജീവിതത്തിൽ അള്ളാഹുവിൻ്റെ കാരുണ്യത്തിനു വേണ്ടി പ്രാർത്ഥിക്കുകയും ആ കാരുണ്യത്തിൽ ഉൾപ്പെടാനായി പരിശ്രമിക്കുകയും ചെയ്യുന്നവരാണ് നമ്മൾ. അള്ളാഹുവിൻ്റെ കാരുണ്യത്തെക്കുറിച്ച് അറിയുന്നതോടൊപ്പം അള്ളാഹുവിൻ്റെ കോപത്തിൻ്റെ ഗൗരവം കൂടി അറിയിക്കുന്ന വിശുദ്ധ ഖുർആനിലെ ഒരായത്ത് കേൾക്കുക.

0: ഇഹലോകത്തും പരലോകത്തും ഞങ്ങൾക്ക് നീ നന്മ രേഖപ്പെടുത്തുകയും അഥവാ വിധിക്കുകയും ചെയ്യണമേ. തീർച്ചയായും ഞങ്ങൾ നിന്നിലേക്ക് മടങ്ങിയിരിക്കുന്നു. അവൻ അഥവാ അള്ളാഹു പറഞ്ഞു, എന്റെ ശിക്ഷ ഞാൻ ഉദ്ദേശിക്കുന്നവർക്ക് ഏൽപ്പിക്കുന്നതാണ്. എന്റെ കാരുണ്യമാകട്ടെ സർവവസ്തുക്കളെയും ഉൾക്കൊള്ളുന്നതായിരിക്കും. എന്നാൽ ധർമ്മനിഷ്ഠ പാലിക്കുകയും സകാത്ത് കൊടുക്കുകയും നമ്മുടെ ദൃഷ്ടാന്തങ്ങളിൽ വിശ്വസിക്കുകയും ചെയ്യുന്നവരായ ആളുകൾക്ക് പ്രത്യേകമായി ഞാനത് രേഖപ്പെടുത്തുന്നതാണ്.
1: ഖുർആൻ അവതരിക്കുന്ന കാലത്ത് 1440 കൊല്ലത്തിൻ്റെ മുമ്പ്, 14.5 നൂറ്റാണ്ട് മുമ്പ് അറബി സാഹിത്യത്തിൻ്റെ ഏറ്റവും പുഷ്കലമായ, ഏറ്റവും ഉന്നതിയിൽ എത്തി നിൽക്കുന്ന കാലമായിരുന്നു അന്ന്. ഇപ്പോഴും അറബി ഭാഷാ ചരിത്രം പഠിക്കുന്ന വിദ്യാർത്ഥികൾ സാഹിത്യം പഠിക്കുന്നിടത്ത് ഏറ്റവും ഉത്കൃഷ്ടമായ കവിതകൾ ആ കാലത്തിറങ്ങിയ കവിതകളാണ്. മുഅല്ലഖാത്ത്, സബ്ഉൽ മുഅല്ലഖാത്ത് എന്നൊക്കെ പറയുന്ന നിലക്ക് 6-7 കവികളുടെ കവിതകളാണ് ഇന്നും പഠിച്ചുകൊണ്ടിരിക്കുന്നത്. എന്ന് വെച്ചാൽ അന്ന് സാഹിത്യം, കവിത ഒക്കെ അതിൻ്റെ ഏറ്റവും ഉന്നതിയിലെത്തിയ കാലമായിരുന്നു. മക്കയിൽ തന്നെ പല കവികളും ഉണ്ടായിരുന്നു. അപ്പോൾ ആ കവിതകളെ വെല്ലുന്ന, ആ കവിതകളെയും സാഹിത്യത്തെയും എല്ലാം അതിജയിക്കുന്ന വലിയൊരു സാഹിത്യ ആണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അള്ളാഹു ഇറക്കിക്കൊടുത്തത്. അത് അള്ളാഹുവിൻ്റെ ഒരു ഹിക്മത്താണ്. അതായത് ആ ദൃഷ്ടാന്തം കാലാകാലം നിലനിൽക്കുകയും വേണം. മൂസാ നബി അലൈഹി സ്വലാമിൻ്റെ കാലത്ത് വടി പോലെ അല്ല ഇത്. ഇത് ഈ ലോകാവസാനം വരെ നിലനിൽക്കുന്ന ഒരു ഗ്രന്ഥമാണ്, ഒരു വേദഗ്രന്ഥമായി അള്ളാഹു നൽകിയത്. അപ്പോൾ ആ വേദഗ്രന്ഥം തന്നെയാണ് ദൃഷ്ടാന്തവും മുഅ്ജിസത്തും. അത് തന്നെയാണ്, അത് വലിയൊരു അത്ഭുതമായി തന്നെയാണ്. അതായത് ഇങ്ങനെ ഒരു ദൃഷ്ടാന്തം അള്ളാഹു ഇറക്കി എന്ന് മാത്രമല്ല, ആ വേദഗ്രന്ഥം മനുഷ്യനെ ഇതിലേക്ക്, സന്മാർഗത്തിലേക്ക്, ഇസ്ലാമിലേക്ക് ആകർഷിച്ചുകൊണ്ടേയിരിക്കുന്നു. പ്രത്യേകിച്ച് അറബി ഭാഷ പഠിച്ച് ഖുർആൻ മനസ്സിലാക്കുന്ന ഏതൊരാൾക്കും ഖുർആൻ്റെ ഈ ആകർഷണീയ വലയത്തിൽ പെടാതിരിക്കുകയില്ല. അത്ര ഗംഭീരമാണ് അതിൻ്റെ ശൈലി. അറബി ഭാഷ പഠിച്ച് ഖുർആൻ മനസ്സിലാക്കുന്നവർക്ക് മനസ്സിലാക്കാൻ കഴിയും, അത്രയും ഗംഭീരമാണ് അതിൻ്റെ ശൈലി. അത് അർത്ഥം വായിച്ചാൽ തന്നെ ഏകദേശം മനസ്സിലാവും, പക്ഷേ പരിഭാഷപ്പെടുത്തുമ്പോൾ സ്വാഭാവികമായും അതിൻ്റെ പൂർണ്ണത നമുക്ക് ലഭിക്കുകയില്ല. അറബി ഭാഷ പഠിച്ചുകൊണ്ട് ഖുർആൻ വായിക്കാൻ പഠിക്കാൻ ശ്രമിച്ചാൽ അതിൻ്റെ ഈ അനുപമമായ സാഹിത്യ ഭംഗി നമ്മൾക്ക് മനസ്സിലാക്കാൻ കഴിയും. ഇത് വലിയൊരു അത്ഭുതമാണ്.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: മധുരം ഖുർആൻ സൂറത്തു തൗബയിലെ 67 മുതൽ 72 വരെയുള്ള ആയത്തുകളുടെ പാരായണം. പാരായണം നിർവഹിക്കുന്നത് യൂസുഫ് അക്ബർ.
4: أعوذ بالله من الشيطان الرجيم.

0: പീസ് ഖുർആൻ റേഡിയോയിൽ ശ്രോതാക്കൾ ഇപ്പോൾ കേട്ടത് മധുരം ഖുർആൻ പരിപാടിയാണ്. 40-ാം അധ്യായം സൂറ അൽ ഗാഫിർ 28-29 വചനങ്ങളാണ് ഹാഫിദ് മിശാരി റാഷിദ് അൽ അഫാസിയുടെ ശബ്ദത്തിൽ നാം കേട്ടത്.
1: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. ഒരു മനസ്സിൻ്റെ ഏറ്റവും നല്ലൊരു ഗുണമെന്നുള്ളത് നന്ദിയാണ്. നമുക്കതിനുമാത്രം സന്തോഷവും പ്രയോജനവും ഉപകാരവും നൽകിയിട്ടുള്ള ഒരു കാര്യത്തെക്കുറിച്ച് ഓർക്കുമ്പോൾ എന്തെങ്കിലും പകരം നൽകാനുള്ള ഒരു മനസ്സ്, അതാണ് ഒരുപക്ഷേ മാതാപിതാക്കളോടുള്ള കടമകൾക്ക് പിന്നിൽ, നമ്മുടെ സുഹൃത്തുക്കളോടുള്ള ബന്ധങ്ങൾക്ക് പിന്നിൽ, നമ്മുടെ മതപരമായ ആരാധനകൾക്കും വിശ്വാസങ്ങൾക്കും പിന്നിലുള്ളതെല്ലാം ഈ നന്ദി ബോധമാണ്. ഒരുപക്ഷേ ഈ നന്ദി ഏറ്റവും ആത്മാർത്ഥമായും വൈകാരികമായും ഹൃദ്യമായും പകർന്നു നൽകുന്ന നിമിഷങ്ങൾ നമ്മൾ കണ്ടത് റേഡിയോയുടെ ഫീഡ്ബാക്കിലൂടെയാണ്. ജീവിതത്തിൽ ഇസ്ലാമിനെക്കുറിച്ച് അറിയാനും നന്മകളെക്കുറിച്ച് ശ്രവിക്കുവാനും ജീവിത സമാധാനത്തിന് ആവശ്യമായ അറിവുകൾ ലഭിക്കുവാനും വഴിയില്ലാത്തവർ, ജീവിതത്തിൽ എവിടെയോ ഏതെല്ലാം തുരുത്തുകളിൽ തിരക്ക് പിടിച്ച് ജീവിക്കുന്നവർ, അടുക്കളകളിൽ, ഓഫീസുകളിൽ, യാത്രകളിലെല്ലാം വേളകളിലും ഇസ്ലാമിനെക്കുറിച്ച് കേൾക്കുവാനും പഠിക്കുവാനുമുള്ള ഈ റേഡിയോ സംവിധാനം, പീസ് റേഡിയോ സംവിധാനം, യഥാർത്ഥത്തിൽ പല സുഹൃത്തുക്കൾക്കും വലിയ സന്തോഷമാണുണ്ടായത്. അതിന് നന്ദി അവർ പലപ്പോഴും വാക്കുകളായി നമ്മുടെ ഫീഡ്ബാക്കിൽ അയക്കാറുണ്ട്, പലതും നമ്മൾ കേൾപ്പിക്കാറുണ്ട്. ഈ ഒരു നന്ദി ബോധം തന്നെയാണ് നമ്മുടെ റേഡിയോയെ നിലനിർത്തുന്നതും. വലിയ ഭാരിച്ച സാമ്പത്തിക ചിലവുകളുള്ള നമ്മുടെ ഈ ഒരു റേഡിയോയുടെ സംരംഭത്തിലേക്ക് ധാരാളം ആളുകൾ അകമഴിഞ്ഞ് സഹായിച്ചുകൊണ്ടിരിക്കുന്നു. ഈ സഹായങ്ങളാണ് ഇതിനെ നിലനിർത്തുന്നത്. ആ സപ്പോർട്ട്, അതിനോട് കാണിക്കുന്ന സപ്പോർട്ട് ഏറ്റവും പ്രധാനമാണ്. ഒരുപക്ഷെ ഏറ്റവും പ്രതിഫലാർഹമായതിൽ ചിലവഴിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകളാണ് നമ്മൾ. ആരെങ്കിലും ചോദിക്കുമ്പോൾ എന്തെങ്കിലും എടുത്തു കൊടുക്കുക എന്നതിലുപരി, ഒരുപക്ഷെ ഭരിച്ചാലും എനിക്ക് ശേഷിക്കണം എന്നതാണ് സമ്പത്ത് ചിലവഴിക്കുമ്പോൾ നമ്മൾ ആഗ്രഹിക്കുന്നത്. പ്രത്യേകിച്ചും ഇപ്പോഴത്തെ ഈ സാമ്പത്തിക പ്രതിസന്ധികളുടെ സന്ദർഭങ്ങളിൽ നമ്മൾ ചിലവഴിക്കുന്നത് നമുക്ക് കൂടുതൽ പുണ്യകരമാണല്ലോ. അപ്പോൾ ഇവിടെ ഏറ്റവും നല്ലൊരു പ്രതിഫലം കിട്ടുന്നൊരു കാര്യമാണിതെന്ന കാര്യത്ത് സംശയമില്ല. കാരണം ഒരു 50,000-ൽ താഴെ ആളുകൾ ഏകദേശം ഒരേ സമയം എന്നോണം കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു അപ്ലിക്കേഷനാണ് പീസ് റേഡിയോ എന്നത്. ധാരാളം വീടുകളിൽ, കുടുംബങ്ങളിൽ ആളുകൾ കേട്ടുകൊണ്ടിരിക്കുന്നു. നാം ചെറിയൊരു തുക നൽകുമ്പോൾ ആ നന്മകൾ ആരിലേക്കെല്ലാം എത്തിക്കുന്നുവോ, ആ മഹാപ്രവാഹത്തിൽ, ആ നന്മയിൽ നമ്മൾ സാക്ഷികളാവുകയാണ് ചെയ്യുന്നത്. ഒരുപക്ഷെ അതുമാത്രമല്ല, നമ്മൾ റേഡിയോയിൽ അവതരിപ്പിക്കപ്പെടുന്ന പരിപാടികളെല്ലാം വലിയ ഭാരിച്ച സാമ്പത്തിക ചിലവ് ഉപയോഗിച്ചുകൊണ്ട് നമ്മളത് സൂക്ഷിച്ചു വയ്ക്കുന്നുണ്ട്. ഏതു കാലഘട്ടങ്ങളിലും അത് പുസ്തകങ്ങളെപ്പോലെ, മറ്ററിവുകളെപ്പോലെ, ഏതു കാലഘട്ടങ്ങളിലും അത് ജനങ്ങളിലേക്ക് എത്തിച്ചുകൊണ്ടിരിക്കാൻ പറ്റുന്ന രൂപത്തിലാണ്, വിവിധ രൂപത്തിലത് ഫോർവേഡ് ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് വലിയ പ്രയോജനങ്ങൾ നമുക്ക് ലഭിക്കുന്ന, പഠിപ്പിച്ചു കൊടുക്കുന്ന അറിവാണല്ലോ മരിച്ചാലും നമുക്ക് ശേഷിക്കുന്ന ഒരു കാര്യം. അതുകൊണ്ട് ഇസ്ലാമിക വിജ്ഞാനങ്ങളുടെ പ്രചരണത്തിന് വേണ്ടിയുള്ള, അത് ജനങ്ങൾക്ക് എത്തിച്ചു കൊടുക്കുവാണ് ഈ മഹാസംരംഭത്തിൽ നമുക്ക് ലോകത്തിൻ്റെ എവിടെ നിന്നും ഭാഗവാക്കാകാം. സാമ്പത്തികമായും അതല്ല, നമ്മുടെ നല്ല അഭിപ്രായങ്ങളിലൂടെയും മാർഗനിർദ്ദേശങ്ങളിലൂടെയും ഈ രംഗത്തെ പ്രോത്സാഹിപ്പിക്കണം. സാമ്പത്തികമായ കാര്യങ്ങൾ നമുക്ക് റേഡിയോക്ക് നൽകുവാനുള്ള വഴികളെക്കുറിച്ച് ഇതിൻ്റെ കൂടെ നിങ്ങളെ അറിയിക്കും. അത് പരിഗണിച്ച് ഇതിനു വേണ്ട സഹായ സഹകരണങ്ങൾ ചെയ്യണമെന്ന് നിങ്ങളോട് അഭ്യർത്ഥിക്കുകയാണ്. അള്ളാഹു നമ്മുടെ ദാനധർമ്മങ്ങൾക്ക് അർഹമായ പ്രതിഫലം പ്രദാനം ചെയ്യട്ടെ.

അള്ളാഹുവിൽ നിന്നും മനുഷ്യർ പിന്തിരിയാനായി കണ്ടെത്തുന്ന രണ്ട് കാരണങ്ങളാണ്: ഒന്ന് വിനോദവും മറ്റൊന്ന് കച്ചവടവും. പലപ്പോഴും തങ്ങളുടെ ജീവിതത്തിൽ വിനോദങ്ങൾക്കും കച്ചവടങ്ങൾക്കും പ്രാധാന്യം കൊടുക്കുകയും അള്ളാഹുവാണ് തങ്ങൾക്ക് ഉപജീവനം നൽകുന്നത് എന്ന് പോലും ചിന്തിക്കാതെ ജീവിക്കുകയും ചെയ്യുന്ന ആളുകളെ നമ്മൾ കാണാറുണ്ട്. എന്നാൽ അത്തരക്കാരുടെ അവസ്ഥയെക്കുറിച്ച് വിശുദ്ധ ഖുർആനിലൂടെ അള്ളാഹു പറയുന്നത് കേൾക്കുക.

0: അവർ ഒരു കച്ചവടമോ വിനോദമോ കണ്ടാൽ അവയുടെ അടുത്തേക്ക് പിരിഞ്ഞു പോകുകയും നിന്ന നിൽപ്പിൽ തന്നെ നിന്നെ വിട്ടേക്കുകയും ചെയ്യുന്നതാണ്. നീ പറയുക, അള്ളാഹുവിൻ്റെ അടുക്കലുള്ളത് വിനോദത്തെക്കാളും കച്ചവടത്തെക്കാളും ഉത്തമമാകുന്നു. അള്ളാഹു ഉപജീവനം നൽകുന്നവരിൽ ഏറ്റവും ഉത്തമനാകുന്നു.
1: أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم

0: ഞങ്ങളുടെ രക്ഷിതാവേ, അവർക്ക് നീ വാഗ്ദാനം ചെയ്തിട്ടുള്ള സ്ഥിരവാസത്തിനുള്ള സ്വർഗങ്ങളിൽ അവരെയും അവരുടെ മാതാപിതാക്കളെയും ഭാര്യമാർ സന്തതികൾ എന്നിവരിൽ നിന്നുള്ള സദ്വൃദ്ധരായിട്ടുള്ളവരെയും നീ പ്രവേശിപ്പിക്കണമേ. തീർച്ചയായും നീ തന്നെയാകുന്നു പ്രതാപിയും യുക്തിമാനും. അവരെ നീ തിന്മകളിൽ നിന്ന് കാക്കുകയും ചെയ്യണമേ. അന്നേ ദിവസം നീ ഏതൊരാളെ തിന്മകളിൽ നിന്ന് കാക്കുന്നുവോ അവനോട് തീർച്ചയായും നീ കരുണ കാണിച്ചിരിക്കുന്നു. അതുതന്നെയാകുന്നു മഹാഭാഗ്യം. ഗാഫിർ വചനം 8:9.
1: أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم

0: ഞങ്ങളുടെ രക്ഷിതാവേ, ഞങ്ങൾക്കും വിശ്വാസത്തോടെ ഞങ്ങൾക്ക് മുമ്പ് കഴിഞ്ഞുപോയിട്ടുള്ള ഞങ്ങളുടെ സഹോദരങ്ങൾക്കും നീ പുറത്തു തരയണമേ. സത്യവിശ്വാസം സ്വീകരിച്ചവരോട് ഞങ്ങളുടെ മനസ്സുകളിൽ നീ ഒരു വിദ്വേഷവും ഉണ്ടാക്കരുതേ. ഞങ്ങളുടെ രക്ഷിതാവേ, തീർച്ചയായും നീ ഏറെ ദയയുള്ളവനും കരുണാനിധിയുമാകുന്നു. അൽ ഹഷർ വചനം 10.
1: ഖുർആനിൽ ഒന്നാമതായി ഇറങ്ങുകയും പഠനത്തിനും വായനക്കും പ്രോത്സാഹനം നൽകുകയും റബ്ബിന്റെ കടിവിനെ പരിചയപ്പെടുത്തുന്നതുമായ ഏതാനും ആയത്തുകൾ. സൃഷ്ടിച്ചവനായ നിന്റെ രക്ഷിതാവിന്റെ നാമത്തിൽ വായിക്കുക. മനുഷ്യനെ അവൻ ഭ്രൂണത്തിൽ നിന്നും സൃഷ്ടിച്ചിരിക്കുന്നു. നീ വായിക്കുക, നിന്റെ രക്ഷിതാവ് ഏറ്റവും വലിയ ഔദാര്യവാനാകുന്നു. പേനകൊണ്ട് പഠിപ്പിച്ചവൻ, മനുഷ്യന് അറിയാത്തത് അവൻ പഠിപ്പിച്ചിരിക്കുന്നു.
2: ഈസ് ഖുർആൻ റേഡിയോയിൽ ഇനി ശ്രോതാക്കൾ കേൾക്കുന്നു അത്തഹ്സീൻ. നാം നിത്യവും പാരായണം ചെയ്യുന്ന സുഹൃത്തുക്കളിലെ ശ്രദ്ധിക്കാതെ പോകുന്ന അബദ്ധങ്ങൾ തിരുത്താൻ നമ്മെ സഹായിക്കുന്ന പ്രോഗ്രാം അത്തഹ്സീൻ ഇന്ന് സൂറത്തുൽ കഹ്ഫിലെ 1-2 വചനങ്ങൾ. ക്ലാസ് എടുക്കുന്നത് ബഹുമാന്യനായ ഹാഫിള് അബ്ദുൽ ഷുക്കൂർ.
3: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. പ്രിയമുള്ള സഹോദരങ്ങളെ, വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുമ്പോൾ നമ്മുടെ പാരായണത്തിൽ വരുന്ന അബദ്ധങ്ങൾ സൂറത്തുന്നാസ് മുതൽ മുകളിലോട്ട് ചെറിയ ചെറിയ സൂറത്തുകൾ മുതൽ അൽഹംദുലില്ലാ റബ്ബിൻ്റെ തോഫീഖോടുകൂടി 2 ജുസ്ഓളം നമ്മൾ മനസ്സിലാക്കി. തജ്വീദ് നിയമങ്ങൾക്ക് പുറമെ നമ്മുടെ പാരായണത്തിൽ വരുന്ന അക്ഷരത്തെറ്റുകളും മഖ്റജിൽ വരുന്ന വലിയ വലിയ തെറ്റുകളുമൊക്കെ നമ്മൾ ഏറെക്കുറെ മനസ്സിലാക്കി. ഇൻഷാ അല്ലാഹ് സാധാരണ വെള്ളിയാഴ്ച ദിവസങ്ങളിൽ നമ്മൾ പാരായണം ചെയ്യുന്ന സൂറത്തുൽ കഹ്ഫ് ആണ് ഇൻഷാ അല്ലാഹ് നമ്മൾ ഇനി മുതൽ പഠിക്കുന്നത്.

0: സൂറത്തുൽ കഹ്ഫിലെ ഒന്നാമത്തെ ആയത്ത്. അൽഹംദുലില്ലാഹില്ലദീ അൻസല അല അബ്ദിഹിൽ കിതാബ വലം യജ്അൽ ലഹു ഇവജ. ഈ ആയത്ത് പാരായണം ചെയ്യുമ്പോൾ പ്രധാനപ്പെട്ട തജ്വീദ് നിയമങ്ങളാണ് ഇൻഷാ അള്ളാഹ് ആദ്യം സൂചിപ്പിക്കുന്നത്. അൽഹംദുലില്ലാഹില്ലദീ, ഇവിടെ മദ് മുൻഫസിലാണ്, മദ്ദിൻ്റെ അക്ഷരമായ യ, ഇതിനു ശേഷം ഹംസ അടുത്ത പദത്തിൽ, അപ്പോൾ നാലോ അഞ്ചോ ഹർക്കത്തിന് തുല്യമായിട്ട് നീട്ടൽ ജായിസാണ്, നീട്ടാവുന്നതാണ്. അൽഹംദുലില്ലാഹില്ലദീ അൻസല. ഇനി അൻസല എന്ന പദത്തിൽ ഇഖ്ഫാവും ബിഗുന്ന എന്ന മണിക്കൽ അൻസല നൂനിനെ അവ്യക്തമായി മണിക്കണം. അൻസല നൂൻ സാക്കിനയ്ക്ക് ശേഷം സ എന്ന അക്ഷരം വന്നു. ഇനി അല അബ്ദിഹി, അബ്ദിഹി ബ അവിടെ സുക്കൂനാണ്, അതിനെ ഖൽഖല ചെയ്യണം. അബ്ദിഹി ബ ശരിക്കും വ്യക്തമാക്കി ഉച്ചരിക്കണം. അല അബ്ദിഹിൽ കിതാബ വലം യജ്അൽ ലഹു, വലം യജ്അൽ ലഹു. സുക്കൂനുള്ള ലാമിന് ശേഷം വീണ്ടും ലാമ്, അപ്പോൾ ഒന്നാമത്തെ ലാമിനെ രണ്ടാമത്തെ ലാമിലേക്ക് ഇദ്ഗാം ചെയ്യുന്നു, കൂട്ടി ലയിപ്പിക്കുന്നു. ഇദ്ഗാം മുത്തമാസിലൈൻ എന്നാണ് പറയുക. അപ്പോൾ വലം യജ്അൽ ലഹു എന്നാണ് ഓതേണ്ടത്. ഇനി വലം യജ്അൽ ലഹു ഇവജ, ഇവജ ഇവിടെ ജീമിൽ, ജീമിൻ്റെ മുകളിൽ ഒരു സീന് കാണാൻ പറ്റും. അവിടെ സക്കത്ത് ചെയ്യുക അഥവാ നിർത്തിക്കൊണ്ട്, അല്പം നിർത്തിക്കൊണ്ട് ശ്വാസം പിടിച്ച് നിർത്തുക എന്നാണ്. അത് ആയത്ത് പൂർണ്ണമാവുന്നു വലം യജ്അൽ ലഹു ഇവജ. അങ്ങനെ ആയത്ത് പൂർണ്ണമാക്കി നമ്മൾ നിർത്തുകയാണെങ്കിൽ നമ്മൾക്ക് ശ്വാസം വിട്ടുകൊണ്ട് അടുത്ത ആയത്ത് ഓതാം. ഇനി അതല്ല ശേഷമുള്ള ആയത്ത് കൂട്ടി ഓതാനാണ് ഉദ്ദേശിക്കുന്നത് എങ്കിൽ വലം യജ്അൽ ലഹു ഇവജ ഖയ്യിമല്ലിയുൻദിറ, ഈ രൂപത്തിലാണ് ഓതേണ്ടത്. അല്പം ശ്വാസം പിടിച്ച് അടുത്ത ആയത്ത് ഓതുക. ഇനി ഈ ആയത്തിൽ പറയണത്തിൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ. അൽഹംദുലില്ലാഹില്ലദീ അൻസല അലാ അബ്ദിഹിൽ കിതാബ വലം യജ്അൽ ലഹു. ഇവിടെ വലം യജ്അൽ ലഹു എന്ന പദമാണ് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്. പറയണത്തിൽ പലപ്പോഴും വലം യജ്അൽ ലഹു എന്നതിന് പകരം വലം യജ്അൽ ലഹു എന്നായിരിക്കും വരിക. അപ്പോൾ സ്വാഭാവികമായിട്ടും അവിടെ ഒരു തെറ്റ് വരുന്നു. വലമ്യ സൂറത്തുൽ ഇഖ്ലാസ് നമ്മൾ പഠിച്ച സമയത്തും ഇത് സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ വലമ്യ മ്യജ്അൽ ലഹു എന്ന് പറയരുത്, വലം യജ്അൽ ലഹു എന്ന് മീമും യാവും വ്യക്തമാക്കി ഉച്ചരിക്കണം. രണ്ടാമത്തെ ആയത്തിൽ ഖയ്യിമൻ ലിയുൻദിറ ബഅ്സൻ ശദീദൻ മിൻ ലദുൻഹു വയുബശ്ശിറൽ മുഅ്മിനീൻ, ويبشر المؤمنين الذين يعملون الصالحات ان لهم اجرا حسنا. ഈ ആയത്തിൽ പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ട തജ്വീദ് നിയമങ്ങൾ. ഖയ്യിമൻ ലി, മൻ അവിടെ തൻവീൻ ശേഷം ലാം, തൻവീൻ ശേഷം ലാം വന്നാൽ നമ്മൾ പഠിച്ചിട്ടുണ്ട് ഇദ്ഗാം ബിലാഗുന്ന, ധാരാളമായിട്ട് കേട്ടതാണ്. തൻവീനിനെ ലാമിലേക്ക് കൂട്ടി ലയിപ്പിക്കുന്നു, അങ്ങനെയാവുമ്പോൾ തൻവീൻ്റെ ശബ്ദം കേൾക്കുകയില്ല. ഖയ്യിമല്ലി, തൻവീനിന് പകരം ഒരു ഫതഹിട്ടാൽ എന്തായിരിക്കും, ആ ശബ്ദമാണ് ഖയ്യിമല്ലിയുന്ദിറ ഈ രൂപത്തിൽ. അവിടെ മണിക്കാനോ ഒന്നും പാടില്ല എന്നർത്ഥം. ഇനി ലിയുന്ദിറ, ഇവിടെ സുക്കൂനുള്ള നൂനിന് ശേഷം ദാല് ഇഖ്ഫാവും ബിഗുന്നയാണ് ചെയ്യേണ്ടത്. നൂനിനെ അവ്യക്തമാക്കി മണിക്കണം. ലിയുന്ദിറ ബഅ്സൻ ശദീദ, ബഅ്സൻ ശദീദ സീനിൽ തൻവീന് ശേഷം ഷീന്, തൻവീന് ശേഷം ഷീന് വന്നാൽ ഇഖ്ഫാവും ബിഗുന്ന, തൻവീനിനെ അവ്യക്തമാക്കി മണിക്കണം. ബഅ്സൻ ശദീദ ഈ രൂപത്തിൽ. ഇനി ശദീദൻ, അവിടെയും തൻവീൻ ശേഷം മീമാണ്. തൻവീന് ശേഷം മീമ് വന്നാൽ ഇദ്ഗാമും ബിഗുന്ന, അതിൽ ഇദ്ഗാം കാമിൽ, പൂർണ്ണമായിട്ടും തൻവീനിനെ മീമിലേക്ക് കൂട്ടി ലയിപ്പിച്ചുകൊണ്ട് ഗുന്നത്തോടുകൂടി ഉച്ചരിക്കണം. ഷദീദമ്മിൽ, ഷദീദമ്മിൻ. ഇനി മിൻ, നൂന്, നൂന് സുക്കൂനാണ്, ശേഷം ലാമ് വീണ്ടും വന്നു. ഇത് ഗാംബില ഗുന്ന പറയുന്നില്ല, മില്ലദുൻഹു എന്നാണ് ഓതേണ്ടത്, മണിക്കാൻ പാടില്ല.
1: മില്ലദുൻഹു വയുബശ്ശിറൽ മുഅ്മിനീൻ അല്ലദീന യഅമലൂന സ്വാലിഹാത്തി അന്ന ലഹും,
0: അന്ന നൂന് ശദ്ദ് വന്നു, മണിക്കണം.
1: അന്ന ലഹും അജ്റൻ ഹസന, അജ്റൻ ഹസന.
0: റായിൽ തൻവീന് ശേഷം ഹ, ഇലഹാറാണ് ചെയ്യേണ്ടത്. തൻവീന് ശേഷം ഹ വന്നു, അവിടെ ഇലഹാർ ചെയ്യണം. അപ്പോൾ
1: അന്ന ലഹും അജ്റൻ ഹസന.
0: ഇനി ഈ ആയത്തിൽ സാധാരണ പാരായണത്തിൽ വരുന്ന പ്രധാനപ്പെട്ട അബദ്ധങ്ങൾ.
1: ഖയ്യിമൽ ലിയുൻദിറ,
0: അവിടെ ലിയുൻദിറ, ദിറ, ദാലിന് പകരം ദാല് വരുന്നത് പ്രത്യേകം ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ ഖാഫ് കേഫ് ആകുന്നതും ശ്രദ്ധിക്കേണ്ടതാണ്.
1: ഖയ്യിമൽ ലിയുൻദിറ ബസൻ,
0: ഹംസയെ ഖൽഖല ചെയ്യരുത്, ബസൻ അല്ല.
1: ബസൻ ശദീദം മില്ലദുൻഹു വയുബശ്ശിറൽ മുഅ്മിനീൻ.
0: മുഅ്മിനീൻ എന്നുള്ള പദം മുഅ്മിനീനാന്നോ മുഅ്മിനീന എന്നോ ഉച്ചരിക്കരുത്,
1: മുഅ്മിനീന. അല്ലദീന യഅമലൂന സ്വാലിഹാത്തി,
0: പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് സ്വാലിഹാത്ത് എന്ന പദം. അവിടെ സ്വാദിനെ കൃത്യമായിട്ട് ഉച്ചരിക്കണം, സോ എന്ന് പറയരുത്. അത് ശരിക്കും സീൻ സോ ആയിട്ട് ഉച്ചരിക്കുന്ന പോലെയാണ്, അതല്ല, സ്വാലിഹാത്തി എന്ന് തന്നെ പറയണം.
1: അന്ന ലഹും അജ്,
0: ജീമിനെ ഖൽഖല ചെയ്യണം.
1: അജ്റൻ ഹസന,
0: ഹസന രണ്ട് ഹർക്കത്തിന് തുല്യമായിട്ടാണ് നീട്ടേണ്ടത്. ഒന്നുകൂടെ ഓതാം.
1: അൽഹംദുലില്ലാ.

0: സൂറത്തുൽ കഹ്ഫിലെ 1-2 ആയത്തുകളാണ് നമ്മൾ കേട്ട് മനസ്സിലാക്കിയത്. ഇൻഷാല്ലാ ബാക്കി അടുത്ത ക്ലാസ്സിൽ പഠിക്കാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്.
1: മാഷാ അല്ലാഹ്, ജസാകുമുല്ലാഹു ഖൈറൻ. ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് പീസ് ഖുർആൻ റേഡിയോ അത്തഹ്സീൻ.

0: മഷാല്ലാ ശ്രോതാക്കൾ ഇപ്പോൾ കേട്ടത് കിഡ്സ് ടൈം. സുഹൃത്തുനാ സിയാനത്തിൻ്റെ പാരായണം നിർവഹിച്ചത് മുഹമ്മദ് താഹ അൽ ജുനൈദ്.
1: പേസ് ഖുർആൻ റേഡിയോ തൻസീൽ. വിശുദ്ധ ഖുർആനിലെ വ്യത്യസ്ത ഭാഗങ്ങൾ വിവിധ ഖാരിഇകളുടെ ശബ്ദത്തിൽ കേൾക്കാനുള്ള അവസരമാണ് തൻസീൽ പരിപാടിയിൽ ശ്രോതാക്കൾക്ക് ലഭിക്കുന്നത്. ഇപ്പോൾ നാം കേൾക്കുന്നത് വിശുദ്ധ ഖുർആനിലെ സൂറത്തു അങ്കബോത്ത് 52 വചനം മുതൽ അവസാനം വരെയും സൂറത്തു റൂം, സൂറത്തു ലുഖ്മാൻ, സൂറത്തു സജദ എന്നീ അധ്യായങ്ങളുടെ പാരായണമാണ്. പാരായണം നിർവഹിക്കുന്നത് ഹാഫിൽ മുഹമ്മദ് അയ്യൂബ്.

الم الف لام

وشيبة يخلق ما يشاء وهو العليم القدير.

0: പേസ് ഖുർആൻ റേഡിയോ തൻസീൽ സമാപിക്കുകയാണ്. സൂറത്തു അങ്കബൂത്ത് 52 മുതൽ അവസാനം വരെയും സൂറത്തു റൂം, സൂറത്തു ലുഖ്മാൻ, സൂറത്തു സജദ എന്നീ അധ്യായങ്ങളുടെ പാരായണമാണ് ഇപ്പോൾ നാം കേട്ടത്. പാരായണം നിർവഹിച്ചത് അൽ ഖാരി മുഹമ്മദ് അയ്യൂബ്.
1: ഇബ്നു ഹജർ അസ്കലാനി റഹിമഹുള്ളയുടെ ചരിത്രത്തിൽ രേഖപ്പെടുത്തപ്പെട്ട ഒരു സംഭവം ഉണ്ടല്ലോ, പ്രവാചകന്റെ ഒരു ഹദീസ് ഉണ്ട്, അദ്ദുന്യ സിജുനുൽ മുഅ്മിൻ വ ജന്നത്തുൽ കാഫിർ. ദുനിയാവെന്ന് പറയുന്നത് മുഅ്മിന്റെ പിന്നെ ജയിലും കാഫിറിന്റെ സ്വർഗവുമാണ് എന്നാണ് ഹദീസ്. അപ്പോൾ ഈ ഹദീസിൻ്റെ ഹദീസ് ചുറ്റിപ്പറ്റി മഹാനായ ഇബ്നു ഹജർ അസ്കലാനി റഹിമഹുള്ളയോട് ചേർത്ത് പറയുന്നൊരു സംഭവമാണ്. അദ്ദേഹം ഖാളിയാണ്, ഇസ്ലാമിക ഭരണകൂടത്തിൻ്റെ ഖാളിയാണ്. അപ്പോൾ സ്വാഭാവികമായും അതിൻ്റെ അമ്യൂണിറ്റീസ് അദ്ദേഹത്തിനുണ്ട്, അതിൻ്റെ സൗകര്യങ്ങളുണ്ട്. പിന്നെ ഭരണകൂടത്തിലൊരു ഔദ്യോഗിക പദവിയിൽ ഇരിക്കുന്ന വ്യക്തിയാണല്ലോ. അപ്പോൾ ആ നിലക്ക് അദ്ദേഹത്തിൻ്റെ അമ്യൂണിറ്റീസ്, അദ്ദേഹം ഒരു വാഹനപ്പുറത്ത്, ഔദ്യോഗികമായുള്ള അദ്ദേഹത്തിൻ്റെ വാഹനപ്പുറത്ത് ഇങ്ങനെ യാത്ര ചെയ്യുന്നു. അപ്പോൾ വഴിയരികിൽ ഒരു എണ്ണ എണ്ണ വിൽക്കുന്നൊരു ഒരു കച്ചവടക്കാരൻ അദ്ദേഹത്തെ തടഞ്ഞു നിർത്തിക്കൊണ്ട് പറയാണ്, നിങ്ങളുടെ പ്രവാചകൻ കളവ് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹം ചോദിച്ചു, എന്താണ് പ്രവാചകൻ പറഞ്ഞ കളവ്? അപ്പോൾ ഈ ഹദീസാണ് അദ്ദേഹം പറഞ്ഞത്, ദുനിയാവ് അതെ, ഈ കച്ചവടക്കാരൻ അങ്ങോട്ട് പറഞ്ഞത്, ദുനിയാവ് കളവ് പറഞ്ഞിട്ടില്ല, നിങ്ങളെ പ്രവാചകൻ പറഞ്ഞത് തെറ്റിയിട്ടുണ്ട്. അപ്പോൾ എന്നിട്ട് ഇതാണ് അദ്ദേഹത്തിൻ്റെ പിന്നെ പോയിന്റ്. അപ്പോൾ അതിൻ്റെ അദ്ദേഹം പറഞ്ഞു, ഞാനൊരു യഹൂദിയാണ് അഥവാ കാഫിറാണ്, അപ്പോൾ എനിക്കത് ദുനിയാവ് സ്വർഗമാകണം, നിങ്ങൾക്ക് ദുനിയാവ് ജയിലുമാകണം. അപ്പോൾ നിങ്ങളാണെങ്കിൽ പിന്നെ ഇപ്പോൾ ഭരണകൂടത്തിൻ്റെ ഔദ്യോഗിക പദവിയുള്ള ഒരു വ്യക്തിയാണ്, അതിൻ്റെ സൗകര്യങ്ങൾ ഇവിടെ പറ്റുന്നു. ഞാനാണെങ്കിൽ എൻ്റെ ജീവിതം കഴിഞ്ഞു പോകണമെങ്കിൽ ഈ പിന്നെ വഴിയരികിൽ നിന്ന് വെയിലത്ത് എണ്ണ വിറ്റ് അതിൽ നിന്ന് കിട്ടുന്ന പണം ഉണ്ടാക്കണം. അപ്പോൾ ആരാണ് സ്വർഗീയാനുഭൂതി ഇവിടെ അനുഭവിക്കുന്നത്, ആരാണ് പിന്നെ ജയിലിൽ അനുഭവിക്കുന്നത്, ജയിലനുഭവങ്ങൾ നേരിടുന്നത് എന്ന് അദ്ദേഹം ചോദിച്ചു എന്നാണ് സംഭവം. അപ്പോൾ ഇബ്നു ഹജർ അസ്കലാനി റഹിമഹുള്ള പറഞ്ഞു, പ്രവാചകൻ പറഞ്ഞത് തെറ്റിയിട്ടില്ല, നിങ്ങൾ മനസ്സിലാക്കിയതാണ് തെറ്റിയത്. ദുനിയാവ് ഒരു മുഅ്മിനെ സംബന്ധിച്ചിടത്തോളം ജയിൽ തന്നെയാണ്, ഒരു കാഫിറിനെ സംബന്ധിച്ചിടത്തോളം സ്വർഗവുമാണ്. പക്ഷേ ഇത് ബോധ്യപ്പെടുക പരലോകത്തെത്തുമ്പോഴായിരിക്കും എന്നാണ്. പരലോകത്തെത്തി സ്വർഗത്തിൽ പ്രവേശിക്കുമ്പോൾ ഒരു മുഅ്മിന് മനസ്സിലാകും, ഇവിടെ എന്ത് തന്നെ സൗകര്യത്തിൽ ജീവിച്ച വ്യക്തിയാണെങ്കിലും അവർക്ക് മനസ്സിലാകും, ഞാൻ ഇത്രയും കാലം ഒരു ജയിലറയിലായിരുന്നു എന്ന്. നരകത്തിലെത്തുമ്പോൾ ഒരു സത്യനിഷേധിക്കും മനസ്സിലാകും, ഞാൻ എത്ര തന്നെ പ്രയാസപ്പെട്ടാണ് ദുനിയാവിൽ കഴിഞ്ഞതെങ്കിലും അത് സ്വർഗമായിരുന്നു എന്ന് അവർക്ക്.
2: ഇവിടെ ശരിക്കും അതിർത്തികളോ അതിർവരമ്പുകളോ ഒന്നുമില്ല,
1: അതായത്
2: അവിടെ എത്തുമ്പം നേരെ തിരിച്ചാണ്.
1: അതായത്
2: വിശ്വാസികൾക്ക് നേരെ ഇവിടെ കുറെ പിന്നെ പരിധികളും ചെയ്യരുത്, അരുതകൾ കുറെ ഉണ്ട് ഇവിടെ, അതിരുകൾ. അതെ, പക്ഷെ അത് സ്വർഗത്തിലെത്തിക്കഴിഞ്ഞാൽ അവർക്ക് പൂർണ്ണ സ്വതന്ത്രരാണ് എന്നുള്ള ആ ഒരു താരതമ്യമാണ് മാഷാല്ല.
1: അതെ, നല്ലൊരു നമുക്കും തന്നെ ചിലപ്പോൾ അത് ആ സംഭവം ഇങ്ങനെ വായിച്ചു പോകുമ്പോൾ ആദ്യത്തിൽ ശരിയാണല്ലോ, മുഅ്മിനീങ്ങളെല്ലാവരും ഇവിടെ ജയിലിലെ അനുഭവങ്ങളല്ല നേരിടുന്നത്. ഇപ്പോൾ യഥാർത്ഥത്തിൽ സ്വർഗത്തിലെത്തുമ്പോൾ നമ്മൾ തിരിച്ചറിയും, നമ്മൾ എത്ര അനുഭൂതിയിൽ ഇവിടെ ജീവിച്ചവരാണെങ്കിലും ഇതൊരു ജയിൽ തന്നെയായിരുന്നു എന്നുള്ളത്. അതൊരു മനോഹരമായ സംഭവമാണ്, പ്രവാചകൻ്റെ ഹദീസ് മനസ്സിലാക്കുന്നിടത്ത് മുൻഗാമികളുടെ അവരുടെ ഒരു പിന്നെ അവരുടെ സംഭാവന, അല്ലെങ്കിൽ അവർ നമുക്ക് പറഞ്ഞു തന്നിട്ടുള്ള ഇത്തരം സംഗതികൾ നമ്മൾക്ക് ഭയങ്കരമായൊരു ഓപ്പണിംഗ് ഉണ്ടാക്കുമെന്നതിന് കൂടെ ഈ ഒരു സംഭവം സാക്ഷിയാണ്.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

ജോലിയും തിരക്കും മക്കളും പുതിയ വീടും ഒരുപാട് ഓട്ടവും പാച്ചിലുമൊക്കെയാകുമ്പോൾ സജീവ ശ്രദ്ധയിൽ നിന്നും മനസ്സിൻ്റെ സമ്പൂർണമായ ഓർമ്മയിൽ നിന്നും മായുന്നത് വയോധികരായ മാതാപിതാക്കളായിരിക്കും. അവർ പിന്നെയും പിന്നെയും റൂമിൻ്റെ ഉള്ളിലേക്ക് പിൻവാങ്ങേണ്ടി വരുമ്പോഴൊക്കെ ഒന്ന് പുറത്തിറങ്ങാൻ ആരുടെയെങ്കിലും സഹായം വേണം, ടോയ്ലറ്റിൽ പോകാൻ ആരുടെയെങ്കിലും സഹായം വേണം, മരുന്ന് തീർന്നുകൊണ്ടിരിക്കുന്നു, മരുന്ന് കിട്ടണം, ഇങ്ങനെയൊക്കെയുള്ള അവസ്ഥ വരുമ്പോഴൊക്കെ അവർ നമ്മെ കൂടുതൽ ഓർക്കുന്നുണ്ടാകും. ഓർക്കുന്നത് കുഞ്ഞായ നാളിൽ നമ്മൾ കാണിച്ച കുസൃതികളും അവർക്കുണ്ടായ നൊമ്പരങ്ങളും അവർ നമുക്ക് വേണ്ടി കണ്ട സ്വപ്നങ്ങളും ഒക്കെ തന്നെയായിരിക്കും. പ്രവാസികളോട് ഞാൻ പറയുന്നു, ഭർത്താവിൻ്റെ കൂടെ ഭാര്യയുടെ കൂടെ സ്വസ്ഥമായി പ്രവാസത്തിലിരിക്കുന്നവർ ഒരിത്തിരി സമയമെടുത്ത് മാതാപിതാക്കളെ വിളിക്കണം, അവരോട് സംസാരിക്കണം. അതൊരു ഇബാദത്താണ്. നാട്ടിലുള്ളവർ, ഞാനടക്കമുള്ളവർ ഒരിത്തിരി ആത്മവിമർശനത്തോടെ മാത്രം എല്ലാവർക്കും അങ്ങനെ മാത്രമേ ഇത് പറയാൻ കഴിയൂ. പ്രായമാകുമ്പോൾ ഓർമ്മകൾ മങ്ങിത്തുടങ്ങുമ്പോൾ പുതിയ വാശിയും പുതിയ ദേഷ്യവുമൊക്കെ അവരുടെ ഉള്ളിൽ രൂപപ്പെടുമ്പോൾ അത് കണ്ടുമറിഞ്ഞും ഇടപെടുക എന്നത് ഇതുപോലത്തൊരു ദിനം നമ്മളോട് ആവശ്യപ്പെടുന്നുണ്ട്. അതുണ്ട് എന്ന് നമ്മൾ ഓരോരുത്തരും തീർച്ചയായും ഉറപ്പുവരുത്തുക.

പരിശുദ്ധ ഖുർആനിൻ്റെ 27-ാം അധ്യായം സൂറത്തുൻ നംലിൻ്റെ 18-ാമത്തെ വചനത്തിൽ ഉറുമ്പിനെപ്പറ്റി അല്ലാഹു തആല പരാമർശിക്കുന്നുണ്ട്. ഖുർആനിൻ്റെ 27-ാമത്തെ അധ്യായത്തിൻ്റെ പേര് തന്നെ സൂറത്തുൻ നംല്, ഉറുമ്പ് എന്നാണ്. ഖുർആൻ സൂറത്തുൻ നംലിൻ്റെ 18-ാമത്തെ വചനത്തിൽ പറയുന്നത് ഇപ്രകാരമാണ്:

0: ഈ വചനത്തിൽ മഹാനായ സുലൈമാൻ അലൈഹിസ്സലാമിൻ്റെ ചരിത്രത്തിൽ നിന്നുള്ളൊരു ഭാഗമാണ് അല്ലാഹു തആല ഉദ്ധരിക്കുന്നത്. സുലൈമാൻ അലൈഹിസ്സലാമിന് അല്ലാഹു തആല ഒരുപാട് അനുഗ്രഹങ്ങൾ വാരിക്കോരി നൽകി. അദ്ദേഹത്തിന് ഉറുമ്പിൻ്റെ സംസാരം പോലും ഗ്രാഹ്യമായിരുന്നു എന്ന് ഖുർആൻ വ്യക്തമാക്കുന്നുണ്ട്. ഒരിക്കൽ അദ്ദേഹം ഒരു ഉറുമ്പിൻ്റെ തായ്വരയുടെ അടുക്കലെത്തിയ സന്ദർഭത്തിൽ അദ്ദേഹത്തെയും അദ്ദേഹത്തിൻ്റെ പട്ടാളത്തെയും കണ്ടപ്പോൾ ഒരു ഉറുമ്പ് വിളിച്ചു പറഞ്ഞു, അല്ലയോ ഉറുമ്പ് സമൂഹമേ, സുലൈമാനും അവൻ്റെ ആളുകളും അറിയാതെ നിങ്ങളെ ചവിട്ടിമതിക്കും. അതുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ കൂടുകളിൽ നിങ്ങളുടെ വീടുകളിൽ പ്രവേശിക്കുക എന്ന്. ഈ ആയത്ത് നമ്മ പഠിപ്പിക്കുന്നത് മഹാനായ സുലൈമാൻ അലൈഹിസ്സലാം, അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ കൂടെയുള്ള അനുയായികൾ അറിഞ്ഞുകൊണ്ട് ഒരിക്കലും ഒരു ജീവിയെയും ഉപദ്രവിക്കുകയില്ല എന്നതാണ്. അതായത് സുലൈമാനും അവൻ്റെ അനുയായികളും സുലൈമാൻ നബിയും അദ്ദേഹത്തിൻ്റെ പട്ടാളവും അറിയാതെ നിങ്ങളെ ചവിട്ടി മതിക്കാം എന്നാണ് ആ ഉറുമ്പ് പറയുന്നത്. അതായത് അറിഞ്ഞുകൊണ്ടൊരിക്കലും ഉറുമ്പിനെ പോലും അവർ വേദനിപ്പിക്കില്ല എന്ന ആശയവും ഈ ആയത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഈ ഉറുമ്പിൻ്റെ സംസാരം കേട്ട് സുലൈമാൻ അലൈഹിസ്സലാം ചിരിച്ചതായും തുടർന്നുള്ള വചനത്തിൽ അല്ലാഹു പറയുന്നുണ്ട്. ചിരിച്ചു, അല്ലാഹു തആല അദ്ദേഹത്തിന് നൽകിയ അനുഗ്രഹം അദ്ദേഹം ഓർക്കുകയും അല്ലാഹുവിലേക്ക് മടങ്ങുകയും ചെയ്തു എന്നും നമുക്ക് മനസ്സിലാക്കാൻ കഴിയും.
1: പീസ് ഖുർആൻ റേഡിയോയിൽ അടുത്തതായി തഫ്സീർ അമാനി, മർഹൂം മുഹമ്മദ് അമാനി മൗലയുടെ വിശുദ്ധ ഖുർആൻ വ്യാഖ്യാനത്തിന്റെ ശബ്ദാവിഷ്കാരം. ഇന്നത്തെ തഫ്സീർ അമാനിയിൽ സൂറ റാദ് 6 മുതൽ 10 വരെയുള്ള വചനങ്ങളുടെ അർത്ഥവും വ്യാഖ്യാനവും.
2: വചനം 6. വയസ്തഅജിലൂനക,
3: അവർ നിന്നോട് ധൃതി കൂട്ടുന്നു. ബിസ്സയ്യിഅ, തിന്മയെപ്പറ്റി, തിന്മയ്ക്ക്. ഖബ്ലൽ ഹസന, നന്മയുടെ മുമ്പ്. വഖദ് ഖലത്, കഴിഞ്ഞു പോയിട്ടുണ്ട് താനും കഴിഞ്ഞിട്ടും. മിൻ ഖബ്ലിഹിം, ഇവർക്കു മുമ്പ്. അൽ മതുലാത്, മാതൃകാ ശിക്ഷകൾ. വ ഇന്ന റബ്ബക, നിശ്ചയമായും നിന്റെ റബ്ബ്. ലദു മഗ്ഫിറത്തിൻ, പാപമോചനം നൽകുന്നവൻ തന്നെ, പൊറുക്കുന്നവൻ തന്നെ. ലിന്നാസി, മനുഷ്യർക്ക്. അലാ ദുൽമിഹിം, അവരുടെ അക്രമത്തോടെ. വ ഇന്ന റബ്ബക, നിശ്ചയമായും നിന്റെ റബ്ബ്. ലശദീദ്, കഠിനമായവൻ തന്നെ. അൽ ഇഖാബ്, ശിക്ഷാ നടപടി.
2: വയസ്തഅജിലൂനക ബിസ്സയ്യിഅതി ഖബ്ലൽ ഹസനതി.

0: നബിയേ, അവർ നിന്നോട് നന്മയ്ക്കു മുമ്പായി തിന്മയ്ക്കു ധൃതി കൂട്ടിക്കൊണ്ടിരിക്കുന്നു. അവരുടെ മുമ്പ് മാതൃകാ ശിക്ഷകൾ പലതും കഴിഞ്ഞുപോയിട്ടുണ്ട് താനും, അതവർ ഓർക്കുന്നില്ല. നിശ്ചയമായും നിന്റെ റബ്ബ് മനുഷ്യരുടെ അക്രമത്തോടു കൂടിയും അവർക്കു പാപമോചനം നൽകുന്നവൻ തന്നെ. നിശ്ചയമായും നിന്റെ റബ്ബ് കഠിനമായ ശിക്ഷാ നടപടി എടുക്കുന്നവനും തന്നെയാകുന്നു.
1: വചനം 7.
2: വയഖൂലു, പറയുന്നു, അല്ലദീന കഫറു, അവിശ്വസിച്ചവർ, ലൗല ഉൻസില, ഇറക്കപ്പെട്ടുകൂടെ, അവതരിപ്പിക്കപ്പെടാത്തതെന്ത്? അലൈഹി, അവന്റെ മേൽ, ഇവന്, ആ ആയത്തുൻ, ഒരു ദൃഷ്ടാന്തവും, മിർ റബ്ബിഹി, തന്റെ റബ്ബിൽ നിന്ന്, ഇന്നമ അൻത, നിശ്ചയമായും നീ, മുൻദിറുൻ, ഒരു മുന്നറിയിപ്പ് നൽകുന്നവൻ മാത്രം, വലികുല്ലി ഖൗമിൻ, എല്ലാ ജനങ്ങൾക്കും ജനതയ്ക്കും ഉണ്ട്, ഹാദിൻ, ഒരു വഴികാട്ടി, മാർഗദർശകൻ.

0: ആ അവിശ്വസിച്ചവർ പറയുന്നു, ഇവന്റെ റബ്ബിങ്കൽ നിന്ന് ഒരു പ്രത്യേക ദൃഷ്ടാന്തം ഇവനു അവതരിപ്പിക്കപ്പെടാത്തതെന്ത്? നബിയെ, നീ ഒരു മുന്നറിയിപ്പ് നൽകുന്നവൻ മാത്രമാകുന്നു. എല്ലാ ജനങ്ങൾക്കുമുണ്ട് ഒരു വഴികാട്ടി, അഥവാ ഇവരുടെ വഴികാട്ടിയത്രേ നീ.
1: രക്ഷയ്ക്കും സമാധാനത്തിനും ആഗ്രഹിക്കുകയോ സത്യവിശ്വാസം വഴി അതിനുള്ള മാർഗം അവലംബിക്കുകയോ ചെയ്യാതെ അതിനു മുമ്പായി തങ്ങളോട് താക്കീത് ചെയ്യപ്പെടുന്ന ആ ശിക്ഷ ഇങ്ങോട്ട് വരട്ടെ എന്ന് മുശരിക്കുകൾ ധൃതി കൂട്ടിയിരുന്നതിനെ പറ്റിയാണ് ആദ്യത്തെ വചനത്തിൽ പ്രസ്താവിക്കുന്നത്. ഇവരെ പോലെയുള്ള നിഷേധികൾക്ക് അള്ളാഹുവിങ്കിൽ നിന്നുള്ള കടുത്ത ശിക്ഷകൾ അനുഭവിക്കേണ്ടി വരുമെന്നുള്ളതിന് എത്രയോ ഉദാഹരണങ്ങൾ മുമ്പ് കഴിഞ്ഞു പോയിട്ടുണ്ട്. അതുപോലെ വല്ല ശിക്ഷയും ഇവർക്കും വരാമെന്ന് ഇവർ ധരിച്ചിരിക്കട്ടെ. പെട്ടെന്ന് നടപടിയെടുക്കാതിരിക്കുന്നത് അള്ളാഹുവിന്റെ ഔദാര്യം കൊണ്ട് മാത്രമാണ്. മനുഷ്യരുടെ അക്രമങ്ങൾ പരിഗണിക്കുമ്പോൾ അപ്പപ്പോൾ നടപടി എടുക്കാവുന്നതാണെങ്കിലും അള്ളാഹു അവരോട് വിട്ടുവീഴ്ച കാണിക്കുകയാണ് ചെയ്യുന്നത്. ശിക്ഷാ നടപടി എടുക്കുമ്പോഴാകട്ടെ അത് കഠിനതരവുമായിരിക്കും. ഇതൊക്കെയാണ് അവർക്ക് നൽകുന്ന മറുപടിയുടെ സാരം. അതേ മുശരിക്കുകളുടെ മറ്റൊരു പരിഹാസമാണ് രണ്ടാമത്തെ വചനത്തിൽ കാണുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സത്യത തെളിയിക്കുന്ന ധാരാളം ദൃഷ്ടാന്തങ്ങൾ മുമ്പിലുണ്ടായിരുന്നിട്ടും അതൊന്നും വകവെക്കാതെ അവർ പിന്നെയും വേറെ ദൃഷ്ടാന്തങ്ങൾ ചോദിച്ചുകൊണ്ടിരിക്കും. 6-8, 10-20, 25-21, 17-90, 93 മുതലായവ നോക്കുക. ഇതിനു നൽകിയ മറുപടിയുടെ സാരം ഇതാണ്: ദൃഷ്ടാന്തങ്ങൾ കാട്ടിക്കൊടുക്കുവാനുള്ള കഴിവോ ചുമതലയോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്കില്ല. അവരെ ഉപദേശിക്കലും താക്കീത് ചെയ്യലും മാത്രമാണ് അവിടുന്ന് ചെയ്യേണ്ടത്. ഓരോ സമുദായത്തിനും സന്മാർഗദർശനം നൽകുവാൻ അള്ളാഹു പ്രത്യേകം ദൂതന്മാരെ അയക്കുകയുണ്ടായിട്ടുണ്ട്. അതുപോലെ ഈ സമുദായത്തിന്റെ വഴികാട്ടിയായി അയക്കപ്പെട്ട ഒരാളാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും.
2: വചനം 8.
0: അല്ലാഹു യഅലമു, അല്ലാഹു അറിയും, അറിയുന്നു. മാ തഹ്മിലു, ഗർഭം ധരിക്കുന്നതിനെ. കുല്ലു ഉൻത, എല്ലാ പെണ്ണും. വമാ തഗീദു, കുറവ് വരുത്തുന്നതും ചുരുങ്ങിപ്പോകുന്നതും. അൽ അർഹാമു, ഗർഭാശയങ്ങൾ. വമാ തസ്ദാദു, അവ അധികരിപ്പിക്കുന്നതും വർദ്ധിക്കുന്നതും. വകുല്ലു ശൈഇൻ, എല്ലാ കാര്യവും വസ്തുവും. ഇന്ദഹു, അവന്റെ അടുക്കൽ. ബിമിഖദാരിൻ, ഒരു തോത് അനുസരിച്ചാണ്, കണക്കനുസരിച്ചാണ്, അളവനുസരിച്ചാണ്.

0: ഓരോ പെണ്ണും ഗർഭം ധരിക്കുന്നത് അല്ലാഹു അറിയുന്നു. ഗർഭാശയങ്ങൾ കുറവ് വരുത്തുന്നതും അവയ്ക്ക് വർദ്ധനവ് വരുന്നതും അറിയുന്നു. എല്ലാ കാര്യവും തന്നെ അവന്റെ അടുക്കൽ ഒരു നിശ്ചിത തോതനുസരിച്ചാകുന്നു.
1: വചനം 9.
2: ആലിമുൽ ഗൈബ്, അദൃശ്യത്തെ അറിയുന്നവനാണ്. വശഹാദ, ദൃശ്യത്തെയും. അൽ കബീറു, വലിയവനാണ്, മഹാനാണ്. അൽ മുതആൽ, അത്യുന്നതനാണ്.
1: ആലിമുൽ ഗൈബ് വശഹാദത്തിൽ കബീറുൽ മുതആൽ,
0: അവൻ അദൃശ്യത്തെയും ദൃശ്യത്തെയും അറിയുന്നവനാണ്, മഹാനാണ്, അത്യുന്നതനായുള്ളവനാണ്.
1: വചനം 10.
2: സവാഉൻ, സമമാണ്, ഒരു പോലെയാണ്. മിങ്കും, നിങ്ങളിൽ നിന്ന്. മൻ അസറ, സ്വകാര്യമാക്കിയവൻ, രഹസ്യമാക്കിയവൻ. അൽ ഖൗല, വാക്ക്, പറയുന്നതിനെ. വമൻ ജഹറ, ഉറക്കെയാക്കിയവനും പരസ്യമാക്കിയവനും. ബിഹി, അതിനെ, അതുകൊണ്ട്. വമൻ, ഒരുവനും യാതൊരുവനും. ഹുവ, അവൻ. മുസ്തഖ്ഫിൻ, മറഞ്ഞിരിക്കുന്നവനാണ്, ഒളിഞ്ഞിരിക്കുന്നവനാണ്. ബില്ലൈലി, രാത്രിയിൽ. വസാരിബുൻ, പ്രത്യക്ഷത്തിൽ വരുന്നവനും വെളിയിൽ വരുന്നവനും. ബിന്നഹാരി, പകലിൽ.
1: സവാഉം മിൻകും മൻ അസറൽ ഖൗല വമൻ ജഹറ ബിഹി വമൻ ഹുവ മുസ്തഖ്ഫ്

0: നിങ്ങളിൽ നിന്നു വാക്കിനെ രഹസ്യമാക്കിയവനും അതിനെ പരസ്യമാക്കിയവനും അവന്റെ അടുക്കൽ സമമാകുന്നു. യാതൊരുവൻ രാത്രിയിൽ ഒളിഞ്ഞിരിക്കുന്നുവോ അവനും പകലിൽ വെളിക്കു വരുന്നവനും സമമാണ്.
1: അള്ളാഹുവിന്റെ സർവജ്ഞതയും സൂക്ഷ്മജ്ഞതയും വെളിപ്പെടുത്തുന്ന ചില യാഥാർത്ഥ്യങ്ങളാണ് ഈ വചനങ്ങളിൽ കാണുന്നത്. ഓരോ പെണ്ണും ഗർഭം ധരിക്കുന്നതിനെയും അതിൽ വരുന്ന ഏറ്റക്കുറവുകളെയും അവൻ അറിയുന്നു. അതെ, ഗർഭം എപ്പോൾ ഉണ്ടാകുന്നു, എപ്പോൾ പ്രസവിക്കുന്നു, ആണാണോ പെണ്ണാണോ, പൂർണ്ണഗാത്രമോ വികലഗാത്രമോ, ഭാഗ്യമുള്ളതോ നിർഭാഗ്യമുള്ളതോ, തടിച്ചതോ മെലിഞ്ഞതോ, സ്വരൂപിയോ വിരൂപിയോ എന്നിത്യാദി കാര്യങ്ങളും ഓരോ ഗർഭത്തിലും എത്ര കുട്ടി ജനിക്കുമെന്ന് തുടങ്ങിയ കാര്യങ്ങളും അവനറിയാം. ഓരോ വസ്തുവിനും ഓരോ കാര്യത്തിനും അത് ഇന്നിന്ന പ്രകാരം ആയിരിക്കണമെന്നും ആയിരിക്കുമെന്നും അവൻ ഓരോ തോതും കണക്കും നിശ്ചയിച്ചിട്ടുണ്ട്. അതനുസരിച്ച് മാത്രമേ എല്ലാം സംഭവിക്കുകയുള്ളൂ. രഹസ്യപരസ്യമെന്ന വ്യത്യാസം അവനെ സംബന്ധിച്ചിടത്തോളം ഇല്ല തന്നെ. രണ്ടും അവന് ഒരുപോലെയാകുന്നു. ഉദാഹരണമായി, രാത്രിയുടെ കൂരിരുട്ടിൽ ഒളിഞ്ഞു മറിഞ്ഞിരിക്കുന്നവനും പകൽ വെളിച്ചത്തിൽ വെളിക്കിറങ്ങി നടക്കുന്നവനും അവന്റെ അടുക്കൽ സമമാണ്. മഹത്വത്തിന്റെയും ഉന്നതിയുടെയും പാരമ്യം പ്രാപിച്ചവനാണ് അവൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അരുളി ചെയ്തതായി ഇബ്ന് ഉമർ റളിയല്ലാഹു അൻഹു ഇപ്രകാരം ഉദ്ധരിച്ചിരിക്കുന്നു. അദൃശ്യജ്ഞാനത്തിന്റെ താക്കോലുകൾ അഥവാ പ്രധാന വിഷയങ്ങൾ അഞ്ചെണ്ണമാകുന്നു. അള്ളാഹുവല്ലാതെ അവ അറിയുകയില്ല. നാളെ അഥവാ ഭാവിയിൽ എന്തുണ്ടാകുമെന്ന് അള്ളാഹുവല്ലാതെ അറിയുകയില്ല. ഗർഭാശയങ്ങൾ കുറവരുത്തുന്നതെന്താണെന്ന് അള്ളാഹു അല്ലാതെ അറിയുകയില്ല. മഴ വരിക എപ്പോഴാണെന്ന് അള്ളാഹു അല്ലാതെ അറിയുകയില്ല. ഏത് ഭൂമിയിലാണ് താൻ മരണപ്പെടുകയെന്ന് ഒരാളും അറിയുകയില്ല. അന്ത്യസമയം എപ്പോൾ നിലവിൽ വരുമെന്ന് അള്ളാഹു അല്ലാതെ അറിയുകയില്ല. ബുഖാരി. ഭൂതവർത്തമാന ഭാവികാല വ്യത്യാസം കൂടാതെ, ചെറുപ്പ വലുപ്പ വ്യത്യാസം കൂടാതെ സകല കാര്യങ്ങളും അള്ളാഹുവിന്റെ അറിവും നിശ്ചയവും പരിപാടിയും അനുസരിച്ച് മാത്രമേ സംഭവിക്കുകയുള്ളൂവെന്നുള്ളതിന് മതിയായ തെളിവത്രെ ഈ വചനങ്ങൾ. കൂടുതൽ വിശദീകരണത്തിന് സൂറത്തുൽ ഹദീദിനു ശേഷമുള്ള ഖലാ ഖദർ എന്ന വ്യാഖ്യാനക്കുറിപ്പ് നോക്കുക. മനുഷ്യരെ ആപത്തുകളിൽ നിന്ന് കാത്തുരക്ഷിക്കുവാൻ വേണ്ടി അജ്ഞാതമായ ചില ഏർപ്പാടുകൾ അള്ളാഹു ചെയ്തു വച്ചിട്ടുണ്ടെന്ന് അടുത്ത വചനത്തിൽ അള്ളാഹു അറിയിക്കുന്നു.
2: നാം ഇതുവരെ കേട്ടത് തഫ്സീർ അമാനി, വിശുദ്ധ ഖുർആനിന്റെ അർത്ഥവും വ്യാഖ്യാനവും. ഇന്നത്തെ തഫ്സീർ അമാനിയിൽ സൂറ റാദ് 6 മുതൽ 10 വരെയുള്ള വചനങ്ങളാണ് നാം കേട്ടത്.
3: മകൻ മാതാവിന് വെട്ടിക്കൊന്ന വാർത്ത ഈയിടെ കേട്ടിട്ട് നിങ്ങളും ഞെട്ടിയില്ലേ? അതും ക്യാൻസർ രോഗിയായ ഒരു സ്ത്രീയെ, ചെറുപ്പത്തിൽ ഭർത്താവ് ഉപേക്ഷിച്ച് വിധവയായ ഒരു ഉമ്മയെ, കൂലിപ്പണിയെടുത്ത് പൊന്നുമോനെ വളർത്തി വലുതാക്കിയ ഒരു സാധു സ്ത്രീയെ. ഇത് കേരളത്തിലാണ്. ഒരു മുസ്ലിം കുടുംബത്തിലുമാണ് ഈ ദാരുണ സംഭവം നടന്നത്. സമാന സംഭവങ്ങൾ ഇടയ്ക്കിടെ ദൃശ്യ ശ്രവ്യ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നു. പേരും നാടും നാളും മാറുന്നു എന്ന് മാത്രം. ഈ പയ്യനെ ന്യായീകരിക്കുന്ന ചിലരെങ്കിലും കാണും. അവനല്ല, അവനിലെ ലഹരിയാണ് കൊല ചെയ്യിച്ചത് എന്നും മറ്റും പറയുന്നു. അവൻ ലഹരിക്ക് അടിമയായത് അവന്റെ മാത്രം കുറ്റമാണോ? കുടുംബത്തിനും സമൂഹത്തിനും ഒരു ഉത്തരവാദിത്വവുമില്ലേ? മതങ്ങൾക്കും ധാർമ്മിക സ്ഥാപനങ്ങൾക്കും ഒഴിഞ്ഞുമാറാനാകുമോ? എന്തുണ്ട് പരിഹാരം? കുട്ടിക്കാലത്ത് മദ്രസയിൽ നിന്ന് ലഭിച്ച കേവലം മതപഠനത്തിന് തുടർച്ചയില്ലാതെ പോയി, അല്ലെങ്കിൽ കൃത്യമായ ഉപദേശങ്ങൾ നൽകാൻ രക്ഷിതാക്കൾക്ക് അറിവില്ലാതെ പോയി, അവനെ പഠിപ്പിക്കാൻ മാർഗങ്ങൾ ഇല്ലാതെ പോയി, അവനെ ആരും ഒന്നും പഠിപ്പിച്ചില്ല എന്ന് പറഞ്ഞ് നാളെ പരലോകത്ത് അവൻ സമൂഹത്തിനെതിരെ വിരൽ ചൂണ്ടില്ലേ? ഇസ്ലാമിന്റെ ബാലപാഠം തൊട്ട് അറിയാനും പഠിക്കാനും മറ്റുള്ളവരിലേക്ക് പകരാനും മാർഗമുണ്ട്. 24 മണിക്കൂറും തെളിച്ചമുള്ള നന്മയിലേക്കുള്ള നാദപാത, സത്യത്തിന്റെ വെളിച്ചവുമായി പീസ് റേഡിയോ നല്ല നാളേക്കൊരു ഉത്തമ വഴികാട്ടി.
4: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
5: പരിശുദ്ധ ഖുർആനിന്റെ 2 അധ്യായം 65 വചനത്തിലും 5 അധ്യായം 60 വചനത്തിലും കുരങ്ങ് എന്ന ജീവിയെപ്പറ്റി അള്ളാഹു പരാമർശിക്കുന്നുണ്ട്. ബനൂ ഇസ്രായേലുകാരോട് ശനിയാഴ്ച ദിവസം മീൻ പിടിക്കരുത് എന്നതുമായി ബന്ധപ്പെട്ടുള്ള കൽപ്പനയുണ്ടായപ്പോൾ അവർ ചെയ്ത അക്രമത്തിന് അവരെ ശിക്ഷിച്ചതുമായി ബന്ധപ്പെട്ടാണ് അള്ളാഹു തആല അവിടെ പറഞ്ഞിട്ടുള്ളത്. ഖുർആനിൻ്റെ 2 അധ്യായം 65 വചനത്തിൽ പറയുന്നത് ഇപ്രകാരമാണ്.

0: ശനിയാഴ്ച ദിവസം മീൻ പിടിക്കരുത് എന്നവരോട് പറഞ്ഞപ്പോൾ അവർക്കുള്ള പരീക്ഷണമെന്നോണം സമുദ്രത്തിൽ നല്ല മത്സ്യത്തിൻ്റെ ചാകര അവർ കാണുകയുണ്ടായി. അവർ ചാലുകീറി മീനിനെ തടുത്തുവെക്കുകയും പിറ്റേ ദിവസം പോയി മീൻ പിടിക്കുകയും ചെയ്തു. ഈ ഒരു കാരണത്താൽ മനുഷ്യരായ അവർ കുരങ്ങന്മാരാക്കി മാറ്റപ്പെടുകയുണ്ടായി എന്ന് നാം മനസ്സിലാക്കുക. അള്ളാഹുവിൻ്റെ കൽപ്പനകളെ നെഞ്ചേറ്റതിൻ്റെതിന് പകരം അതിനെ അവഗണിച്ചാൽ അള്ളാഹുവേയും റസൂലിനെയും ദീനിനെയും കബളിപ്പിക്കുന്ന രൂപത്തിലുള്ള പ്രവർത്തനങ്ങൾ പ്രവർത്തിച്ചാൽ അനതിവിദൂരമല്ലാത്ത ഭാവിയിൽ ദൈവശിക്ഷ അവർ കാത്തിരിക്കണമെന്ന താക്കീതാണ് ഇവിടെ അല്ലാഹു തആല നൽകുന്നത്.
1: ഹദീസ് ഖുർആൻ റേഡിയോയിൽ പാരായണ പഠനം. നിത്യജീവിതത്തിൽ വിശുദ്ധ ഖുർആൻ പാരായണം നിർവഹിക്കുന്നവരാണ് നാം ഓരോരുത്തരും. പാരായണത്തിൽ വന്നുപോകുന്ന അബദ്ധങ്ങൾ അതിൻ്റെ അർത്ഥവും അതിൻ്റെ ആശയവും മാറ്റുമെന്ന് മനസ്സിലാക്കിയവരാണ് നാം ഓരോരുത്തരും. ഇന്ന് സൂറത്തുൽ സൽസല എങ്ങനെ പാരായണം ചെയ്യാം, ശ്രോതാക്കളെ ഈ അധ്യായം പാരായണം പഠിപ്പിക്കുന്നത് മുബാറക് ബിൻ ഉമർ.
2: അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബി അജ്മാഇൻ അമ്മാ ബഅദ്. അപ്പോൾ നമ്മൾ സൂറത്തു സൽസലയാണ് ഇനി നമുക്ക് ഓതി പഠിക്കേണ്ടത്. അതിൽ നോക്കാം, ഇദാ സുൽസിലത്തിൽ അർളു അസ്ഖാൽ زلزالها واخرجت الارض اثقالها وقال الانسان انسان ريلو يخفى ആണ് നൂൻ സാക്കിനക്ക് ശേഷം സീന്. പിന്നെ യൗമ ഇദിൻ തുഹദ്ദിസു, യൗമ ഇദിൻ തൻവീന് ശേഷം താ ആണ്, അപ്പൊ ഇഖ്ഫ. പിന്നെ സ തുഹദ്ദിസു യൗമ, യൗമ ഇദിൻ തുഹദ്ദിസു, ഇദ്ഗാം ബിഗുന്ന തൻവീന് ശേഷം യാ ആണ്. പിന്നെ അഷ്താത്തല്ലീറു ഇദ്ഗാം ബിലാഗുന്ന, എളുപ്പമാണ്, പ്രയാസമില്ല. പിന്നെ ഫമൻ യഅമൽ ഇദ്ഗാം ബിഗുന്ന. പിന്നെ ദറത്തിൻ ഖൈറൻ ഇൽഹാറാണ്, ഒട്ടും മണിക്കരുത്. ദറത്തിൻ ഖൈറൻ, എങ്ങനെ ദറത്തിൻ ഖൈറൻ. പിന്നെ ഖൈറൻ തൻവീൻ കഴിഞ്ഞിട്ട് യാ ആണ്, അത് ഇദ്ഗാം ബിഗുന്ന. അപ്പോ ദറത്തിൻ ഖൈറൻ യറ,
3: ദറത്തിൻ ഖൈറൻ യറ.
2: പിന്നെ വമൻ യഅമൽ മിസ്ഖാല, പിന്നത്തത് ദറത്തിൻ ഷറൻ യ, രണ്ടും ഗുന്നത്ത് വേണം.

പോരാ. ദറത്തിൻ ഖൈറ, അവിടെ ദറത്തിൻ ഒട്ടും മണിക്കണ്ട, ഈ ഇൽഹാറാണ് നിയമം. തൻവിൻ ശേഷ ഹ, പിന്നെ മറ്റേത് മണിക്കും വേണം. ഖൈറയ്യ ഖൈറയ്യറ, ഒന്നുകൂടി ഓതാം.

0: അവിടെയൊക്കെ ശ്രദ്ധിച്ചല്ലോ, യറഹു എന്നാണ് ശരിക്ക്. യറഹു, ആ യറഹു എന്നുള്ളത് നമ്മൾ യറഹ റാ കഴിഞ്ഞിട്ട് ചെറിയ ഒരു ശ്വാസം പുറത്തേക്ക് വിടുക, കാറ്റ്. യറഹ, യറഹു എന്നുള്ളത് യറഹ മതിയല്ലോ. പിന്നെ അപ്പോൾ വഖഫ് ചെയ്യുന്ന സ്ഥലത്ത് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ നമ്മൾ നേരത്തെ പറഞ്ഞു. തൻവീനിന് ശേഷം, തൻവീനാണെങ്കിൽ ചെറിയൊരു അലിഫോട് കൂടി, അതുപോലെ ത തനീസാണെങ്കിൽ ഇതുപോലെ തന്നെ ഖയ്യിമ മുത്തഹറ ഒരു ചെറിയ ഒരു ഹ ഉച്ചരിച്ചുകൊണ്ട് അതിന് സുക്കൂൻ നൽകിക്കൊണ്ട് വഖഫ് ചെയ്യുക. മുത്തഹറ എങ്ങനെ, സുഹുഫം മുത്തഹറ. ذلك الدين القيم
1: ذلك الدين القيم.
0: അപ്പോൾ അതുപോലെ പിന്നെ ബാക്കിയുള്ള സ്ഥലത്തൊക്കെ മിക്കവാറും അത് സുക്കൂൻ ചെയ്തുകൊണ്ട് നിർത്തുക എല്ലാ സ്ഥലത്തും. ഈ പറഞ്ഞ സ്ഥലങ്ങൾ ഇങ്ങനെ ഹ ഉച്ചരിക്കുക, അതുപോലെ തൻവീനുള്ള സ്ഥലത്ത് അലിഫ്, ബാക്കി എല്ലാ സ്ഥലത്തും സുക്കൂൻ കൊണ്ടാണ്. അല്ലാഹു സമദ്, أعوذ برب الفلق فلق. هنا هم المفلحون. عنده أم الكتاب. അപ്പോൾ കിതാബ് എന്നുള്ളിടത്ത് ശരിക്ക് കസറാണ്, പക്ഷെ അത് നമ്മൾ സുക്കൂനായിട്ടാണ് ഉച്ചരിക്കുക. അപ്പോൾ അവസാനമൊക്കെ വഖഫിൽ പൊതുവെ സുക്കൂനാണ് വേണ്ടത്. അപ്പോൾ നമ്മൾ സൂറത്തു സൽസല കഴിഞ്ഞു. ഇൻഷാല്ലാ അടുത്ത സൂറത്ത് അടുത്ത എപ്പിസോഡിൽ നോക്കാം. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. വാഖിർ ദഅവാന അൻൽഹംദു ലില്ലാഹി റബ്ബിൽ ആലമീൻ.
2: പീസ് ഖുർആൻ റേഡിയോയിൽ നാം കേട്ടത് പാരായണ പഠനം. സൂറത്തുൽ സൽസല എങ്ങനെ പാരായണം നിർവഹിക്കാമെന്ന് ശ്രോതാക്കളെ പഠിപ്പിച്ചത് മുബാറക് ബിൻ ഉമർ.
3: ഓ, അടുക്കളയിൽ തിരക്കൊഴിഞ്ഞ നേരമില്ലല്ലേ. സൂര്യൻ ഉദിക്കുന്നതിന് മുമ്പ് കയറിയാൽ രാത്രി വൈകാതെ അവിടെ നിന്ന് ഇറങ്ങാൻ കഴിയില്ല. അതിനിടയിൽ എവിടെ ക്ലാസ്, എന്ത് പഠനം! രാവിലെ കാലി ചായയുടെ തിരക്കോടെ തുടക്കം, പിന്നെ പ്രാതലൊരുക്കാനുള്ള പങ്കപ്പാട്. അതൊരു വിധം തീരുന്നതോടെ ചോറ്റുപാത്രങ്ങളിൽ ഊണ് റെഡിയാക്കണം. സ്കൂളിലും കോളേജിലും ജോലിക്കും പോകുന്നവർക്ക് നേരം വൈകിയാൽ കലാപം തുടങ്ങും. എന്തെങ്കിലും കഴിച്ചെന്ന് വരുത്തി വീടൊന്ന് അടുക്കി പെറുക്കി വെക്കണം. അതാ ഉച്ചഭക്ഷണത്തിനുള്ള ബാക്കി പണി ആരംഭിക്കുകയായി. അതിനിടെ നനയ്ക്കാനും കുളിക്കാനും പോലും നേരം കമ്മി. ഒന്ന് നടുനിവർത്താൻ നേരം കിട്ടും മുമ്പേ പഠനവും ജോലിയും കഴിഞ്ഞ് തിരികെ എത്തുന്നവർക്ക് വരവേൽപ്പ് നൽകാൻ നേരമായി. അവർക്ക് ചായയും പലഹാരവും കൊടുക്കാനുള്ള പരക്കം പാച്ചിലായി. അപ്പോഴേക്കും രാത്രി ഭക്ഷണത്തിന്റെ ഒരുക്കം. അത് വെച്ച് വിളമ്പി ഊട്ടി തീരുമ്പോഴേക്ക് ഒരു പരുവമാകും. വീട്ടുജോലികൾക്ക് പോലും നേരം പോരാ. പിന്നെയല്ലേ പഠിക്കാനും മറ്റും. വിഷമിക്കേണ്ട, വഴിയുണ്ട്. പീസ് റേഡിയോ. അടുക്കളയിൽ പത്തിരി പരത്തുമ്പോൾ, ഉപ്പേരിക്കരിയുമ്പോൾ, അരി വാർക്കുമ്പോൾ, മീൻ നുറുക്കുമ്പോൾ, കറിയിൽ ഉപ്പ് നോക്കുമ്പോൾ, കുക്കറിന്റെ വിസിലെണ്ണുമ്പോൾ, എപ്പോഴും കേൾക്കാം, കേട്ടുകൊണ്ടേയിരിക്കാം. 24 മണിക്കൂറും ലോകത്തിന്റെ ഏത് മൂലയിലാണെങ്കിലും നെറ്റ് കണക്ഷനുള്ള ഒരു സ്മാർട്ട് ഫോൺ മാത്രം ഉണ്ടായാൽ മതി. ഖുർആൻ പാരായണം, പ്രാർത്ഥനാ പഠനം തുടങ്ങി മക്കളെ നേർവഴിക്ക് നടത്താനും ദാമ്പത്യ വിജയത്തിനും മറ്റുമുള്ള നിരവധി പരിപാടികളുണ്ട്. എന്നാൽ പിന്നെ പീസ് റേഡിയോ ആപ്പ് ഡൗൺലോഡ് ചെയ്യുകയല്ലേ. അടുക്കളയിലെ ഒരിക്കലും മടുക്കാത്ത കൂട്ടുകാരി.
4: പീസ് ഖുർആൻ റേഡിയോയിൽ ശ്രോതാക്കൾ ഇനി കേൾക്കുന്നത് മനഃപ്പാഠം.

0: بالآخرة أشق وما لهم من الله من واق.
1: ഇതോടുകൂടി മനഃപ്പാഠം സമാപിക്കുന്നു.
2: ആരോഗ്യ പാഠങ്ങൾ പ്രസരിക്കപ്പെടണം, പങ്കുവെക്കപ്പെടണം രോഗരഹിത ജീവിതത്തിന്. പീസ് റേഡിയോ ആരോഗ്യ ചിന്തകൾ എല്ലാ ദിവസവും രാവിലെ 6:35. കൂടാതെ പീസ് റേഡിയോ റിവൈൻഡ് സംവിധാനത്തിലും.
3: പീസ് ഖുർആൻ റേഡിയോ അത്തഹസീൻ. അത്തഹസീൻ തിരുത്താം, പാരായണത്തിലെ അബദ്ധങ്ങൾ. ഇന്നത്തെ അത്തഹസീൻ പ്രോഗ്രാമിലൂടെ സൂറത്തു അൽ ഖലം 20 മുതൽ 25 കൂടിയ വചനങ്ങളിൽ സാധാരണ കണ്ടുവരാറുള്ള പാരായണത്തിലെ പിഴവുകൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ക്ലാസ് എടുക്കുന്നു ഹാഫിൽ അബ്ദു ഷുക്കൂർ.
4: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. വിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ ഖലം, സൂറത്തുൽ ഖലം പാരായണം ചെയ്യുമ്പോൾ നമ്മുടെ പാരായണത്തിൽ എന്തെല്ലാം തെറ്റുകളാണ് വരുന്നത് നമ്മൾ ഏറെക്കുറെ നമ്മൾ മനസ്സിലാക്കി. കഴിഞ്ഞ ക്ലാസ്സിൽ 15 മുതൽ 19 വരെയുള്ള ആയത്തുകളാണ് പഠിച്ചിരുന്നത്. ഇതിലെ ബാക്കി ഭാഗം പ്രത്യേകിച്ചും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളിൽ മാത്രമാണ് ഇൻഷാല്ലാ സൂചിപ്പിക്കുന്നത്. 20 മുതൽ 25 വരെയുള്ള ആയത്തുകൾ ശ്രദ്ധിക്കുക.
5: ഫഅസ്ബഹത്

ഫഅസ്ബഹദ് കസ്സരീം. ഇവിടെ 20-ാമത്തെ ആയത്തിൽ ഓതുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഫഅസ്ബഹദ് കസ്സരീം അല്ല, ഫഅസ്ബഹദ് കസ്സരീം എന്ന് പറയുമ്പോൾ പ്രധാനമായിട്ടും വന്ന തെറ്റുകൾ നമുക്ക് നോക്കാം. ഫഅസ്ബഹത്ത് ഒന്ന് സ്വാദിന് പകരം സീന്, ഹ എന്ന അക്ഷരത്തിന് പകരം ഹ, അതുപോലെ ത എന്ന അക്ഷരത്തിന് നമ്മൾ കൽക്കല ചെയ്യുന്നു. കസ്വരീം എന്നതിന് സ്വാദിന് പകരം സീന്. പ്രധാനമായിട്ടും 4 തെറ്റുകൾ ഈ രണ്ട് പദത്തിൽ വന്നു. അപ്പോൾ ഫഅസ്ബഹത് കസ്വരീം ശ്രദ്ധിച്ചുകൊണ്ട് ഓതണം. ഫതനാദൗ മുസ്ബിഹീൻ. ഇവിടെ തെറ്റു വരുന്നുവെങ്കിൽ മുസ്ബിഹീൻ എന്ന പദത്തിലായിരിക്കും, സ്വാദിന് പകരം സീന്. അതുപോലെ ഹ മുസ്ബിഹീൻ, ഹ എന്ന അക്ഷരത്തിന് പകരം മുസ്ബിഹീൻ, ഇങ്ങനെ അതും തെറ്റാണ്. ഫതനാദൗ മുസ്ബിഹീൻ, മുസ്ബിഹീൻ സ്വാദിനെ പ്രത്യേകിച്ചും ശ്രദ്ധിച്ചുകൊണ്ട് വായിക്കണം, ഓതണം. സ്വാദ് ഹറൂഫുൽ ഇസ്തിഇലായിൽപ്പെട്ട അക്ഷരമാണ്, സ്വരഭാരത്തോടുകൂടി ഉച്ചരിക്കേണ്ട അക്ഷരമാണ്. നാവിൻ്റെ മധ്യഭാഗം അണ്ണാക്കിലോട്ട് പൊങ്ങി വരുന്ന, ഉയർന്നു വരുന്ന രൂപത്തിലാവണം. ഇനി 22-ാമത്തെ ആയത്തിൽ അനിഗ്ദു അല ഹർഫിക്കും ഇൻ കുന്തും സ്വാരിമീൻ. ഇവിടെ ഓതിപ്പോകുമ്പോൾ അനിഗ്ദു അല ഹർസിക്കും ഇൻ കുന്തും സ്വാരിമീൻ. അനിഗ്ദു ഗൈന് ക്ലിയർ അല്ല, അല ഹർസിക്കും, അല ഹർസിക്കും സ എന്ന അക്ഷരത്തിന് പകരം സീന്. അതുപോലെ തന്നെ ഇൻ കുന്തും ഇഖ്ഫാ ബിഗുന്ന ചെയ്യണം. സ്വാരിമീൻ എന്നതിലെ സ്വാദ് അവിടെ സോരിമീൻ എന്നാണ് പറയുക, സോരിമീൻ. കേട്ടോ, മലയാളത്തിലെ സോ എന്ന ശബ്ദം, സ്വാദ് ഉച്ചരിക്കുമ്പോൾ നാവിൻ്റെ മധ്യഭാഗം അണ്ണാക്കിലോട്ട് ഉയർന്നു വരണം, അതാണതിൻ്റെ പ്രധാനപ്പെട്ട സ്വിഫത്ത്. അതില്ലെങ്കിൽ പിന്നെ സീനാകും. അപ്പോൾ സ്വാരിമീൻ, സ്വാരിമീൻ. അനിഗ്ദു അലാ ഹർഫിക്കും ഇൻ കുന്തും സ്വാരിമീൻ. ഇൻ കുന്തും രണ്ട് ഇഖ്ഫാം ബിഗുന്നയാണത്, നൂനിനെ അവ്യക്തമാക്കി മണിക്കണം. 23-ാമത്തെ ആയത്തിൽ ഫൻതലഖു വഹും യതഖാഫതൂൻ. ഫൻത ഇഖ്ഫാം ബിഗുന്ന, തലഖു ത്വാഇൻ്റെ ഉച്ചാരണം, അതുപോലെ ഖാഫ് തലഖു. ഫൻതലഖു, ഫൻതലഖു വഹും ഇഖ്ഫാഉ ബിഗുന്ന, അതുപോലെ ത്വാഇ ഖാഫ് ഈ രണ്ട് അക്ഷരം. ഫൻതലഖു അല്ല, ഫൻതലഖു അല്ല, ഫൻതലഖു. വഹും യതഖാഫതൂൻ, യതഖാ ആണോ, യതഖാഫതൂൻ, ഖാഇനെ സ്വരഭാരത്തോടുകൂടി ഉച്ചരിക്കണം. യതഖാഫതൂൻ.

ഇരുപത്തിനാലാം അധ്യായത്തിൽ അൻ ലാ യദുഖുലന്നഹ, അൻ ലാ സുക്കൂനുള്ള നൂനിന് ശേഷം ലാമു വന്നാൽ നൂനിനെ ലാമിലേക്ക് കൂട്ടിലയിപ്പിക്കണം. അപ്പോൾ അല്ല എന്നാണ് പറയേണ്ടത്. അല്ല യദുഖുലൻ, അൻ ലാ അല്ല, അൻ ലാ എന്നല്ല വായിക്കേണ്ടത്, അല്ല യദുഖുലന്നഹ, അത് ശ്രദ്ധിച്ചിരിക്കണം. യദുഖുലന്നഹ, യദുഖുലന്നഹ, ഖാഇന ളമ്മാണ്. യദുഖുലന്നഹ അല്യൗമ, യദുഖുലന്നഹ അല്യൗമ അല്ല, യദുഖുലന്നഹ അല്യൗമ, ല്യൗമ അല്ല യൗമ, യദുഖുലന്നഹ അല്യൗമ, അതും ശ്രദ്ധിക്കുക. അലൈക്കും മിസ്കീൻ, മീമിനെ രണ്ടാമത്തെ മീമിലേക്ക് കൂട്ടിലയിപ്പിക്കണം. ഇത് ഖമുതമാസിലൈനി സുഗൈർ. അലൈക്കും മിസ്കീൻ വഗദൗ, വഗദൗ അലാ ഹർദിൻ ഖാദിരീൻ. ഇവിടെ വഗദൗ അലാ ഹർദിൻ ഖാദിരീൻ എന്ന് പറയുമ്പോൾ ഖൈൻ മാറുന്നു, അതുപോലെ ഹർദിൻ ഒരു കൃത്യമല്ല, കേൾക്കാനൊരു ഭംഗിയില്ലാത്ത രൂപത്തിൽ ഖാദിരീൻ പകരം ഖാദിരീൻ ഉണ്ട്. ഈ രൂപത്തിലൊക്കെ പ്രധാനമായിട്ടും അപ്പോൾ നമുക്ക് വരുന്ന തെറ്റുകൾ അക്ഷരങ്ങളുടെ മഖ്റജ് മാറുക എന്നുള്ളതാണ്. മഖ്റജ് മാറുന്നതിനനുസരിച്ച് അക്ഷരം തന്നെ മാറിപ്പോകുന്നു. ഇപ്പോൾ ഖാഫിൻ്റെ മഖ്റജ് മാറി ക്യാഫായാൽ എന്തായി, അർത്ഥം തന്നെ മാറും. അതുപോലെ എത്രയോ ഖൈന് പകരം ഐന്, വഅദൗ വഅദൗ അലാ ഹർദിൻ, ഇങ്ങനെയൊക്കെ ധാരാളം തെറ്റുകളാണ് നമ്മുടെയൊക്കെ പാരായണത്തിൽ ഉണ്ടാവുക. അതൊക്കെ കൃത്യമായിട്ട് ശ്രദ്ധിച്ച് തെറ്റുകൂടാതെ ഓതുവാൻ പരമാവധി ശ്രമിക്കണം. ഒന്നുകൂടെ ഈ ഭാഗം നമുക്ക് പാരായണം ചെയ്യാം. فأصبحت

0: സൂറത്തുൽ ഖലമിലെ 20 മുതൽ 25 വരെയുള്ള ആയത്തുകളാണ് ഈ ക്ലാസ്സിലൂടെ നമ്മൾ കേട്ട് മനസ്സിലാക്കിയത്. തെറ്റുകൾ കൂടാതെ ഖുർആൻ പാരായണം ചെയ്യാൻ നമുക്ക് അള്ളാഹു തൗഫീഖ് നൽകുമാറാവട്ടെ, അതിനുള്ളൊരു കഴിവ് നൽകുമാറാവട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
1: ബാറക്കല്ലാഹു ഫീക്കും. നാം കേട്ടുകഴിഞ്ഞത് അത്തഹസീൻ. ഇന്നത്തെ അത്തഹസീൻ പ്രോഗ്രാമിലൂടെ സൂറത്തു അൽ ഖലം 20 മുതൽ 25 കൂടിയ വചനങ്ങൾ പാരായണത്തിലെ പിഴവുകൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് നമുക്ക് മുൻപിൽ ക്ലാസ് എടുത്തത് ഹാഫിൽ അബ്ദുഷക്കൂർ.

ജോലിയും തിരക്കും മക്കളും പുതിയ വീടും ഒരുപാട് ഓട്ടവും പാച്ചിലുമൊക്കെ ആകുമ്പോൾ സജീവ ശ്രദ്ധയിൽ നിന്നും മനസ്സിൻ്റെ സമ്പൂർണമായ ഓർമ്മയിൽ നിന്നും മായുന്നത് വയോധികരായ മാതാപിതാക്കളായിരിക്കും. അവർ പിന്നെയും പിന്നെയും റൂമിൻ്റെ ഉള്ളിലേക്ക് പിൻവാങ്ങേണ്ടി വരുമ്പോഴൊക്കെ ഒന്ന് പുറത്തിറങ്ങാൻ ആരുടെയെങ്കിലും സഹായം വേണം, ടോയ്ലറ്റിൽ പോകാൻ ആരുടെയെങ്കിലും സഹായം വേണം, മരുന്ന് തീർന്നുകൊണ്ടിരിക്കുന്നു, മരുന്ന് കിട്ടണം, ഇങ്ങനെയൊക്കെയുള്ള അവസ്ഥ വരുമ്പോഴൊക്കെ അവർ നമ്മെ കൂടുതൽ ഓർക്കുന്നുണ്ടാകും. ഓർക്കുന്നത് കുഞ്ഞായ നാളിൽ നമ്മൾ കാണിച്ച കുസൃതികളും അവർക്കുണ്ടായ നൊമ്പരങ്ങളും അവർ നമുക്ക് വേണ്ടി കണ്ട സ്വപ്നങ്ങളും ഒക്കെ തന്നെയായിരിക്കും. പ്രവാസികളോട് ഞാൻ പറയുന്നു, ഭർത്താവിൻ്റെ കൂടെ ഭാര്യയുടെ കൂടെ സ്വസ്ഥമായി പ്രവാസത്തിലിരിക്കുന്നവർ ഒരിത്തിരി സമയമെടുത്ത് മാതാപിതാക്കളെ വിളിക്കണം, അവരോട് സംസാരിക്കണം. അതൊരു ഇബാദത്താണ്. നാട്ടിലുള്ളവർ, ഞാനടക്കമുള്ളവർ ഒരിത്തിരി ആത്മവിമർശനത്തോടെ മാത്രം എല്ലാവർക്കും അങ്ങനെ മാത്രമേ ഇത് പറയാൻ കഴിയൂ. പ്രായമാകുമ്പോൾ ഓർമ്മകൾ മങ്ങിത്തുടങ്ങുമ്പോൾ പുതിയ വാശിയും പുതിയ ദേഷ്യവുമൊക്കെ അവരുടെ ഉള്ളിൽ രൂപപ്പെടുമ്പോൾ അത് കണ്ടുമറിഞ്ഞും ഇടപെടുക എന്നത് ഇതുപോലത്തൊരു ദിനം നമ്മളോട് ആവശ്യപ്പെടുന്നുണ്ട്. അതുണ്ട് എന്ന് നമ്മൾ ഓരോരുത്തരും തീർച്ചയായും ഉറപ്പുവരുത്തുക.

0: അല്ലാഹു ലാ ഇലാഹ ഇല്ലാഹുവ ലഹുൽ അസ്മാഉൽ ഹുസ്ന. അല്ലാഹു അവനല്ലാതെ ആരാധനക്കർഹനായി മറ്റാരുമില്ല. അവൻ്റേതാകുന്നു ഏറ്റവും ഉത്കൃഷ്ടമായ നാമങ്ങൾ. ഇമാം ഇബ്നുൽ അറബി പറയുന്നു, അറിവിൻ്റെ മഹത്വം അറിയപ്പെട്ടതിൻ്റെ മഹത്വത്തിലാണ്. അറിയപ്പെട്ടതിൽ ഏറ്റവും മഹത്തരമായത് സൃഷ്ടികർത്താവാണ്. അതിനാൽ അവൻ്റെ നാമങ്ങളെക്കുറിച്ചുള്ള അറിവ് വിജ്ഞാനങ്ങളിൽ ഏറ്റവും ഉത്തമമത്രേ. അസ്മാഉൽ ഹുസ്ന ലോകരക്ഷിതാവിൻ്റെ അത്യുത്തമമായ നാമങ്ങളും വിശേഷണങ്ങളും. ഇവ പഠിക്കലും ജീവിതത്തിൽ പകർത്തലും ഒരു വിശ്വാസിയുടെ സ്വർഗപ്രവേശനത്തിന് എളുപ്പമാകുന്ന ഒന്നാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അല്ലാഹുവിന് 99 നാമങ്ങളുണ്ട്, 100 ഒന്നു കുറവ്. വല്ലവനും ആ നാമങ്ങളെ അറിഞ്ഞും മൊഴിഞ്ഞും ഇഹ്സാ ചെയ്താൽ അവൻ സ്വർഗത്തിൽ പ്രവേശിച്ചു. അസ്മാഉൽ ഹുസ്നയുടെ പഠനം ഇപ്പോൾ ജമീൽ ആപ്പിൽ ലഭ്യമാണ്. ഓഡിയോ വീഡിയോ ഡോക്യുമെന്റ്സ് തുടങ്ങി എല്ലാ കാറ്റഗറിയിലും അസ്മാഉൽ ഹുസ്ന പഠന ക്ലാസ്സുകളുണ്ട്. ഓഡിയോ സെഷനിൽ അല്ലാഹു എന്ന കാറ്റഗറിയിൽ, അസ്മാഉൽ ഹുസ്ന എന്ന സബ് കാറ്റഗറിയിൽ നിന്ന് ക്ലാസ്സുകൾ കേൾക്കാം. വീഡിയോ സെഷനിൽ അല്ലാഹു എന്ന കാറ്റഗറിയിൽ, അസ്മാഉൽ ഹുസ്ന എന്ന സബ് കാറ്റഗറിയിൽ നിന്ന് വീഡിയോ ക്ലാസ്സുകൾ കേൾക്കാം, വീഡിയോ ക്ലാസ്സുകൾ കാണാം. അസ്മാഉൽ ഹുസ്ന ലേഖനങ്ങൾ വായിക്കുവാൻ ഡോക്യുമെന്റ്സ് സെഷനിലെ അസ്മാഉൽ ഹുസ്ന എന്ന കാറ്റഗറി സന്ദർശിക്കൂ. കൂടുതൽ പഠിക്കുവാനും സുഹൃത്തുക്കൾക്ക് എളുപ്പത്തിൽ ഷെയർ ചെയ്യുവാനും ഇഷ്ടപ്പെട്ട ഓഡിയോ ഡോക്യുമെന്റ്സ് ഡൗൺലോഡ് ചെയ്ത് സൗകര്യപ്പെടുന്ന സമയത്ത് കേൾക്കുവാനും വായിക്കുവാനും സാധിക്കുന്നു. വ്യത്യസ്ത വിഷയത്തിലെ ഒട്ടനവധി ഓഡിയോ വീഡിയോ ലേഖനങ്ങളുമായി ജമീൽ ആപ്പ് ഗൂഗിൾ പ്ലേ സ്റ്റോറിലും ആപ്പിൾ ആപ്പ് സ്റ്റോറിലും ഇപ്പോൾ തന്നെ ഡൗൺലോഡ് ചെയ്യൂ.
1: Peace Radio. Tune to reality.
2: ലോകത്ത് നിലനിൽക്കുന്ന ഏക വേദഗ്രന്ഥം ഖുർആനാണ്. അതായത് ഇത് ദൈവികമാണ് എന്ന് സ്വയം അവകാശപ്പെടുന്ന ഏക ഗ്രന്ഥം ഖുർആനാണ്. ഒരുപാട് വേദങ്ങൾ നിലനിൽക്കുന്നുണ്ട്. പഴയ നിയമം, പുതിയ നിയമം എന്നുള്ള പേരിൽ ബൈബിളും അതുപോലെ ഇന്ത്യയിൽ ഒരുപാട് ഉപനിഷത്തുകളും വേദങ്ങളും ഒക്കെ നിലനിൽക്കുന്നുണ്ട്. ഗീതയും ഭഗവത്ഗീതയും രാമായണവും മഹാഭാരതവും ഉപനിഷത്തുകളും ഒക്കെ ഒരുപാട് നിലനിൽക്കുന്നുണ്ട്. പലതും ദൈവികമാണ് എന്ന് അവകാശപ്പെടുന്നു. പക്ഷേ അതിൻ്റെ ആൾക്കാരവകാശപ്പെടുന്നു എന്നല്ലാതെ ആ ഗ്രന്ഥത്തിൽ അല്ലെങ്കിൽ ആ വേദത്തിൽ ഇത് ദൈവത്തിൻ്റേതാണ് എന്ന് സ്വയം അവകാശപ്പെടുന്ന ഒരവസ്ഥ ഇല്ല എന്നതാണ് വാസ്തവം. എന്നാൽ വിശുദ്ധ ഖുർആനെ സംബന്ധിച്ചിടത്തോളം അതിൽ മിക്കവാറും ഓരോ പേജുകളിലും ഈ വാക്കുകൾ ദൈവത്തിൻ്റെതാണ്, ഇത് ദൈവം ഇറക്കിയതാണ്, തൻസീലും മിൻ റബ്ബിൽ ആലമീൻ, ഇത് ദൈവം ഇറക്കിയതാണ്, ലോകരക്ഷിതാവ് ഇറക്കിയതാണ്, അള്ളാഹു ഇറക്കിയതാണ്, അള്ളാഹു പഠിപ്പിച്ചതാണ് എന്ന് വളരെ വ്യക്തമായി പറയുന്നത് കാണാം. അപ്പോൾ പറയുന്നതിൻ്റെ ചുരുക്കം ഇതാണ്, സ്വയം ദൈവികമാണ് എന്നവകാശപ്പെടുന്ന ഏക ഗ്രന്ഥം, ഇന്ന് നിലനിൽക്കുന്ന ഏക ഗ്രന്ഥം ഖുർആൻ മാത്രമാണ്. അതോടുകൂടെ തന്നെ ആ ഇറങ്ങിയ അതേ വിശുദ്ധിയിൽ അത് നിലനിൽക്കുന്നു എന്നാണ്. അതിനൊരു ഒരു മാറ്റവും അതിലെ വാക്കുകൾക്കോ വാചകങ്ങൾക്കോ ഘടനകൾക്കോ അക്ഷരങ്ങൾക്കു പോലും ഒരു മാറ്റവും ഇല്ലാതെ അത് എങ്ങനെയാണോ ഇറങ്ങിയത്, എങ്ങനെയാണോ പ്രവാചകൻ ഓതിക്കൊടുത്തത്, ആ ഓതിക്കൊടുത്ത് സഹാബികൾ എഴുതി വെച്ചു, പിന്നീട് അത് കോപ്പികളെടുത്ത് പ്രചരിച്ചു, ആൾക്കാർ ഹിഫിലാക്കി, ഇപ്പോഴും 10,000 ജനങ്ങൾ ആ ഖുർആൻ മുഴുവൻ കാണാതെ പഠിച്ച് ഹൃദ്യസ്ഥമാക്കി ഒരു ധാരാളം കാണാം. അപ്പോൾ അന്നിറങ്ങിയ അതേ ഖുർആൻ തന്നെയാണ് ഇന്ന് അതേ വിശുദ്ധിയിൽ നിലനിൽക്കുന്നു എന്നതാണ് ഇതും ഖുർആന് മാത്രം അവകാശപ്പെടാവുന്ന ഒരു കാര്യമാണ്.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: നമ്മുടെയൊക്കെ ഫോണുകളിൽ എത്ര വാട്സപ്പ് ഗ്രൂപ്പുകളുണ്ട്! ഓ, ആർക്കറിയാം എത്ര ഗ്രൂപ്പുകൾ ഉണ്ടെന്ന് പോലും നമുക്കറിയില്ല. ഇനി ഉള്ള ഗ്രൂപ്പുകളിൽ എത്ര വാട്സാപ്പ് ഗ്രൂപ്പുകൾ കൊണ്ട് നമുക്ക് ഉപകാരമുണ്ട്! പലതും നല്ല ഉപകാരമുള്ളത് തന്നെയാണ്. എന്നാൽ പുതിയൊരു ഗ്രൂപ്പിൽ ചേരണമെന്ന് നമ്മളോട് പറയുമ്പോൾ ചിലപ്പോൾ നമ്മുടെ മുഖം ചുളിയോ, ഉള്ളതുകൊണ്ട് തന്നെ ആകെ കുടുങ്ങിയിരിക്കുകയാണ്, മെസ്സേജ് നിറഞ്ഞിട്ട് ഫോണ് ജാമായി കിടക്കുകയാണ് എന്നൊക്കെ പറയും. എന്നാൽ ഒരു പുതിയ വാട്സാപ്പ് ഗ്രൂപ്പിനെ കുറിച്ച് സോഷ്യൽ മീഡിയയിലൂടെ ടീം പീസ് റേഡിയോ നിങ്ങളെ അറിയിച്ചിട്ടുണ്ട്. അത് പീസ് റേഡിയോ ചങ്ങാതിക്കൂട്ടം എന്ന വാട്സാപ്പ് ഗ്രൂപ്പാണ്. കുട്ടികൾക്കായി നിരവധി പദ്ധതികൾ പീസ് റേഡിയോ നിലവിൽ ആസൂത്രണം ചെയ്തിട്ടുണ്ട്. പ്രത്യേകിച്ചും വെക്കേഷൻ ആരംഭിച്ച സ്ഥിതിക്ക് വിശ്രം സ്റ്റുഡൻസുമായി സഹകരിച്ചുകൊണ്ടുള്ള ചില പദ്ധതികളിലേക്ക് പ്രവേശിക്കുകയാണ്. മിക്കപ്പോഴും രക്ഷിതാക്കൾക്ക് ഇത്തരം കാര്യങ്ങളിൽ കൃത്യമായ ധാരണയില്ല. എന്തൊക്കെയാണ് പദ്ധതികൾ, എന്തിൻ്റെ എല്ലാം ഭാഗമാക്കാൻ കഴിയും, ഏത് പ്രായക്കാർക്കാണ്, എങ്ങനെയാണ് ഇതിൻ്റെ ഭാഗമാവാൻ കഴിയുക, അതിൻ്റെ സാങ്കേതിക തടസ്സങ്ങളെ എങ്ങനെ അതിജീവിക്കാൻ കഴിയും, ഇതിലൊന്നും ധാരണയില്ലാത്ത ടെക്നിക്കലി നിരക്ഷരരായ, സാങ്കേതികമായി നിരക്ഷരരായ കുറേ രക്ഷിതാക്കളുണ്ട്. അവർക്ക് വിദ്യാഭ്യാസമല്ല. അപ്പോൾ അവരെ ഉദ്ദേശിച്ചുകൊണ്ടാണ് ഈ വാട്സപ്പ് ഗ്രൂപ്പുകൾ. വാട്സപ്പ് ഗ്രൂപ്പ് തുടങ്ങുമ്പോൾ കുട്ടികൾക്ക് വേണ്ടിയല്ല, രക്ഷിതാക്കൾക്ക് വേണ്ടിയാണ്. നിങ്ങൾ ചെയ്യേണ്ടത് പീസ് റേഡിയോ ഫീഡ്ബാക്ക് ഓപ്ഷനിൽ പോയി ചങ്ങാതിക്കൂട്ടം എന്ന വിൻഡോ ക്ലിക്ക് ചെയ്ത് അതിൽ നിങ്ങളുടെ കുട്ടിയുടെ പേരും അഡ്രസ്സും ടൈപ്പ് ചെയ്ത് സെൻഡ് ചെയ്താൽ നിങ്ങൾക്ക് ഒരു ലിങ്ക് ലഭിക്കും. ആ ലിങ്കിൽ നിങ്ങൾ ജോയിൻ ചെയ്താൽ നിങ്ങൾക്ക് ചങ്ങാതിക്കൂട്ടം വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ ഭാഗമാകാൻ കഴിയും. അല്ലെങ്കിൽ പീസ് റേഡിയോ ഒഫീഷ്യൽ ഗ്രൂപ്പിൽ നിങ്ങളുണ്ടെങ്കിലും നിങ്ങൾക്കിതിൻ്റെ ഭാഗമാകാൻ കഴിയും. ഒരു വലിയ ദൗത്യത്തിൻ്റെ ഒരു മനോഹര യാത്രാരംഭമാണ്. നിങ്ങൾ തീർച്ചയായും പ്രാർത്ഥനയോടൊപ്പം ഈ ഒരു വിഷയങ്ങളിൽ ഇടപെട്ടുകൊണ്ട് കൂടെ ഉണ്ടാകണം എന്ന് ഉറപ്പിക്കുകയാണ്.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
4: കാതടപ്പിക്കുന്ന ശബ്ദ സംഗീതത്തിന്റെ ഈ ലോകത്ത് മലയാളികളുടെ വീടകങ്ങളിലും സ്വകാര്യ നിമിഷങ്ങളിലും പീസ് റേഡിയോ ശബ്ദിച്ചു തുടങ്ങിയിട്ട് 6 ആണ്ടുകൾ പൂർത്തിയാവുകയാണ്. മലയാളത്തിലെ ആദ്യത്തെ വ്യവസ്ഥാപിത ഇന്റർനെറ്റ് റേഡിയോ ആയ പീസ് റേഡിയോ 10,000 സമാധാനത്തിന്റെ വെള്ളിവെളിച്ചം എത്തിച്ചത്. ഈ ജൈത്രയാത്രയിൽ റേഡിയോയെ ശ്രോതാക്കൾക്ക് പ്രിയപ്പെട്ടതാക്കുന്നത് റേഡിയോ ആപ്പിലെ സവിശേഷമായ ഫീച്ചറുകളാണ്. പീസ് റേഡിയോ റിവൈൻഡ്, പ്രക്ഷേപണം ചെയ്ത പരിപാടികൾ 24 മണിക്കൂറിനുള്ളിൽ ആവശ്യാനുസരണം വീണ്ടും കേൾക്കാനുള്ള അവസരമാണ് റിവൈൻഡ് ഓപ്ഷൻ ശ്രോതാക്കൾക്ക് നൽകുന്നത്. തിരക്കുകൾ കാരണം പ്രക്ഷേപണ സമയത്ത് പരിപാടികൾ കേൾക്കാൻ സാധിക്കാത്തവർക്ക് ഏറെ സഹായകരമാണ് ഈ ഓപ്ഷൻ. പീസ് റേഡിയോ നോട്ടിഫിക്കേഷൻ, റേഡിയോ പരിപാടികളെക്കുറിച്ച് ശ്രോതാക്കളെ ഓർമ്മപ്പെടുത്തുന്ന സംവിധാനമാണ് നോട്ടിഫിക്കേഷൻ. വരും ദിവസങ്ങളിൽ പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികൾ, ശ്രോതാക്കൾക്കുള്ള മറ്ററിയിപ്പുകൾ തുടങ്ങിയവ ദിനേന നോട്ടിഫിക്കേഷനുകളായി പീസ് റേഡിയോ ആപ്പിൽ ലഭ്യമാകും. പീസ് റേഡിയോ ഫീഡ്ബാക്ക്, മറ്റു റേഡിയോ സംവിധാനങ്ങളിൽ നിന്ന് പീസ് റേഡിയോയെ വ്യത്യസ്തമാക്കുന്ന സവിശേഷമായ ഒന്നാണ് ഫീഡ്ബാക്ക് ഓപ്ഷൻ. പരിപാടികളെക്കുറിച്ചുള്ള ശ്രോതാക്കളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും വിവിധ വിഷയങ്ങളിലുള്ള അവരുടെ സംശയങ്ങളും ഇതുവഴി ടീം റേഡിയോയ്ക്ക് അയക്കാം. 10,000 ആളുകളാണ് ഇതിനോടകം ഈ സംവിധാനം ഉപയോഗപ്പെടുത്തി അവരുടെ ഇസ്ലാമികമായ സംശയങ്ങൾക്കും കുടുംബ പ്രശ്നങ്ങൾക്കും പരിഹാരം കണ്ടെത്തിയത്. പീസ് റേഡിയോ കോഴ്സ്, ആഴത്തിലുള്ള മതപഠനം ആഗ്രഹിക്കുന്നവർക്ക് പീസ് റേഡിയോ ഒരുക്കുന്ന അവസരമാണ് പീസ് റേഡിയോ കോഴ്സുകൾ. ആഴത്തിലുള്ള ഖുറാൻ പഠനത്തിനായി 500 ഖുറാൻ ലേണിംഗ് പ്രോഗ്രാം, വിവിധ കർമ്മശാസ്ത്ര വിഷയങ്ങൾ പഠിപ്പിക്കുന്ന ലഘു കോഴ്സുകൾ ഉൾപ്പെടുത്തിയ ലൈഫ്, ലേൺ ഇസ്ലാം ഫോർ എവർ, കുട്ടികൾക്ക് വേണ്ടിയുള്ള ഇ മദ്രസ റെഗുലർ കോഴ്സ് എന്നിവയാണ് നിലവിൽ കോഴ്സിന് രജിസ്റ്റർ ചെയ്തവർക്ക് ലഭ്യമാകുന്നത്. കൂടാതെ മറ്റനേകം ഫീച്ചറുകളും വൈവിധ്യമാർന്ന പരിപാടികളും സംവിധാനങ്ങളും ഉൾക്കൊള്ളുന്ന പീസ് റേഡിയോ നിങ്ങളുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ ഉണ്ടാക്കും, മറ്റുള്ളവരിലും എത്തിക്കുമല്ലോ. ഇപ്പോൾ തന്നെ ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്നോ ആപ്പ് സ്റ്റോറിൽ നിന്നോ പീസ് റേഡിയോ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്ത് ഉപയോഗിച്ചു തുടങ്ങൂ.
1: Peace Radio. Tune to reality.

0: ആത്മീയ പ്രകാശം, ഖുർആനിക അക്ഷരങ്ങൾ ഒരായിരം തവണ അടുത്തറിഞ്ഞ നമ്മുടെ ജീവിതത്തിൽ ഈ ഗ്രന്ഥം ഒരു ചരണവും നിർവഹിക്കാത്തത് എന്താണ്? ആ ദിവ്യവചനങ്ങളുടെ പ്രകാശവലയം നമുക്ക് ചുറ്റുമുണ്ടോ? പർവ്വതങ്ങൾക്ക് മുകളിൽ അവ അവതീർണമായാൽ അവ പൊട്ടി പിളരാൻ മാത്രം ശക്തമായ സ്വാധീനമുള്ള ഈ വേദം നമ്മിൽ ഒരു മാറ്റവും നിർവഹിക്കാത്തതിന്റെ കാരണങ്ങൾ മനസ്സിലാക്കാൻ നമ്മുടെ തടസ്സങ്ങൾ എന്താണ്? ഖുർആൻ നെഞ്ചോട് ചേർക്കാനുള്ള തടസ്സങ്ങളായി പലതും നാം പറയുന്നു. എനിക്ക് സമയം കിട്ടുന്നില്ല, ക്ലാസ്സിന് പോകാൻ വാഹന സൗകര്യമില്ല, ക്ലാസ്സുകൾ വീടിനടുത്തില്ല, ആ ക്ലാസ് നിലവാരം പോരാ, വീട് വിട്ട് പുറത്തു പോകാനാവില്ല, ജോലി കഴിഞ്ഞെത്തുമ്പോൾ വൈകും, ടോർച്ച് വെളിച്ചം കയ്യിലുണ്ടായിട്ടും അത് മാറ്റിവെച്ച് റൂമിലെ ഇരുട്ടിൽ എന്തോ തപ്പിത്തിരയുന്നവന്റെ സമീപനം എത്ര മോശമാണ്. ഖുർആൻ എന്ന തിരിച്ചറിവിന്റെ തീരം അവഗണിച്ച് പ്രശ്നപരിഹാരത്തിന് അലയുന്നവന്റെ സ്ഥിതിയും അതുപോലെ. എന്നാൽ ഖുർആൻ ലേണിംഗ് പ്രോഗ്രാം, പീസ് റേഡിയോ അന്നൂർ ഖുർആൻ പഠന പദ്ധതി താങ്കൾക്കുള്ളതാണ്. താങ്കൾക്ക് സാധിക്കുന്ന സമയത്ത്, സാധിക്കുന്ന രൂപത്തിൽ ഏറ്റവും പ്രാമാണിക പഠനം താങ്കളുടെ വിരലറ്റത്ത്, അതാണ് അന്നൂർ. അന്നൂർ ഖുർആൻ ലേണിംഗ് പ്രോഗ്രാം പഠിക്കാൻ യാത്ര ചെയ്ത് എവിടെയും പോകേണ്ടതില്ല, ജോലിസ്ഥലത്ത് നിന്ന് നേരത്തെ പുറപ്പെടേണ്ടതില്ല, വ്യക്തിപരമായ കാര്യങ്ങൾ മാറ്റേണ്ടി വരുന്നുമില്ല. വിശുദ്ധ ഖുർആൻ ആദ്യം മുതൽ അവസാനം വരെ ആഴത്തിൽ പഠിക്കാനുള്ള സുവർണാവസരം. പീസ് റേഡിയോ അന്നൂർ ഖുർആൻ പഠന പദ്ധതി.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: ആഗ്രഹമുണ്ടെങ്കിൽ പോരു.
3: പീസ് ഖുർആൻ റേഡിയോ, മധുരം ഖുർആൻ. ലോകപ്രശസ്ത കാരിയുകളുടെ ഹൃദ്യമായ ഖുർആൻ പാരായണങ്ങൾ ശ്രോതാക്കളിലേക്ക് എത്തിക്കുന്ന പ്രോഗ്രാം മധുരം ഖുർആൻ. മധുരം ഖുർആന്റെ ഇന്നത്തെ എപ്പിസോഡിൽ സൂറ അറാദ് 1 മുതൽ 11 വരെയുള്ള വചനങ്ങളുടെ പാരായണമാണ് നാം കേൾക്കുന്നത്. കാര്യ റഷീദ് സൗഫി.
4: ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം.

0: നേരിന്റെ വരമൊഴി നേർപഥം വാരിക. ആത്മീയ ചൂഷണങ്ങൾക്കും അനാചാരങ്ങൾക്കുമെതിരെ പ്രമാണബദ്ധമായ വിഷയാവതരണങ്ങൾ, ഇസ്ലാമുമായി ബന്ധപ്പെട്ട സമകാലിക വിഷയങ്ങളിൽ സുചിന്തിതമായ അപഗ്രഥനം, ലോകപ്രശസ്ത സലഫി പണ്ഡിതന്മാരുടെ ഫത്വകളുടെ ഭാഷാന്തരം, തിരിച്ചറിവിലേക്ക് നയിക്കുന്ന വ്യത്യസ്ത ലേഖനങ്ങൾ, സച്ചരിതരായ മുൻഗാമികൾ ഇസ്ലാമിനെ മനസ്സിലാക്കിയതുപോലെ മനസ്സിലാക്കാൻ നേരിന്റെ വരമൊഴി നേർപഥം. പ്രമാണങ്ങൾക്കൊപ്പം ഗുണകാംക്ഷയുടെ ശബ്ദം, നേരിന്റെ ആർജവം, വേറിട്ട വായനാനുഭവം. നേരിന്റെ വരമൊഴിയായി നേർപഥം വാരിക.
1: പീസ് ഖുർആൻ റേഡിയോയിൽ നാം കേൾക്കുന്നു തൻസീൽ, ലോക പ്രസിദ്ധരായ വ്യത്യസ്ത ഖാരിയങ്ങളുടെ ഖുർആൻ പാരായണത്തിൻ്റെ ശബ്ദമാണ് നാം കേൾക്കുന്നത്. വിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ നഹ്ൽ, സൂറത്തുൽ ഇസ്റാ 52 വരെയുള്ള വചനങ്ങൾ ഖാരി ഷെയ്ഖ് മിഷാരി റാഷിദ് അൽ അഫാസി.

0: പീസ് ഖുർആൻ റേഡിയോയിൽ നാം കേട്ടത് തൻസീൽ, വിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ നഹ്ൽ, സൂറത്തുൽ ഇസ്റ അമ്പത്തിരണ്ട് വരെയുള്ള വചനങ്ങളാണ് ഖാരി ഷെയ്ഖ് മിഷാരി റാഷിദ് അൽഫാസി പാരായണം ചെയ്തത്.
1: പീസ് ഖുർആൻ റേഡിയോയിൽ ശ്രോതാക്കൾ ഇനി കേൾക്കുന്നത് തഫ്സീർ അമാനി. വിശുദ്ധ ഖുർആനിന് ആധികാരികമായി മലയാളത്തിൽ വിശ്വസനീയമായ രൂപത്തിൽ അറബി തഫ്സീറുകളെ അവലംബമാക്കി വിരചിതമായ മർഹൂം അമാനി മൗലവി രചിച്ച വിശുദ്ധ ഖുർആൻ സമ്പൂർണ്ണ വിവരണത്തിൻ്റെ മലയാള ശബ്ദാവിഷ്കാരമാണ് തഫ്സീർ അമാനി പരിപാടിയിലൂടെ നാം കേൾക്കുന്നത്.
2: വചനം 30.
3: കദാലിക, അപ്രകാരം, അതുപോലെ, അർസൽനാക, നിന്നെ നാം അയച്ചിരിക്കുന്നു, ഫി ഉമ്മത്തിൻ, ഒരു സമുദായത്തിൽ, ഖദ് ഖലത്, കഴിഞ്ഞു പോയിട്ടുണ്ട്, മിൻ ഖബ്ലിഹ, അതിൻ്റെ മുമ്പ്, ആ സമുദായത്തിൻ്റെ മുമ്പ്, ഉമ്മുൻ, പല സമുദായങ്ങൾ, ചില സമുദായങ്ങൾ, ലിതത് ലുവ, നീ ഓതിക്കൊടുക്കുവാൻ വേണ്ടി, ഓതിക്കേൾപ്പിക്കുവാൻ വേണ്ടി, അലൈഹിം, അവരുടെ മേൽ, അവർക്ക്, അല്ലദീ ഔഹൈന, നാം വഹി നൽകിയതിനെ, ഇലൈക, നിനക്ക്, വഹും, അവരാകട്ടെ, യക്ഫുറൂൻ, അവിശ്വസിക്കുന്നു, ബിർറഹ്മാനി, റഹ്മാനിൽ, പരമകാരുണികനിൽ, ഉൽ, പറയുക, ഹുവ റബ്ബി, അവൻ എന്റെ റബ്ബാണ്, രക്ഷിതാവാണ്, ലാ ഇലാഹ, ഒരാരാധ്യനുമില്ല, ഇല്ലാഹുവ, അവനല്ലാതെ, അലൈഹി, അവന്റെ മേലത്രേ, തവക്കൽത്തു, ഞാൻ ഭരമേൽപ്പിച്ചിരിക്കുന്നു, വ ഇലൈഹി, അവങ്കലേക്ക് തന്നെയാണ്, മറ്റാബ്, എന്റെ പശ്ചാത്താപം, മടക്കം.

0: മുമ്പ് പല സമുദായങ്ങൾ കഴിഞ്ഞു പോവുകയുണ്ടായിട്ടുള്ള ഒരു സമുദായത്തിൽ അതുപോലെ അഥവാ അവരിൽ അയക്കുകയുണ്ടായതുപോലെ നിന്നെ നാം റസൂലായി അയച്ചിരിക്കുന്നു. നിനക്കു നാം വഹിയ് അഥവാ സന്ദേശം നൽകിയതിനെ നീ അവർക്ക് ഓതിക്കേൾപ്പിക്കുവാൻ വേണ്ടി. അവരാകട്ടെ പരമകാരുണികനിൽ അവിശ്വസിക്കുകയും ചെയ്യുന്നു. പറയുക, അവൻ എന്റെ റബ്ബാകുന്നു, അവനല്ലാതെ ഒരു ആരാധ്യനേ ഇല്ല. അവന്റെ മേലത്രേ ഞാൻ ഭരമേൽപ്പിച്ചിരിക്കുന്നത്. അവനിലേക്കു തന്നെയാണ് എന്റെ പശ്ചാത്തപിച്ച് മടക്കവും.
1: സാരം, മുമ്പ് പല സമുദായങ്ങളിലേക്കും നാം റസൂലുകളെ അയക്കുകയുണ്ടായിരുന്നു. അതുപോലെ ഈ സമുദായത്തിലേക്ക് നിന്നെ അയച്ചിരിക്കുകയാണ്. ഇതൊരു പുതിയ ഏർപ്പാടൊന്നുമല്ല. അവരുടെ നന്മയ്ക്കു വേണ്ടി നാം നിനക്ക് എത്തിച്ചു തന്ന സന്ദേശങ്ങൾ അവരെ കേൾപ്പിച്ച് മനസ്സിലാക്കുവാൻ വേണ്ടിയാണ് നിന്നെ അയച്ചിരിക്കുന്നതും. അള്ളാഹു അവർക്കു നൽകിയ ഈ വമ്പിച്ച കാരുണ്യത്തിന് അവർ നന്ദി കാണിക്കുകയാണ് വേണ്ടിയിരുന്നത്. പക്ഷേ നന്ദിക്കു പകരം മഹാകാരുണികനായ അള്ളാഹുവിൽ അവിശ്വസിച്ച് നന്ദികേട് കാണിക്കുകയാണ് അവർ ചെയ്യുന്നത്. അവർ സ്വീകരിച്ചാലും ഇല്ലെങ്കിലും ശരി, എല്ലാം അവനിൽ അർപ്പിച്ചുകൊണ്ട് നീ തൗഹീദിൽ ഉറച്ചു തന്നെ നിന്നുകൊള്ളുക.
2: വചനം 31.
0: വലൗ അന്ന, ആയിരുന്നെങ്കിൽ, ഖുർആനൻ, വല്ല ഖുർആനും പാരായണ ഗ്രന്ഥവും, സുയ്യിറത് ബിഹി, അതുമൂലം നടത്തപ്പെട്ടു, അൽ ജിബാലു, മലകൾ, പർവ്വതങ്ങൾ, ഔ ഖുത്തിഅത്, അല്ലെങ്കിൽ മുറിക്കപ്പെട്ടു, തുണ്ടമാക്കപ്പെട്ടു, ബിഹി, അതുമൂലം, അൽ അർളു, ഭൂമി, ഔ കുല്ലിമ, അല്ലെങ്കിൽ സംസാരിക്കപ്പെട്ടു, ബിഹി, അതുമൂലം, അതിനാൽ, അൽ മൗത, മരണപ്പെട്ടവരുമായി, ബൽ, പക്ഷേ, എന്നാൽ, എങ്കിലും, ലില്ലാഹി, അള്ളാഹുവിനാണ്, അൽ അമ്ര, കൽപ്പന, അധികാരം, കാര്യം, ജമീഅൻ, മുഴുവനും, അഫലം യയ്അസ്, അപ്പോൾ നിരാശപ്പെട്ടില്ലേ, വ്യക്തമായി അറിഞ്ഞിട്ടില്ലേ, അല്ലദീന ആമനു, വിശ്വസിച്ചവർ, അല്ലൗ യശാഉ, ഉദ്ദേശിച്ചിരുന്നുവെങ്കിൽ എന്ന്, അല്ലാഹു അല്ലാഹു, ലഹദ, അവൻ സന്മാർഗത്തിലാക്കുക തന്നെ ചെയ്തിരുന്നുവെന്ന്, അന്നാസ, മനുഷ്യരെ, ജമീഅൻ, മുഴുവനും, വലാ യസാലു, ആയിക്കൊണ്ടേയിരിക്കും, അല്ലദീന കഫറു, അവിശ്വസിച്ചവർ, തുസീബുഹും, അവർക്കു ബാധിച്ചുകൊണ്ട്, ബിമാ സനഉ, അവർ പ്രവർത്തിച്ചതിനാൽ, ഖാരിഅതുൻ, വല്ല മുട്ടി അലക്കുന്ന സംഭവം, ഔ തഹുല്ലു, അല്ലെങ്കിൽ അതു ഇറങ്ങിക്കൊണ്ട്, നീ ഇറങ്ങിക്കൊണ്ട്, ഖരീബ, അടുത്ത്, സമീപത്ത്, മിൻദാരിഹിം, അവരുടെ വസതിക്ക്, ഭവനത്തോട്, ഹത്തായത്തി, വരുന്നതുവരെ, വഅദുല്ലാ, അള്ളാഹുവിന്റെ വാഗ്ദത്തം, വാഗ്ദാനം, ഇന്നല്ലാഹ, നിശ്ചയമായും അള്ളാഹു, ലാ യുഖ്ലിഫു, എതിരു ചെയ്യുകയില്ല, ലംഘിക്കുകയില്ല, അൽ മീആദ്, നിശ്ചയത്തെ, കരാർ നിശ്ചയം, വാഗ്ദത്ത നിശ്ചയം.

0: വല്ല ഖുർആനും അഥവാ പാരായണ ഗ്രന്ഥവും അതുമൂലം മലകൾ തൽസ്ഥാനത്തുനിന്ന് നടത്തപ്പെടുകയോ അല്ലെങ്കിൽ അതുമൂലം ഭൂമി തുണ്ടമാക്കി മുറിക്കപ്പെടുകയോ അതുമൂലം മരണപ്പെട്ടവരുമായി സംസാരിക്കപ്പെടുകയോ ചെയ്തിരുന്നുവെങ്കിൽ അത് ഈ ഗ്രന്ഥം തന്നെയാകുമായിരുന്നു. പക്ഷേ കൽപ്പന അഥവാ അധികാരം മുഴുവനും അള്ളാഹുവിനാകുന്നു. അപ്പോൾ വിശ്വസിച്ചവർക്ക് വ്യക്തമായി അറിഞ്ഞുകൂടെ, അള്ളാഹു ഉദ്ദേശിച്ചിരുന്നുവെങ്കിൽ മനുഷ്യരെ മുഴുവനും അവൻ സന്മാർഗത്തിലാക്കുമായിരുന്നുവെന്ന്. അവിശ്വസിച്ചവർ അവർ പ്രവർത്തിച്ചതു നിമിത്തം അവർക്കു മുട്ടി അലക്കുന്ന വല്ല ശിക്ഷാസംഭവവും ബാധിച്ചുകൊണ്ടേയിരിക്കുന്നതാണ്. അല്ലെങ്കിൽ അവരുടെ വസതിക്കു സമീപം അത് വന്നു ഇറങ്ങിക്കൊണ്ടിരിക്കും. അള്ളാഹുവിന്റെ വാഗ്ദത്തം വന്നെത്തുന്നതുവരെ നിശ്ചയമായും അള്ളാഹു കരാറു നിശ്ചയത്തിന് എതിരെ പ്രവർത്തിക്കുകയില്ല.
1: മുൻ വേദഗ്രന്ഥങ്ങളിൽപ്പെട്ട ഏതെങ്കിലും ഒരു പാരായണ ഗ്രന്ഥം അവതരിപ്പിക്കുകയോ പാരായണം ചെയ്യപ്പെടുകയോ ചെയ്തതു നിമിത്തം അതിന്റെ കൗരവത്താൽ വല്ല മലകളും അവയുടെ സ്ഥാനം തെറ്റി നീങ്ങിപ്പോകുകയോ ഭൂമി പൊട്ടിക്കീറി തുണ്ടമായി പോകുകയോ മരണപ്പെട്ടുപോയ ആളുകളുമായി സംസാരം നടത്തുവാൻ സാധിക്കുകയോ ഉണ്ടായിട്ടില്ല. അങ്ങനെ വല്ലതും ഉണ്ടായിട്ടുണ്ടെങ്കിൽ നിശ്ചയമായും ഈ ഖുർആൻ മൂലവും അതൊക്കെ സംഭവിക്കുമായിരുന്നു. ഏതു നിലക്കും ഈ ഗ്രന്ഥം അവയേക്കാളെല്ലാം ശ്രേഷ്ഠമായതു തന്നെ. പക്ഷേ വേദഗ്രന്ഥങ്ങൾ മുഖേന അങ്ങനെയൊന്നും സംഭവിക്കാറില്ലാത്ത സ്ഥിതിക്ക് ഈ ഖുർആൻ സത്യമാണെങ്കിൽ ഞങ്ങൾക്ക് എന്തുകൊണ്ട് ഇന്നിന്ന ദൃഷ്ടാന്തങ്ങൾ കാണിച്ചു തരുന്നില്ല എന്നും മറ്റും അവിശ്വാസികൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നതിനു ന്യായമില്ല. ഖുർആന്റെ ഏതെങ്കിലും പോരായ്മയോ ന്യൂനതയോ അല്ല അവരുടെ ഈ നിഷേധത്തിനു കാരണം. അള്ളാഹുവിന്റെ കയ്യിലാണ് സർവ കാര്യങ്ങളുടെയും അധികാരവും നിയന്ത്രണവും ഇരിക്കുന്നത്. അവൻ വേണമെന്നുദ്ദേശിക്കുന്ന പക്ഷം ഇവരടക്കം എല്ലാ മനുഷ്യരും വിശ്വസിക്കുക തന്നെ ചെയ്യും. പക്ഷേ അവൻ അങ്ങനെ ഉദ്ദേശിച്ചിട്ടില്ല. സന്മാർഗം പ്രാപിക്കുവാൻ അർഹതയുള്ളവരും അതിനു സന്നദ്ധതയുള്ളവരും ആരൊക്കെയാണെന്ന് അവനറിയാം. അങ്ങനെയുള്ളവർ അതിൽ വിശ്വസിക്കുകയും അവരെ അവൻ സ്വർഗത്തിലാക്കുകയും ചെയ്യും. ഈ വസ്തുത സത്യവിശ്വാസികൾക്ക് ശരിക്കും അറിയാവുന്നതാണല്ലോ. അതുകൊണ്ട് ആ സത്യനിഷേധികളെപ്പറ്റി അവർ ആശിച്ചിരിക്കേണ്ടതില്ല. ഏതായാലും ഒരു കാര്യം തീർച്ചയാകുന്നു, അള്ളാഹു ചെയ്ത വാഗ്ദത്തം ഇസ്ലാമിന്റെ വിജയം നടപ്പിൽ വരിക തന്നെ ചെയ്യും. അതുവരെ സ്വൈരമായിരിക്കുവാൻ അവിശ്വാസികൾക്ക് സാധ്യമായിരിക്കയില്ല. അവർക്കിടയിൽ തന്നെയോ അല്ലെങ്കിൽ അവർക്ക് സ്വൈര്യജീവിതം സാധ്യമല്ലാത്ത വിധം അവരുടെ സമീപസ്ഥലങ്ങളിലോ എന്തെങ്കിലും മഹാവിപത്തുകൾ അവർ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നതാണ്. അള്ളാഹുവിന്റെ നിശ്ചയത്തിന് ഒരിക്കലും മാറ്റം വരികയില്ല. ഇതൊക്കെയാണ് ഈ വചനത്തിലടങ്ങിയ സാരം. ഇസ്ലാമിന്റെ വിജയവും ശിർക്കിന്റെ പരാജയവും അടുത്ത ഭാവിയിൽ പരിപൂർണമായി തീരുന്നതാണെന്നുള്ള അള്ളാഹുവിന്റെ വാഗ്ദാനം യഥാർത്ഥമായി പുലർന്നതും അതുവരെയും യുദ്ധം ക്ഷാമം തുടങ്ങിയ ആപത്തുകൾ മുശരിക്കുകൾക്ക് അനുഭവപ്പെട്ടുകൊണ്ടിരുന്നതും പ്രസിദ്ധമാണല്ലോ. എന്ന വാക്യത്തിന് പരിഭാഷയിൽ കണ്ടതുപോലെ അല്ലെങ്കിൽ അവരുടെ വസതിക്ക് സമീപം അത് അഥവാ ആ മുട്ടി അലക്കുന്ന സംഭവം വന്നിറങ്ങിക്കൊണ്ടിരിക്കും എന്ന് അർത്ഥം കൽപ്പിച്ചുകൊണ്ടുള്ളതാണ് മേൽക്കണ്ട വിവരണം. ആ വാക്യത്തിന് അല്ലെങ്കിൽ നീ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അവരുടെ വസതിക്ക് സമീപം ഇറങ്ങിച്ചെല്ലും എന്നും അർത്ഥം വരാവുന്നതാണ്. മക്കാ വിജയം വഴി ഇസ്ലാമിന്റെ വിജയം പൂർത്തിയാകുന്നതുവരെ അതിന്റെ പരിസരങ്ങളിലുള്ള ഓരോ രാജ്യങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ജയിച്ചടക്കിക്കൊണ്ടിരിക്കും എന്നായിരിക്കും അപ്പോൾ ഇതിന്റെ താല്പര്യം. ഖുർആൻ വ്യാഖ്യാതാക്കളിൽ ഒരു വിഭാഗം ഈ വാക്യത്തിന് കൽപ്പിച്ചിരിക്കുന്ന വ്യാഖ്യാനം ഇതാകുന്നു. ഖുർആൻ എന്ന വാക്കിന് പാരായണം എന്നും പാരായണ ഗ്രന്ഥം എന്നും അർത്ഥമുണ്ടെന്നും ഇതിൽ നിന്നാണ് വിശുദ്ധ ഖുർആനിന് അൽ ഖുർആൻ എന്ന് പേർ വന്നതെന്നും കഴിഞ്ഞ സൂറത്തിലെ രണ്ടാം വചനത്തിന്റെ വ്യാഖ്യാനത്തിൽ വിവരിച്ചിരിക്കുന്നു. ഇവിടെ ഖുർആൻ എന്ന് പറഞ്ഞത് മുൻ വേദഗ്രന്ഥങ്ങളാകുന്ന പാരായണ ഗ്രന്ഥങ്ങളെ ഉദ്ദേശിച്ചാകുന്നു. ഒരു ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇപ്രകാരം പറയുന്നു, ദാവൂദ് അലൈഹിസ്സലാമിന് ഖുർആൻ ലഘുവാക്കപ്പെട്ടിരിക്കുന്നു. അദ്ദേഹത്തിന്റെ മൃഗത്തിന് അഥവാ വാഹനത്തിന് ജീനിയിട്ട് കെട്ടുവാൻ അദ്ദേഹം കൽപ്പിച്ചിട്ട് അത് കെട്ടിത്തീരും മുമ്പായി അദ്ദേഹം ഖുർആൻ ഓതുമായിരുന്നു. അദ്ദേഹം തന്റെ സ്വന്തം കരങ്ങളുടെ പ്രവർത്തനത്തിൽ നിന്നല്ലാതെ ഭക്ഷണം കഴിച്ചിരുന്നതുമില്ല. അഹ്മദ് ബുഖാരി. ഈ നബി വചനത്തിൽ ഖുർആൻ എന്ന് പറഞ്ഞത് ദാവൂദ് അലൈഹിസ്സലാം നബിയുടെ വേദഗ്രന്ഥത്തെ അഥവാ സബൂറിനെ ഉദ്ദേശിച്ചാണെന്ന് വ്യക്തമാണ്. അഫലം യസ് എന്ന വാക്കിനാണ് മിക്ക ഖുർആൻ വ്യാഖ്യാതാക്കളും കൽപ്പിച്ച പോലെ അറിഞ്ഞുകൂടെ എന്ന് നാമം അർത്ഥം കൽപ്പിച്ചിരിക്കുന്നത്. സാധാരണഗതിയിൽ നിരാശപ്പെട്ടിട്ടില്ലേ എന്നായിരിക്കും ആ വാക്കിനർത്ഥം വരിക. ഒരു കാര്യത്തെപ്പറ്റി ശരിക്കും വ്യക്തമായി അറിയുമ്പോഴാണല്ലോ അതിന്റെ മറുവശത്തെപ്പറ്റി നിരാശപ്പെടുന്നത്. അവിശ്വാസികൾ ഖുർആനിൽ വിശ്വസിക്കാത്തതിന്റെ കാരണം നല്ല പോലെ അറിയാവുന്ന സ്ഥിതിക്ക് അവർ വിശ്വസിക്കുന്ന കാര്യത്തിൽ സത്യവിശ്വാസികൾക്ക് ആശയും പ്രതീക്ഷയും ഉണ്ടാവാൻ അവകാശമില്ലല്ലോ. അതാണ് ഈ പ്രയോഗത്തിലടങ്ങിയ സൂചന.
2: പീസ് ഖുർആൻ റേഡിയോ തഫ്സീർ അമാനി സമാപിക്കുകയാണ്.
3: ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം.

0: വിശുദ്ധ ഖുർആൻ പാരായണം മനുഷ്യ മനസ്സുകളിൽ തീർക്കുന്ന അനുഭൂതി അനിർവചനീയമാണ്. അർത്ഥഗർഭമായ ആശിക ലോകം ഹൃദയ കവാടങ്ങൾ മുട്ടിത്തുറക്കും. നന്മയുടെ നറുമുത്തുകൾ അത് മനസ്സുകളിൽ നിറയ്ക്കും. അപഥസഞ്ചാരികളെ സുപഥങ്ങളിലേക്ക് കൈപിടിക്കും. അസ്വസ്ഥ ജീവിതങ്ങൾക്ക് സ്വസ്ഥതയുടെ നല്ല നേരങ്ങൾ സമ്മാനിക്കും. അശാന്തരെ സാന്ത്വനങ്ങൾ കൊണ്ട് അത് സന്തോഷപൂരിതമാക്കും. അതെ, അനിർവചനീയമായ അനുഭൂതികളുടെ വിസ്മയ കേൾവിയാണ് വിശുദ്ധ ഖുർആനിൻ്റെ മധുരമായ പാരായണം. ഒരു മാസം കൊണ്ട് ഖുർആൻ പൂർണ്ണമായി ഒരു തവണ കേൾക്കാൻ പീസ് റേഡിയോ തൻസീലിന് എന്നും ഒരു മണിക്കൂർ വീതമെങ്കിലും കാതോർക്കൂ. തൻസീൽ, ഈ പ്രോഗ്രാം പീസ് ഖുർആൻ റേഡിയോയിൽ മാത്രം. ശ്രവണമധുരമായ ഖുർആൻ പാരായണം ഇനി നിങ്ങളുടെ വീടിൻ്റെ അകത്തളങ്ങളിലും യാത്രകളിലുമെല്ലാം പ്രസരിക്കട്ടെ. നിങ്ങളുടെ ഓരോ നിമിഷവും അർത്ഥവർത്താകട്ടെ. തൻസീൽ പീസ് ഖുർആൻ റേഡിയോയിൽ ഇഷ്ടാനുസരണം കാരിയുകളെ തിരഞ്ഞെടുത്ത് അവരുടെ ശബ്ദത്തിലും ശൈലിയിലും ഖുർആൻ മുഴുവനായും പാരായണം ചെയ്യുന്നത് കേൾക്കാൻ സാധിക്കുമാറുള്ള സമയക്രമീകരണം. തൻസീൽ പീസ് ഖുർആൻ റേഡിയോയിൽ കേൾവിയുടെ വസന്തത്തിനായി ഇന്നു തന്നെ കാതോർക്കൂ. തൻസീൽ എല്ലാ ദിവസവും പീസ് ഖുർആൻ റേഡിയോയിൽ.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: ഹറമൈൻ ലൈവ് പരിപാടിയാണ്. വിശുദ്ധ ഹറമുകളിലെ നമസ്കാരങ്ങളിൽ അവിടുത്തെ ഇമാമുമാർ നടത്തിയ ഖുർആൻ പാരായണമാണ് ഈ പ്രോഗ്രാമിൽ നമ്മൾ കേൾക്കുന്നത്. മദീന മസ്ജിദുൻ നബവിയിൽ ഫജർ നമസ്കാരത്തിന് നേതൃത്വം നൽകിക്കൊണ്ട് ഷെയ്ഖ് അബ്ദുള്ള ഖുറാഫി നടത്തിയ ഖുർആൻ പാരായണം, സൂറത്ത് യൂസുഫ് 22 മുതൽ 42 വരെയുള്ള ആയത്തുകൾ.
3: അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ

മക്കയിലെ വിശുദ്ധ ഹറമിൽ മഗ്രിബ് നമസ്കാരത്തിന് നേതൃത്വം നൽകിക്കൊണ്ട് ഷെയ്ഖ് അബ്ദുള്ള അവാദ് അൽ ജുഹനി നടത്തിയ ഖുർആൻ പാരായണം സൂറത്തുൽ ഹിജ്ർ 85 മുതൽ 99 വരെയുള്ള ആയത്തുകൾ.

0: ولقد نعلم أنك يضيق صدرك بما يقولون فسبح بحمد ربك وكن من الساجدين واعبد ربك حتى يأتيك اليقين.
1: ഹറമൈൻ ലൈവ് ഇതോടെ സമാപിക്കുന്നു. വിശുദ്ധ ഹറമുകളിലെ നമസ്കാരങ്ങളിൽ അവിടുത്തെ ഇമാമുമാർ നടത്തിയ ഖുർആൻ പാരായണമാണ് നമ്മൾ കേട്ടത്.
2: റേഡിയോ അൽ മുഅല്ലിം പ്രോഗ്രാമിലേക്കാണ് ഇനി പ്രവേശിക്കുന്നത്. സൂറ അന്നിസായിലെ 32 മുതൽ 34 കൂടിയ വചനങ്ങൾ പാരായണം ചെയ്തുകൊണ്ട് അഷ്ഷൈഖ് ഖലീഫ അത്തുനേജി.
3: ولا تتمنوا ما فضل الله به بعضكم على بعض

0: ബാറക്കല്ലാഹു ഫീക്കും, ജസാക്കല്ലാഹു ഖൈറൻ കഥീറ. പീസ് ഖുർആൻ റേഡിയോ അൽ മുഅല്ലിം പ്രോഗ്രാമാണ് നാം ഇതുവരെ കേട്ടത്. സൂറ അന്നിസായിലെ 32 മുതൽ 34 കൂടെ വചനങ്ങളാണ് പാരായണം ചെയ്തത്. പാരായണം അഷ്ഷേഖ് ഖലീഫ അത്തുനൈചി.
1: പരിശുദ്ധ ഖുർആനിന്റെ 88-ാം അധ്യായം 17-ാമത്തെ വചനത്തിൽ അല്ലാഹു തആല പറയുന്നത് ഇപ്രകാരമാണ്:
2: أفلا ينظرون إلى الإبل كيف خلقت.
1: ഒട്ടകമെന്ന സൃഷ്ടിയെ നോക്കി അതിന്റെ അത്ഭുതം വിലയിരുത്താനും ആ സൃഷ്ടിയിലൂടെ സ്രഷ്ടാവായ റബ്ബിനെ മനസ്സിലാക്കാനും അല്ലാഹു തആല നമ്മോട് കൽപ്പിക്കുന്നു. ഒട്ടകമെന്നത് മരുഭൂമിയിലെ പൊടിക്കാറ്റുകൾ കുമിഞ്ഞുകൂടി പ്രകൃതിയുടെ വികൃതിയായി ഉണ്ടായതാണോ അല്ല അതിന്റെ പിന്നിൽ ഒരു സൃഷ്ടികർത്താവുണ്ടോ എന്ന ചിന്ത വളരെ പ്രധാനമാണ്. ഒട്ടകത്തിന്റെ നാവും അതിന്റെ ആമാശയവും അതിന്റെ കുളമ്പും അതിന്റെ കണ്ണിന്റെ പീലികളും തുടങ്ങി ഓരോന്നിനെപ്പറ്റിയും പഠിക്കുന്ന ഒരാൾക്ക് കൃത്യമായി മനസ്സിലാക്കാൻ കഴിയും അതിന്റെ പിന്നിൽ ഒരു സൃഷ്ടികർത്താവുണ്ട് എന്ന്. അതുകൊണ്ടാണ് അല്ലാഹു ചോദിക്കുന്നത്, അവർ ഒട്ടകത്തിലേക്ക് നോക്കുന്നില്ലേ, അതെങ്ങനെയാണ് സൃഷ്ടിക്കപ്പെട്ടത് എന്ന്.
3: മനസ്സിന് ചെറുതായി മുറിവേൽക്കുമ്പോൾ പോലും ആത്മഹത്യയിൽ അഭയം തേടുന്നവരുടെ വാർത്തകൾ ഇടയ്ക്കിടെ നാം കേൾക്കുന്നു. പ്രണയാഭ്യർത്ഥന നിരസിച്ചതിന് പെൺകുട്ടിയെ കുത്തിക്കൊലപ്പെടുത്തുന്ന കൗമാരക്കാരൻ, മൊബൈൽ ഗെയിമുകൾക്ക് അടിമപ്പെട്ട് ജീവിതമൂല്യം മറക്കുന്ന കുട്ടികൾ, കൗമാരക്കാരുടെ, യുവാക്കളുടെ, വിദ്യാർത്ഥികളുടെ വൈകാരിക പരിസരങ്ങൾ അരക്ഷിതവും സങ്കീർണവുമാണെന്ന് പറഞ്ഞാൽ അതിശയോക്തിയാവില്ല. മനസ്സിനെ നിയന്ത്രിക്കുന്നതിൽ, മനുഷ്യനെ മനസ്സിലാക്കുന്നതിൽ, ജീവന്റെ വിലയറിയുന്നതിൽ നമ്മുടെ കുട്ടികൾ പരാജയപ്പെടുകയാണ്. ധാർമ്മികത ഒഴിവാക്കിയുള്ള, മനസ്സിനെ അവഗണിച്ചുകൊണ്ടുള്ള അശാസ്ത്രീയമായ വിദ്യാഭ്യാസ പദ്ധതിയുടെയും കപട സദാചാര ധാരണകളുടെയും ആകത്തുകയാണ് കുട്ടികളുടെ കരുണാർദ്രമല്ലാത്ത മനസ്സുകൾ. പ്രാധാന്യമേറുന്ന പരിഹാരവുമായി പീസ് റേഡിയോ ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി വിദ്യാർത്ഥികൾക്ക് ടീൻസ് ടൈം എല്ലാ ശനിയാഴ്ചകളിലും വൈകുന്നേരം 5:05 പീസ് റേഡിയോ ടീൻസ് ടൈം.
4: Peace Radio. Tune to reality.
1: പരിശുദ്ധ ഖുർആനിന്റെ 2-ാം അധ്യായം 65-ാമത്തെ വചനത്തിലും 5-ാം അധ്യായം 60-ാമത്തെ വചനത്തിലും കുരങ്ങ് എന്ന ജീവിയെപ്പറ്റി അല്ലാഹു പരാമർശിക്കുന്നുണ്ട്. ബനൂ ഇസ്രായേലുകാരോട് ശനിയാഴ്ച ദിവസം മീൻ പിടിക്കരുത് എന്നതുമായി ബന്ധപ്പെട്ടുള്ള കൽപ്പനയുണ്ടായപ്പോൾ അവർ ചെയ്ത അക്രമത്തിന് അവരെ ശിക്ഷിച്ചതുമായി ബന്ധപ്പെട്ടാണ് അല്ലാഹു തആല അവിടെ പറഞ്ഞിട്ടുള്ളത്. ഖുർആനിൻ്റെ 2-ാം അധ്യായം 65-ാമത്തെ വചനത്തിൽ പറയുന്നത് ഇപ്രകാരമാണ്:

0: ശനിയാഴ്ച ദിവസം മീൻ പിടിക്കരുത് എന്നവരോട് പറഞ്ഞപ്പോൾ അവർക്കുള്ള പരീക്ഷണമെന്നോണം സമുദ്രത്തിൽ നല്ല മത്സ്യത്തിൻ്റെ ചാകര അവർ കാണുകയുണ്ടായി. അവർ ചാലുകീറി മീനിനെ തടുത്തുവെക്കുകയും പിറ്റേ ദിവസം പോയി മീൻ പിടിക്കുകയും ചെയ്തു. ഈ ഒരു കാരണത്താൽ മനുഷ്യരായ അവർ കുരങ്ങന്മാരാക്കി മാറ്റപ്പെടുകയുണ്ടായി എന്ന് നാം മനസ്സിലാക്കുക. അള്ളാഹുവിൻ്റെ കൽപ്പനകളെ നെഞ്ചേറ്റതിനു പകരം അതിനെ അവഗണിച്ചാൽ അള്ളാഹുവേയും റസൂലിനെയും ദീനിനെയും കബളിപ്പിക്കുന്ന രൂപത്തിലുള്ള പ്രവർത്തനങ്ങൾ പ്രവർത്തിച്ചാൽ അനതിവിദൂരമല്ലാത്ത ഭാവിയിൽ ദൈവശിക്ഷ അവർ കാത്തിരിക്കണമെന്ന താക്കീതാണ് ഇവിടെ അല്ലാഹു തആല നൽകുന്നത്.
1: പീസ് റേഡിയോ, പീസ് റേഡിയോ. ആദ്യം ഇത് ഒരു സ്വപ്നം മാത്രമായിരുന്നു. പ്രാർത്ഥനയും പ്രവർത്തനങ്ങളും ഒത്തുചേർന്നപ്പോൾ സ്വപ്നങ്ങൾ സഫലമായി. വിരലിൽ വിടരുന്ന സംഗീത ശബ്ദങ്ങളുടെ അകമ്പടിയില്ലാതെ, യന്ത്രങ്ങൾ സൃഷ്ടിക്കുന്ന ശബ്ദങ്ങളിലെ കപടതകളില്ലാതെ മനുഷ്യഹൃദയങ്ങളെ കീഴടക്കാം എന്ന ആശയം പതിനായിരങ്ങൾ നെഞ്ചേറ്റി. ഇനിയും ഒരുപാട് കാതം നമുക്ക് താണ്ടാനുണ്ട്. ഈ പകൽ ഏൽപ്പിച്ച ഒരുപാട് ചുമതലകളുണ്ട്. ഈ രാവ് മറ്റൊരു പുലരിക്ക് വഴിമാറും മുമ്പ് പലതും ചെയ്യാനുണ്ട്. നാട്ടിലും മറുനാട്ടിലും ഭൂഖണ്ഡങ്ങൾക്കപ്പുറത്തും പീസ് റേഡിയോ കാതിൽ ചേർത്ത് വെച്ച ആയിരങ്ങളുടെ പ്രാർത്ഥനയും പിന്തുണയും അഭിപ്രായങ്ങളും തിരുത്തലുകളുമാണ് ടീം പീസ് റേഡിയോയ്ക്ക് ഈ നന്മയുടെ പ്രവാഹത്തിൽ ജീവവായു. സാമ്പത്തിക, സാങ്കേതിക, വൈജ്ഞാനിക മേഖലകളിൽ സഹകരണങ്ങൾക്കായി കാത്തിരിക്കുന്നു. ടീം പീസ് റേഡിയോയുമായി താങ്കളെ ബന്ധിപ്പിക്കുന്ന ഈ നമ്പർ മറക്കാതിരിക്കുക. 90 20 840 840.
2: പീസ് റേഡിയോയിൽ അടുത്തതായി ഹൃദയവസന്തം. സൂറത്ത് യാസീനിലെ 70-ാമത്തെ വചനത്തെ അടിസ്ഥാനമാക്കി ഈ ഗ്രന്ഥം ജീവിച്ചിരിക്കുന്നവർക്ക് മുന്നറിയിപ്പ് എന്ന വിഷയം അവതരിപ്പിച്ചുകൊണ്ട് ഇന്ന് നമ്മോട് സംസാരിക്കുന്നത് നിഷാദ് സലഫി.
3: ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ നബീനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസ്ഹാബിഹി وَمَنْ تَبِعَهُمْ بِإِحْسَانٍ إِلَى يَوْمِ الدِّينِ أَمَّا بَعْدُ أَعُوذُ بِاللَّهِ مِنَ الشَّيْطَانِ الرَّجِيمِ بِسْمِ اللَّهِ الرَّحْمَنِ الرَّحِيمِ لِيُنْذِرَ مَنْ كَانَ حَيًّا وَيَحِقَّ الْقَوْلُ عَلَى الْكَافِرِينَ سنه نرجع سهودري سهودري المالي വിശുദ്ധ ഖുർആൻ സൂറത്ത് യാസീനിലെ 70-ാമത്തെ ആയത്താണ് ഇവിടെ പാരായണം ചെയ്തു വച്ചത്. വിശുദ്ധ ഖുർആനുമായി ബന്ധപ്പെട്ട ഒരു വചനമാണ് കഴിഞ്ഞ ആയത്തിൽ നമ്മൾ മനസ്സിലാക്കിയിരുന്നത്. വമാ അല്ലംനാഹു ശിഅ്റ വമാ യംബഗീ ലഹ് ഇൻ ഹുവ ഇല്ലാ ദിക്റു വഖുർആനു മുബീൻ. കവിത നാം അദ്ദേഹത്തെ പഠിപ്പിച്ചിട്ടില്ല, അദ്ദേഹത്തിന് അതിൻ്റെ ആവശ്യവുമില്ല. ഇൻഹുവ ഇല്ലാ ദിക്റു വഖുർആനു മുബീൻ, അതൊരു ഉത്ബോധനവും വ്യക്തമായ ഖുർആനും മാത്രമാകുന്നു. ഖുർആനിനെക്കുറിച്ച് അന്നും ഇന്നും പലരും ആരോപിക്കുന്ന ആരോപണങ്ങൾക്കുള്ള കൃത്യമായ ഒരു മറുപടിയാണ് ഈ ആയത്ത്. ഖുർആൻ കവിതയാണെന്നും മുഹമ്മദിൻ്റെ രചനയാണെന്നും ഒക്കെ വാദിച്ചിരുന്നവരോട് ഇതൊരു ഉത്ബോധനമാണ്, വ്യക്തമായ ഖുർആനാണ് എന്ന് അള്ളാഹു മറുപടി നൽകുന്നു. വിശുദ്ധ ഖുർആൻ അവതരണത്തിൻ്റെ മഹിതമായ ലക്ഷ്യത്തെ സംബന്ധിച്ചാണ് ഇന്ന് നമ്മൾ ഓതിയ ആയത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മെ പഠിപ്പിക്കുന്നു. ആയത്തിൻ്റെ അർത്ഥത്തിലേക്ക്, അതിൻ്റെ ആശയതലങ്ങളിലേക്ക് പോകുന്നതിന് മുമ്പ് പാരായണ രംഗത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ടുന്ന ഒന്ന് രണ്ട് കാര്യങ്ങൾ ശ്രദ്ധയിൽപ്പെടുത്താം. ലിയുൻദിറ മൻ കാന ഹയ്യൻ വയഹിഖൽ ഖൗലു അലൽ കാഫിരീൻ. ലിയുൻദിറ ദാലിന് മുമ്പ് സുക്കൂനുള്ള നൂന് വരുമ്പോൾ ആ നൂനിനെ അവ്യക്തമാക്കി ഇങ്ങനെയാണത് പാരായണം ചെയ്യേണ്ടത്. അതേ രൂപത്തിൽ തന്നെയാണ് തൊട്ടടുത്ത് സുക്കൂനുള്ള നൂന് മൻ എന്നതിൽ സുക്കൂനുള്ള നൂനും ഓതേണ്ടത്. മൻ കാന ലിയോറാമങ്കാന. അടുത്തത് ഒരു തൻവീനാണ്, ഹയ്യൻ എന്നതിലെ തൻവീൻ ഹയ്യൻ, അവസാനം ഒരു എൻ എന്ന ഉച്ചാരണമുണ്ട്. അത് വന്നിട്ടുള്ളത് വാവിന് മുമ്പാണ്. അപ്പോൾ ആ എൻ എന്ന ഉച്ചാരണത്തെ വ്യക്തമാക്കി ഉച്ചരിക്കാതെ ആ തൻവീനിനെ ആ വാവിലേക്ക് ഇദ്ഗാം ചെയ്തുകൊണ്ട് ലയിപ്പിച്ചുകൊണ്ട് ഔന്നത്തോടുകൂടി മണിച്ച് പാരായണം ചെയ്യണം. ആ മൂന്ന് കാര്യങ്ങൾ ആണ് ശ്രദ്ധിക്കേണ്ടത്. ഒന്നുകൂടെ ഓതാം, ശ്രദ്ധിക്കുക. മൂന്ന് ഭാഗമാണ് നമ്മൾ സൂചിപ്പിച്ചത്. യുന്ദിറ എന്നിങ്ങനെ ഓതണം. മങ്കാന അവിടെ പാരായണം ചെയ്യേണ്ട രീതി, ഹയ്യൗവ അവിടെ ഓതേണ്ട രീതിയും പാരായണം ചെയ്യുമ്പോൾ കൂടെ ശ്രദ്ധിച്ചു ഓതുക. ലിയോദിറ മങ്കാന ഹയ്യൗവ യഹിഖൽ ഖൗലു അലൽ കാഫിരീൻ. ലിയുന്ദിറ മൻ കാന ഹയ്യൻ വയഹിഖൽ ഖൗലു അലൽ കാഫിരീൻ.
4: ഓതുമ്പോൾ ശ്രദ്ധിക്കേണ്ടുന്ന ഭാഗം അതാണ്. ഇനി എന്താണ് അല്ലാഹു സുബ്ഹാനഹു വതആല ഇതിൽ നമുക്ക് നൽകുന്ന സന്ദേശം? എന്താണ് ഈ ആയത്തിൻ്റെ ആശയം? എന്താണ് ലിയുന്ദിറ? ഇൻദാറിന് വേണ്ടിയാണ് ഖുർആൻ. ഖുർആനിനെ സംബന്ധിച്ചാണല്ലോ നേരത്തെ പറഞ്ഞത്, ഇൻ ഹുവ ഇല്ലാ ദിക്റും വഖുർആനും മുബീൻ. ഇത് ഖുർആനാണ്, വ്യക്തമായ ഖുർആനും ഉത്ബോധനവുമാണ്. എന്തിനു വേണ്ടിയാണ് ഖുർആൻ? ലിയുന്ദിറ, താക്കീതു ചെയ്യാൻ. മൻ കാന ഹയ്യൻ, ജീവിച്ചിരിക്കുന്നവനെ, ജീവിച്ചിരിക്കുന്നവർക്ക് താക്കീതു നൽകുക, മുന്നറിയിപ്പ് നൽകുക എന്നതാണ് വിശുദ്ധ ഖുർആനിൻ്റെ അവതരണ ലക്ഷ്യം. ഖുർആനിലെ ധാരാളം ആയത്തുകളിൽ നമുക്കത് കാണാൻ കഴിയും. മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ എന്തിന് നിയോഗിച്ചു? പ്രവാചകനെ എന്തിന് വിശുദ്ധ ഖുർആൻ അവതരിപ്പിച്ചു കൊടുത്തു? ഇത് രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, മുന്നറിയിപ്പ് നൽകാനും രണ്ട്, സന്തോഷവാർത്ത അറിയിക്കുവാനും. അത്തബ്ശീറു വൽ ഇൻദാർ. എന്താണ് തബ്ശീർ? അത്തബ്ശീറു ബിൽ ജന്ന, സ്വർഗം കൊണ്ട് സന്തോഷവാർത്ത അറിയിക്കുക. ആരാണോ നന്മയുടെ വഴിയിൽ സഞ്ചരിക്കുന്നത്, തൗഹീദ് അനുസരിച്ച് മുവഹ്ഹിദുകളായി, മുത്തബിഉകളായി, മുസ്ലിങ്ങളായി, വിശ്വാസികളായി ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നത്, അവർക്ക് സ്വർഗമുണ്ട്. ആരാണോ ശിർക്കു ചെയ്ത് മുശ്രിക്കുകളായി, അവിശ്വാസത്തിൻ്റെ മാർഗത്തിൽ തിന്മയുടെ ആളുകളായി ജീവിക്കുന്നത്, അവർക്ക് നരകമുണ്ട് എന്ന മുന്നറിയിപ്പ് നൽകാനും. ഷാഹിദൻ വ ബശീറം വ നദീറ, നബിയെ നിയോഗിച്ചത് സാക്ഷിയായിട്ടാണ്, സന്തോഷവാർത്ത അറിയിക്കുന്നവനാണ്, അതുപോലെ തന്നെ താക്കീതുകാരനാണ്, മുന്നറിയിപ്പ് നൽകുന്നവനാണ്. അപ്പോൾ വിശുദ്ധ ഖുർആനിൻ്റെ അവതരണ ലക്ഷ്യം മുന്നറിയിപ്പ് നൽകുക. ഒരു പരലോകം വരാനുണ്ട്, ഒരു വിചാരണ വരാനുണ്ട്, നിങ്ങൾക്ക് മുന്നിൽ നരകമുണ്ട്, നിങ്ങൾ അള്ളാഹുവിലേക്ക് ഒരുമിച്ച് കൂട്ടപ്പെടേണ്ടവരാണ്. അയഹ്സബുൽ ഇൻസാനു അൻ യുത്രക സുദാ, മനുഷ്യൻ കരുതുന്നുണ്ടോ അവനങ്ങ് വെറുതെ വിട്ടേക്കപ്പെടുമെന്ന്? മനുഷ്യൻ കരുതുന്നുണ്ടോ അവനങ്ങ് വെറുതെ വിട്ടേക്കപ്പെടുമെന്ന്? കല്ലാ ഇന്നഹാ ലലാ, തീർച്ചയായും ലലയാണത്, നരകമാണ്. ഫഅമ്മാ മൻ സഖലത് മവാസീനുഹു ഫഹുവ ഫീ ഈശതിർ റാദിയ, ആരാണോ അയാളുടെ നന്മ തുലാസിൽ ഭാരം തൂങ്ങുന്നത്, അവൻക്ക് സംതൃപ്തകരമായ ജീവിതമാണ്. അത് തബ്ശീറാണ്, സന്തോഷവാർത്തയാണ്. വഅമ്മാമൻ ഖഫ്ഫത് മവാസീനുഹു ഫഉമ്മുഹു ഹാവിയ, ആരുടെ നന്മയാണോ ഭാരം കുറഞ്ഞുപോയത്, അവൻ്റെ സംഗീതം ഹാവിയയാണ്. ഒമാ അദുറാക മാഹിയ, എന്താണ് ഹാവിയ എന്നറിയാമോ? നാറുൻ ഹാമിയ, ചൂടേറിയ നരകാഗ്നിയാണ്. അത് ഇൻദാറാണ്, താക്കീതാണ്, മുന്നറിയിപ്പാണ്. നന്മ കുറഞ്ഞാൽ നരകമുണ്ട്, നന്മ ചെയ്താൽ സ്വർഗമുണ്ട്. ഇത് രണ്ടുമാണ് വിശുദ്ധ ഖുർആനിൻ്റെ മനുഷ്യന് നൽകുന്ന ഏറ്റവും വലിയ സന്ദേശം. മനുഷ്യന് നൽകുന്ന ഖുർആൻ അവതരിപ്പിച്ചതിൻ്റെ ലക്ഷ്യം അതാണ്. പ്രിയപ്പെട്ട ശ്രോതാക്കളെ, ആർക്കാണ് ഖുർആൻ മുന്നറിയിപ്പ് നൽകുന്നത്? ആർക്കാണ് വിശുദ്ധ ഖുർആൻ സന്തോഷവാർത്ത അറിയിക്കുന്നത്? അതാണ് തൊട്ടടുത്ത വാചകത്തിൽ അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മെ പഠിപ്പിക്കുന്നത്. മൻ കാന ഹയ്യൻ, ആരാണോ ജീവിച്ചിരിക്കുന്നത് അവർക്ക്. മരിച്ചുപോയവനോട് വിശുദ്ധ ഖുർആൻ സ്വർഗത്തെക്കുറിച്ച് പറഞ്ഞിട്ട് കാര്യമില്ല.
3: അവർക്ക് കേൾക്കാൻ കഴിയില്ല, അവർക്ക് നന്മ ചെയ്യാൻ അവസരമില്ല. മരിച്ചു കഴിഞ്ഞവനോട് വിശുദ്ധ ഖുർആനിലെ നരകത്തെക്കുറിച്ചുള്ള ആയത്തുകൾ ഓതിക്കൊടുത്തിട്ട് കാര്യമില്ല, അവർക്ക് തൗബ ചെയ്യാൻ അവസരമില്ല, അവർക്ക് ആയത്തുകൾ കേൾക്കാൻ സാധിക്കുകയില്ല. ആർക്കാണ് പിന്നെ? ജീവിച്ചിരിക്കുന്നവർക്കാണ്. ജീബ് ഹുദല്ലിന്നാസ്, മനുഷ്യർക്ക് മാർഗദർശനമാണ് ഖുർആൻ. വബയ്യനാത്തിൻ മിനൽ ഹുദാ വൽ ഫുർഖാൻ, സത്യവും അസത്യവും വിവേചിച്ചു നൽകാനുള്ള വേദഗ്രന്ഥമാണ് വിശുദ്ധ ഖുർആൻ. ദാലിക്കൽ കിതാബു ലാ റൈബ ഫീഹി ഹുദല്ലിൽ മുത്തഖീൻ, അള്ളാഹുവിനെ സൂക്ഷിച്ചു ജീവിക്കുന്നവർക്കുള്ള മാർഗദർശനമാണ് ഖുർആൻ. ഖദ് ജാഅത്കും മൗഇളതും മിർ റബ്ബിക്കും, മനുഷ്യരെ നിങ്ങളുടെ റബ്ബിൽ നിന്നുള്ള സദുപദേശമാണ് ഖുർആൻ. കേൾവിശക്തിയുള്ളപ്പോഴാണ് ഉപദേശിക്കേണ്ടത്. കാര്യങ്ങൾ വ്യവച്ഛേദിച്ചു മനസ്സിലാക്കാൻ ബുദ്ധി കൊടുത്ത് ചിന്തിക്കാൻ കഴിയുന്ന സന്ദർഭത്തിലാണ് വിശുദ്ധ ഖുർആനിന് ചെവിക്കൊടുക്കേണ്ടത്, ഖുർആനിലെ ആയത്തുകൾ പഠിക്കേണ്ടത്. ഇവിടെ പലപ്പോഴും നമുക്കറിയാം, നമ്മുടെ നാടുകളിലൊക്കെ ഈ ആയത്ത് ആവർത്തിച്ച് ഓതുന്നത് കേൾക്കാറുള്ള ഒരു സന്ദർഭം മരണവീടുകളിലാണ്. മരിച്ചു കിടക്കുന്നവൻ്റെ അടുത്ത് ആളുകൾ ഓതുന്ന ഒരു സൂറത്താണ് സൂറത്തു യാസീൻ. മരണവീട് സന്ദർശിക്കുമ്പോൾ പലരും വന്ന് പാരായണം ചെയ്ത് പ്രാർത്ഥിക്കാറുള്ള ഒരധ്യായമാണ് സൂറത്തു യാസീൻ. മരിച്ച് മയ്യത്ത് വീട്ടിൽ നിന്ന് ഖബർസ്ഥാനിലേക്ക് പുറത്തെടുക്കുമ്പോൾ മുറ്റത്താളുകൾ തടിച്ചുകൂടി പാരായണം ചെയ്യാറുള്ള ഒരു അധ്യായമാണ് സൂറത്തു യാസീൻ. സൂറത്തു യാസീനിലെ 70-ാമത്തെ ആയത്തിൽ എന്താ പറയുന്നത്? ജീവിച്ചിരിക്കുന്നവനുള്ള മുന്നറിയിപ്പാകുന്നു വിശുദ്ധ ഖുർആൻ. ഖുർആൻ എന്തിനവതരിപ്പിച്ചോ ആ ലക്ഷ്യത്തിൻ്റെ അപ്പുറമാണ്. പലപ്പോഴും വിശുദ്ധ ഖുർആനിനെ വിശിഷ്യ ജീവിച്ചിരിക്കുന്നവർക്ക് മുന്നറിയിപ്പാണ് ഖുർആൻ എന്ന് പഠിപ്പിക്കുന്ന ആയത്തിനെയും ആ ആയത്ത് ഉൾക്കൊള്ളുന്ന സൂറത്തിനെയും നമ്മൾ ഉപയോഗപ്പെടുത്താറുള്ളത്. ഖുർആനിലെ ആയത്തിനെയും ഖുർആൻ ജീവിച്ചിരിക്കുന്നവർക്ക് മുന്നറിയിപ്പാണ് എന്ന ആയത്തിനെയും ആ ആയത്ത് ഉൾക്കൊള്ളുന്ന സൂറത്തിനെയും പലപ്പോഴും ഉപയോഗപ്പെടുത്തുന്നത് എന്തിനു വേണ്ടിയാ? മരിച്ചവൻ്റെ അടുത്ത് പാരായണം ചെയ്യാൻ. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടങ്ങളിൽ എത്രയോ മരണങ്ങളുണ്ടായി. പ്രവാചകൻ്റെ വീട്ടിൽ മരണങ്ങളുണ്ടായി, പ്രവാചകൻ്റെ കുടുംബങ്ങളിൽ മരണമുണ്ടായി, പ്രവാചകൻ്റെ ജീവിക്കുന്ന നാട്ടിൽ മരണമുണ്ടായി, പ്രവാചകൻ്റെ സന്തത സഹചാരികൾ വഫാത്തായി, പ്രവാചകൻ ഏറ്റവും വേണ്ടപ്പെട്ടവർ ഷഹീദായി. എവിടെയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മരിച്ചു കിടക്കുന്ന ആളുടെ അടുത്തോ മരിച്ച വീട് സന്ദർശിക്കുമ്പോഴോ മരിച്ച മയ്യത്തിനെ വീട്ടിൽ നിന്ന് പുറത്തെടുക്കുമ്പോഴോ മരിച്ചു കഴിഞ്ഞ് മയ്യത്ത് ഖബറടക്കിയ ഖബറിന് പുറത്തോ വിശുദ്ധ ഖുർആനോ ഖുർആനിലെ ഏതെങ്കിലും ആയത്തുകളോ വിശുദ്ധ ഖുർആനിലെ ഏതെങ്കിലും സൂറത്തുകളോ പാരായണം ചെയ്തതായി യാതൊരുവിധ രേഖയും എവിടെയും നമുക്ക് കാണാൻ കഴിയുകയില്ല. എന്തുകൊണ്ട്? ലിയുന്ദിറ മൻ കാന ഹയ്യ. ജീവിച്ചിരിക്കുന്നവർക്കുള്ള മാർഗദർശനമാണ്, ജീവിച്ചിരിക്കുന്നവർക്കുള്ള മുന്നറിയിപ്പാണ്, ജീവിച്ചിരിക്കുന്നവർക്ക് താക്കീതു ചെയ്യാനാണ് വിശുദ്ധ ഖുർആൻ അവതരിപ്പിച്ചത് എന്ന് അള്ളാഹു പഠിപ്പിക്കുമ്പോൾ ആ ലക്ഷ്യത്തിന് വിപരീതമായി പ്രവാചകൻ്റെ മാതൃകയിലൊന്നും നമുക്ക് കാണാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ അത് നമ്മുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവരുത്. വിശുദ്ധ ഖുർആനിൻ്റെ ലക്ഷ്യത്തിന് വിപരീതമായ ഒരു പ്രവർത്തനം, ഒരു ബിദ്അ, ഒരു അനാചാരം, ഒരു ദുരാചാരം നമ്മുടെ വീട്ടിലോ നമ്മുടെ ജീവിതത്തിലോ ഒന്നും ഉണ്ടാകാതിരിക്കാൻ നമ്മൾ ശ്രദ്ധിക്കണം. അതോടൊപ്പം ഖുർആനിൻ്റെ ലക്ഷ്യത്തോടൊപ്പം സഞ്ചരിക്കാൻ നമുക്ക് സാധിക്കുകയും വേണം. ലിയുന്ദിറ മൻ കാന ഹയ്യ. ജീവനുണ്ടെങ്കിൽ വിശുദ്ധ ഖുർആനിൻ്റെ താക്കീതുകൾ നമ്മൾ പഠിക്കണം, ഖുർആൻ എന്താണെന്ന് അറിയണം, വിശുദ്ധ ഖുർആൻ എന്താണെന്ന് പഠിക്കാൻ നമുക്ക് സമയമുണ്ടാകണം. നിങ്ങൾ നോക്കൂ, ആളുകൾ എത്ര പേര് ഖുർആൻ പഠിക്കുന്നുണ്ട്? വിശുദ്ധ ഖുർആനിൻ്റെ ശാസ്ത്രീയമായ വശങ്ങളെക്കുറിച്ച് അവകാശവാദം ഉന്നയിക്കാൻ എത്രയോ നാവാണ് നമുക്ക്. ലോക വിവിധ ഘട്ടങ്ങളിൽ ലോകാത്ഭുതമായി വിശുദ്ധ ഖുർആൻ നിലനിൽക്കുന്നു എന്ന് വാദിക്കാൻ, ഞങ്ങളുടെ ഖുർആൻ കൈകാര്യം ചെയ്യാത്ത വിഷയങ്ങൾ ഏതുമില്ലെന്ന് പലപ്പോഴും ആളുകൾക്ക് മുന്നിൽ അവകാശവാദമുന്നയിക്കാൻ, ഖുർആൻ വിശദീകരിക്കുന്ന സുന്ദരമായ നിയമസംഹിതകളെക്കുറിച്ച്, സാമൂഹ്യ നിയമ പിന്നെ മര്യാദകളെ സംബന്ധിച്ച് ലോകത്തോട് സംവദിക്കാൻ നമുക്ക് വലിയ ആവേശമാണ്. പക്ഷേ ഖുർആൻ പഠിക്കാനോ, ഖുർആനിൻ്റെ താക്കീതുകൾ എന്തൊക്കെയാണെന്നറിയാനോ, വിശുദ്ധ ഖുർആൻ പരാമർശിക്കുന്ന വിശുദ്ധ ഖുർആനിലെ സന്തോഷ വാർത്തകൾ എന്തൊക്കെയാണെന്ന് മനസ്സിലാക്കാനോ, വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്ന വിശ്വാസ സംഹിതകൾ ഏതൊക്കെയാണെന്ന് തിരിച്ചറിയാൻ, വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്ന ശരീഅത്ത് എന്താണെന്നറിയാൻ, ഖുർആൻ പ്രോത്സാഹിപ്പിക്കുന്ന നന്മകൾ, ഖുർആനിൽ പഠിപ്പിക്കപ്പെട്ട ചരിത്രം, വിശുദ്ധ ഖുർആനിൽ പഠിപ്പിക്കപ്പെട്ട പ്രാർത്ഥനകൾ, വിശുദ്ധ ഖുർആനിൽ പഠിപ്പിക്കപ്പെട്ട വിശ്വാസികളുടെ സ്വഭാവ മാതൃകകൾ, ഖുർആനിലെ നിരോധനങ്ങൾ, ഖുർആനിലെ കൽപ്പനകൾ, ഖുർആനിലെ ഉപദേശങ്ങൾ, ഖുർആനിലെ ഫിലോസഫി തത്വസംഹിതകൾ, തത്വചിന്തകൾ, അല്ലേ, ഇതൊക്കെ മനുഷ്യന് ഉപകാരമുള്ളതാണ്. ഇഹപര ജീവിതങ്ങളുടെ വിജയത്തിന് അത്യാവശ്യമാണ്. പക്ഷേ അത് പഠിക്കാൻ നമ്മൾ സന്നദ്ധരല്ല. ആഴ്ചയിൽ ഒരു മണിക്കൂർ പോലും നമ്മുടെ ഖുർആൻ ഹദീസ് ലേണിംഗ് സ്കൂളുകളിൽ വന്നിരുന്ന് വാക്കുകളുടെ അർത്ഥം പഠിച്ച് ആയത്തിൻ്റെ അർത്ഥം മനസ്സിലാക്കി അതിൻ്റെ വിശദീകരണം സലഫുകളായ മുൻഗാമികളായ സച്ചരിതരുടെ പിന്നെ തഫ്സീറുകളിൽ നിന്ന് ഒരു ഉസ്താദിൻ്റെ മുന്നിലിരുന്ന് കേൾക്കാൻ ആഴ്ചയിൽ ഒരു മണിക്കൂർ പോലും ചെലവഴിക്കാൻ സമയമില്ലാത്തവരായി വിശുദ്ധ ഖുർആനിന് പുറംതിരിഞ്ഞ് നിൽക്കുന്നവരാണ് നമ്മളെങ്കിൽ ഈ ആയത്തിനെക്കുറിച്ച് നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട്. വിശുദ്ധ ഖുർആനിലെ ഈ ആയത്തിനെക്കുറിച്ച് നമ്മൾ ഗൗരവപൂർവ്വം ആലോചിക്കേണ്ടതുണ്ട്. നമ്മൾ ഖുർആൻ അത്തരം ഏറ്റവും ചുരുങ്ങിയത് മുഹമ്മദ് അമാനി മൗലവിയുടെ മലയാളം ഖുർആൻ വിവരണ ഗ്രന്ഥമെങ്കിലും മുന്നിൽ വെച്ചുകൊണ്ട് വിശുദ്ധ ഖുർആനിനെ പഠിക്കാനുള്ളൊരു ശ്രമം ഉണ്ടാകാറുണ്ടോ? സുഹൃത്തുക്കളെ, ഖുർആനോട് പുറന്തിരിഞ്ഞു നിൽക്കുന്നവരുടെ അവസ്ഥ എന്തായിരിക്കും? പരലോകത്തെന്താണ് അവസ്ഥ? പ്രവാചകന്റെ ഹദീസുകളിൽ എത്ര ഗൗരവത്തോടു കൂടിയാണ് വിശദീകരിച്ചത്. ഇന്ന ഖൗമി ഇത്തഖദു ഹാദൽ ഖുർആന മഹ്ജൂറ. പരലോകത്ത് അള്ളാഹു പറയും, പ്രവാചകൻ പറയുമെന്നാണ് അള്ളാഹുവെ, എൻ്റെ ഈ ജനത വിശുദ്ധ ഖുർആനിനെ അവഗണിച്ചവരാണ്, എൻ്റെ ജനത വിശുദ്ധ ഖുർആനിനെ അവഗണിച്ചവരാണ് എന്ന് അള്ളാഹുവിൻ്റെ മുന്നിൽ പ്രവാചകൻ സംസാരിക്കുന്നൊരു ദിവസം നമുക്ക് വരാനുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം മദീനാ പള്ളിയിൽ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുമ്പോൾ ഒരു ഹൽക്കയായി സ്വഹാബത്തിരുന്ന് പ്രവാചകൻ്റെ സംസാരം ശ്രദ്ധിച്ചു കൊണ്ടിരിക്കുമ്പോൾ മൂന്നാളുകൾ ആ പള്ളിയുടെ അരികിലൂടെ നടന്നുപോയി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ മൂന്നാളുകൾ ചെയ്ത പ്രവർത്തനങ്ങൾ, രണ്ടാൾ പള്ളിയിലേക്ക് കയറി ഒരാൾ പള്ളിയിലെ ആ സദസ്സിൻ്റെ ഏറ്റവും മുന്നിലത്തെ വരിയിലൊരു വിടവ് കണ്ടെത്തി അവിടെ ഇരുന്നു, രണ്ടാമത്തെയാൾ പിന്നിലേക്ക് മാറിയിരുന്നു, ഒരാൾ പള്ളിയിൽ കയറാതെ തിരിച്ചുപോയി. അലാ അതുല്ലക്കും മനി നഫരി സലാസ, ഒരു മൂന്നംഗ സംഘത്തിൻ്റെ കാര്യം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരട്ടെയോ? പ്രവാചകൻ അന്ന് പഠിപ്പിക്കുകയാണ് സ്വഹാബത്തിനെ. അവരിൽ ഒരാൾ അവാ ഇലല്ലാഹി ഫആവാഹുല്ലാ, അള്ളാഹുവിലേക്ക് അടുത്തവനാണ്, അള്ളാഹുവിലേക്ക് അവൻ തന്നെ, അള്ളാഹു അവനെ തന്നിലേക്ക് അടുപ്പിച്ചിരിക്കുന്നു. പള്ളിയിൽ കയറി പ്രവാചകൻ്റെ വിശുദ്ധ ഖുർആൻ ഉദ്ധരിച്ചുള്ള സംസാരത്തിന് ഏറ്റവും മുന്നിലേക്ക് മാറിയിരുന്നവനെക്കുറിച്ച് പ്രവാചകൻ പറഞ്ഞത് അള്ളാഹുവിലേക്ക് അവൻ അടുത്തു, അവനെ അള്ളാഹു തന്നിലേക്ക് അടുപ്പിച്ചു. പിന്നിലേക്ക് മാറിയിരുന്നവനെക്കുറിച്ച് പ്രവാചകൻ പഠിപ്പിച്ചത് ഇസ്തഹയ്യാ മിൻ അല്ലാഹ് ഫസ്തഹി അല്ലാഹു മിൻ, അള്ളാഹുവോടവൻ ലജ്ജ കാണിച്ചു, അള്ളാഹു അവനോട് ലജ്ജിക്കുന്നു. മൂന്നാമത്തെയാൾ അഅറള മിൻ അല്ലാഹ് ഫഅറലഹുല്ലാ, അള്ളാഹുവിൽ നിന്ന് തിരിഞ്ഞുപോയവനാണ്, അള്ളാഹു അവനെ തിരിച്ചുവിട്ടിരിക്കുന്നു. എത്ര ഗൗരവത്തോടു കൂടിയാണ് അത്തരം ഹദീസുകളൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ടത്. നിങ്ങൾ നോക്കൂ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉഹദ് യുദ്ധക്കളത്തിൽ ഷഹീദായ ആളുകൾ വലിയ പാവങ്ങളാണ്, ദുർബലരാണ്. സ്വഹാബത്ത് മുസ്അബ് ഇബ്നു ഉമൈർ റളിയല്ലാഹു അൻഹുവിനെ ശരീരം മുഴുവൻ മറക്കാൻ കഫൻ പുടവ തികയാത്തതുകൊണ്ട് കാൽഭാഗത്ത് പുല്ല് ചെടികളും വെച്ചാണ് മുസ്അബ് റളിയല്ലാഹു അൻഹുവിനെ മറവ് ചെയ്തത്. രണ്ട് സ്വഹാബത്തിനെ, ഉഹദ് യുദ്ധത്തിലെ രണ്ട് രക്തസാക്ഷികളെ ഒറ്റ കഫൻ പുടവയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കഫൻ ചെയ്തു. എന്നിട്ട് പ്രവാചകൻ അവരെ കബറിലേക്ക് എടുത്തു വെക്കുമ്പോൾ ചോദിച്ചൊരു ചോദ്യമുണ്ട്, അയ്യുഹും അക്സറു അഖദല്ലിൽ ഖുർആൻ, ഇവരിൽ ആർക്കാണ് കൂടുതൽ ഖുർആൻ അറിയുക? ഒരാൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ചൂണ്ടിക്കാണിച്ചു കൊടുത്തപ്പോൾ ആ ഭാഗമാണ് പ്രവാചകൻ കബറിലേക്ക് ആദ്യം ഇറക്കി വെച്ചത്. മരിച്ചാലും വിശുദ്ധ ഖുർആനിൻ്റെ അറിവിന് വലിയ മഹത്വമുണ്ട്. ഒരു യാത്രാസംഘം യാത്ര പോകുമ്പോൾ, ഒരു നാട്ടിലെ ആളുകൾ, മുസ്ലിങ്ങൾ താമസിക്കുമ്പോൾ നിങ്ങളിൽ ഇമാമു നിൽക്കേണ്ടത് യഉമ്മുൽ ഖൗമ അഖ്റഉഹും ഖുർആന, ഏറ്റവും നന്നായി ഖുർആൻ അറിയുന്നവനാണ്. ഖുർആൻ പഠിക്കുന്നതിൻ്റെ മഹത്വവും അതിൻ്റെ പ്രാധാന്യവും വിശുദ്ധ ഖുർആനിലും പ്രവാചക ഹദീസുകളിലും ധാരാളം കാണാം. പക്ഷേ നമ്മൾ മടിച്ചു നിൽക്കുകയാണ്, നമ്മൾ മാറി നിൽക്കുകയാണ്, നമ്മൾ പുറംതിരിഞ്ഞു നിൽക്കുകയാണ്. ഖുർആനിൻ്റെ അവതരണം മുന്നറിയിപ്പ് നൽകുന്നതിന് വേണ്ടിയാണ്. ആ മുന്നറിയിപ്പുകളെ അറിയാൻ നമ്മൾ ശ്രദ്ധിക്കണം, പഠിക്കാൻ നമ്മൾ ശ്രദ്ധിക്കണം. വിശുദ്ധ ഖുർആനിൻ്റെ അവതരണം വയഹിഖൽ ഖൗലു അലൽ കാഫിരീൻ, വയഹിഖ യാഥാർത്ഥ്യമാകുന്നതിന് വേണ്ടിയും, അൽ ഖൗൽ വചനം, വാചകം. ഇത് സൂറത്തു യാസീൻ തുടങ്ങുമ്പോൾ ഇതിന് സമാനമായ ആയത്തുകൾ വിശദീകരിച്ചത് ശ്രോതാക്കൾ ഓർക്കുന്നുണ്ടാകും. വയഹിഖൽ ഖൗൽ എന്ന് പറഞ്ഞാൽ ശിക്ഷയുടെ വചകം, ശിക്ഷയുടെ വാചകം സത്യമായി പുലരുന്നതിന് വേണ്ടിയും, അലൽ കാഫിരീൻ അവിശ്വാസികളുടെ മേൽ. വിശുദ്ധ ഖുർആൻ അവതരിച്ചിട്ടും വിശുദ്ധ ഖുർആൻ സത്യാസത്യം വേർതിരിച്ച് മനസ്സിലാക്കി കൊടുത്തിട്ടും വിശുദ്ധ ഖുർആൻ ശിർക്കും തൗഹീദും സത്യവും അസത്യവും നീതിയും അനീതിയും ധർവവും അധർവവും സദാചാരവും ദുരാചാരവും ശിർക്കും തൗഹീദും ഒക്കെ വേർതിരിച്ച് മനസ്സിലാക്കിയിട്ടും കുഫ്രിൻ്റെ ഭാഗത്തു നിൽക്കുകയാണെങ്കിൽ അവരുടെ മേൽ വാചകം സത്യസന്ധമായി പുലർന്നിരിക്കും, സത്യമായി പുലർന്നിരിക്കുന്നു. അതുകൊണ്ട് സഹോദരങ്ങളെ, സുഹൃത്തുക്കളെ, ശ്രോതാക്കളെ, ലിയുൻദിറ മൻ കാന ഹയ്യം വയഹിഖൽ ഖൗൽ, രണ്ട് മൂന്ന് കാര്യങ്ങളാണ് പ്രധാനമായി നമ്മൾ ഈ ആയത്തിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. ഒന്ന്, വിശുദ്ധ ഖുർആൻ മരിച്ച ആളുകളുടെ അടുത്ത് കേൾവിശക്തി നഷ്ടപ്പെടുമ്പോൾ, കാഴ്ചശക്തി നഷ്ടപ്പെടുമ്പോൾ, ചിന്തിക്കാനുള്ള ചിന്താശേഷി നഷ്ടപ്പെടുമ്പോൾ അവരുടെ അടുത്തിരുന്ന് പാരായണം ചെയ്യേണ്ടതല്ല, മറിച്ച് ജീവിച്ചിരിക്കുന്നവർക്കുള്ള പരലോകത്തെക്കുറിച്ച്, നരകത്തെക്കുറിച്ച് വിചാരണയെ സംബന്ധിച്ച്, അള്ളാഹുവിൻ്റെ മുമ്പിൽ നിൽക്കേണ്ടി വരുമല്ലോ എന്ന ദിവസത്തെ സംബന്ധിച്ച് നിങ്ങൾ നോക്കൂ. വിശുദ്ധ ഖുർആനിലെ 2000-ൽ അധികം വരുന്ന ആയത്തുകൾ അള്ളാഹു സുബ്ഹാനഹു വതാല പരലോകത്തെക്കുറിച്ചാണ് പഠിപ്പിക്കുന്നത്. വിചാരണയുടെ നാരണയെക്കുറിച്ചുള്ള മുന്നറിയിപ്പാണ് 2000-ത്തോളം വരുന്ന ആയത്തുകൾ. എന്തെല്ലാം പേരുകളിലാണ്? വത്തഖൂ യൗമൻ, ഒരു ദിവസത്തെ നിങ്ങൾ സൂക്ഷിക്കണം. വഖ്ഷൗ യൗമൻ, ഒരു ദിവസത്തെ നിങ്ങൾ സൂക്ഷിക്കണം, ഭയപ്പെടണം. യൗമ ഇദിൻ അല്യൗം ദാലിക അല്യൗം അല്യൗം യൗം യൗം, ഒരു പദം, യൗം എന്നൊരു പദം എത്ര സ്ഥലത്താണ് ഖുർആനിൽ ആവർത്തിച്ചു വന്നത്? അതിലെ മഹാഭൂരിഭാഗവും ഏതാണ്? യൗം പരലോകമാണ്, അന്ത്യദിനമാണ്, അവസാന നാളാണ്, മനുഷ്യനെ വിചാരണക്കെടുക്കുന്ന വിചാരണയുടെ ദിവസത്തെ സംബന്ധിച്ചാണ്. ആ ദിവസത്തെ നിങ്ങൾ സൂക്ഷിക്കണേ. നൽബാസ്, പുനർജന്മത്തിൻ്റെ ദിവസമെന്ന്. യൗമുൻ വഈദ്, കരാർ ചെയ്യപ്പെട്ട ദിവസമെന്ന്. ദാറുൽ ആഖിറ, അന്ത്യ അവസാനത്തെ ഭവനമെന്ന്. യൗമുൽ ഖിയാമ, ഉയർത്തെഴുന്നേൽപ്പിൻ്റെ നാളെന്ന്. യൗമുൽ തഗാബുൻ, യൗമുൽ ജംഉ, അസ്വാഖ, അത്വാമ്മത്തുൽ കുബ്ര, അൽ ഖാരിഅ, ഏതെല്ലാം വ്യത്യസ്തമായ പേരുകളിലാണ് വിശുദ്ധ ഖുർആൻ ഒരു ദിവസത്തെക്കുറിച്ച് നമുക്ക് മുന്നറിയിപ്പ് നൽകിക്കൊണ്ടേയിരിക്കുന്നു. ഒരു ദിവസത്തെ സംബന്ധിച്ച് അള്ളാഹു മുന്നറിയിപ്പ് നൽകിക്കൊണ്ടേയിരിക്കുന്നു. ആ മുന്നറിയിപ്പ് പരിഗണിക്കാൻ, അതിനെ പഠിക്കാൻ, അതിനെ മനസ്സിലാക്കാൻ വിശുദ്ധ ഖുർആനുമായി ബന്ധം പുലർത്തണം. വിശുദ്ധ ഖുർആനിൻ്റെ ആയത്തുകളിലൂടെ കടന്നു പോകണം. വിശുദ്ധ ഖുർആനിൻ്റെ ആശയങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലണം. എന്നാൽ എന്താണ് ഖുർആനിൻ്റെ മുന്നറിയിപ്പെന്ന്, എന്താണ് ഖുർആനിൻ്റെ സന്തോഷ വാർത്തയെന്ന് ഒക്കെ അറിയാനും പഠിക്കാനും മനസ്സിലാക്കാനും നമുക്ക് സാധിക്കും എന്നാണ് ആവർത്തിച്ച് ഓർമ്മപ്പെടുത്താനുള്ളത്. ഒരു തവണ കൂടി ആയത്തിൻ്റെ അർത്ഥം പറഞ്ഞ് അതൊന്ന് പാരായണം ചെയ്ത് നമുക്ക് അവസാനിപ്പിക്കാം. ലിയുൻദിറ, ലിയുൻദിറ, മുന്നറിയിപ്പ് നൽകുന്നതിന് വേണ്ടി. മൻ, ഒരാളെ അല്ലെങ്കിൽ ചിലരെ. കാന ഹയ്യൻ, അയാൾ ജീവിച്ചിരിക്കുന്നവനാണ്. വയഹിഖൽ ഖൗലു, ശിക്ഷയുടെ വചനം സത്യമായി പുലരുന്നതിന് വേണ്ടിയും. അലൽ കാഫിരീൻ, അവിശ്വാസികളുടെ മേൽ, അവിശ്വാസികളുടെ മേൽ ശിക്ഷയുടെ വചനം സത്യമായി പുലരുന്നതിന് വേണ്ടിയും ജീവിച്ചിരിക്കുന്നവർക്ക് മുന്നറിയിപ്പ് നൽകാനുമാകുന്നു വിശുദ്ധ ഖുർആൻ അവതരിപ്പിച്ചിട്ടുള്ളത്. രണ്ട് മൂന്ന് കാര്യങ്ങളാണ് ആയത്തിൽ പ്രധാനമായും പഠിപ്പിക്കുന്നത്. രണ്ട് കാര്യങ്ങൾ, ജീവിച്ചിരിക്കുന്നവർക്കുള്ള മുന്നറിയിപ്പാണ് വിശുദ്ധ ഖുർആൻ, അതോടൊപ്പം ശിക്ഷയുടെ വചനം സത്യമായി പുലരുന്നതിന് വേണ്ടിയുമാണ് വിശുദ്ധ ഖുർആൻ അവതരിപ്പിച്ചിട്ടുള്ളത്. മരിച്ചു കിടക്കുന്നവരുടെ കേൾവിശക്തി നഷ്ടപ്പെടുമ്പോൾ, കാഴ്ചശക്തി നഷ്ടപ്പെടുമ്പോൾ, ചിന്തിക്കാനുള്ള കഴിവ് അവസാനിക്കുമ്പോൾ, ജീവൻ്റെ മിടിപ്പ് നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ആളുകളുടെ ചെവിയിൽ പാരായണം ചെയ്യേണ്ടതല്ല ഇത് എന്ന് നമ്മൾ തിരിച്ചറിയുകയും മനസ്സിലാക്കുകയും ചെയ്യണമെന്നാണ് ഈ ആയത്ത് നമുക്ക് നൽകുന്ന, സൂറത്ത് യാസീനിലെ 70-ാമത്തെ ഈ ആയത്ത് നമുക്ക് നൽകുന്ന വലിയ സന്ദേശമെന്ന് പറയുന്നത്. അത് പഠിക്കുക, ഉൾക്കൊള്ളുക, അതനുസരിച്ച് ജീവിക്കുക. ഒരു തവണ കൂടി ഓതി അവസാനിപ്പിക്കാം. അഊദു ബില്ലാഹി മിനശ്ശൈത്വാനിർ റജീം. ലിയുൻദിറ മൻ കാന ഹയ്യൻ വയഹിഖൽ ഖൗലു അലൽ കാഫിരീൻ. لِيُنذِرَ مَن كَانَ حَيًّا وَيَحِقَّ الْقَوْلُ عَلَى الْكَافِرِينَ. الله يشهد القرآن അടുത്തറിയാനും നന്നായി പഠിക്കാനും അതനുസരിച്ച് ജീവിക്കുവാനും നമ്മെല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. اللهم صل على محمد وعلى آله وصحبه وسلم والحمد لله رب العالمين. السلام عليكم.
2: ഇതുവരെ കേട്ടത് ഹൃദയവസന്തം. ഇതുവരെ കേട്ടത് ഹൃദയവസന്തം. ഇന്നത്തെ ഹൃദയവസന്തത്തിൽ സൂറത്ത് യാസീനിലെ 70-ാമത്തെ വചനത്തെ അടിസ്ഥാനമാക്കി ഈ ഗ്രന്ഥം ജീവിച്ചിരിക്കുന്നവർക്ക് മുന്നറിയിപ്പ് എന്ന വിഷയം അവതരിപ്പിച്ചത് നിഷാദ് സലഫി.

0: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, വസല്ലല്ലാഹു അലാ മുഹമ്മദ്. ഹാരിസ് ബിൻ സലീമാണ് ഈ സംസാരിക്കുന്നത്. വളരെ ചികിത്സ ആവശ്യമായി വന്ന ഒരു രോഗിയെ സന്ദർശിക്കുമ്പോൾ സ്വാഭാവികമായി നമ്മൾ ചോദിച്ചു പോകും, ഇതിന്റെ സാമ്പത്തിക ചിലവുകളെല്ലാം നിങ്ങൾ എങ്ങനെ സ്വരൂപിച്ചു, എവിടെ നിന്ന് ലഭിച്ചു? നമ്മുടെ ഒരു നല്ല മനസ്സിന്റെ ചോദ്യമാണത്. ഫലപ്രദമായി നമുക്കും കുടുംബത്തിനും പ്രയോജനപ്പെട്ട ഒരു പ്രോഗ്രാമിൽ പങ്കെടുത്ത് തിരിച്ചിറങ്ങുമ്പോഴും സംഘാടകരോട് ചില ആത്മാർത്ഥതയുള്ളവർ ചോദിക്കാറുണ്ട്, ഇതിൻ്റെ ചിലവുകളെല്ലാം നിങ്ങൾക്ക് പൂർത്തിയായോ, എന്തെങ്കിലും സഹായങ്ങൾ ചെയ്യേണ്ടതുണ്ടോ എന്ന് ചോദിക്കാറുണ്ട്. ചില പരിപാടികൾ നടന്നുകൊണ്ടിരിക്കുമ്പോൾ വരുന്ന ചില പൊതുപിരിവുകളിൽ നമ്മൾ നമ്മുടേതായ ഭാഗതയും നിർണയിക്കാറുണ്ട്. ധാരാളം നല്ല ഫീഡ്ബാക്കുകൾ വന്നിട്ടുള്ള ഒരു മഹാസംരംഭമാണ് നമ്മുടെ ഈ പീസ് റേഡിയോ. ഈ പീസ് റേഡിയോ കേൾക്കുന്നവരും അതുകൊണ്ട് കുടുംബപരമായും വ്യക്തിപരമായും പ്രയോജനം കിട്ടിയവരും നിരന്തരം ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, ഇത്രയും വലിയൊരു സംരംഭം നിങ്ങൾ എങ്ങനെ നടത്തിക്കൊണ്ടു പോകുന്നു, അതിൻ്റെ സാമ്പത്തിക കാര്യങ്ങൾ എങ്ങനെ നിങ്ങൾക്ക് സാധ്യമാകുന്നു എന്ന് ചോദിക്കാറുണ്ട്. തീർച്ചയായും ഈ റേഡിയോയുടെ ഉപകാരം ലഭിക്കുന്ന, ഇതിൻ്റെ നന്മയെക്കുറിച്ച് തിരിച്ചറിഞ്ഞവരുടെ ഈ ചോദ്യങ്ങളും അതേപോലെ തന്നെ അന്വേഷണങ്ങളും തന്നെയാണ് ഈ മഹാസംരംഭത്തെ നിലനിർത്തുന്നത്. അതുകൊണ്ട് തന്നെ ഈ റേഡിയോയെ നമ്മളെല്ലാവരും സഹായിക്കണം. നമുക്ക് കഴിയാവുന്ന സാമ്പത്തിക സഹായങ്ങൾ നമുക്ക് നൽകുവാൻ റേഡിയോയിൽ തന്നെ സപ്പോർട്ട് എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട്. ആ സപ്പോർട്ട് റേഡിയോ എന്നുള്ള ഓപ്ഷൻ ഉപയോഗിച്ചുകൊണ്ട് എങ്ങനെ അതിൻ്റെ അക്കൗണ്ട് നമ്പറുകളും കാര്യങ്ങളും സ്വരൂപിച്ച് നമ്മളതിൻ്റെ ആളുകളുമായി നേരിട്ട് ബന്ധപ്പെട്ട് നമുക്ക് കഴിയാവുന്ന സഹായ സഹകരണങ്ങൾ ഇതിനു വേണ്ടി ചെയ്യണമെന്ന് ഒരിക്കൽ കൂടെ നിങ്ങളോട് അഭ്യർത്ഥിക്കുകയാണ്. അള്ളാഹു നമ്മുടെ എല്ലാ സൽക്കർമ്മങ്ങളെയും സദഖകളെയും പൂർണ്ണ പ്രതിഫലത്തോടെ സ്വീകരിക്കുമാറാവട്ടെ.
1: ഇവിടെ നൽകിയ ബാങ്ക് അക്കൗണ്ടിലേക്കാണ് താങ്കൾ പണം അയക്കേണ്ടത്. പണം അയച്ചു കഴിഞ്ഞാൽ 9746950006 നമ്പർ ഒന്നുകൂടെ ആവർത്തിക്കുന്നു, 9746950006 എന്ന വാട്സപ്പ് നമ്പറിൽ അറിയിക്കാൻ മറക്കരുത്. എന്തെങ്കിലും സഹായം ആവശ്യമെങ്കിൽ പീസ് റേഡിയോ ഫീഡ്ബാക്ക് ഓപ്ഷനിൽ സപ്പോർട്ട് റേഡിയോ വിൻഡോയിൽ നിങ്ങളുടെ പേരും സ്ഥലവും അയക്കുകയോ നൽകിയ നമ്പറിൽ വാട്സപ്പ് അയക്കുകയോ വിളിക്കുകയോ ചെയ്യുക.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

0: ഓ, അടുക്കളയിൽ തിരക്കൊഴിഞ്ഞ നേരമില്ലല്ലേ. സൂര്യൻ ഉദിക്കുന്നതിന് മുമ്പ് കയറിയാൽ രാത്രി വൈകാതെ അവിടെ നിന്ന് ഇറങ്ങാൻ കഴിയില്ല. അതിനിടയിൽ എവിടെ ക്ലാസ്, എന്ത് പഠനം? രാവിലെ കാലിച്ചായയുടെ തിരക്കോടെ തുടക്കം, പിന്നെ പ്രാതലൊരുക്കാനുള്ള പങ്കപ്പാട്. അതൊരു വിധം തീരുന്നതോടെ ചോറ്റുപാത്രങ്ങളിൽ ഊണ് റെഡിയാക്കണം. സ്കൂളിലും കോളേജിലും ജോലിക്കും പോകുന്നവർക്ക് നേരം വൈകിയാൽ കലാപം തുടങ്ങും. എന്തെങ്കിലും കഴിച്ചെന്ന് വരുത്തി വീടൊന്ന് അടുക്കി പെറുക്കി വെക്കണം. അതാ ഉച്ചഭക്ഷണത്തിനുള്ള ബാക്കി പണി ആരംഭിക്കുകയായി. അതിനിടെ നനയ്ക്കാനും കുളിക്കാനും പോലും നേരം കമ്മി. ഒന്ന് നടുനിവർത്താൻ നേരം കിട്ടും മുമ്പേ പഠനവും ജോലിയും കഴിഞ്ഞ് തിരികെ എത്തുന്നവർക്ക് വരവേൽപ്പ് നൽകാൻ നേരമായി. അവർക്ക് ചായയും പലഹാരവും കൊടുക്കാനുള്ള പരക്കം പാച്ചിലായി. അപ്പോഴേക്കും രാത്രി ഭക്ഷണത്തിന്റെ ഒരുക്കം. അത് വെച്ച് വിളമ്പി ഊട്ടിത്തീരുമ്പോഴേക്ക് ഒരു പരുവമാകും. വീട്ടുജോലികൾക്ക് പോലും നേരം പോരാ. പിന്നെയല്ലേ പഠിക്കാനും മറ്റും. വിഷമിക്കേണ്ട, വഴിയുണ്ട്. പീസ് റേഡിയോ. അടുക്കളയിൽ പത്തിരി പരത്തുമ്പോൾ, ഉപ്പേരിക്കരിയുമ്പോൾ, അരി വാർക്കുമ്പോൾ, മീൻ നുറുക്കുമ്പോൾ, കറിയിൽ ഉപ്പ് നോക്കുമ്പോൾ, കുക്കറിന്റെ വിസിലെണ്ണുമ്പോൾ എപ്പോഴും കേൾക്കാം, കേട്ടുകൊണ്ടേയിരിക്കാം. 24 മണിക്കൂറും ലോകത്തിന്റെ ഏത് മൂലയിലാണെങ്കിലും നെറ്റ് കണക്ഷനുള്ള ഒരു സ്മാർട്ട് ഫോൺ മാത്രം ഉണ്ടായാൽ മതി. ഖുർആൻ പാരായണം, പ്രാർത്ഥനാ പഠനം തുടങ്ങി മക്കളെ നേർവഴിക്ക് നടത്താനും ദാമ്പത്യ വിജയത്തിനും മറ്റുമുള്ള നിരവധി പരിപാടികളുണ്ട്. എന്നാൽ പിന്നെ പീസ് റേഡിയോ ആപ്പ് ഡൗൺലോഡ് ചെയ്യുകയല്ലേ. അടുക്കളയിലെ ഒരിക്കലും മടുക്കാത്ത കൂട്ടുകാരി.
1: പീസ് റേഡിയോ സ്റ്റുഡിയോയിലേക്ക് കയറും മുമ്പ് വാട്സപ്പ് സ്ക്രോൾ ചെയ്തപ്പോൾ ഞാൻ കണ്ട ഒരു മെസ്സേജ് ഞാൻ നിങ്ങളെ കേൾപ്പിക്കാം. അസ്സലാമു അലൈക്കും. എൻ്റെ പേര് ഡാഷ്. ഞാൻ ഇന്ന സ്ഥലത്തുള്ള ആളാണ്. ഉപ്പയും ഉമ്മയും ബന്ധുമിത്രാദികളും ആരുമില്ല എനിക്ക്. എന്നെ ഒരാൾ വിവാഹം കഴിച്ചിരുന്നു. മറ്റൊരു സ്ത്രീയുമായുള്ള അവിഹിത ബന്ധത്തിൽ അയാൾ ഇടപെടുന്നതറിഞ്ഞും എൻ്റെ 2-3 കുഞ്ഞുങ്ങൾ മാസം തികയാതെ എനിക്ക് നഷ്ടപ്പെട്ടതും ഭർത്തൃ വീട്ടിലെ അതുമായി അനുബന്ധമായുണ്ടായ ഒരുപാട് പ്രശ്നങ്ങളും എല്ലാമായി ഞാൻ എൻ്റെ ഭർത്താവിൽ നിന്ന് ഡിവോഴ്സ് വാങ്ങി. ഇപ്പോഴൊരു ഹോസ്റ്റലിൽ തനിച്ച് കഴിയുകയാണ്. ആരുമില്ല. വിവാഹങ്ങൾ പലതും വരുന്നുണ്ട്. വിവാഹത്തിൻ്റെ പ്രായവുമാണ്. വീടും കൂടും ആരുമില്ലാത്ത എന്നെ ആരേറ്റെടുക്കാനാണ്? ഒരു ഇത്താത്തയുണ്ട്. അവർ തന്നെ രോഗിയാണ്. അവരുടെ താമസം തന്നെ വാടക വീട്ടിലാണ്. നൊമ്പരങ്ങളുടെ ഈ എഴുത്ത് അതിലെ ആളെയും പേരും എല്ലാം മാറ്റിവെച്ച് സ്ഥലവും എല്ലാം മാറ്റിവെച്ച് വായിച്ചത്. ഇതുപോലത്തെ പ്രതിനിധികൾ നമ്മുടെയൊക്കെ പരിസരത്തുണ്ട്. പീസ് റേഡിയോ ഫീഡ്ബാക്ക് ഓപ്ഷൻ പ്ലാൻ ചെയ്യുമ്പോൾ മനുഷ്യർക്ക് ഇങ്ങനെ തുറന്നെഴുതാനുള്ളൊരിടം അവിടെ ഉണ്ടാകുമെന്നൊരിക്കലും പ്രതീക്ഷിച്ചിരുന്നില്ല. ഈ സഹോദരിയെ നമ്മളെല്ലാവരും നമ്മുടെ വീട്ടിൽ അംഗമായി പരിഗണിച്ച് അവർക്കു വേണ്ടി പ്രാർത്ഥിക്കുക. ഇതുപോലത്തെ ധാരാളം ആളുകളുണ്ട്. നിറം മങ്ങിപ്പോയതുകൊണ്ട്, നീളം കുറഞ്ഞു പോയതുകൊണ്ട്, സംരക്ഷിക്കാൻ ആളില്ലാത്തതുകൊണ്ട്, സമയമാകുമ്പോൾ വിവാഹങ്ങൾ അന്വേഷിക്കാൻ ആളുകൾ ഇറങ്ങാത്തതുകൊണ്ട്, ആർക്കൊക്കെയോ ഒരു വേലക്കാരിയെക്കാളും വലിയ വേല ചെയ്ത് അവസാനം തനിക്കുവേണ്ടി നിശ്ചയിക്കപ്പെട്ട ബെഡിൽ പുതപ്പിനുള്ളിൽ ഏങ്ങലടിച്ച് കരയുന്ന, സങ്കടപ്പെടുന്ന, വേദനിക്കുന്ന കുറെ സ്ത്രീജന്മങ്ങൾ, അതേപോലെ കുറെ മനുഷ്യരും പുരുഷന്മാരും, അവരൊക്കെ നമ്മൾ പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തുക. അപ്പോഴൊക്കെ നമ്മുടെ തലമുറയും സംരക്ഷിക്കപ്പെടും എന്നത് അതിൻ്റെ ഒരു നേട്ടമാണ്. 2, അത്തരം മനുഷ്യരെയൊക്കെ കുറിച്ച് അവരുടെ സംരക്ഷണം, അവരുടെ സാമ്പത്തികം, അവരുടെ വീട്, ഇങ്ങനത്തെ കാര്യങ്ങളിലൊക്കെ നമ്മളെല്ലാവരും ഒന്ന് കാര്യമായി ചിന്തിക്കുക. ഈ സഹോദരി അടക്കമുള്ളവരെ ഈ ഒരു ഗണത്തിൽ ഉൾപ്പെടുത്താമെന്ന് എനിക്ക് തോന്നുന്നു. അള്ളാഹു അവർക്ക് അർഹമായ പ്രതിഫലം നൽകട്ടെ, സബ്റിനെ കൊടുക്കട്ടെ എന്ന് ഈ ദിനത്തിൽ പ്രാർത്ഥിക്കുകയാണ്.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: ഒരു പേജ് വീതം മനഃപ്പാഠമാക്കുന്നതിന് പീസ് ഖുർആൻ റേഡിയോ മനഃപ്പാഠം. ഇന്ന് വിശുദ്ധ ഖുർആനിലെ 446-ാമത്തെ പേജാണ് പാരായണം ചെയ്യുന്നത്. പാരായണം അഷ് ഷൈഖ് സഅദ് അൽ ഗാമിദി.

ഇല്ലാ മൻ ഖത്ഫ അൽ ഖത്ഫത ഫഅത്ബഅഹു ശിഹാബുൻ ഥാഖിബ്.

0: ബാറക്കല്ലാഹു ഫീക്കും, ജസാക്കല്ലാഹു ഖൈറൻ കസീറ. പീസ് ഖുർആൻ റേഡിയോ മനപ്പാഠം പ്രോഗ്രാമാണ് നാം ഇതുവരെ കേട്ടത്. വിശുദ്ധ ഖുർആനിലെ 446-ാമത്തെ പേജാണ് ഇന്ന് പാരായണം ചെയ്തത്. പാരായണം അഷേഖ് സഅദ് അൽ ഗാമിദി.
1: പരിശുദ്ധ ഖുർആനിൻ്റെ 22-ാം അധ്യായം, സൂറത്തുൽ ഹജ്ജിലെ 73-ാമത്തെ വചനത്തിൽ രണ്ട് പ്രാവശ്യം ഈച്ച എന്ന ജീവിയെപ്പറ്റി അല്ലാഹു തആല പരാമർശിക്കുന്നുണ്ട്.

ഈ വചനത്തിലൂടെ അല്ലാഹു തആല പറയുന്നത്, അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് പുറമെ ആരാധിക്കപ്പെടുന്നവർ ഒരീച്ചയെപ്പോലും സൃഷ്ടിക്കാൻ കഴിവില്ലാത്തവരാണ് എന്നാണ്. ഒരീച്ചയെപ്പോലും അവർ സൃഷ്ടിച്ചിട്ടില്ല എന്ന് മാത്രമല്ല, ലോകത്തുള്ള സകല ആരാധ്യരും ഒരുമിച്ച് ചേർന്നാലും ഒരീച്ചയെപ്പോലും അവർക്ക് സൃഷ്ടിക്കാൻ കഴിയില്ലെന്ന് മാത്രമല്ല, ഒരു ഈച്ച അവരിൽ നിന്ന് വല്ലതും റാഞ്ചിയെടുത്താൽ അത് തിരിച്ചു കൊണ്ടുവരാനും അവർക്ക് സാധ്യമല്ല എന്ന കാര്യമാണ്. പ്രാർത്ഥിക്കുന്നയാളുകളും പ്രാർത്ഥിക്കപ്പെടുന്നവരും അതീവ ദുർബലരാണെന്നും ഈ വചനത്തിൽ അല്ലാഹു തആല അറിയിക്കുന്നു. സഹോദരങ്ങളെ, ഈച്ചയെപ്പോലും സൃഷ്ടിക്കാൻ കഴിവില്ലാത്തവരെ വിളിച്ച് പ്രാർത്ഥിക്കുന്നതിലുപരിയായി അതിനെ ഉപേക്ഷിച്ച് എല്ലാം സൃഷ്ടിക്കുകയും എല്ലാം പരിപാലിക്കുകയും എല്ലാം അറിയുകയും എല്ലാത്തിനും കഴിവുള്ളവനുമായ ലോകരക്ഷിതാവായ അല്ലാഹുവെ മാത്രം ആരാധിക്കണമെന്നതാണ് പരിശുദ്ധ ഖുർആൻ ഈ വചനത്തിലൂടെ നമ്മെ അറിയിക്കുന്നത്. അല്ലാഹുവിന് പുറമെ ആരാധിക്കപ്പെടുന്നവർ അതീവ ദുർബലരാണ് എന്നും ഈ വചനം നമ്മെ അറിയിക്കുന്നു.

0: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, വസല്ലല്ലാഹു അലാ മുഹമ്മദ്. ഹാരിസ് ബിൻ സലീമാണ് ഈ സംസാരിക്കുന്നത്. വളരെ ചികിത്സ ആവശ്യമായി വന്ന ഒരു രോഗിയെ സന്ദർശിക്കുമ്പോൾ സ്വാഭാവികമായി നമ്മൾ ചോദിച്ചു പോകും, ഇതിന്റെ സാമ്പത്തിക ചിലവുകളെല്ലാം നിങ്ങൾ എങ്ങനെ സ്വരൂപിച്ചു, എവിടെ നിന്ന് ലഭിച്ചു? നമ്മുടെ ഒരു നല്ല മനസ്സിന്റെ ചോദ്യമാണത്. ഫലപ്രദമായി നമുക്കും കുടുംബത്തിനും പ്രയോജനപ്പെട്ട ഒരു പ്രോഗ്രാമിൽ പങ്കെടുത്ത് തിരിച്ചിറങ്ങുമ്പോഴും സംഘാടകരോട് ചില ആത്മാർത്ഥതയുള്ളവർ ചോദിക്കാറുണ്ട്, ഇതിൻ്റെ ചിലവുകളെല്ലാം നിങ്ങൾക്ക് പൂർത്തിയായോ, എന്തെങ്കിലും സഹായങ്ങൾ ചെയ്യേണ്ടതുണ്ടോ എന്ന് ചോദിക്കാറുണ്ട്. ചില പരിപാടികൾ നടന്നുകൊണ്ടിരിക്കുമ്പോൾ വരുന്ന ചില പൊതുപിരിവുകളിൽ നമ്മൾ നമ്മുടേതായ ഭാഗതയും നിർണയിക്കാറുണ്ട്. ധാരാളം നല്ല ഫീഡ്ബാക്കുകൾ വന്നിട്ടുള്ള ഒരു മഹാസംരംഭമാണ് നമ്മുടെ ഈ പീസ് റേഡിയോ. ഈ പീസ് റേഡിയോ കേൾക്കുന്നവരും അതുകൊണ്ട് കുടുംബപരമായും വ്യക്തിപരമായും പ്രയോജനം കിട്ടിയവരും നിരന്തരം ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, ഇത്രയും വലിയൊരു സംരംഭം നിങ്ങൾ എങ്ങനെ നടത്തിക്കൊണ്ടു പോകുന്നു, അതിൻ്റെ സാമ്പത്തിക കാര്യങ്ങൾ എങ്ങനെ നിങ്ങൾക്ക് സാധ്യമാകുന്നു എന്ന് ചോദിക്കാറുണ്ട്. തീർച്ചയായും ഈ റേഡിയോയുടെ ഉപകാരം ലഭിക്കുന്ന ഇതിൻ്റെ നന്മയെക്കുറിച്ച് തിരിച്ചറിഞ്ഞവരുടെ ഈ ചോദ്യങ്ങളും അതേപോലെ തന്നെ അന്വേഷണങ്ങളും തന്നെയാണ് ഈ മഹാസംരംഭത്തെ നിലനിർത്തുന്നത്. അതുകൊണ്ട് തന്നെ ഈ റേഡിയോയെ നമ്മളെല്ലാവരും സഹായിക്കണം. നമുക്ക് കഴിയാവുന്ന സാമ്പത്തിക സഹായങ്ങൾ നമുക്ക് നൽകുവാൻ റേഡിയോയിൽ തന്നെ സപ്പോർട്ട് എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട്. ആ സപ്പോർട്ട് റേഡിയോ എന്നുള്ള ഓപ്ഷൻ ഉപയോഗിച്ചുകൊണ്ട് എങ്ങനെ അതിൻ്റെ അക്കൗണ്ട് നമ്പറുകളും കാര്യങ്ങളും സ്വരൂപിച്ച് നമ്മളതിൻ്റെ ആളുകളുമായി നേരിട്ട് ബന്ധപ്പെട്ട് നമുക്ക് കഴിയാവുന്ന സഹായ സഹകരണങ്ങൾ ഇതിനുവേണ്ടി ചെയ്യണമെന്ന് ഒരിക്കൽ കൂടെ നിങ്ങളോട് അഭ്യർത്ഥിക്കുകയാണ്. അള്ളാഹു നമ്മുടെ എല്ലാ സൽക്കർമ്മങ്ങളെയും സദക്കകളെയും പൂർണ്ണ പ്രതിഫലത്തോടെ സ്വീകരിക്കുമാറാവട്ടെ.
1: ഇവിടെ നൽകിയ ബാങ്ക് അക്കൗണ്ടിലേക്കാണ് താങ്കൾ പണം അയക്കേണ്ടത്. പണം അയച്ചു കഴിഞ്ഞാൽ 9746950006 നമ്പർ ഒന്നുകൂടെ ആവർത്തിക്കുന്നു, 9746950006 എന്ന വാട്സപ്പ് നമ്പറിൽ അറിയിക്കാൻ മറക്കരുത്. എന്തെങ്കിലും സഹായം ആവശ്യമെങ്കിൽ പീസ് റേഡിയോ ഫീഡ്ബാക്ക് ഓപ്ഷനിൽ സപ്പോർട്ട് റേഡിയോ വിൻഡോയിൽ നിങ്ങളുടെ പേരും സ്ഥലവും അയക്കുകയോ നൽകിയ നമ്പറിൽ വാട്സപ്പ് അയക്കുകയോ വിളിക്കുകയോ ചെയ്യുക.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

0: അറിവിന്റെ ലോകത്തേക്ക് പുതിയ വാതായനങ്ങൾ തുറന്ന് ജമീൽ ഓൺലൈൻ ലൈബ്രറി നിങ്ങളിലേക്ക്. പഠനത്തിൻ്റെയും അന്വേഷണത്തിൻ്റെയും സമയക്കുറവ് പരിഹരിക്കാൻ ഇപ്പോൾ എല്ലാം ഒരേ വിരൽ തുമ്പിൽ. യൂട്യൂബ് മാലിന്യങ്ങളിൽ കണ്ണുടക്കി കേട്ടറിഞ്ഞ നന്മകളുടെ സൗന്ദര്യം നഷ്ടമാകുന്ന വേദനകൾക്ക് പരിഹാരം. മതപഠനത്തിനു വേണ്ടി കുട്ടികളുടെ കയ്യിൽ സെൽഫോൺ കൊടുക്കുമ്പോൾ കാഴ്ചകൾ അധർമ്മങ്ങളിലേക്ക് തെന്നിമാറുന്നുവെന്ന പരാതികളിൽ നിന്നുള്ള ആത്യന്തിക മോചനം. ആൻഡ്രോയിഡ് ഫോണുകളിൽ പ്ലേ സ്റ്റോറിൽ ജമീൽ എന്ന് ടൈപ്പ് ചെയ്ത് സെർച്ച് ചെയ്താൽ ജമീൽ ഓൺലൈൻ ലൈബ്രറി നിങ്ങൾക്കും ഡൗൺലോഡ് ചെയ്യാൻ സാധിക്കും. നിങ്ങളുടെ പ്രതികരണങ്ങളും അഭിപ്രായങ്ങളും രേഖപ്പെടുത്തുക.
1: പാരായണത്തിലെ അബദ്ധങ്ങൾ. പീസ് ഖുർആൻ റേഡിയോ അത്തഹ്സീൻ. സൂറ മുർസലാത്ത് 1 മുതൽ 19 കൂടിയ വചനങ്ങൾ അവതരിപ്പിക്കുന്നത് ഹാഫിൽ അബ്ദുഷുക്കൂർ.
2: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. വിശുദ്ധ ഖുർആനിലെ 30-ാമത്തെ ജുസ് അമ്മ ജുസ് പൂർണ്ണമായിട്ടും നമ്മൾ പഠിച്ചു കഴിഞ്ഞു. അതിലെ സൂറത്തുൻ നാസ് മുതൽ മുകളിലോട്ട് ചെറിയ ചെറിയ സൂറത്തുകൾ കഴിഞ്ഞ് സൂറത്തുൻ നബ വരെ പഠിച്ചു മനസ്സിലാക്കി. ഇനി 29-ാമത്തെ ജുസിലെ സൂറത്തുൽ മുർസലാത്ത്, ഈ സൂറത്താണ് ഇൻഷാ അള്ളാഹ് നമ്മൾ പഠിക്കാൻ ഉദ്ദേശിക്കുന്നത്. സൂറത്തുൽ മുർസലാത്ത് പാരായണം ചെയ്യുമ്പോൾ പ്രധാനമായിട്ടും വരാൻ സാധ്യതയുള്ള, തെറ്റുകൾ വരാൻ സാധ്യതയുള്ള ഭാഗം മാത്രമാണ് കൂടുതലായിട്ട് വിശദീകരിച്ചുകൊണ്ട് പറയുക. ബാക്കിയെല്ലാം ഒരു സാധാരണ ഓതിപ്പോവുകയാണ് ഇൻഷാ അള്ളാഹ് ചെയ്യുന്നത്.

0: يقع فإذا النجوم طمست وإذا السماء فرجت وإذا الجبال نصفت.
1: سورة المرسلات لا ഒന്നാമത്തെ ആയത്ത്.
0: والمرسلات عرفا.
1: ഇവിടെ വൽമുർസലാത്തി ഉർഫ എന്ന് ആവുന്നത് ശ്രദ്ധിക്കണം. ഐന് പകരം ഹംസ. അതുപോലെ തന്നെ ഉർഫ റാ എന്ന അക്ഷരത്തിന് സുക്കൂനാണ്. അത് പലപ്പോഴും ലൊമ്മ ആവാൻ സാധ്യതയുണ്ട്. അത് പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. അപ്പോൾ ഉർഫ റാക്ക് സുക്കൂനാണ്, അത് ശ്രദ്ധിക്കണം. രണ്ടാമത്തെ ആയത്തിൽ
0: ഫൽആസിഫാതി അസ്ഫ.
1: ഫൽആസിഫാതി, ഇവിടെ സ്വാദിന് പകരം സീന്. ഫൽ ആസിഫാത്തി അസ്ഫ, രണ്ട് സ്ഥലത്തും സ്വാദാണ്, അവിടെ സീനാവുന്നത് ശ്രദ്ധിക്കണം. മൂന്നാമത്തെ ആയത്തിൽ
0: വന്നാശിറാതി നശ്റാ. വന്നാശിറാതി നശ്റാ,
1: നൂന് ശബ്ദുണ്ട്, മണിക്കുക.
0: ഫൽഫാരിഖാതി ഫർഖാ.
1: ഫൽഫാരിഖാതി ഫർഖാ, ഫർഖാ ഖാഫിന് പകരം കാഫാകുന്നത്, ഫർഖാ ഇങ്ങനെ ഫർഖാ, ഇത് ശ്രദ്ധിക്കേണ്ടതാണ്. അപ്പോൾ ഖാഫ് ഉച്ചരിക്കുമ്പോൾ തൊണ്ടയുടെ ഏറ്റവും മുകൾ ഭാഗം കഴിഞ്ഞ് ചെറുനാക്കിൻ്റെ അടുത്താണ്, അതിൻ്റെ മഖ്റജ്
0: ഫൽഫാരിഖാതി ഫർഖാ
1: എന്ന് തന്നെ പറയുക.
0: ഫൽമുൽഖിയാതി ദിക്റാ.
1: ദിക്റാ, ഇവിടെ കാഫിന് ഖൽഖല ചെയ്യരുത്, ദിക്റാ എന്നാണ് പറയേണ്ടത്.
0: ഐന്
1: പകരം ഹംസ. ഉദ്റൻ ഔ നുദ്റ, ഉദ്റൻ എന്നല്ല പറയേണ്ടത്, ഉദ്റൻ.
0: ഉദ്റൻ ഔ നുദ്റ. ഇന്നമാ തുഅദൂന ലവാഖിഅ.
1: ഇതിൽ ലവാഖിഅ വഖഫ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക.
0: ഫഇദൻ നുജൂമു തുമിസത്.
1: فإذا النجوم طمست. طو طمست, അവിടെ ത്വ ആണ്. ഇവിടെ അധികവും നമ്മളിൽ തുമിസത് എന്നേ വരികയുള്ളൂ. തുമിസത്, ഇത് പൂർണ്ണമായിട്ടും തെറ്റാണ്. അപ്പോൾ തുമിസത് ത്വനെ ഉച്ചരിക്കുമ്പോൾ നാവിൻ്റെ മധ്യഭാഗം അണ്ണാക്കിലോട്ട് ഉയർന്നു വരുന്ന രൂപത്തിലാവണം.
0: وإذا السماء فرجت. وإذا السماء فرجت. وإذا الجبال نصفت وإذا الرسل أقتت وإذا الرسل أقتت.
1: ഇവിടെ പതിനൊന്നാമത്തെ ആയത്തിൽ ഉക്കിത്തത് എന്ന പദത്തിന് ഖാഫിൽ ശബ്ദാണ്. അത് പ്രത്യേകിച്ചും ശ്രദ്ധിക്കണം. ഒരിക്കലും ഉക്കിത്തത് എന്ന് പറയരുത്, കാഫിന് ശബ്ദ് കൊടുത്തുകൊണ്ട് വായിക്കരുത്. ഉക്കിത്തത് ഖാഫിന് ആണ് ശബ്ദ്.
0: وإذا الرسل أقتت لأي يوم أجلت.
1: ഇവിടെ لأي يوم أجلت. أجلت ജീമിന് ശബ്ദുണ്ട്, അതിനെ പ്രത്യേകം എടുത്തു കാണിക്കണം.
0: أجلت لأي يوم أجلت ليوم الفصل وما أدراك ما يوم الفصل.
1: രണ്ട് സ്ഥലത്തും ഫസ്ല്, ഫസ്ലിന് സ്വാദാണ്, സ്വാദിന് പകരം സീനാവുന്നത് പ്രത്യേകിച്ചും ശ്രദ്ധിക്കേണ്ടതാണ്. അപ്പോൾ ഫസ്ലു, ഫസ്ലു എന്നാണ് പറയേണ്ടത്. ലിയൗമിൽ ഫസ്ലു
0: വമാ അദ്റാകമ. അദ്റാ, അദ്റാ,
1: റാഇനെ കനപ്പിക്കണം, തഫ്ഹീം ചെയ്യണം.
0: അദ്റാക,
1: അത് അദ്റാക എന്നല്ല പറയേണ്ടത്,
0: അദ്റാക. വമാ അദ്റാകമ യൗമുൽ ഫസ്ലു,

ഇവിടെ വൈലു യൗമ ലുൻ ലാമമേൽ ലൊമു തൻവീൻ ശേഷം യാ വന്നാൽ നമ്മൾ പഠിച്ചിട്ടുണ്ട് ഇദ്ഗാം നാഖുസാണ് ചെയ്യേണ്ടത്. ആ ലാമിനെ ലാമമേൽ ഉള്ള തൻവീനിനെ യാഇലേക്ക് ഇദ്ഗാം ചെയ്യണം, അഥവാ കൂട്ടി ലയിപ്പിക്കണം. അപ്പോൾ അവിടെ യാ എന്ന അക്ഷരത്തിന് ശദ്ദ് വരുന്നതാണ് പ്രത്യേകിച്ചും ശ്രദ്ധിക്കേണ്ടത്. വൈലു യൗമ ഇദിൽ മുകദ്ദിബീൻ, അതുപോലെ തന്നെ യൗമ ഇദില്ലിൽ ദില്ലിൽ, അവിടെ ദിൻ ലിൽ എന്ന് വായിക്കരുത്, വൈലു യൗമ ഇദില്ലിൽ എന്നാണ് വായിക്കേണ്ടത്. വൈലു യൗമ ഇദില്ലിൽ മുകദ്ദിബീൻ അലം നുഹ്ലിക്കിൽ ഔവലീൻ. ഇവിടെ അലം നുഹ്ലിക്കി എന്നല്ല പറയേണ്ടത്, അലം നുഹ്ലിക്കി അല്ല, അലം നുഹ്ലിക്കിൽ, അലം നുഹ്ലിക്കിൽ ഔവലീൻ, അലം നുഹ്ലിക്കിൽ ഔ

0: ഇവിടെ നുത്ബിഉ എന്നാണ്, നുത്ബിഉ എന്ന് പറയരുത്, നുത്ബിഉ. ത എന്ന അക്ഷരത്തിന് തഇന് സുക്കൂൻ വരുമ്പോൾ അതിന് ഖൽഖല ചെയ്യാൻ പാടില്ല. നുത്ബിഉ. ثم نتبعهم الآخرين. ഇവിടെ അതുപോലെ തന്നെ ഐനിന് ലൊമ്മാണ്, നുത്ബിഉ എന്നാണ്. നുത്ബിഉഹുമുൽ എന്ന് പറയരുത്, നുത്ബിഉഹുമുൽ. അത് ഐന് സുക്കൂനാവുമ്പോൾ അത് തെറ്റും, തെറ്റാണ്. നുത്ബിഉഹുമുൽ, നുത്ബിഉ ഐന് ലൊമ്മ കൊടുത്തുകൊണ്ട് തന്നെ വായിക്കണം. പതിനെട്ടാമത്തെ ആയത്തിൽ
1: كذلك نفعل بالمجرمين, كذلك نفعل بالمجرمين. نفعل

നേരത്തെ പറഞ്ഞതുപോലെ ലാമമേൽ വമ്മു തൻവീനാണ്, ശേഷം യാ. ഇങ്ങനെയാവുമ്പോൾ ഇത് ഇദ്ഗാം നാഖിസ് എന്ന നിയമമാണ് അവിടെ ചെയ്യേണ്ടത്. ആ തൻവീനിനെ യാഇലേക്ക് ഇദ്ഗാം ചെയ്ത് കൂട്ടിലേപ്പിച്ചുകൊണ്ട് ഉന്നത്തോടുകൂടി വായിക്കണം. വൈലുൽ മുകദ്ദിബീൻ. ഈ ഭാഗം ഒന്നുകൂടെ ഓതാം.

0: സൂറത്തുൽ മുർസലാത്തിലെ ബാക്കി ഭാഗം ഇൻഷാല്ലാ അടുത്ത ക്ലാസ്സിൽ പഠിക്കാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
1: ജസാക്കുമുല്ലാഹു ഖൈറ. പീസ് ഖുർആൻ റേഡിയോ അത്തഹസീൻ പ്രോഗ്രാമാണ് നാം ഇതുവരെ കേട്ടത്. സൂറത്തുൽ മുർസലാത്തിലെ 1 മുതൽ 19 കൂടിയ വചനങ്ങൾ പാരായണം ചെയ്യാനാണ് ഇന്നത്തെ അത്തഹസീൻ പ്രോഗ്രാമിലൂടെ നാം പഠിച്ചു കഴിഞ്ഞത്. അവതരിപ്പിച്ചത് ഹാഫിദ് അബ്ദുഷക്കൂർ.
2: പീസ് ഖുർആൻ റേഡിയോ കിഡ്സ് ടൈം. കുഞ്ഞുനാളിലെ വിശുദ്ധ ഖുർആൻ മുഴുവൻ മനഃപ്പാഠമാക്കുകയും ലോകത്തെ അറിയപ്പെടുന്ന ഖാരിഇകളായി മാറുകയും ചെയ്ത പ്രതിഭകളുടെ ഖുർആൻ പാരായണം ശ്രോതാക്കളിലേക്ക് എത്തിക്കുകയാണ് കിഡ്സ് ടൈം പരിപാടിയിലൂടെ. ഇന്ന് നാം കേൾക്കുന്നത് ഹാഫിദ് സലാഹ് അൽ മുസ്ലിയുടെ ശബ്ദത്തിൽ വിശുദ്ധ ഖുർആനിലെ സൂറത്തു സഫാത്.
3: أعوذ بالله من الشيطان الرجيم

0: കിഡ്സ് ടൈം പരിപാടിയിൽ ഇന്ന് നാം കേട്ടത് ഹാഫിൽ സലാഹ് അൽ മുസ്ലിയുടെ ശബ്ദത്തിൽ വിശുദ്ധ ഖുർആനിലെ സൂറത്തു സോഫാത്ത്.
1: പീസ് ഖുർആൻ റേഡിയോയിൽ ഇനി ഖത്മുൽ ഖുർആൻ. വിശുദ്ധ ഖുർആനിലെ ഒരു ജുസു പൂർണ്ണമായും ഒരു ദിവസം കേൾക്കുവാനുള്ള അവസരം പാരായണം നിർവഹിക്കുന്നത് ഷെയ്ഖ് സലാഹ് അൽ ഹാഷിം.

ഖത്തമുൽ ഖുർആൻ ഇതോടെ സമാപിക്കുന്നു. വിശുദ്ധ ഖുർആനിലെ ഒരു ജുസു പൂർണ്ണമായും ഒരു ദിവസം കേൾപ്പിക്കപ്പെടുന്ന ഖത്തമുൽ ഖുർആൻ പരിപാടിയിൽ ഇന്ന് പാരായണം നിർവഹിച്ചത് ഷെയ്ഖ് സലാഹ് അൽ ഹാഷിം.

0: ആത്മീയ പ്രകാശം, ഖുർആനിക അക്ഷരങ്ങൾ ഒരായിരം തവണ അടുത്തറിഞ്ഞ നമ്മുടെ ജീവിതത്തിൽ ഈ ഗ്രന്ഥം ഒരു ചരണവും നിർവഹിക്കാത്തത് എന്താണ്? ആ ദിവ്യവചനങ്ങളുടെ പ്രകാശവലയം നമുക്ക് ചുറ്റുമുണ്ടോ? പർവ്വതങ്ങൾക്ക് മുകളിൽ അവ അവതീർണമായാൽ അവ പൊട്ടി പിളരാൻ മാത്രം ശക്തമായ സ്വാധീനമുള്ള ഈ വേദം നമ്മിൽ ഒരു മാറ്റവും നിർവഹിക്കാത്തതിന്റെ കാരണങ്ങൾ മനസ്സിലാക്കാൻ നമ്മുടെ തടസ്സങ്ങൾ എന്താണ്? ഖുർആൻ നെഞ്ചോട് ചേർക്കാനുള്ള തടസ്സങ്ങളായി പലതും നാം പറയുന്നു. എനിക്ക് സമയം കിട്ടുന്നില്ല, ക്ലാസ്സിന് പോകാൻ വാഹന സൗകര്യമില്ല, ക്ലാസ്സുകൾ വീടിനടുത്തില്ല, ആ ക്ലാസ് നിലവാരം പോരാ, വീട് വിട്ട് പുറത്തു പോകാനാവില്ല, ജോലി കഴിഞ്ഞെത്തുമ്പോൾ വൈകും, ടോർച്ച് വെളിച്ചം കയ്യിലുണ്ടായിട്ടും അത് മാറ്റിവെച്ച് റൂമിലെ ഇരുട്ടിൽ എന്തോ തപ്പിത്തിരയുന്നവന്റെ സമീപനം എത്ര മോശമാണ്. ഖുർആൻ എന്ന തിരിച്ചറിവിന്റെ തീരം അവഗണിച്ച് പ്രശ്നപരിഹാരത്തിന് അലയുന്നവന്റെ സ്ഥിതിയും അതുപോലെ. എന്നാൽ ഖുർആൻ ലേണിംഗ് പ്രോഗ്രാം, പീസ് റേഡിയോ അന്നൂർ ഖുർആൻ പഠന പദ്ധതി താങ്കൾക്കുള്ളതാണ്. താങ്കൾക്ക് സാധിക്കുന്ന സമയത്ത്, സാധിക്കുന്ന രൂപത്തിൽ ഏറ്റവും പ്രാമാണിക പഠനം താങ്കളുടെ വിരലറ്റത്ത്, അതാണ് അന്നൂർ. അന്നൂർ ഖുർആൻ ലേണിംഗ് പ്രോഗ്രാം പഠിക്കാൻ യാത്ര ചെയ്ത് എവിടെയും പോകേണ്ടതില്ല, ജോലിസ്ഥലത്ത് നിന്ന് നേരത്തെ പുറപ്പെടേണ്ടതില്ല, വ്യക്തിപരമായ കാര്യങ്ങൾ മാറ്റേണ്ടി വരുന്നുമില്ല. വിശുദ്ധ ഖുർആൻ ആദ്യം മുതൽ അവസാനം വരെ ആഴത്തിൽ പഠിക്കാനുള്ള സുവർണാവസരം. പീസ് റേഡിയോ അന്നൂർ ഖുർആൻ പഠന പദ്ധതി.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: ആഗ്രഹമുണ്ടെങ്കിൽ പോരൂ.
3: അറിവില്ലാതെ ഏതൊരു കാര്യം ചെയ്താലും വലിയ നഷ്ടങ്ങൾ തീർച്ചയാണ്. ഒന്നുകൂടി പഠിക്കാമായിരുന്നു, അറിവുള്ളവരോട് ചോദിക്കാമായിരുന്നു എന്ന് പിന്നീട് ഖേദിച്ചിട്ട് എന്ത് കാര്യം? മതം നൽകുന്ന ചില അറിവുകൾ ഇല്ലാതെ പോയാൽ ജീവിതം തന്നെ നമുക്ക് നഷ്ടമാകും. വിളക്ക് കത്തിക്കാൻ അറിയാതെ ഇരുട്ടിൽ നടന്നു പോകുന്നവർ, പുര കത്തുമ്പോൾ മാത്രം വാഴ വെട്ടാൻ ശ്രമിക്കുന്ന മറ്റു ചിലർ, ഇപ്പോൾ അവസരങ്ങൾ നിങ്ങളുടെ വിരൽത്തുമ്പിൽ തന്നെ എത്തിയിരിക്കുന്നു. ഏറ്റവും ആധികാരികമായ സ്രോതസ്സുകളിൽ നിന്ന്, ആഴത്തിൽ മതം പഠിച്ച പണ്ഡിതന്മാരുടെ വാക്കുകളിലൂടെ നമ്മുടെ സ്വർഗവും നരകവും തീരുമാനിക്കുന്ന അടിസ്ഥാന അറിവുകൾ കൈമാറുന്ന പ്രോഗ്രാമുകൾ. വിശുദ്ധ നാമങ്ങളുടെ പൊരുൾ പകർന്ന് അസ്മാഉൽ ഹുസ്ന പ്രക്ഷേപണം തിങ്കൾ ഇന്ത്യൻ സമയം രാത്രി 9:35. ഗഹന പഠനത്തിന്റെ ശ്രവ്യാനുഭവം സലഫി ദുരൂസ് പ്രക്ഷേപണം ചൊവ്വ ഇന്ത്യൻ സമയം രാത്രി 9:35. പൂർവസൂരികളുടെ പ്രാമാണിക പാഠങ്ങൾ പ്രകാശതീരം ബുധൻ ഇന്ത്യൻ സമയം രാത്രി 9:35. വിശ്വാസ പാഠങ്ങളുടെ വെള്ളി വെളിച്ചങ്ങൾ അടിത്തറകൾ പ്രക്ഷേപണം വ്യാഴം ഇന്ത്യൻ സമയം രാത്രി 9:35. കർമ്മശാസ്ത്രത്തിന് കാതോർക്കുക കർമ്മസരണി പ്രക്ഷേപണം വെള്ളി ഇന്ത്യൻ സമയം രാത്രി 9:35. മഹാമനീഷികളുടെ മാതൃകയറിയാൻ സ്മൃതിപഥം പ്രക്ഷേപണം ശനി ഇന്ത്യൻ സമയം രാത്രി 9:35. നേർവഴിയുടെ പാഠങ്ങൾ സുപഥം പ്രക്ഷേപണം ഞായർ ഇന്ത്യൻ സമയം രാത്രി 9:35. കൂടാതെ പ്രോഗ്രാം കഴിഞ്ഞ് 24 മണിക്കൂർ റിവൈൻഡ് കേൾവിയും.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
4: അതോടൊപ്പം തന്നെ ജീവിതത്തിൽ പകർത്താനും കൂടുതൽ പഠനവിധേയമാക്കാനും സഹായിക്കുന്ന ഈ പ്രോഗ്രാമിൽ ഇന്ന് സൂറത്തുൽ അഹ്സാബ് ഭാഗം 4 നിന്ന് ക്ലാസ് എടുക്കുന്നത് ബഹുമാനനായ ജാഫർ സലഫി.